പ്രഭാത ഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, തയ്യല്ലൂർ മട്ടന്നൂർ. ഇനി കേൾക്കാം പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി.

ആരും പോകാൻ ആഗ്രഹിക്കാത്ത ഒരിടമുണ്ട്, സെമിത്തേരി. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലെങ്കിലും അവിടെ പോകണം. ശ്രദ്ധിച്ചാൽ ഓരോ കല്ലറയ്ക്കുള്ളിൽ നിന്നും അതുവരെ കേൾക്കാത്ത ചില ശബ്ദങ്ങൾ കേൾക്കാം. ആ ശബ്ദങ്ങൾ സ്നേഹത്തിൻ്റെതാണ്, ക്ഷമയും നന്ദിയും പറയുന്നതാണ്, മാപ്പ് അപേക്ഷിക്കുന്നതാണ്, അപേക്ഷകളും പരിഭവങ്ങളുമാണ്. പറയാനും കേൾക്കാനും പ്രവർത്തിക്കാനും ബാക്കി വെച്ചിട്ട് പോയ ഒരുപാട് ഒരുപാട് ശബ്ദങ്ങളാണവ. ഒരുപക്ഷെ ആ ശബ്ദങ്ങൾ ശ്രവിച്ചാൽ നമ്മുടെ ഹൃദയമിടിപ്പും അതിൻ്റെ വേഗതയും ശ്രവിക്കാനാകും. എവിടെ നിന്നോ ഒരു തേങ്ങലുയരും, ആരെങ്കിലും താങ്ങായി അടുത്തുണ്ടെങ്കിലും നാശിച്ചു പോകും. ലോകസത്യം നാം തിരിച്ചറിയുകയാണ്, മരണം. നിശബ്ദതയും ശബ്ദ മുഖരിതമാണെന്ന് തോന്നാം, മനസ്സിൻ്റെ ശൂന്യത. എന്തിനായി ഞാൻ അഹങ്കരിക്കണം എന്ന ഓർമ്മപ്പെടുത്തൽ, ആറടി മണ്ണിൽ ഒടുങ്ങുന്ന അഹങ്കാരം. സെമിത്തേരി എന്ന വാക്ക് തന്നെ നമ്മെ ഒരുപക്ഷെ മനുഷ്യനാകാൻ പ്രേരിപ്പിച്ചേക്കാം. ചിന്തിക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്നേഹസ്വാഗതം.
1: മലബാർ ഡയറി

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ കവിത ഉജ്ജയനിയിലെ രാപ്പകലുകൾ, ആലാപനം ജ്യോതി, തുടർന്ന് ചരിത്രപഥം വചനാമൃതം, മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:35 നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി റേഡിയോ മലബാർ പ്രക്ഷേപണം ചെയ്യുന്ന നവഗ്രഹ കൃതികൾ 1-ാം ദിവസം, ആലാപനം കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസൻ ഭാഗവതർ. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചിരിയും ചിന്തയും. 8:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:30 ചിത്രപരിചയം. 10:30 കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ്, നാട്ടിലെ പാട്ട്. 11:30 ചലച്ചിത്ര നടൻ നിവിൻ പോളിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0490209708 96. 2:00 ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:35 നന്മയുടെ നല്ല പാഠങ്ങൾ. 7:45 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 8:00 സർഗജാലകം. 8:30 റേഡിയോ അച്ച് സ്കൂൾ. 9:00 നാടകനേരത്തിൽ നാടകം കുരങ്ങു ദീനം 2-ാം ഭാഗം. രചന ഡോക്ടർ പി വി ജയരാജ്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി കവണിശ്ശേരി. 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കവിത ഉജ്ജയിനിയിലെ രാപ്പകലുകൾ ആലപിക്കുന്നത് ജ്യോതി.
1: മാള്

അവൾ മൂത്തുമതിർക്കുന്നു, പോള പൊട്ടി ഇളം കൈത വാസനിക്കുന്നു, മാളവത്തെ മഴ പെയ്തുതിമിർക്കുന്നു.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്യോതി ആലപിച്ച ഉജ്ജയിനിയിലെ രാപ്പകലുകൾ എന്ന വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കവിത. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് അടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു
3: അല്ല എന്താ ആടന്ന് വാങ്ങണ്ടെന്ന്? അടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
3: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറെ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട്
3: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
3: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
0: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
4: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
0: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
4: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: ഫോൺ 9961004648,
4: 9656948321.
5: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
6: ഇന്ന് October 11, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം October 11 വർഷത്തിലെ 284th ദിനമാണ്. ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനം. October 11 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 25,000-ലേറെ മരണം സംഭവിച്ച സിറിയൻ ഭൂകമ്പം നടന്നത് 1138 October 11. 300,000-ലേറെ മരണം നടന്ന കൽക്കത്ത ഭൂകമ്പം 1737 October 11 സംഭവിച്ചത്. 1890 100 meter ഓട്ടം 10 seconds താഴെ സമയം കൊണ്ടോടി ജെസി ഓവൻസ് ചരിത്രത്തിലേക്ക് കുതിച്ചു. നിരവധി മരണം സംഭവിച്ച കരീബിയൻ സുനാമി ദുരന്തം നടന്നത് 1918 October 11. 1936 പ്രൊഫസർ ക്യൂസ് ആദ്യ റേഡിയോ ക്യൂസ് സംപ്രേഷണം ചെയ്തു. 1939 പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ US പ്രസിഡന്റ് FD റൂസ്വെൽറ്റിനോട് ആണവ ബോംബ് സംബന്ധിച്ച ആശയം അവതരിപ്പിച്ചു. 1945 ചൈനയിൽ ഭരിക്കുന്ന കുമിന്താങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ആഭ്യന്തര യുദ്ധം തുടങ്ങി. ബംഗ്ലാദേശിൽ പേമാരിയിലും ചുഴലിക്കാറ്റിലും നിരവധി മരണം സംഭവിച്ചത് 1960 October 11. മലയാളത്തിലെ ആദ്യ നോവൽ കുന്തലതയുടെ സൃഷ്ടാവ് അപ്പു നെടുങ്ങാടി, JP എന്ന ജയപ്രകാശ് നാരായണൻ, പ്രതിനായക റോളുകളിൽ മലയാള സിനിമയിൽ തിളങ്ങിയ KP ഉമ്മർ, ഇന്ത്യൻ സിനിമയിലെ രാജാവും എക്കാലത്തെയും സൂപ്പർ സ്റ്റാറും മുൻ MPയുമായ അമിതാഭ് ബച്ചൻ, കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞൻ, സൂപ്പർ കമ്പ്യൂട്ടർ ഉപജ്ഞാതാവ് വിജയ് ഭട്കർ, സിനിമാ താരം നിവിൻ പോളി തുടങ്ങിയവരുടെ ജന്മദിനവും, തെർമോ ഡൈനാമിക്സിന്റെ പിതാവ് ജെയിംസ് പ്രസ് കോഡ്ജോഡ്, ക്യൂബൻ ഗായകൻ ഹെസേത്തോ ഫെർണാണ്ടസ്, കവിയും സാഹിത്യകാരനുമായ VT കുമാരൻ, ഗുജറാത്തി നാടക നടൻ ദിനാ പാതക് തുടങ്ങിയവരുടെ ചരമദിനവും October 11.
5: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞ
1: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പൊ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
1: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
4: വചനാമൃതം.
5: മനുഷ്യന് അവന്റെ ബുദ്ധിമുട്ടുകൾ ആവശ്യമാണ്, കാരണം വിജയം ആസ്വദിക്കാൻ അവ ആവശ്യമാണ്.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരൂ.
3: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
1: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490271400, 7225900118.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400110 3030 9496 974 141.
5: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
6: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ദിവസങ്ങളായി തലസ്ഥാനത്ത് തുടരുന്ന സമരങ്ങളുടെ തുടർച്ചയായി ഇന്നലെയും സംഘർഷാവസ്ഥ. വിമാനത്തിൽ നിന്നും, തീവണ്ടികളിൽ നിന്നും, തെരുവുകളിൽ നിന്നും, വീടുകളിൽ നിന്നും സമരക്കാരെ തടങ്കലിലാക്കി പോലീസ്. പിണറായി വിജയൻ, മമത ബാനർജി, കെജ്രിവാൾ, മണിക് സർക്കാർ എന്നീ മുൻ മുഖ്യമന്ത്രിമാരെ കസ്റ്റഡിയിലെടുത്തു. അഭിജിത് ദീപ് കെ, സൌരവ് ദാസ്, അശുതോഷ് റാങ്ക എന്നിവരെ കസ്റ്റഡിയിലെടുത്തത് വിമാനത്തിൽ നിന്ന്. ഡൽഹി പ്രതിഷേധത്തിൽ അറസ്റ്റിലായവരെ ഉടൻ വിട്ടയക്കണമെന്ന് UN മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഓഫീസ്. പ്രതിഷേധക്കാർ, സമര നേതാക്കൾ, പൌരസംഘടനാ പ്രവർത്തകർ, അഭിഭാഷകർ, മാധ്യമപ്രവർത്തകർ എന്നിവരെ കൂട്ടത്തോടെ തടങ്കലിലാക്കിയെന്ന റിപ്പോർട്ടുകളിൽ ആശങ്കയുണ്ടെന്ന് ഓഫീസ് അറിയിച്ചു. UN മനുഷ്യാവകാശ കമ്മീഷണറുടെ ആവശ്യം ഇന്ത്യ തള്ളി. രാജ്യത്തിന്റെ ആഭ്യന്തരകാര്യങ്ങളിലുള്ള അനാവശ്യമായ ഇടപെടലാണ് ഇതെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു. ഡൽഹിയിലെ പ്രതിഷേധക്കാർക്കെതിരായ പോലീസ് നടപടികൾ ചോദ്യം ചെയ്യുന്ന ഹർജി സുപ്രീംകോടതി ഇന്ന് പ്രത്യേക സിറ്റിംഗ് നടത്തി പരിഗണിക്കും. പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെയുള്ള സമരക്കാരെ പോലീസ് തടഞ്ഞുവെക്കുന്നതും കസ്റ്റഡിയിലെടുക്കുന്നതും ചോദ്യം ചെയ്ത് തൃണമൂൽ കോൺഗ്രസ് MPയും മുതിർന്ന അഭിഭാഷകയുമായ മനേക ഗുരുസ്വാമി നൽകിയ ഹർജിയാണ് പരിഗണിക്കുന്നത്. CMRL എക്സോളജി കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മകൾ ടി വീണയുടെയും മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെയും പേരിൽ വിജിലൻസ് നാളെ FIR രജിസ്റ്റർ ചെയ്യും. തിരുവനന്തപുരത്തെ വിജിലൻസ് പ്രത്യേക അന്വേഷണ യൂണിറ്റ് ഒന്നായിരിക്കും കേസെടുക്കുക. ഇഡിയുടെ പരാതി ക്രൈംബ്രാഞ്ചിന്റെ പക്കൽ നിന്ന് വെള്ളിയാഴ്ച രാത്രി വിജിലൻസിന് ലഭിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിലെ അംഗങ്ങളെ രണ്ടു ദിവസത്തിനകം നിശ്ചയിക്കുമെന്ന് വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം. ഹൂതി സൌദി സംഘർഷം രൂക്ഷമായിരിക്കെ സൌദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പാസഞ്ചർ ടെർമിനലിൽ മിസൈൽ പതിച്ചു. ഒട്ടേറെ യാത്രക്കാർക്ക് പരിക്കേറ്റു. 5 പേരുടെ നില ഗുരുതരമാണ്. ഇന്നലെ നടന്ന ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളം ഒഴിപ്പിച്ചു. സ്ഫോടനമുണ്ടായതായും റിപ്പോർട്ടുണ്ട്. ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെയും അർജന്റീന ഫുട്ബോൾ ടീമിനെയും കേരളത്തിൽ എത്തിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ മുൻ കായികമന്ത്രി വി അബ്ദുൾ റഹ്മാനെതിരെ കേസെടുക്കാനൊരുങ്ങിയ സർക്കാർ. പ്രാഥമിക അന്വേഷണത്തിന് അനുമതി തേടാനായി സർക്കാർ ഗവർണറെ സമീപിക്കും. രാജ്യത്തെ യുവാക്കളുടെ ആത്മവീര്യത്തെ അടിച്ചമർത്താൻ ആർക്കും കഴിയില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വോട്ടവകാശവും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശവും സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് ഇന്നലെ വൈകിട്ട് ചെന്നൈയിൽ വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു. കണ്ണൂർ മുനീശ്വരൻ കോവിലിൽ നവരാത്രിയുത്സവം ഇന്നു മുതൽ ഈ മാസം 21 വരെ നടക്കും. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള പയ്യന്നൂർ ഉപജില്ലാ ചാമ്പ്യന്മാർ. സ്കൂളുകളിൽ GHSS പ്രാപ്പയിൽ 1st, തലശ്ശേരി നോർത്ത് ഉപജില്ല 2nd സ്ഥാനത്തും മട്ടന്നൂർ ഉപജില്ല 3rd സ്ഥാനവും നേടി. സഹോദയ ജില്ലാ കലോത്സവത്തിൽ സമാപനം കുറിച്ചപ്പോൾ ആതിഥേയരായ കണ്ണൂർ ചിന്മയ വിദ്യാലയം 1st സ്ഥാനം നേടി. മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 2nd സ്ഥാനവും ചിന്മയ വിദ്യാലയം തളിപ്പറമ്പ് 3rd സ്ഥാനവും സ്വന്തമാക്കി. മൈസൂരു ദസറയ്ക്ക് കൊട്ടാരം നഗരി ഒരുങ്ങി. ഇന്ന് ചാമുണ്ടിമലയിൽ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ പൂജയുടെ ആഘോഷത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കമാകും. കർണാടകത്തിലെ 350 മഠാധിപതികൾ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കും. കുട്ടികളിൽ പാരിസ്ഥിതിക അവബോധം വളർത്തുന്നതിൽ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് മന്ത്രി PK ബഷീർ. മാതൃഭൂമി ഫെഡറൽ ബാങ്കുമായി ചേർന്ന് സ്കൂളുകളിൽ നടത്തുന്ന സീഡ് പദ്ധതിയുടെ 2025-26 വർഷത്തെ സംസ്ഥാനതല പുരസ്കാരങ്ങൾ സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണിപ്പൂരിലെ കാംജോങ് ഉംഖ്രുൾ ജില്ലകളിൽ സായുധ സംഘങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 പേർ മരിച്ചു. നാഗഭൂരിപക്ഷമുള്ള കാംജോങ് ജില്ലയിലെ കുക്ക് വിഭാഗക്കാരുടെ ഗ്രാമമായ ചസ്സഡിൽ 22-വയസ്സുകാരനായ യുവാവും 42-വയസ്സുകാരിയായ സ്ത്രീയുമാണ് കൊല്ലപ്പെട്ടതെന്ന് അധികൃതർ വ്യക്തമാക്കി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്കെതിരെ പ്രദേശവാസികളായ 128 മത്സ്യത്തൊഴിലാളികൾ നൽകിയ ഹർജി ഹൈക്കോടതി ഉത്തരവിനായി മാറ്റി. തീരശോഷണത്തിനും ജീവിതമാർഗം തടസ്സപ്പെടുത്തുന്നതിനും ഇടയാക്കുന്നതിനാൽ പദ്ധതി തടയണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ഹർജിയിൽ ഉന്നയിച്ചിരുന്നത്. ആസൂത്രണ ബോർഡ് ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗം ചീഫ് അരുൺ ജെ പ്രതാപിന്റെ നിയമനം റദ്ദാക്കാൻ PSC നടപടി തുടങ്ങി. പരീക്ഷാക്രമക്കേട് ആരോപണത്തെ തുടർന്ന് നടത്തിയ പുനഃപരിശോധനയിൽ അരുൺ ജെ പ്രസാദ് 5th റാങ്കിലേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു. പുതുക്കിയ പട്ടികയിൽ 1st റാങ്കുള്ള കെ ശ്യാംകൃഷ്ണന് നിയമന ശുപാർശ നൽകേണ്ടതുണ്ട്. ഭരണ പ്രതിപക്ഷ ക്യാമ്പുകൾ രാഷ്ട്രീയമായി കൊമ്പുകോർത്തു നിൽക്കെ നിയമസഭാ സമ്മേളനം നാളെ തുടങ്ങും. UDF സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള 2nd സമ്മേളനം 9 ദിവസത്തേക്ക് മാത്രമാണ്. നിയമനിർമ്മാണത്തിനായി ചേരുന്ന ആദ്യ സമ്മേളനമാണ് ഇത്. ബജറ്റ് ഉപധനാഭ്യർത്ഥന ചർച്ച ഈ സമ്മേളനത്തിൽ പൂർത്തിയാക്കും. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ ഓണറേറിയം January 1 മുതൽ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് തദ്ദേശ ഭരണമന്ത്രി KM ഷാജി. പാലക്കാട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ലീഗ് പ്രതിനിധികളുടെ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള കണ്ണൂർ ദസറ നാളെ മുതൽ ഈ മാസം 21 വരെ കലക്ടറേറ്റ് മൈതാനത്ത് നടക്കും. ഒരുമിക്കായി ദസറ, ലഹരിക്കെതിരെ തൂഫാൻ എന്നതാണ് ഈ വർഷത്തെ ദസറ സന്ദേശം. ആഘോഷത്തിന്റെ സമാപനം കുറിച്ച് ഈ മാസം 21 ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മെഗാ ഡ്രോൺ ഷോ, കണ്ണൂർ നഗരം ചുറ്റിസഞ്ചരിക്കാനുള്ള KSRTC ഡബിൾ ഡെക്കർ ബസ് സൌകര്യം എന്നിവ ഇത്തവണത്തെ സവിശേഷതകളാണെന്ന് മേയർ PIന്ദിരയും ഡെപ്യൂട്ടി മേയർ KP താഹിറും പത്രസമ്മേളനത്തിൽ പറഞ്ഞു. തീർത്ഥാടന കേന്ദ്രമായ മാഹി സെന്റ് തെരേസ ബസലിക്ക തിരുനാൾ ഉത്സവത്തിന്റെ ഭാഗമായി മാഹി പോലീസ് വകുപ്പ് ക്രമസമാധാന പാലനത്തിനും ഗതാഗത നിയന്ത്രണത്തിനും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. തിരുനാളിന്റെ പ്രധാന ദിനങ്ങളായ ഈ മാസം 14-15 തീയതികളിലാണ് ഗതാഗത നിയന്ത്രണം. നവരാത്രി ആഘോഷത്തിനൊരുങ്ങിയ ക്ഷേത്രങ്ങൾ: തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം, ചിറക്കക്കാവ് ഭഗവതി ക്ഷേത്രം, ചിറക്കര കുഴിപ്പങ്ങാട് ഭഗവതി ക്ഷേത്രം, തലശ്ശേരി രമാദേവി മന്ദിരം, കതിരൂർ സൂര്യനാരായണ ക്ഷേത്രം, ചോക്കിലോട്ട് മൊയ്ലോം ശിവക്ഷേത്രം, തൃക്കൈക്കൽ ശിവക്ഷേത്രം തുടങ്ങിയിടങ്ങളിൽ നവരാത്രി ആഘോഷത്തിന് ഇന്ന് തുടക്കമാവും. പ്രമുഖ മൃദംഗ വിദ്വാൻ ഗുരുവായൂർ ദുരൈ അന്തരിച്ചു. ഇന്നലെ ചെന്നൈ മൈലാപ്പൂരിൽ വസതിയിലായിരുന്നു അന്ത്യം. 2025 രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. സംസ്ഥാനത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളുടെ പ്രഥമ സംഗമം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. കായിക വാർത്തകൾ. കഴിഞ്ഞ ലോകകപ്പിൽ തകർപ്പൻ പ്രകടനത്തോടെ ശ്രദ്ധേയനായ കേപ്പ് വെർദെ ഗോൾ കീപ്പർ വൊസീഞ്ഞ ഡിസംബറിൽ ഇന്ത്യയിലെത്തും. സ്പോർട്സ് പ്രമോട്ടറായ ശതദ്രുദത്തെയാണ് താരത്തെ എത്തിക്കാനൊരുങ്ങുന്നത്. ഫോർമുല 1 സിംഗപ്പൂർ ഗ്രാൻഡ് പ്രീ സ്പ്രിന്റ് റേസിൽ റെഡ്ബുള്ളിന്റെ ഡച്ച് ഡ്രൈവർ മാക്സ് വെസ്റ്റാപ്പൻ ചാമ്പ്യൻ. പോർച്ചുഗൽ ഫുട്ബോൾ ടീം ക്യാമ്പിൽ നിന്ന് അനുവാദമില്ലാതെ ഇറങ്ങിപ്പോയ സംഭവത്തിൽ ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് സസ്പെൻഷൻ. പോർച്ചുഗൽ ഫുട്ബോൾ ഫെഡറേഷനാണ് നടപടിയെടുത്തത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ വിജയവഴിയിലേക്ക് തിരിച്ചെത്തി അഴ്സനൽ. കൂറ്റൻ സ്കോർ ഉയർത്തിയിട്ടും കീഴടങ്ങേണ്ടി വന്നതിന്റെ ആകുലതകളുമായി വീണ്ടും വിൻഡീസിനെതിരെ എതിരിടാൻ ഇന്ത്യ. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ഇന്ന് ഇന്ത്യയും വിൻഡീസും വീണ്ടും മുഖാമുഖം വരും. രാത്രി 7 മണിക്ക് ഇൻഡോറിലാണ് മത്സരം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ആദ്യ പോരാട്ടത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ്. ആദ്യ മത്സരത്തിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ദ്രകാശിയെ നേരിടും. പൂനെയിലെ ശ്രീ ഛത്രപതി സ്പോർട്സ് കോംപ്ലക്സിൽ വൈകിട്ട് 5 മണിക്കാണ് മത്സരം. ഇഞ്ചുറി ടൈമിൽ വലയിൽ കുരുങ്ങിയ സെൽഫ് ഗോളിൽ തൃശൂർ മാജിക് എഫ് സിക്ക് തോൽവി. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കാലിക്കറ്റ് എഫ് സിയാണ് തൃശൂരിനെ കീഴടക്കിയത്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിലെ രണ്ടാമത്തെ ഹോം മത്സരത്തിൽ ഇന്ന് തിരുവനന്തപുരം കൊമ്പൻസ് മലപ്പുറം എഫ് സിയെ നേരിടും. രാജ്യത്തെ ആഭ്യന്തര ക്രിക്കറ്റ് മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെന്റായ രഞ്ജി ട്രോഫി മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. സീസണിൽ ആദ്യ മത്സരത്തിൽ കേരളം ജംഷഡ്പൂരിൽ ജാർഖണ്ഡിനെ നേരിടും. റഗ്ബി സ്കൂൾ കായികമേളയിൽ ഉൾപ്പെടുത്തണമെന്ന ഹൈക്കോടതി വിധി സമയബന്ധിതമായി നടപ്പിലാക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ ഉത്തരവ്. റഗ്ബി കായികമേളയിൽ ഉൾപ്പെടുത്തുന്നതിൽ 4 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകണമെന്ന് ഈയിടെ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
5: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
5: നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് റേഡിയോ മലബാർ പ്രക്ഷേപണം ചെയ്യുന്ന നവഗ്രഹ കൃതികൾ. ആലാപനം കാഞ്ഞങ്ങാട് TP ശ്രീനിവാസൻ ഭാഗവതർ. വയലിൻ എടപ്പള്ളി അജിത്ത്. മൃദംഗം ബാലകൃഷ്ണ കമ്മത്ത്. നവഗ്രഹ കൃതികൾ 1

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് റേഡിയോ മലബാർ പ്രക്ഷേപണം ചെയ്യുന്ന നവഗ്രഹ കൃതികൾ. ആലപിച്ചത് കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസൻ ഭാഗവതർ, വയലിൻ എടപ്പള്ളി അജിത്, മൃദംഗം ബാലകൃഷ്ണ കമ്മത്ത്.
1: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9033 345. മറ്റൊരു നമ്പർ 9495 532 542.
2: ईश्वर के दरबार में मैं महात्मा हूँ कि मैं दुष्ट आदमी हूँ वो तो कोई नहीं जान सकता है, मुझको भी बुरा पता नहीं चलेगा कि मेरे में दुष्टता कितनी भरी है या तो मेरे में साधुता कितनी भरी है। वो तो साधु हृदय है, दुष्ट हृदय वो जानने वाला तो राम जी पड़ा है।
3: സഹസ്രാബ്ദത്തിന്റെ മഹാപുരുഷൻ ജീവിതം സന്ദേശമാക്കി ലോകത്തിന് സമർപ്പിച്ച മഹാത്മജി.
4: ഗാന്ധി ചിന്തയുടെ നേർവഴി, ഗാന്ധിലയം.
5: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് 1 വർഷം പൂർത്തിയാക്കുന്നു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. സൈബർ സുരക്ഷാ വെല്ലുവിളികൾ ചർച്ച ചെയ്ത കേരള പോലീസിന്റെ കൊക്കൂൺ 2026 കൊച്ചിയിൽ സമാപിച്ചു. നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യ വെസ്റ്റിൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈ സന്ദർശിക്കും. 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. റോഡ് വികസനം, തുറമുഖം, ശാസ്ത്ര ഗവേഷണം എന്നീ മേഖലകളിലെ പ്രമുഖ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: 4,900 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ മെട്രോ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് പോരൂർ ബൈപ്പാസ് സ്റ്റേഷനിൽ നിന്ന് പൂനമല്ലി ബൈപ്പാസ് സ്റ്റേഷനിലേക്കും തിരിച്ചും അദ്ദേഹം മെട്രോയിൽ യാത്ര ചെയ്യും. ഡ്രൈവറില്ലാതെ പ്രവർത്തിക്കാവുന്ന അത്യാധുനിക സിഗ്നലിംഗ് സംവിധാനങ്ങളും 3.7 കിലോമീറ്റർ നീളത്തിൽ ഡബിൾ ഡെക്കർ ഘടനയും പൂനമല്ലി പോരൂർ ഇടനാഴിയുടെ പ്രത്യേകതയാണ്. പഴനി, വെല്ലൂർ കന്റോൺമെന്റ്, അമ്പസമുദ്രം, പരമക്കുടി, നാമക്കൽ എന്നീ 5 അമൃത് ഭാരത് സ്റ്റേഷനുകൾ ഉൾപ്പെടെ 750 കോടിയിലധികം രൂപയുടെ റെയിൽവേ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. സേലം, മധുര, നാഗപട്ടണം ദേശീയപാതകളിലെ പ്രധാന റോഡ് പദ്ധതികളുടെ ഉദ്ഘാടനവും ഇന്ന് മോദി നിർവഹിക്കും. ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ മനാലി റിഫൈനറിയിലെ ലൂബ് ഓയിൽ ബേസ് സ്റ്റോക്സ് പദ്ധതിക്ക് അദ്ദേഹം തറക്കല്ലിടും. കാമരാജ് തുറമുഖത്ത് പുതിയ കൽക്കരി ബെർത്ത് പ്രോജക്ട് ഉദ്ഘാടനം ചെയ്യുകയും കണ്ടെയ്നർ ടെർമിനലിന്റെ ഡ്രഡ്ജിംഗ് പ്രവൃത്തികൾക്ക് തറക്കല്ലിടുകയും ചെയ്യും. IIT മദ്രാസിൽ സുധാ ഗോപാലകൃഷ്ണൻ ബ്രെയിൻ സെന്റർ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. ചെന്നൈയിലെ ജയ്ഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയ സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. പോരൂർ തടാകത്തിന് സമീപത്തെ ജലകണ്ഠേശ്വര ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനവും പൂജയും നിർവഹിക്കും.
0: ഫിറ്റ്നസ്, യുവജന ശാക്തീകരണം, ലഹരിമുക്ത ഇന്ത്യ എന്നീ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിൾ 94th പതിപ്പ് വാരണാസിയിൽ ആരംഭിച്ചു. വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത്വം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന സൈക്കിൾ റാലി രാവിലെ 6 നമോഘട്ടിൽ നിന്നാണ് ആരംഭിച്ചത്. സമ്പൂർണാനന്ദ് സംസ്കൃത സർവകലാശാലയിലെ ദീക്ഷാ മണ്ഡപത്തിൽ സൈക്കിൾ റാലി അവസാനിക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം, സൈക്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, രാഹഗിരി ഫൌണ്ടേഷൻ, മൈ ഭാരത് എന്നിവർ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വാരണാസിക്ക് പുറമെ സായി ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങൾ വഴി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഒരേ സമയം സൈക്കിൾ റാലികൾ പുരോഗമിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് 1 വർഷം പൂർത്തിയാക്കുന്നു. വികസനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കാർഷിക ജില്ലകൾ എന്ന് തിരിച്ചറിഞ്ഞ രാജ്യത്തെ 100 ജില്ലകളിൽ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് പദ്ധതി ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച 6 വർഷത്തെ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ വർഷം ഒക്ടോബർ 11 ഉദ്ഘാടനം ചെയ്തത്. ഓരോ ജില്ലയുടെയും പ്രത്യേക കാർഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി 11 മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും കീഴിലെ 36 കേന്ദ്ര പദ്ധതികളെയും സംസ്ഥാന പദ്ധതികളെയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തെയും ഈ പദ്ധതി ഏകോപിപ്പിച്ചു. ആഫ്രിക്കയ്ക്ക് അർഹമായ പ്രാതിനിധ്യം നൽകി ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി പുനഃസംഘടിപ്പിക്കണമെന്ന് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ആവശ്യപ്പെട്ടു. എത്യോപ്യയിൽ അഡിസ് അബാബയിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇ കൊമേഴ്സ് ഡെലിവറി സേവനങ്ങൾക്ക് പുതുതായി 5% GST ഏർപ്പെടുത്തിയെന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന പ്രചാരണം തെറ്റാണെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. 57th GST കൌൺസിലിന്റെ ശുപാർശ പ്രകാരം GST നിരക്ക് 17% നിന്ന് 5% ക്രമീകരിച്ചതായി കസ്റ്റംസ് സെൻട്രൽ ബോർഡ് വ്യക്തമാക്കിയതായും PIB അറിയിച്ചു.

0: പതിനാറാം കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനം നാളെ ആരംഭിക്കും. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ സഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 29 വരെയാണ് സമ്മേളനം. സുസ്ഥിര ചെറുകിട മത്സ്യബന്ധനത്തിന് ദേശീയ പ്രവർത്തന പദ്ധതി രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി കൊച്ചിയിലെ ICR സിഫ്റ്റിൽ കൂടിയാലോചന നടത്തി. മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളുടെ പ്രശ്നങ്ങളും ആശങ്കകളും മുൻഗണനകളും പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യം. സൈബർ സുരക്ഷാ വെല്ലുവിളികൾ ചർച്ച ചെയ്ത കേരള പോലീസിന്റെ കൊക്കൂൺ 2026 കൊച്ചിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾക്ക് ഡ്രോൺ പറത്തി നന്ദി അറിയിച്ച അദ്ദേഹം, അടുത്ത വർഷം സെപ്റ്റംബർ 21 മുതൽ 28 വരെ നടത്തുന്ന കൊക്കൂണിന്റെ 20-ാം പതിപ്പിനെ സ്വാഗതം ചെയ്തു. വിജയികൾക്കുള്ള സമ്മാനങ്ങളും മുഖ്യമന്ത്രി വിതരണം ചെയ്തു. സംസ്ഥാനത്ത് ബദൽ ഊർജ്ജ മാർഗങ്ങളിലൂടെ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. പാലക്കാട് അട്ടപ്പാടി ഗ്രീൻ എനർജി കോറിഡോർ പദ്ധതിയുടെ ഭാഗമായ മണ്ണാർക്കാട് അഗളി സബ്സ്റ്റേഷനുകളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അട്ടപ്പാടി മണ്ണാർക്കാട് മേഖലകളിലെ വൈദ്യുതി പ്രസരണ ശൃംഖല ശക്തിപ്പെടുത്താൻ ഈ പദ്ധതികൾക്ക് സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയവും ആസുരിക ശക്തികൾക്കുമേൽ ദൈവിക ശക്തിയുടെ പ്രാധാന്യവും വിളംബരം ചെയ്യുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. 9 രാവുകളും 10 പകലുകളും നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളോടെയാണ് ക്ഷേത്രങ്ങളിലും വീടുകളിലും നവരാത്രി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക. കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞുള്ള പ്രഥമ തിഥി മുതലാണ് വ്രതാനുഷ്ഠാനങ്ങളോടെ നവരാത്രി ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. ഈ മാസം 18-നാണ് പൂജവയ്പ്. 20-ന് മഹാനവമിയും 21-ന് വിജയദശമി നാളിൽ വിദ്യാരംഭ ചടങ്ങുകളും നടത്തും. രണ്ടാം ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഇത്തവണ 11 ദിവസമാണ് ആഘോഷ പരിപാടികൾ. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: സംഗീത നൃത്ത ചുവടുകളാലും അരങ്ങേറ്റം കുറിക്കുന്ന കുരുന്നുകളാലും നഗരത്തിലെ വിവിധ കോവിലുകൾ ഈ മാസം 21 വരെ ശബ്ദമുഖരിതമാകും. മുനീശ്വരൻ കോവിൽ, പിള്ളയാർ കോവിൽ, കാഞ്ചി കാമാക്ഷിയമ്മൻ കോവിൽ, മുത്തുമാരിയമ്മൻ കോവിൽ, കൃഷ്ണൻ കോവിൽ, താളിക്കാവ് ഭഗവതി ക്ഷേത്രം, പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം തുടങ്ങി നഗരത്തിനകത്തും പുറത്തുമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറ കലക്ട്രേറ്റ് മൈതാനിയിൽ നാളെ വൈകുന്നേരം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ നഗരത്തിന്റെ ഇനിയുള്ള രാവുകൾ വർണ്ണ വെളിച്ചത്താൽ പ്രകാശപൂരിതമാകും.
0: ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വിജയദശമി ദിനത്തിൽ സംഘടിപ്പിക്കുന്ന വിദ്യാരംഭ ചടങ്ങിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. സീനിയർ പീഡിയാട്രിക് കാർഡിയാക് സർജൻ ഡോക്ടർ വി സൌമ്യരമണൻ, ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ, കുസാറ്റ് മുൻ മാനേജ്മെന്റ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സി വി ജയമണി എന്നിവർ കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകും. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന്. ഇൻഡോറിലെ ഹോൾക്കർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7-നാണ് മത്സരം. പരമ്പരയിൽ ഓരോ മത്സരം ജയിച്ച് ഇരു ടീമുകളും തുല്യ നിലയിലാണ്. ISL ഫുട്ബോളിലെ ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC ഡൽഹി സ്പോർട്ടിംഗ് ക്ലബിനെ പരാജയപ്പെടുത്തി. 2-3 ഗോളുകൾക്കാണ് ബംഗളൂരുവിന്റെ ജയം. ഗോവ ചെന്നൈ മത്സരം ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി സമനിലയിൽ അവസാനിച്ചു. കൊച്ചിയിൽ നടന്ന 6-ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 5-ാം പാദ മത്സരത്തിൽ പള്ളാതുരുത്തി മേൽപ്പാടം ചുണ്ടൻ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. വിയപുരം ചുണ്ടൻ 2-ാം സ്ഥാനവും നടുഭാഗം ചുണ്ടൻ 3-ാം സ്ഥാനവും നേടി. മന്ത്രി റോജി എം ജോൺ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ പുല്ലാട് ഉപജില്ല ജേതാക്കളായി. തിരുവല്ല ഉപജില്ല 2-ാം സ്ഥാനവും പത്തനംതിട്ട ഉപജില്ല 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. തലശ്ശേരിയിൽ സമാപിച്ച കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ പയ്യന്നൂർ ഉപജില്ല ജേതാക്കളായി. 17-ാം തവണയാണ് പയ്യന്നൂർ ചാമ്പ്യന്മാരാകുന്നത്. തലശ്ശേരി നോർത്ത് ഉപജില്ല 2-ാം സ്ഥാനവും മട്ടന്നൂർ ഉപജില്ല 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. കോഴിക്കോട് സൌത്ത് മണ്ഡലം MLA ഫൈസൽ ബാബുവിന്റെ നേതൃത്വത്തിൽ തീരദേശ വികസനത്തിനായി നടപ്പാക്കുന്ന സ്നേഹസാഗരം പദ്ധതിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പിന് കീഴിലെ സാഫ്, അക്ഷരസമുദ്രം പദ്ധതി എന്നിവയുടെ സഹകരണത്തോടെയുള്ള സർവേയുടെ 2-ാം ഘട്ടം ഇന്ന് സൌത്ത് ബീച്ച് തീരപ്രദേശത്ത് നടത്തും. രാവിലെ പള്ളിക്കണ്ടി GLP സ്കൂളിലാണ് തുടക്കം. വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികളാണ് സർവേയിൽ വോളണ്ടിയർമാരായി പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് 1 വർഷം പൂർത്തിയാക്കുന്നു. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. സൈബർ സുരക്ഷാ വെല്ലുവിളികൾ ചർച്ച ചെയ്ത കേരള പോലീസിന്റെ കൊക്കൂൺ 2026 കൊച്ചി

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം, ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിലാദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയും ചിറ്റാരിപ്പറമ്പ് അഭയം ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന സൌജന്യ സ്തനാർബുദ ഗർഭാശയ ഗളാർബുദ പരിശോധനയും അർബുദ ബോധവൽക്കരണ ക്ലാസും ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ മാസം 18-ാം തീയതി രാവിലെ 9 മണി മുതൽ നടക്കും. ആദ്യം ബുക്ക് ചെയ്യുന്ന 100 പേർക്കാണ് പരിശോധന. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9400601492. വേദാന്ത സത്സംഗവേദി കണ്ണൂരും നാറാത്ത് കൈവല്യാശ്രമവും 25 ഡിസംബർ ഭഗവത്ഗീത ആലാപന മത്സരം നടത്തും. 12-ാം അധ്യായമായ ഭക്തിയോഗമാണ് മനഃപ്പാഠമാക്കി ആലപിക്കേണ്ടത്. LKG, UKG, LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, മുതിർന്നവർ എന്നീ 5 വിഭാഗങ്ങളായിട്ടാണ് മത്സരം. ആദ്യ 3 സ്ഥാനങ്ങളിൽ എത്തുന്നവർക്ക് ക്യാഷ് പ്രൈസ് ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9446391015 ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. തദ്ദേശീയ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിലെ MBA വകുപ്പ് ഡയറക്ടർ ഒഴിവിൽ അഭിമുഖം. സർട്ടിഫിക്കറ്റ് പരിശോധന ഈ മാസം 15-ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കും. വിശദവിവരങ്ങൾക്ക് 9446307190. കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ ഇൻഫർമേഷൻ ടെക്നോളജി പഠന വകുപ്പിൽ താൽക്കാലിക ടെക്നിക്കൽ അസിസ്റ്റന്റ് ഒഴിവുണ്ട്. അഭിമുഖം നാളെ രാവിലെ 10:30 മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ നടക്കും. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0497278455. കണ്ണൂർ സർവകലാശാല നീലേശ്വരം ക്യാമ്പസിൽ താൽക്കാലിക ഇലക്ട്രീഷ്യൻ ഒഴിവുണ്ട്. അഭിമുഖം മറ്റന്നാൾ രാവിലെ 11 മണിക്ക് നടക്കും. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9526909014. തലശ്ശേരി MM ഹയർ സെക്കൻഡറി സ്കൂളിൽ HS ഇംഗ്ലീഷ് വിഭാഗം ഒഴിവിലേക്കുള്ള അഭിമുഖം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നടക്കും. തൊഴിൽ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. മട്ടന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം ഇന്നു മുതൽ 21-ാം തീയതി വരെ വിവിധ പരിപാടികളോടെ നടക്കും. സാംസ്കാരിക കൂട്ടായ്മയും നന്ദാത്മജൻ കൊതേരിയുടെ മറുകരയെത്താത്തവർ കഥാസമാഹാരം പുസ്തക പ്രകാശനവും ഇന്ന് രാവിലെ 10 മണിക്ക് കൊതേരി LP സ്കൂളിൽ വെച്ച് നടക്കും. പുസ്തക പ്രകാശനം ശ്രീ VK സുരേഷ് ബാബു നിർവഹിക്കും. ശ്രീ കൃഷ്ണകുമാർ കണ്ണോത്ത് അധ്യക്ഷനാകും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്.
5: കോക്കനട്ട്,
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
6: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
7: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
6: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
7: യെസ്
6: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
7: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
6: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
7: 9447-371-836,
6: 8078-502-836.
8: ഞാൻ TVS-ന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നെയാ.
9: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ.
8: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
9: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വല്യ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
8: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
10: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
9: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
8: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
9: അല്ല, ഞാനെന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
8: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
9: ആ പിന്നെന്നാ?
6: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
7: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
8: ആഹാ, അങ്ങനെ പറഞ്ഞ.
7: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
8: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്?
11: മതി.
7: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
8: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
7: അതെന്താ?
8: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
6: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഈ ആഴ്ചത്തെ പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
2: സ്വാഗതം.
1: നമുക്ക് നേരിട്ട് കത്തുകൾ വായിച്ചു തുടങ്ങാം. ആദ്യത്തെ പ്രതികരണം ആരുടേതാണ്?
2: തങ്കമണി രാമചന്ദ്രൻ വയക്കര ശ്രീകണ്ഠാപുരത്തു നിന്ന് അയച്ചതാണ്.
1: ഒരു ദീർഘമായ പ്രതികരണമാണ്. ആദ്യമായി പത്രവിശേഷം എന്ന പരിപാടിയെക്കുറിച്ചാണ് തങ്കമണി രാമചന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 6:25 ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ എന്ന തലക്കെട്ടിൽ വരുന്ന പത്രവിശേഷത്തിൽ വളരെ ഉപകാരപ്രദമായ ഒരുപാട് വാർത്തകൾ ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അഭിനന്ദിക്കുകയാണ്. ഇത്തരം ഉപകാരപ്രദമായ പരിപാടികൾ തുടർന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യമായിട്ട്
2: രാവിലെ ജോലിക്ക് പോകുന്നവർക്ക് പത്രം വായിക്കാൻ സമയമുണ്ടായെന്ന് വരില്ലല്ലോ, ഈ വാർത്തകൾ കേട്ടാൽ അതിന് പരിഹാരമാകും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്.
1: മാത്രമല്ല, ഞങ്ങളുടെ പത്രവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത, റേഡിയോയിലൂടെ അല്ലാതെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഏതാണ്ട് 10,000-ലധികം ആളുകൾ അതിരാവിലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ദിവസം നമ്മുടെ ഫോർവേഡ് അല്പം വൈകിയാൽ നമ്മുടെ രാമകൃഷ്ണൻ പഴശ്ശിക്ക് വിളി വരും. അത് ഗ്രൂപ്പുകളിൽ നിന്ന് ഗ്രൂപ്പുകളിലേക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. എല്ലാ ദിവസവും രാവിലെ 4 നമ്മൾ ഓൺലൈൻ പത്രങ്ങൾ 2-3 പത്രങ്ങൾ വായിക്കുകയും ആ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ കോർത്തിണക്കിക്കൊണ്ടാണ് 10 ദൈർഘ്യമുള്ള പത്രവിശേഷം തയ്യാറാക്കുന്നത്. റേഡിയോ മലബാറിൻ്റെ ഏറ്റവും ഇൻഫോർമേറ്റീവ് പ്രോഗ്രാമായിട്ട് ഈ പരിപാടി എല്ലാവരും അംഗീകരിച്ചതാണ്. അതിന് തങ്കമണി രാമചന്ദ്രൻ്റെ ഈ അഭിപ്രായവും ഞങ്ങൾ അങ്ങേയറ്റം വിലമതിക്കുകയാണ്. അടുത്തത് ഏത് പരിപാടിയെക്കുറിച്ചാണ്?
2: നെല്ലിക്ക നാടകത്തെക്കുറിച്ചാണ് അടുത്തതായിട്ട് എഴുതിയിട്ടുള്ളത്.
1: നെല്ലിക്ക നാടകത്തിൻ്റെ 2 വളരെ വളരെ മികച്ചതായിരുന്നു. ഇതുവരെ റേഡിയോ നാടകങ്ങൾ കേട്ടതിൽ വെച്ച് മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു നാടകമാണ് നെല്ലിക്ക. അഭിനേതാക്കളെല്ലാം അവരവരുടെ ഭാഗങ്ങൾ വളരെ നന്നായി അവതരിപ്പിച്ചു. അഭിനന്ദനങ്ങൾ. നാടക ചർച്ചയും വളരെ നന്നായിരുന്നു. അഭിനയിച്ചവർ സ്വന്തം അനുഭവങ്ങൾ പങ്കുവച്ചതൊക്കെ വളരെ നന്നായിരുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.
2: അടുത്തത് ശാസ്ത്രവീതിയിൽ ശ്രീ വിജയകുമാർ ബ്ലാത്തൂർ കൊതുകുകളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം കൗതുകം പകരുന്നതായിരുന്നു. ഏത് ജീവിയെപ്പറ്റിയും കൗതുകകരമായി അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവുകൾ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല.
1: അവതാരകൻ അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടകൾ അർപ്പിക്കുകയാണ് തങ്കമണി രാമചന്ദ്രൻ. വളരെ ശരിയാണ്, വിജയകുമാർ ബ്ലാത്തൂർ അവതരണത്തിന്റെ പ്രത്യേക ശൈലി കൊണ്ടും അറിവ് കൊണ്ടും ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ അങ്ങേയറ്റം ആകർഷിക്കുന്നുണ്ട്. ശാസ്ത്രവേദി തുടർന്നും കേൾക്കുക. ഗീതാ ചെങ്ങന്നൂരിൻ്റെ ഒരു ചെറിയ പ്രതികരണമുണ്ട്. എൻ്റെ കഥ കേട്ടു ഒത്തിരി സന്തോഷം. എന്താണ് വിഷയം?
2: സർഗജാലകത്തിൽ ഗീത അയച്ചൊരു കഥ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ചാണ് ഗീത പ്രതികരിച്ചത്.
1: സന്തോഷം. നഫീസ കുഞ്ഞപ്പ പന്താവൂരിൻ്റെ കാർഡ് ഈ ആഴ്ചയും വന്നിട്ടുണ്ട്. സംഗീത പരിപാടികളെ കുറിച്ചാണ് അവർ പലപ്പോഴും പറയാറുള്ളത് അല്ലേ?
2: അതെ.
1: ഏത് പരിപാടിയാണ്?
2: ഇഷ്ടങ്ങൾ ഈണങ്ങൾ പരിപാടിയിൽ 27:09 അജയ് പാലക്കര പങ്കെടുത്ത പരിപാടി എസ് ജാനകിയമ്മ സമർപ്പണ സംഗീതയാത്രയായി. ഓരോ ഗാനങ്ങളും ശ്രുതിമധുരം.
1: വളരെയധികം സന്തോഷം. ബീന മണ്ണൂർ പറമ്പിൻ്റെ പ്രതികരണമാണ്. മലയാള ചലച്ചിത്രങ്ങളിൽ എന്തൊക്കെയോ കാരണം കൊണ്ട് ശ്രദ്ധിക്കാതെ പോയ നല്ല പാട്ടുകളുണ്ട്. അത്തരം പാട്ടുകൾ തിരഞ്ഞെടുത്ത് ആഴ്ചയിൽ ഒരു ചലച്ചിത്ര ഗാന പരിപാടി നടത്തിക്കൂടെ? അതുപോലെ ചലച്ചിത്ര ഗാനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒട്ടേറെ ലളിത ഗാനങ്ങൾ ഗാനശില്പികൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അത്തരം പാട്ടുകൾ കൂട്ടിച്ചേർത്ത് ഒരു വ്യത്യസ്ത പരിപാടി ആഴ്ചതോറും അവതരിപ്പിച്ചുകൂടെ? നല്ലൊരു നിർദ്ദേശമാണ്. ഏറെയൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ മലയാള ചലച്ചിത്ര ശാഖയിൽ ധാരാളമുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും പല പരിപാടികൾക്കുള്ളിൽ, ചില ടോപ്പിക്കൽ പരിപാടികൾക്കുള്ളിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ പാട്ടുകൾ പോലും ഉൾക്കൊള്ളിക്കാറുണ്ട്. അതൊരു പ്രത്യേക പരിപാടിയായിട്ട് ആലോചിക്കാവുന്നതേയുള്ളൂ. അതുപോലെ ആർദ്രഗീതങ്ങൾ എന്ന ഒരു പരിപാടിയിൽ ലളിതഗാനങ്ങൾ ഉൾക്കൊള്ളിക്കാറുണ്ട്. അതിൻ്റെ രചയിതാക്കളെയും പശ്ചാത്തലത്തിൽ പങ്കെടുത്തവരെയും കുറിച്ചുള്ള വിവരണങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ബീന മണ്ണൂർ പറമ്പിന് പുതിയ നാടകം അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നും കൂടി അറിയിച്ചിട്ടുണ്ടല്ലേ?
2: നെല്ലിക്കുള്ള അഭിനന്ദനവും കൂടി അറിയിച്ചിട്ടുണ്ട്.
1: സന്തോഷം. തുടർന്ന് എഴുതുക. അടുത്തത് TV രമേശ് മുള്ളൂൽ തളിപ്പറമ്പിൽ നിന്നും എഴുതുകയാണ്.
2: ശ്രീ ജയകുമാർ IAS സാറിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹം രചന നിർവഹിച്ച സിനിമാ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ പരിപാടി ഒരുപാട് അപൂർവമായി കേൾക്കുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിയത് വളരെ നന്നായി തോന്നി.
1: അദ്ദേഹത്തിന് ഈ ഗാനോപഹാരം നൽകിയ റേഡിയോ മലബാറിനും ഗാനങ്ങൾ നിർദ്ദേശിച്ച രാഗ പൂവത്തൂരിനും ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഇനിയും ഇതുമാതിരിയുള്ള റേഡിയോ പരിപാടികൾ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും TV രമേശ് പ്രതീക്ഷിക്കാം. അധികം പരിചിതമല്ലാത്തൊരു പേരായതുകൊണ്ട് പ്രതികരണത്തിലേക്ക് ആദ്യമായിട്ടാണെന്ന് തോന്നുകയാണ്. തുടർന്നും കൃത്യമായി എല്ലാ ആഴ്ചയും നിങ്ങളുടെ പ്രതികരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അടുത്ത കത്തിലേക്ക് പോവാം.
2: ടി വി രമേശ് നമ്മളെ ഇവിടെ ഒരു ജനകീയത്തിൽ അഭിമുഖത്തിന് വന്നിട്ടുണ്ടായിരുന്നു. പഞ്ചഗുസ്തി മത്സരത്തിൽ നാഷണൽ വിന്നറാണ് അദ്ദേഹം. രണ്ടാമത്തെ തവണയാണെന്ന് തോന്നുന്നു.
1: അപ്പോൾ അതിഥിയായിട്ട് വന്ന ആളാണ് രമേശ്. തീർച്ചയായിട്ടും ഈ പ്രതികരണങ്ങൾ ഞങ്ങൾ ആതിഥേയരുടെ ഒരു പദവിയാണ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളുടെ പരിപാടികൾ കൂടാതെ മറ്റു പരിപാടികൾ കൂടി ശ്രദ്ധിച്ചുകൊണ്ട് പ്രതികരിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് തുടരുക ടി വി രമേശ്. അടുത്തത് കെ പി ജാനകി പരിപ്പായി അയച്ച കത്താണ്.
2: വായിക്കട്ടെ.
1: വായിച്ചോളൂ.
2: ഹായ് റേഡിയോ മലബാർ, പ്രതികരണത്തിന് ഒക്ടോബർ 4 ഇഷ്ടങ്ങൾ ഈണങ്ങൾ രേഷ്മ അവതരിപ്പിച്ചത് വളരെ നന്നായി. തിരഞ്ഞെടുത്ത എല്ലാ ഗാനങ്ങളും വളരെ ഇഷ്ടമായി. രേഷ്മയുടെ ആലാപനവും സൂര്യയുടെ അവതരണവും ചേർന്ന് ആ പരിപാടി ഗംഭീരമായി. ആ പരിപാടി അവതരിപ്പിച്ച രേഷ്മയ്ക്കും റേഡിയോ മലബാറിനും അഭിനന്ദനങ്ങൾ. ഒക്ടോബർ 5 മധുരഗീതങ്ങൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മാഷ അവതരിപ്പിച്ച എല്ലാ ഗാനങ്ങളും വളരെ നല്ല ഗാനങ്ങൾ. സത്യം ശിവം സുന്ദരത്തിൽ തുടങ്ങി എല്ലാ ഗാനങ്ങളും വളരെ ഇഷ്ടമായി. ആ മധുര ഗീതം അവതരിപ്പിച്ച മാഷിനെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു.
1: സന്തോഷം കെ പി ജാനകി പരിപ്പായി. തുടർന്നും പ്രതികരിക്കുക. ചന്ദ്രഭാനു തില്ലങ്കേരിയുടെ പ്രതികരണം ഈ ആഴ്ച വന്നിട്ടുണ്ട്. പ്രതികരണത്തിലൂടെ ലഭിക്കുന്ന ശ്രോതാക്കളുടെ നിർദ്ദേശങ്ങളിൽ ചിലതെങ്കിലും പരിഗണിക്കാൻ മലബാർ റേഡിയോ നിലയം തീരുമാനിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ആദ്യ ദൃഷ്ടാന്തമാണ് ഒക്ടോബർ 7 ബുധനാഴ്ച ഉച്ച 2 ഡോക്ടർ ജയകുമാറിന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുത്ത ഗാനങ്ങൾ രാഗാപുവത്തൂർ എന്ന ശ്രോതാവ് നിർദ്ദേശിച്ചത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി കേൾക്കാൻ കഴിഞ്ഞത്. രാഗപുവത്തൂരിനും അവതാരക ചന്ദ്രലേഖ മല്ലശ്ശേരിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. തുടർന്ന് സന്ദേശഗാനങ്ങളുടെ പുനഃപ്രക്ഷേപണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശവും പരിഗണിക്കുമെന്ന് പ്രത്യാശിക്കുന്നു.
2: ഈ ആഴ്ചയിലെ മറ്റൊരു പ്രത്യേകത ഹിന്ദി ഗാനങ്ങൾ മാത്രം ഉൾപ്പെടുത്തി കൃഷ്ണകുമാർ കണ്ണോത്ത് അവതരിപ്പിച്ച മധുരഗീതങ്ങളായിരുന്നു. 70, 80, 90 ഒരുപിടി റൊമാൻറിക് ഗാനങ്ങൾ നന്നായി ആസ്വദിക്കാൻ കഴിഞ്ഞു. വ്യാഴാഴ്ച രാത്രി 10 പുനഃപ്രക്ഷേപണമാണ് കേൾക്കാൻ കഴിഞ്ഞത്. ഒരു കണക്കിൽ അത് നല്ലതായി. കാരണം ഇത്തരം റൊമാൻറിക് ഗാനങ്ങൾ രാത്രിയുടെ നിശബ്ദതയിൽ കേൾക്കുമ്പോഴുള്ള ത്രിൽ രാവിലെ കേൾക്കുമ്പോൾ കിട്ടില്ലല്ലോ. മാഷിന്റെ അവതരണത്തെക്കുറിച്ച് പറയാൻ ആളല്ലെങ്കിലും ഇങ്ങനെ പറയാം, ഒന്നും പറയാനില്ല.
1: കുരങ്ങുദീനം നാടകത്തിന്റെ ആദ്യ ഭാഗം എല്ലാവരും ചേർന്ന് നന്നാക്കിയിട്ടുണ്ട്. വരും ഭാഗങ്ങൾ കേട്ട ശേഷം കൂടുതൽ പ്രതികരിക്കാം. അന്തരിച്ച പ്രശസ്ത നടൻ നാനാ പടേക്കറിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒക്ടോബർ 9 വെള്ളിയാഴ്ച ഉച്ച 2 പ്രക്ഷേപണം ചെയ്ത ചന്ദ്രലേഖയുടെ അവതരണത്തിലുള്ള പ്രത്യേക പരിപാടി അദ്ദേഹത്തിനുള്ള സംയോജിതമായ ആദരവായിരുന്നു.
2: ചോക്ലേറ്റ് നടന്മാർ കൊടികുത്തി വാണിരുന്ന ബോളിവുഡിൽ മറാഠി നാടകരംഗത്ത് വെന്നിക്കൊടി പാറിച്ചുകൊണ്ട് നാനാ പടേക്കർ മുംബൈ സിനിമയുടെ വർണ്ണപ്രപഞ്ചത്തിലേക്ക് കാലുകുത്തുകയായിരുന്നു. പ്രശസ്ത നടി സ്മിത പാട്ടീലാണ് അദ്ദേഹത്തെ ബോളിവുഡിൽ പരിചയപ്പെടുത്തുന്നത്. ചോക്ലേറ്റ് നടന്മാർ ഗാനരംഗങ്ങൾക്ക് പ്രാധാന്യം നൽകിയപ്പോൾ നാനാ പടേക്കർ അധികം മേക്കപ്പ് ഒന്നും ഇടാതെ നെറികിട്ട ഭരണകൂടങ്ങൾക്കെതിരെയും മറ്റും പ്രതികരിക്കുന്ന സാധാരണക്കാരന്റെ വക്താവായി. പഞ്ച് ഡയലോഗുകളിലൂടെ സിനിമാ പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കുകയായിരുന്നു. റേഡിയോ മലബാറിനൊപ്പം അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു. റേഡിയോ മലബാറിന് അഭിനന്ദനങ്ങൾ.
1: ചന്ദ്രഭാനുവിട്ട് വളരെ വിശദമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് 2-3 പരിപാടികൾ. ഒന്ന് ശ്രോതാക്കളുടെ നിർദ്ദേശം പരിഗണിച്ച കാര്യം നമുക്കിതിൻ്റെ ഒടുവിൽ സംസാരിക്കാം. മറ്റൊന്നത് ഹിന്ദി ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങൾ. തൊട്ട് മുമ്പത്തെ ആഴ്ച നമ്മൾ തമിഴ് ഗാനങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചിരുന്നു. ഗാനാസ്വാദനത്തിന് ഭാഷയുടെ ഭേദമില്ല എന്നത് വ്യക്തമാക്കുന്ന പ്രതികരണമാണ് ശ്രോതാക്കളിൽ നിന്നുണ്ടാകുന്നത്. കുരങ്ങുദീനം നാടകത്തിൻ്റെ അവസാന ഭാഗം ഇന്നും കൂടി കേട്ട് കൂടുതൽ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ അനശ്വര നടൻ നാനാ പടേക്കർ വ്യത്യസ്തമായ വേഷങ്ങൾ കൊണ്ട് നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനാണ്. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ ഞങ്ങൾ അർപ്പിക്കുക കർത്തവ്യമാണ്. അത് ശ്രദ്ധിച്ചു, അഭിനന്ദിച്ചു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അടുത്ത പ്രതികരണം
2: ബാബു ആണിക്കേരി അയച്ചതാണ്.
1: എന്താണ് ബാബു പറയുന്നത്?
2: റേഡിയോ മലബാറിന്റെ പുതിയ നാടകം കുരങ്ങുദീനം ആദ്യ ഭാഗം തന്നെ ആകാംക്ഷ നിറഞ്ഞതായിരുന്നു. പതിവിന് വ്യത്യസ്തമായി പുതിയ നാടക രചയിതാവ് വന്നതും ഈ നാടകത്തിനെ വ്യത്യസ്തമാക്കി. 70-80 കാലഘട്ടത്തിൽ നമ്മുടെ നാടും പരിസര പ്രദേശങ്ങളും പശ്ചാത്തലമായ നാടകത്തിൽ കുടിയേറ്റ കർഷകരുടെയും മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്നതും എല്ലാം വിഷയമാക്കി. രാഘവന്റെ വേഷം ചെയ്ത കൃഷ്ണേട്ടനും രവിയായി അമൽമണിയും ചന്ദ്രന്റെ വേഷം ചെയ്ത ഡോക്ടർ ജയരാജ് മട്ടന്നൂരും മേമയായി ലീന ജയരാജും സുന്ദറിന്റെ വേഷത്തിൽ ബാബുരാജ് അയ്യല്ലൂരും കലക്കി. വിഘ്നേഷായി ഷാജി മാലൂരും മാതനായി വിനോദ് അയ്യല്ലൂരും സൂപ്പർ. നാടകത്തിന്റെ അണിയറ പ്രവർത്തകർക്കും റേഡിയോ മലബാറിനും അഭിനന്ദനം അറിയിക്കുന്നു.
1: അതുപോലെ ജനകീയത്തിൽ കൂടി രാജേഷ് മാഷിന്റെയും ബാബുരാജ് അയ്യലൂരിന്റെയും സംഭവ ബഹുലമായ കൂടുതൽ വിശേഷങ്ങളും കേട്ടു. നാട്ടിലെ പാട്ടെന്ന പരിപാടി കൂടുതൽ ജനകീയമാവുന്നുണ്ട്. ഈ പരിപാടിയിൽ എന്റെ നാടിനെയും പരിഗണിക്കുമെന്ന വിശ്വാസത്തിൽ നിർത്തുകയാണ്. തീർച്ചയായിട്ടും ആണിക്കരയിലേക്ക് ബാബുവിനെയും ബാബുവിന്റെ നാട്ടുകാരെയും തേടി നാട്ടിലെ പാട്ട് സംഘം എത്തുക തന്നെ ചെയ്യും അല്ലേ?
2: അതെ, തീർച്ചയായിട്ടും.
1: ഒരു പ്രതികരണം കൂടിയുണ്ട്.
2: വിജേഷ് നെല്ലൂന്നിയാണ് അയച്ചിട്ടുള്ളത്.
1: ആമകളെ കുറിച്ച് വിജയകുമാർ ബ്ലാത്തൂർ നടത്തിയ പ്രഭാഷണം വളരെ ശ്രദ്ധേയമായിരുന്നു. നമുക്ക് നിസ്സാരമായി തോന്നുന്ന പല വസ്തുക്കളുടെയും അറിവിന്റെ പിന്നാമ്പുറം ഇദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ കൂടി മനസ്സിലാക്കാൻ കഴിയുന്നു. വന്ന് ശാസ്ത്രലോകത്തിൽ ഇദ്ദേഹത്തിന്റെ പരിപാടി ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമായി തീർന്നിരിക്കുകയാണ്. അടുത്ത ശാസ്ത്രവിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം.
2: മധുരഗീതങ്ങളിൽ ഇതര ഭാഷാ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയത് വളരെ നന്നായിരുന്നു. എല്ലാ ഗാനങ്ങളും സൂപ്പർ ആയിരുന്നു. സിദ്ദിഖ് ലാൽ സിനിമകളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ഗാനങ്ങളെല്ലാം ശ്രദ്ധേയമായിരുന്നു.
1: ഒരു പുനഃപ്രക്ഷേപണമാണെങ്കിലും അത് ഇഷ്ടപ്പെട്ടു എന്നാണ് വിജേഷ് നെല്ലൂന്നി അറിയിച്ചിരിക്കുന്നത്. വളരെയധികം സന്തോഷം. നമുക്ക് ചന്ദ്രബാനുവേട്ടൻ്റെ ഒരു പ്രതികരണത്തോട് ഞങ്ങൾക്ക് കൂടി പ്രതികരിക്കേണ്ടതുണ്ട്. ശ്രോതാക്കളുടെ നിർദ്ദേശങ്ങൾ ചിലതെങ്കിലും പരിഗണിക്കാൻ തയ്യാറായി എന്നാണ് അദ്ദേഹം അഭിനന്ദിക്കുന്നത്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ പോയ ആഴ്ച മുതൽ ഞങ്ങളുടെ പ്രക്ഷേപണത്തിൻ്റെ സമയം കാലത്ത് 5 മണിക്ക് തുടങ്ങി 3 മണിവരെ തുടർച്ചയായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ സമയത്തിനുള്ളിൽ ഇത്രയധികം പ്രക്ഷേപണ സമയം ദീർഘിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ഭാഗം പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നൽകുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു. അതുകൊണ്ടാണ് രാവിലെ 11 മണി മുതൽ 12 മണി വരെയുള്ള സമയം ശ്രോതാക്കൾ നിർദ്ദേശിക്കുന്ന ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള പരിപാടികളാക്കി ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. ഇതിൻ്റെ പുനഃപ്രക്ഷേപണം പകല് തന്നെ ഉച്ചയ്ക്ക് 2 മണി മുതൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇത് പകൽ നേരത്തെ 2 പ്രക്ഷേപണങ്ങളാണ്. അതുകൂടാതെ നമ്മൾ നേരത്തെ ശ്രോതാക്കൾ ഒരുപാട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന 2 പരിപാടികളാണ് നമ്മുടെ ആക്ഷേപഹാസ്യ പരിപാടികളായ
2: പപ്പിനിയും ടീ ടൈം ടോക്കും.
1: അതെ, പയ്യാരും പപ്പിനിയും ടീ ടൈം ടോക്കും തിരിച്ചു വരികയാണ്. ആദ്യം നമുക്ക് വളരെ പഴയത്, 2 വർഷം മുൻപ് നിങ്ങൾ കേട്ട് മറവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പപ്പിനിയെയും അതുപോലെ ടീ ടൈം ടോക്കിലെ ചായക്കട നടത്തുന്ന കിങ്ങിണിയെയും വാസുവട്ടിനെയൊക്കെ വീണ്ടും അറിയാനും അവർ കേട്ട കാര്യങ്ങൾ ഒന്നുകൂടി കേൾക്കാനും അവസരം നൽകുകയാണ്. ആഴ്ചയിൽ വിവിധ ദിവസങ്ങളിലായിട്ട് അതുകൂടി നിങ്ങൾക്ക് കേൾക്കാം.
2: മാത്രമല്ല നവരാത്രി ആഘോഷവും റേഡിയോയിൽ തുടങ്ങിയിട്ടുണ്ട്.
1: നവരാത്രി ആഘോഷം നമുക്ക് ഇന്ന് ആരംഭിക്കുകയാണ്. 9 ദിവസങ്ങളെ സംഗീത സാന്ദ്രമാക്കുവാൻ പതിവ് പോലെ പ്രശസ്ത ഗായകൻ ഭാഗവതർ, കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസൻ ഭാഗവതരും സംഘവും നവരാത്രി കൃതികൾ, നവഗ്രഹ കൃതികളാണ്, ഓരോ ദിവസവും ഓരോ ഗ്രഹങ്ങളെ വർണ്ണിക്കുന്ന കൃതികളാണ്. ഇന്നു മുതൽ ഈ മാസം 20-ാം തീയതി വരെ ഓരോ ദിവസവും നമുക്കത് കേൾക്കാം. മഹാനവമി, വിജയദശമി ദിനങ്ങളിൽ മറ്റു പ്രത്യേക പരിപാടികളും. അതുകൊണ്ട് ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. പ്രതികരിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. വീണ്ടും പ്രതികരിക്കുക. പ്രതികരണം കേരള സ്റ്റേഷൻ ഡയറക്ടർ, റേഡിയോ മലബാർ, അയ്യല്ലൂർ, മട്ടന്നൂർ എന്ന വിലാസത്തിൽ.
2: വാട്സ്ആപ്പ് നമ്പർ 9037008960.
0: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഗ്ലോബൽ സൌത്ത് ഐക്യത്തിലും പൊതുവായ വികസന ലക്ഷ്യങ്ങളിലും അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും ആഫ്രിക്കയും തമ്മിലുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഡൽഹിയിൽ ഇന്നലെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഓഫീസ് പ്രകടിപ്പിച്ച ആശങ്കകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇന്ത്യ. പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന ഇന്ന് 1 വർഷം പൂർത്തിയാക്കുന്നു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. ISL ഫുട്ബോളിൽ ഗോവ ചെന്നൈയിൻ മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. 4,900 കോടി രൂപ മുതൽ മുടക്കുള്ള ചെന്നൈ മെട്രോ റെയിൽ പദ്ധതി അദ്ദേഹം നാടിന് സമർപ്പിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: 750 കോടിയിലധികം രൂപയുടെ റെയിൽവേ അടിസ്ഥാന സൌകര്യ പദ്ധതികൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ നവീകരിച്ച പളനി, വെല്ലൂർ കന്റോൺമെന്റ്, അംബാസമുദ്രം, പരമക്കുടി, നാമക്കൽ എന്നീ 5 സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. വിവിധ ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ശ്രീ മോദി നിർവഹിക്കും. ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ല്യൂബ് ഓയിൽ ബേസ് സ്റ്റോക്ക് പദ്ധതിക്ക് തറക്കല്ലിടുന്ന അദ്ദേഹം IIT മദ്രാസിലെ ബ്രെയിൻ സെന്ററും സന്ദർശിക്കും. ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയ സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: യുവജനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിളിന്റെ 94th പതിപ്പ് വാരാണസിയിൽ നടക്കുന്നു. രാവിലെ 6 സമ്പൂർണാനന്ദ് സംസ്കൃത സർവകലാശാലയിലെ നമോഘട്ടിൽ നിന്നാരംഭിച്ച റാലി ദീക്ഷാമണ്ഡപിൽ സമാപിക്കും. രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിലും പരിപാടി നടക്കും. വികസിത ഭാരതത്തിനായുള്ള നശാമുക്ത് യുവ എന്ന പ്രമേയത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ് ഈ സംരംഭം. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ഡൽഹിയിൽ ഇന്നലെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഓഫീസ് പ്രകടിപ്പിച്ച ആശങ്കകൾ അടിസ്ഥാനരഹിതമാണെന്നും രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള അനാവശ്യമായ ഇടപെടലാണതെന്നും ഇന്ത്യ വ്യക്തമാക്കി. നിഷ്പക്ഷതയും വിവേചനരഹിതവുമായ സമീപനവും പാലിക്കണമെന്ന ഉത്തരവാദിത്തത്തിനനുസൃതമായി മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്ന വൻ പ്രതിഷേധങ്ങളിലും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ജനീവയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി സംഘം പ്രസ്താവനയിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എത്യോപ്യയിലെ അദിസ് അബാബയിൽ നടന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ നയതന്ത്ര ദൌത്യത്തലവന്മാരുടെ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. ഗ്ലോബൽ സൌത്ത് ഐക്യം, തന്ത്രപരമായ സ്വയംഭരണാധികാരം, പൊതുവായ വികസന ലക്ഷ്യങ്ങൾ എന്നിവയിൽ അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും ആഫ്രിക്കയും തമ്മിലുള്ളതെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും മറ്റൊരു ചടങ്ങിൽ ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ആഫ്രിക്കയ്ക്ക് ന്യായമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന തരത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ പരിഷ്കരണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
2: India and Africa cannot remain unrepresented in global decision making. This decade has seen the UN slide steadily into irrelevance, helpless in the face of major challenges. Our objective is to make global governance more democratic, more responsive, and more representative. And in doing so, make the United Nations itself more capable and more credible.
0: പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് 1 വർഷം പൂർത്തിയാക്കുന്നു. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് രാജ്യത്തെ 100 പ്രധാന കാർഷിക ജില്ലകളിൽ പദ്ധതി ആരംഭിച്ചത്. ഓരോ ജില്ലയുടെയും പ്രത്യേക കാർഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കേന്ദ്ര പദ്ധതികളെയും സംസ്ഥാന പദ്ധതികളെയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തെയും ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കി വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് വനിതാ ശാക്തീകരണത്തിനായി നടപ്പിലാക്കിയ മുത്തലാഖ് നിരോധനത്തെക്കുറിച്ചാണ്. രാജ്യത്ത് മുത്തലാഖ് സമ്പ്രദായം നിരോധിച്ചതും അത് ക്രിമിനൽ കുറ്റമാക്കിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിയമ പരിഷ്കാരമായാണ് വിലയിരുത്തപ്പെടുന്നത്. 2017 മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടതിന് പിന്നാലെ 2019 ജൂലൈ 30 പാർലമെന്റ് മുത്തലാഖ് നിരോധന ബിൽ പാസാക്കുകയും 2019 ഓഗസ്റ്റ് 1 മുതൽ ഇത് നിയമമായി നിലവിൽ വരികയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സൌദി അറേബ്യയിൽ റിയാദിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അയൽരാജ്യമായ യമനിൽ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർക്കെതിരെ സൌദി നേതൃത്വത്തിലുള്ള സഖ്യം അടുത്തിടെ നടത്തിയ ആക്രമണങ്ങളുടെ തുടർച്ചയാണിത്. വിമാനത്താവള ആക്രമണത്തെക്കുറിച്ച് ഹൂതി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. സഭ 9 ദിവസമായിരിക്കും സമ്മേളിക്കുക. ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29th സമ്മേളനം അവസാനിക്കും. സൈബർ സുരക്ഷാ വെല്ലുവിളികൾ ചർച്ച ചെയ്ത കേരള പോലീസിന്റെ കൊക്കൂൺ 2026 കൊച്ചിയിൽ സമാപനം. സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. 2027 സെപ്റ്റംബർ 21 മുതൽ 28 വരെ നടക്കുന്ന കൊക്കൂണിന്റെ 20th പതിപ്പിനെ അദ്ദേഹം സ്വാഗതം ചെയ്തു. വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. ദുർഗാദേവിയെ ആരാധിക്കുന്ന 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് രാജ്യത്തുടനീളം ഭക്തിനിർഭരമായ തുടക്കം. നവരാത്രി നാളുകളിൽ ദുർഗാദേവിയുടെ 9 വ്യത്യസ്ത ഭാവങ്ങളെയാണ് ഭക്തർ ആരാധിക്കുന്നത്. കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നവരാത്രി ആഘോഷത്തിന് വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. 2nd ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഇത്തവണ 11 ദിവസമാണ് ആഘോഷ പരിപാടികൾ. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറ കളക്ട്രേറ്റ് മൈതാനത്ത് നാളെ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ISL ഫുട്ബോളിന്റെ 13th സീസണിന് തുടക്കമായി. ഉദ്ഘാടന മത്സരത്തിൽ ബംഗളൂരു സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയെ 3-2 തോൽപ്പിച്ചു. ഗോവയും ചെന്നൈയിൻ ഫുട്ബോളും ക്ലബും തമ്മിലുള്ള മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചു. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർകാശിയെയും ചർച്ചിൽ ബ്രദേഴ്സ് മുംബൈ സിറ്റിയെയും നേരിടും. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം ഇന്ന് ഇൻഡോറിൽ നടക്കും. രാത്രി 7 മത്സരം. ഓൺലൈൻ ഷോപ്പിംഗ് ഡെലിവറി സേവനങ്ങൾക്ക് പുതിയതായി 5% GST ഏർപ്പെടുത്തിയെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. 57th GST കൌൺസിലിന്റെ ശുപാർശ പ്രകാരം GST നിരക്ക് 18% നിന്ന് 5% ക്രമീകരിച്ചിട്ടുണ്ടെന്ന് PAB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. കേരളം, മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഒഡീഷ, പശ്ചിമ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും സമാനമായ കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ദേശീയ തലസ്ഥാനത്തെ ക്രമസമാധാന സാഹചര്യം കണക്കിലെടുത്ത് ഡൽഹി പോലീസ് ഗതാഗത സംബന്ധമായ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. നിലവിലെ സാഹചര്യമനുസരിച്ച് രാവിലെ 6 മുതൽ വിവിധയിടങ്ങളിൽ ഗതാഗത നിയന്ത്രണങ്ങളും വഴിതിരിച്ചുവിടലുകളും ഏർപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ അടച്ചിരുന്ന 45 മെട്രോ സ്റ്റേഷനുകളിലെയും കവാടങ്ങൾ തുറന്നതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ഇന്നലെ രാത്രി 10 വരെ സ്റ്റേഷനുകൾ അടച്ചിട്ടിരുന്നു. എല്ലാ ട്രെയിൻ സർവീസുകളും ഇന്ന് സാധാരണ സമയക്രമം അനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് നോർത്തേൺ റെയിൽവേ അറിയിച്ചു. ഇന്നലെ പുലർച്ചെ 4 മുതൽ ഉച്ചയ്ക്ക് 2 ന്യൂഡൽഹി ഹസ്രത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തേണ്ടിയിരുന്ന മെയിൽ എക്സ്പ്രസ് ട്രെയിനുകൾ റദ്ദാക്കാൻ റെയിൽവേ നേരത്തെ തീരുമാനിച്ചിരുന്നു. പ്രതിഷേധത്തിനിടെ ഡൽഹി പോലീസ് വെടിയുതിർത്തു എന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം വീഡിയോകളുടെ കാര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഗ്ലോബൽ സൌത്ത് ഐക്യത്തിലും പൊതുവായ വികസന ലക്ഷ്യങ്ങളിലും അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും ആഫ്രിക്കയും തമ്മിലുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഡൽഹിയിൽ ഇന്നലെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഓഫീസ് പ്രകടിപ്പിച്ച ആശങ്കകൾ അടിസ്ഥാനരഹിതമെന്ന് ഇന്ത്യ. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് 1 പൂർത്തിയാക്കുന്നു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. ISL ഫുട്ബോളിൽ ഗോവ ചെന്നൈയിൻ മത്സരം സമനിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ. കരുണ, കരുണോ,
1: എന്തേനു അമിൻത,
0: നീ എന്താ പണിയെടുക്കുന്ന മോനെ?
1: ഒന്നുമില്ലപ്പ, മഴയല്ലേ, അതുകൊണ്ട് ഇങ്ങനെ കൂടേന്റെ ഇതെല്ലാം ഒന്ന് ശരിയാക്കി വെക്കലെന്ന്. മരയിലടുത്തുനിന്ന് അടുക്കി പൊറുക്കിയെല്ലാം വെക്കലാന്ന്.
0: അല്ല, നീ എന്നീ കൗക്കോൽ മുന്ന പണി എടുക്കുന്നേ? നീ ഇതുവരെ ഇങ്ങനത്തെ പണിയൊന്നും എടുത്തിട്ടില്ലല്ലോ. ഇതുവരെ കാണാത്തൊരു കാര്യാന്നല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നേ.
1: അല്ല അമിൻത, ഇതെല്ലാം ഒന്ന് മരത്തോട് കൂട്ടി കെട്ടുന്നാന്ന്.
0: അതന്നെയാണോ ഞാനും പറയുന്നേ. ആടിനെ കെട്ടും, പശുക്കളെ കെട്ടും, നായിനെ കെട്ടും, പക്ഷെ നീ കൈക്കോൽ ഞാൻ ആദ്യമായിട്ടാന്ന് കേട്ടാ ഇങ്ങനെ ഇങ്ങനെയൊരു കെട്ടുന്ന കാണുന്നേ. അല്ല, എന്നാന്ന് സംഭവം?
1: എല്ലാം എന്താ ഇപ്പൊ നാട്ടിലെല്ലാം പുതുമയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നേ.
0: ആ
1: പിന്നെ ഇത് ഇതായിട്ട് പിന്നെ ഒരു പുതുമ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാന്ന്. അല്ല, ഇതായിട്ടൊരു പുതുമ ആവണ്ട എന്ന് വിചാരിച്ചിട്ട്.
0: എന്റെ ചോദ്യം അതല്ല, നീ എന്തിനാ ഈ കൈക്കോലു ഇതെല്ലാം കെട്ടുന്നതെന്ന് എന്റെ ചോദ്യോ?
1: എല്ലാം എന്താ, നല്ല മഴയെല്ലാം വരുന്നില്ലേ?
0: അതെ, നമ്മള് ശരിക്കും പറഞ്ഞ കൈക്കോലിന്മേൽ എന്തെല്ലാം കെട്ടല്? ഞാൻ നേരത്തെ പറഞ്ഞ ജീവികളെല്ലാം കെട്ടല്. നീ എന്തിനാ ഇതെല്ലാം മുറുക്കി കെട്ടുന്നതാ എന്റെ ചോദ്യോ?
1: അപ്പൊ നിങ്ങൾ ഈ നാട്ടിലല്ലേ?
0: ഞാൻ ഈ നാട്ടിൽ തന്നെയാണ്.
1: ഇന്നലത്തെ മഴയും കാറ്റും കോളും നിങ്ങൾ അറിഞ്ഞിട്ടില്ല?
0: അതെന്നാ പോ, ഒരു അഞ്ചു മിനിറ്റ് അങ്ങ് മഴ പെയ്തേന്. അപ്പൊ തുലാത്തിലെ മഴയിലെ നീ എന്ത് കണ്ട്?
1: അല്ല അമിൻത, ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും വരാനിരിക്കുന്നില്ലേ.
0: അല്ല, അതെല്ലാം പോട്ടെ, ഈ മഴയും വെയിലെല്ലാം കാലാവസ്ഥക്ക് അനുസരിച്ച് വരുവും പോവലും ചെയ്യും. പക്ഷെ ഈ കൗക്കോലും ഇതെല്ലാം തമ്മിൽ എന്താ ബന്ധോ?
1: ഒരു സേഫ്റ്റിക്ക് ഇതെല്ലാം ഇങ്ങനെ കെട്ടിവെക്കുന്നൊരു നല്ലതല്ലേ.
0: അല്ല കാരണം ഈയിടക്ക് നീ മരുന്ന് കുടിച്ചിട്ടൊന്നും ശരിയായിട്ടില്ലേ?
1: ഏത് മരുന്ന്?
0: അല്ല, എന്തിന്റെ ഒരു തലേന്റെ മരുന്ന് നീ
1: കുടിച്ചിട്ടില്ലേനുവാണ്ടാവുക്കാങ്കിലും
0: ഉണ്ടാവും, കാലാവസ്ഥയിൽ മാറി മാറി വരുവല്ലേ ഇന്ന്.
1: നിങ്ങൾ ആമിൻത, നിങ്ങൾ എന്റെ കാര്യം വിട്, നിങ്ങൾ നാട്ടിലെ കാര്യം എന്തെങ്കിലും പറ.
0: നാട്ടുകാരോടല്ലേ ഇത് ഇക്കാര്യം പറയാനാ? നട്ടപ്രാന്തെന്ന് എല്ലാ ആൾക്കാരും അറിയാ.
1: എന്ത് കാര്യം?
0: കരുണം കൗക്കോര് പിടിച്ചിട്ട് തെങ്ങിനോട് കെട്ടിയിട്ടുണ്ടെന്ന് ആൾക്കാരോടും പറയാൻ പറ്റുവാ? ഇതെല്ലാം നാട്ടുകാർക്ക് ചിരിക്കൂലേ ഇത് കേട്ടിട്ട്.
1: ആമിൻത, ഇത് ആരോടും അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല.
0: അതന്നെയല്ലേ ഞാൻ പറഞ്ഞു, ഇന്റെ ഈ കാര്യം ആരോടും പറയാൻ പറ്റുമോ? നിനക്ക് നട്ടപ്രാന്തെന്നല്ലേ ആൾക്കാർ പറയാന്ന്.
1: ആമിൻത ഇപ്പൊ ഇങ്ങനെല്ലാം പറയൂ, നേരം വരട്ടെ, അന്നേരം ഞാൻ പറയാം.
0: എന്തെന്ന്?
1: നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇങ്ങനെ ഭർത്താനം പറഞ്ഞോണ്ടിരിക്കല്ലോ, എന്റെ പണിയൊന്നും നടക്കുന്നില്ല. നിങ്ങൾ കുറച്ചേരം കുത്തിരിക്കേ.
0: ഞാൻ ഇരിക്കലും ചെയ്യാം, പക്ഷെ നീ എന്തിനാ ഇത് കെട്ടുന്ന?
1: വേണ്ട, ഞാൻ ഒരു കാര്യം ചെയ്യാം, ദൈവോട്ട് ഒരു കട്ടൻ ചായ വെച്ചേരാൻ പറയാ. നിങ്ങളാകും പിടിച്ചിട്ട്
0: അടിയിരിക്കേ,
1: പണി തീരുന്നു.
0: ആ, എനക്ക് കട്ടൻ ചായ വേണ്ട, എന്റെ പണി തീർന്നോട്ടല്ലേ, ഞാൻ ഇരിക്കാം.
1: ഈ ഒറ്റ കാലം കൂടിയാ കെട്ടാനുള്ളൂ, ഒന്നുമില്ല, കാറെല്ലാം വരുന്നുണ്ട്.
0: അല്ല, കാറില്ല, കൂട്ടരാമായിട്ട് നടന്നിട്ടല്ലേ വരുവ. കാറിലായിട്ട് ഒരു കയറി വരാനാട്ടാ?
1: ഓ, എന്റെ അമിൻത, കാറല്ല, മഴക്കാറ്.
0: ഓ, മഴക്കാറ് വരുന്നുണ്ട്.
1: അത് വരുന്ന മുമ്പിൽ ഇതെല്ലാം ഒന്ന് പിടിച്ച് കെട്ടണം എനിക്ക്.
0: മഴക്കാറ് വരുന്ന ഇതെല്ലാം എന്തിനാ കാരണം തെങ്ങിനോട് പിടിച്ചു കെട്ടുന്നത്?
1: എന്റെ ആമിൻത, ഈ മഴ വരുമ്പോ അല്ലേ കാറ്റെല്ലാം ഉണ്ടാവുക, ഇടിമിന്നലെല്ലാം ഉണ്ടാവുക. അന്നേരം പിന്നെ നമ്മളെ സേഫ്റ്റി നോക്കണ്ടേ?
0: അതിനെന്തിനാണ് ഇത് പിടിച്ചിട്ട് തെങ്ങിനോട് കെട്ടുന്നത്?
1: ആ, നോക്ക് നോക്ക്, നിങ്ങക്ക് എന്നിട്ടും കാര്യം പിടുത്തം കിട്ടിയിട്ടില്ലേ? നിങ്ങൾ ഇന്നലത്തെ പേപ്പർ ഒന്നും വായിച്ചിട്ടില്ലേ?
0: ഞാൻ മിഞ്ഞാനേ വായിച്ചനപ്പാ.
1: ആ, അതെന്നാ കുഴപ്പം, നിങ്ങളെപ്പോ വായിച്ചേ?
0: മിഞ്ഞാനേ ഞാൻ വായിച്ചിന്.
1: നിങ്ങളെന്നാ പറഞ്ഞ? ഇന്നലത്തെ പത്രം മിഞ്ഞാന്ന് വായിച്ചിരുന്നു. അനക്ക് വരുന്ന സൂക്കടിപ്പ് നിങ്ങക്ക് വരുന്നുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം.
0: എന്തെന്ന്? എന്തെന്ന്?
1: അനക്കുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞ അസുഖം അത് നിങ്ങക്ക് വരുന്നുണ്ട് എന്നല്ല നിങ്ങളിപ്പോ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് അമിൻത, ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേക്കണം.
0: നീ പറ.
1: അനക്ക് വരുന്നുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞ ആ ഒരു സംഭവം അല്ലേ നിങ്ങക്ക് വരണം?
0: എന്റെ പഠിച്ചോനെ, ചെറിയ വയസ്സല്ലുള്ളും കരുണോന്, ഇപ്പളേ ഇങ്ങനെ ആയിപ്പോയാൽ അന്നേരിക്കും അവസ്ഥ. ദേവൂട്ടിയും മക്കളെല്ലാം പെരുവഴിയിലായി പോവൂലേ, ഇതെന്നാ കണ്ട കാഴ്ച?
1: അല്ല അമിൻത, ഞാൻ എന്തേലും പറഞ്ഞു വന്നേ?
0: അതന്നെയാ ഞാൻ പറഞ്ഞ, എനിക്ക്
1: നട്ടപ്രാന്താണെന്ന്. ആമിൻത,
0: എന്റെ കരുണ, ഞാനൊരു കാര്യം പറയാം. അനക്ക് നീ ചെയ്ത മനസ്സിലായി, ഇത് കാറ്റത്ത് പറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട് നീ തെങ്ങോടും മാവോടും എല്ലാം കൂട്ടി കെട്ടുന്നു. നീ ഇനി പേപ്പർ വായിച്ചിനോ? അത് ഇതെന്ന് ചോദിച്ചാൽ എങ്ങനെ ശരിയാവാ?
1: നിങ്ങൾ ഈ പേപ്പർ വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യം എന്നോട് ചോദിക്കൂല.
0: എന്ത് ചോദ്യോ? എന്നാ നീ തന്നെ പറ നീ അല്ലേ എല്ലാ ദിവസവും പേപ്പർ വായിക്കുന്നു.
1: അതായത് ആമിൻത, ഒരു സ്കൂളിന് ഒരു മേൽക്കൂരി ഉണ്ടായിരുന്നു.
0: ഒരു സ്കൂളിന് മാത്രമേ ഉണ്ടാവും കരുണ, എല്ലാ സ്കൂളിനും മേൽക്കൂരി ഉണ്ടാവൂലേ? പോട്ടെ, വീട്ടിന് മേൽക്കൂരി ഉണ്ടാവൂലേ?
1: ഉണ്ടാമിന്ത, ഇത് പക്ഷെ ഒന്നൊന്നര മേൽക്കൂരിയാണ്. ഇത് വലിയ ഷീറ്റെല്ലാം ഇട്ടിട്ടാക്കിയ മേൽക്കൂരിയാന്ന്. ഉണ്ടാമിന്ത,
0: പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റാ?
1: പ്ലാസ്റ്റിക് ആങ്കിലെന്തേനു, ഇത് നല്ല മെറ്റലിന്റെ ഷീറ്റ് അല്ലേ? ആ, നല്ല കാനം ഉണ്ടാവൂലേ? അപ്പൊ ഈ വലിയ ഷീറ്റ് വെച്ചിട്ട് ഒരു മേൽക്കൂരി ഇങ്ങനെ ഇട്ടിനേനുവേ. കുട്ടിയൊക്കെ അസംബ്ലി എല്ലാം നടത്താൻ വേണ്ടിട്ട് വലിയ ഹോളന്തു ആക്കിയതാന്ന് മേല. ഇതിന്റെ ആമിനിത്ത കഴിഞ്ഞ കാറ്റിന് അങ്ങ് പറന്നങ്ങ് പോയില്ലേ?
0: എന്നിട്ടോ?
1: ആ, അതെന്നാ പറഞ്ഞേ, കൊറേ അപ്പുറത്ത് കൊറേ കാറില് നിർത്തിയിട്ടുണ്ടായിരുന്നു, അതിന്റെ അപ്പുറത്ത് അത് അച്ചടോന്ന് പറഞ്ഞു പോയി വീണ്.
0: എന്റെ അപ്പൊ കാറിന്റെ കാര്യത്തെ തീരുമാനാവൂല്ല കാരണം.
1: ഒരു കാറാ, എത്രയോ കാറാണ്
0: നിർത്തിയിട്ടുണ്ടായിരുന്നു,
1: ഇത് പോയി വീണ്. പിന്നെ എന്റെ ആമിൻ തന്നിട്ട് JCB-യും ടാച്ചെല്ലാം വന്നിട്ടല്ലേ ഇതിനെ വലിച്ചെടുത്ത് മാറ്റീന്.
0: കുട്ടിയൊക്കെ അങ്ങ് പറ്റീന?
1: ആ, അതെന്തോ ഭാഗ്യത്തിന് കുട്ടിയക്കാർക്കും ഒരു പരിക്കൂല.
0: എല്ലാ മോനെ, നീ പറഞ്ഞല്ലേ കേട്ടെ, എനിക്കിന്റെ സംശയം തീർന്നിട്ടില്ല.
1: എന്ത് സംശയം ആണെന്റെ ആമിൻത?
0: അല്ല, കുട്ടികളെ രക്ഷപ്പെട്ടതും ഈ കക്കോര് കെട്ടിയതും തമ്മിലുള്ള എന്നാ ബന്ധോ?
1: ഇതിപ്പം പിടിച്ചു കെട്ടിയില്ലെങ്കിൽ അമ്മാതിരി കാറ്റല്ലേ ഇപ്പം വരുന്നത്? ഈ കാറ്റിന് എന്റെ മേൽക്കൂരെല്ലാം പറന്നു പോയാൽ എന്റെ അവസ്ഥ എന്നായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിനാ.
0: അപ്പൊ അത് ശരി, പറന്നു പോകാണ്ടിക്കാൻ വേണ്ടിട്ടാന്ന് നീ പിടിച്ചു കെട്ടിയല്ലേ.
1: പിന്നെല്ലാണ്ട്
0: അല്ല കരണ, ഈ ചെറിയ കങ്ങിന്റെ തൈക്കും ചെടിക്കലും പിടിച്ചു കെട്ടിയാല് ഇന്റെ മേൽക്കൂര് ആടെ ഉണ്ടാവുക. മേൽക്കൂരന്റെ കൂടെ അതും അങ്ങ് പറന്നങ്ങ് പോവൂലേ?
1: ആമിൻത എല്ലാം പറന്നു പോകുമ്പോ എന്തായാലും ഇതും അതിന്റെ ഒന്നിച്ച് പോവായിരിക്കും. എന്നാലും ഒരു ഉറപ്പിന് വേണ്ടിട്ട് ഞാൻ കെട്ടിയതാണ്.
0: ഉറപ്പിനും ഉറപ്പുള്ള മരത്തുമല്ലേ കെട്ടണ്ടേ? ഈ എന്നാ അവരുടെ കാറ്റിന് പാറിപ്പോന്ന മരത്തുമ്മ കെട്ടിയാല് എങ്ങനെയാ മേൽക്കൂരാടെ നിക്കുക?
1: എന്നാലും ആമിൻത എന്റെ മനസ്സിന്റെ ഒരു ഉറപ്പിനാണ്.
0: വല്ലാത്ത ഉറപ്പായി പോയി കാരണം, അത് വല്ലാത്തൊരു ഉറപ്പ്. നീ വലിയ തെങ്ങും മലോ തേക്കും മലാറ്റും കെട്ട് കൊണ്ടേ കെട്ട്, അല്ലാണ്ട് ഈ ചെടിക്കല്ല കെട്ടണ്ടേ.
1: അതെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ കെട്ടൂലാമിന്ത, അതെല്ലാം കഴിഞ്ഞ പോലെ മുറിച്ച് മാറ്റിയിട്ടില്ലേ?
0: ആ അതന്നെയാ പറയുന്നു, മരെല്ലാം മുറിച്ച് മാറ്റുമ്പോ ഓർമ്മിക്കണേനും. മാത്രല്ല, ഈ ഷീറ്റെല്ലാം പറക്കുന്ന പോലെ ഇന്റെ ഈ ഓടൊന്നും പറക്കൂല. ഓടിന് നല്ല കനവുണ്ട്.
1: അതെല്ലാം വെറുതെ പറയുന്നാന്ന്. ഓടെല്ലാം നമ്മള് ഡിസ്കസ് ത്രോ പോകുന്ന പോലെ സാധനം പറഞ്ഞു പോവാ.
0: എന്ത് ത്രോ?
1: ഡിസ്കസ് ത്രോ.
0: ഓഹോ, നീ ഇങ്ങനെ കടിഞ്ഞു പൊട്ടനായി പോയല്ലോ മോനെ. ഈ വാരിയൂ കക്കോലു എല്ലാം ഉണ്ടാവുമ്പോ പിന്നെ ഈ ഓടൊന്നും പറക്കൂല. ഇപ്പോഴത്തെ ഇതുപോലെയൊന്നും അല്ല ഇപ്പോഴത്തെ എവിടെയാന്ന് കൊണ്ടു വെക്കുന്നത്? തെറസുമ്മലല്ലേ വെക്കുന്നത്? അതെല്ലാം തെറസുമ്മല്.
1: പിന്നെ നമ്മള് മച്ചുമില്ലെന്നല്ലേ പറയാ?
0: ഇപ്പൊ മച്ചുണ്ടാ? ഇല്ലല്ലോ, ഇപ്പം വാർപ്പല്ലേ. അതിന്റെ മേലെയല്ലേ ഈ സാധനം കൊണ്ടേ വെക്കുന്ന്. നീ നേരത്തെ പറഞ്ഞ പോലെ ഉറപ്പൊന്നും ഉണ്ടാവൂല. ഒരു പേറ്റിനാടെ വെക്കും, പിന്നെ പാറിപ്പോവാണ്ടിക്കുവോ?
1: അന്നേരം പിന്നെ പാറിപ്പോണ്ട്.
0: അതല്ലേ പറയുന്നു, നിന്റെ ഈ ഞാലിയും ഇതൊന്നും വേന്നും പാറൂല. അതിനെന്തുകൊണ്ടാന്നറിയാ? അതിന് കൗക്കോലും ഉത്തരവും എല്ലാം ഉണ്ട്. പിന്നെ ഓടിന് നല്ല ശക്തിയും ഉണ്ട്.
1: ഉത്തരവുണ്ടാ?
0: ഏ
1: ഉത്തരം?
0: ആ
1: ഉത്തരം പിന്നെ പ്രശ്നം തീർന്നില്ലേ?
0: അതെ. പിന്നെ നീ എന്തിനാ ഈ കെട്ടുന്ന്?
1: എന്നാ പിന്നെ അത് അയച്ചു കളയാൻ തോന്നല്ലേ.
0: പിന്നെ വീട് മൊത്തം വയറ് കൊണ്ടിട്ട് എന്നാടോ ഇത് വൃത്തി മനോരത്ത് അഥവാ കെട്ടുന്ന തന്നെ എനിക്ക് വൃത്തി മനോരത്ത് കെട്ടറാ.
1: എന്നാലും എന്റെ പൈസ പോയില്ല ആമിൻത.
0: എങ്ങനെ?
1: ഞാൻ കുറച്ചും കൂടി കാറെല്ലാം വാങ്ങാൻ വേണ്ടിട്ട് തീരുമാനിച്ചേനു.
0: വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചതല്ലേ? ആ പിന്നെ എങ്ങനെ പൈസ പോവാ?
1: അല്ല, നേരത്തെ വാങ്ങിയ കയറിന്റെ പൈസ പോയില്ലേ?
0: ആ അത് നിങ്ങക്ക് പിന്നെ കിണറ്റിലാറ്റം എന്നാ പറയണ്ട വെള്ളം കോരാൻ എടുക്കാം. അല്ല, നീ എന്തിനാ നീ കയറ് വാങ്ങിയിനി? എന്തിനാ വിചാരിച്ചിനി?
1: അല്ല, ഈ ഞാലി കെട്ടിക്കഴിഞ്ഞാ പിന്നെ അപ്പാടും വീടിനും കെട്ടാല.
0: ഏ
1: ആ
0: നീ വീടടി കെട്ടിയിടുവാ.
1: എന്റെ ആമിൻത, അതിന് വീട്ടിന്റെ മുമ്പിൽ നല്ല വല്യാവല്യ മാവില്ലേ, അതിന്റെ കൊമ്പ് പിടിച്ചാട് കെട്ടു.
0: എന്റെ കരണ, നീ ഇതൊന്നും കെട്ടിയിട്ട് കാര്യമില്ല. കാറ്റടിച്ചാലേ ആദ്യം ഏതാ വീവെന്നറിയാ? ആ മാവിന്റെ കൊമ്പേരിക്കും.
1: നിങ്ങൾ നാവൊന്നും നീട്ടിയെ?
0: എന്റെ നാവ് നീട്ടിട്ടൊന്നും കാര്യമില്ല, ഞാൻ ഉള്ള കാര്യം പറയുന്നു. എടോ, ഞാൻ ടി വിയിൽ കണ്ടിനല്ലോ റോഡുമത്തേ മാവിന്റെയും പൃഥ്വിന്റെയും എല്ലാം കൊമ്പുകളാന്ന് കാണുന്നു. അന്നേരാ നിന്റെ ഈ കൊമ്പാടെ നിന്നേന്നെ. എടോ, വരുന്നതേ ചുഴലിയാ.
1: എന്തിന്ന്
0: ചുഴലിക്കാറ്റ്?
1: അതെയാ,
0: ചുറ്റിയങ്ങ് എറിയ. വെറും ചുഴലിയൊന്നല്ല, മിന്നൽ ചുഴലി. വരുന്നതും കാണൂല, പോന്നതും കാണൂല, ചുറ്റി അങ്ങ് കൊണ്ടുപോകും. അതുകൊണ്ട് നീ അധികം പുറത്തൊന്നും ഇറങ്ങുന്നു വേണ്ട. മാത്രല്ല, കൊടയെടുക്കാണ്ട് ഇറങ്ങും വേണ്ട. കൊടയെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് തുറക്കാനും പാടില്ല.
1: എന്റെ ആമിൻത, നിങ്ങൾ എന്ത് വർത്താനേ പറയുന്നത്? ഈ മഴയത്ത് പുറത്തിറങ്ങുമ്പോ പിന്നെ കൊട തുറക്കാണ്ട് മൊത്തം നനഞ്ഞു പോലെ.
0: എനിക്ക് നനയുന്നി എന്നോ വലിയ കാര്യോ? അതോ ആകാശത്ത് കൂടെ ഇങ്ങനെ പറന്നു പോന്നിയെന്നോ?
1: എനക്ക് പറക്കൊന്നും വേണ്ട. എല്ലാമിൻത, നിങ്ങളിപ്പോ പറഞ്ഞ പോലെ അതിങ്ങനെ പറക്കുക.
0: നീ കൊട തുറക്കുമല്ലോ.
1: ആ തുറക്കൂ.
0: അതിന്റെ ഉള്ളില് മിന്നൽ ചുഴലി കേറും. ആ ചുഴലി നിന്നെയും കൊണ്ട് പറക്കും കൊടയടക്കോ.
1: അത് നല്ല രസമായിരിക്കും അല്ലേ?
0: ഭയങ്കര രസാ കാര്യണ. കാരണം വെച്ചാൽ കുറച്ചേയും പേടിയും ഇങ്ങനെ കൊല്ലിയെല്ലാം പോകുമ്പോ നല്ല രസമായിരിക്കും. കാലും കയ്യിലും പൊട്ടിട്ട് കിടക്കാൻ നല്ല രസമായിരിക്കും.
1: അപ്പൊ നിങ്ങള് പറഞ്ഞു വരുന്നത് വീട്ടിന്റെ പുറത്തൊന്നും ഇറങ്ങണ്ടാന്നാ?
0: ആന്ന്, കുറച്ച് ദിവസത്തേക്ക്. കാരണം എന്ന് വെച്ചാൽ മൂന്നാല് ദിവസത്തേക്ക് ഇവിടെ ഭയങ്കര പ്രളയം പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട് പോലും. ആ ചുഴലി, മിന്നൽ ചുഴലി, പിന്നെ ഇടി. ഇടി എന്ന് പറഞ്ഞാരെന്നറിയാ? നമ്മള് പ്രതീക്ഷിക്കൂല, കാണൂല. മിന്നല്, വീകലും പൊട്ടലും തകൃതി ആകൽ ഒരുമിച്ചിരിക്കും. ഇതെല്ലാം നീ സൂക്ഷിച്ചു കണ്ടോ? ഒരു ഇടീന്റെ ഒച്ച കേൾക്കുമ്പോ എല്ലാ സ്വിച്ചും എല്ലാം ഓഫാക്കിയിട്ടോ, പിന്നെ ടി വിന്റെ വയറെല്ലാം വെളിച്ചിട്ടോ, വാഷിംഗ് മെഷീന്റെ എല്ലാം വെളിച്ചിട്ടോളൂ. എല്ലാം ഒന്നുപോലും ഉണ്ടാവൂല, എല്ലാം അടിച്ചു.
1: ഈ വാഷിംഗ് മെഷീൻ ഒരിക്കലും ഞാൻ വെളിച്ചിടൂല.
0: അതേനു മോനെ, അത് വേണ്ട എനിക്ക്.
1: വീട്ടിൽ അതില്ലല്ലോ.
0: ഓ അങ്ങനെ, നീ അലക്കുന്ന കല്ല് സൂക്ഷിച്ചോ, കാരണം അതും കൊണ്ട് പറക്കൂ.
1: അത് പാറിപ്പോ.
0: പിന്നെ ചുഴലി അങ്ങത്തെയാ കാരണ.
1: എന്നൊരു കാര്യം ചെയ്യാ, രണ്ടു മൂന്ന് കല്ലെടുത്തിട്ട് അതിന്റെ മേലെ വെക്കാല്ലേ. ആമിൻത,
0: ഓ
1: ഈ മൊബൈലിൽ ചാർജ് ചെയ്യാൻ പറ്റൂളി.
0: എന്തിനാടോ ചാർജ് എല്ലാം കിട്ടുന്നത്? നീ അറിയത്താറ്റം വെച്ചോളി. കാരണം മിന്നലല്ലേ അടിക്കുന്നു, ഫുള്ള് ചാർജ് ആവൂലേ. പിന്നെന്താ?
1: അല്ല, ഇത് ചാർജ് ആക്കിയാ പിന്നെ നമുക്ക് കൈയോട് തൊടാൻ പറ്റുവാ.
0: കുറച്ച് തണിഞ്ഞിട്ട് തൊട്ടാ മതി, അതല്ലേ മഴ കൊള്ളണം പറയുന്നു.
1: ഓ അങ്ങനെയുണ്ടല്ലേ.
0: പിന്നെ
1: നിങ്ങൾ, ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടാ, നിങ്ങൾ ഭയങ്കര സംഭവ. നിങ്ങൾ വെറും ആമിൻത്യ അല്ല എന്റെ ആമിൻത.
0: പിന്നെന്നാ?
1: നിങ്ങള് മിന്നൽ ആമിൻത്യാന്ന്.
0: ഏ
1: ആ

0: ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400311 3030 9496 974 141.
1: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
2: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
0: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബാവധികാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: എനിക്കിന്നോട് വർത്തമാനത്തിന് നേരൂല കരണ, എനിക്ക് വേഗം പോണോ?
4: അതെന്ത് പോക്കാ എന്റെ അമിത,
3: ഇനി എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ വർത്തമാനത്തിനൊന്നും നിക്കൂലട്ടാ. ഇനി എന്നെ കാണാൻ മറ്റു നീ അങ്ങോട്ട് വരൂ വേണ്ട, എനിക്ക് അതിനൊന്നും നേരൂല്ല. ഇന്നോട് വർത്തമാനത്തിനേ എനിക്ക് നേരൂല.
4: അല്ല അമിത, ഞാൻ അതിന് നിങ്ങളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ.
3: നീ ഒന്നും ചെയ്യേണ്ട കരണ, പക്ഷെ എനിക്ക് നിന്നോട് വർത്തമാനത്തിന് നേരൂല്ലാന്ന്.
4: അല്ലപ്പ ഇങ്ങനെ തിരക്കിട്ട് പോവാൻ എന്നാന്ന് കാരണം നിങ്ങൾ പറയണ.
3: അപ്പൊ നീ ഈ ലോകത്തൊന്നല്ലേ ജീവിക്കുന്നേ?
4: എന്റെ ആമിത, നിങ്ങൾ ഇങ്ങനെ എന്നെ ടെൻഷൻ അടിപ്പിക്കാണ്ട് കാര്യം പറ.
3: നീ ഇതൊന്നും അറിയല്ലേ കരണ.
4: ആമിത, എനിക്ക് എന്തെല്ലോ ആദ്യാന്ന്, നിങ്ങൾ ഒന്ന് വേഗം പറ കാര്യോ.
3: ആദ്യ പിടിക്കേണ്ട കാര്യൊന്നുമില്ല, പക്ഷെ നീ നാട്ടിൽ നടക്കുന്ന കാര്യം അറിയില്ല എന്ന് പറയുമ്പോ എനക്കൊരു വിഷമമുണ്ട് കേട്ടാ.
4: എന്റെ അമിത, ഒരു വക കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നല്ലേ. ഞാൻ അറിയാത്ത സംഭവം എന്നാണ്?
3: റേഡിയോ മലബാറ് പൂട്ടുന്നില്ല പോലും.
4: അല്ല, അതിനത് പൂട്ടുന്നുണ്ടേനാ.
3: അങ്ങനത്തെ പൂട്ടലല്ല, നമ്മള് രാവിലെ 5 മണിക്ക് തുറന്നു വെച്ചാല് 10 പൂട്ടയില്ലേനുവാ. ഇനിയിപ്പ അതില്ല പോലു.
4: ഇല്ലേ?
3: ഇല്ലാന്ന്. 5 മണിക്ക് തുറന്നു വെച്ചാല് 3 മണി വരെ പരിപാടികളാന്ന്.
4: അതെയാ? ആ, ഓ, എന്നാ പിന്നെ നമുക്ക് വീട്ടിൽ കുത്തിരുന്ന് പരിപാടിയെല്ലാം കേക്കാലോ.
3: പിന്നെന്താ, അതല്ലേ ഞാൻ പറഞ്ഞു ഇന്നോട്, എനിക്ക് ഇന്നോട് വർത്തമാനത്തിന് നേരൂല്ലാന്ന്.
4: ഓ, അപ്പൊ പരിപാടി കേക്കാൻ വേണ്ടി പോകുന്ന തിരക്കിലാന്നല്ലേ.
3: പിന്നെന്താ,
4: എന്നാ പിന്നെ നിങ്ങള് വേഗം പോയിക്കോളി.
3: നീ എടി പോന്ന്,
4: ഞാനും വീട്ടിൽ പോയിട്ട് പരിപാടിയാക്കട്ടെ.
3: അതന്നെ.
5: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
5: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
5: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.
6: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
7: ഈ തോട് ഇന്നോണ്ട് വൃത്തിയാക്കി തീരുവാ എന്റെ ശാന്തേ.
8: രമണി ഇന്നെ തീർക്കണോ?
7: അല്ലപ്പ, കഴിഞ്ഞ മാസത്തെ തൊഴിലുറപ്പിന്റെ കൂലി കിട്ടി നിങ്ങക്കല്ലോ?
8: എനക്ക് കിട്ടിയല്ലോ, എന്റെ ബാങ്കിൽ വന്നിട്ടുണ്ട്. നീ നോക്ക് പോയിട്ട്, ബാങ്കിൽ പോയിട്ട്
7: എന്നാ പോയി നോക്കാം.
8: ഒന്നും കൂടി പോയി നോക്ക്.
7: അല്ലപ്പ, അങ്ങ ഇന്റെ മോളെ പാട്ട് ഇന്നലെ ആ റേഡിയോ കേട്ടിനല്ലോ, അയ്യല്ലൂരിലെ റേഡിയോല്.
9: ഓളെ മോളെ പാട്ട് മാത്രമൊന്നുമല്ല, മുരളിയിലെ ചെക്കന്റെയും കൂട്ടരെല്ലാം പാട്ടുണ്ടേനും പോലും റേഡിയോയില്.
8: ഇപ്പൊ നാട്ടിലെല്ലാവർക്കും പാടാൻ പറ്റും പോലും.
7: അതാ വരുന്ന അതിലേക്ക് കൂടി ആ ഒരു ബാഗെല്ലെടുത്തിട്ട്
8: മോളെടുന്ന.
10: ഞാൻ അയ്യല്ലൂര് റേഡിയോ സ്റ്റേഷനിന്നാ.
9: ഓ, റേഡിയോന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവരിങ്ങെത്തിയല്ല.
10: നിങ്ങള് പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
7: കേക്കലുണ്ട്, കേക്കലുണ്ട്.
10: പാട്ട് പാടാറുണ്ടോ? പാട്ടൊക്കെ ഇഷ്ടാണോ?
9: പാട്ട് ഇഷ്ടാന്ന്, പാട്ട് കേക്കലെല്ലാം ഉണ്ട്. പങ്കല്ലാണ് പാടുവപ്പാ.
8: പണ്ട് ഞാൻ നാട്ടിക്ക് പോകുമ്പോ പാടുന്ന പാട്ടല്ലാണ്ട് വേറെ എന്ത് പാട്ടാടോ ഞാൻ പാടല്.
7: പങ്കെ വെറുതെ പറയല്ലേ, എനിക്ക് കഴിഞ്ഞ ആഴ്ചയും കൂടി പാടുന്ന ഞാൻ കേട്ടു.
8: ഏ, ഞാൻ നാട്ടിക്കുള്ള പാട്ടും അല്ലാണ്ട് വേറെ എങ്ങനെയൊന്നും പാടില്ലപ്പ.
9: എന്നാ നാട്ടിക്കുള്ള പാട്ട് പാടി കൊടുക്കന്റെ പങ്കെ.
8: നമുക്ക് പാടാൻ തോന്നില്ല രമണി.
9: ആ, എല്ലാവർക്കും കൂടെ അങ്ങ് പാടാ.
8: ഉച്ചി

0: ഓർമ്മയില്ല. നാട്ടീരം പൊട്ടിച്ച് കൊറേ ആയില്ലേ. നമ്മളെ മധുവിന്റെ വീട്ടിലെ പണി കഴിഞ്ഞില്ലാന്നൊന്ന് ആശാരി ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
1: അത് ഏതു നേരവും മുട്ടലും തട്ടലും തന്നെ അല്ലപ്പാ, ഇതെത്ര രസമായി തുടങ്ങിട്ട്.
2: മോളെ ഈ പങ്കുപാടി പാട്ടിപ്പ നമ്മളെ റേഡിയോയിൽ കേൾക്കുക.
3: വേഗം തന്നെ വരെ
1: നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചുതരും റേഡിയോയില്.
3: ഏച്ചിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പറയോ, വെച്ചു തരാലോ.
1: അന്നേരം ഗൾഫിലുള്ള എന്റെ മോനെല്ലാം കേൾക്കാൻ പറ്റും പാട്ട്.
3: ഓ പിന്നെ ലോകത്തുള്ള എല്ലാവർക്കും കേൾക്കാൻ പറ്റും.
1: ഓ അങ്ങനെയുണ്ടല്ലേ.
3: രമണിച്ചൊരു പാട്ട് പറ.
2: രമണി ആ കഴിഞ്ഞ ദിവസം നിങ്ങളെ ക്ലബിൽ പാടിയ പാട്ടില്ലേ,
3: ചിമ്മിയിലെ പാട്ടേക്കു.
1: ആ കൊറേ കയ്യടി കിട്ടിയ നമ്മള് കഴിഞ്ഞ സാ രാത്രിയാ
3: പെണ്ണാളേ പെണ്ണാളേ.
1: ആ പങ്കു പാടുന്ന ആ പാട്ട് തന്നെ അങ്ങേ പാടി കൊടുക്കും.

0: പാടാനൊരുങ്ങിക്കോളൂ, പാട്ടു കേൾക്കാനും. നാട്ടിടവഴികളിലേക്ക് ഞങ്ങൾ വരുന്നു, നാട്ടിലെ പാട്ടു തേടി.
1: Stitchwell Boutique and Beauty Parlor, second floor, Links Mall, Mattanur.
2: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
1: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
2: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: ഫോൺ 7999-447-6836,
2: 9447-371-836,
1: 8078-502-836.
3: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
4: നീ കളിക്കല്ലേ?
3: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
5: ആനാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
4: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
5: പോകുന്നില്ലേ, എന്തിട്ട്?
4: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
5: പരീക്ഷന്റെ തലേന്നല്ല മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
4: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
5: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
4: എന്ത്?
5: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
4: ശരിക്കു
5: ആന്ന്.
1: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 141.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

0: റേഡിയോമിലെ വാഴ ഇഷ്ടങ്ങൾ ഈണങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. ഇന്ന് ഇഷ്ടഗാനങ്ങളുമായിട്ട് ഒരാൾ കൂടെയുണ്ട്. നമുക്ക് പരിചയപ്പെടാം. പേര് പറയോ?
1: നിതിന.
0: നിതിന,

0: നേമ്
1: നിതിന എൻ.
0: നിതിനായൻ, എന്താ ചെയ്യുന്നത് നിതിന?
1: ഞാൻ ബിടെക് കഴിഞ്ഞിട്ടു.
0: ബിടെക് കഴിഞ്ഞു? എവിടുന്ന ബിടെക് കഴിഞ്ഞേ?
1: വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, ചെമ്പേരി.
0: ഈ വർഷം കഴിഞ്ഞാണോ?
1: 2025 പാസ് ഔട്ട്.
0: 2025 പാസ് ഔട്ട് ആണ്. ഒരു വർഷം?
1: ഒരു വർഷം
0: അവനായി. എന്തെങ്കിലും ചെയ്തോ, വർക്കോ കാര്യങ്ങളോ?
1: ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്, ഓൺലൈനായിട്ട്.
0: ഓൺലൈനായിട്ട്, ഓക്കെ. പാട്ടുകളുടെ കയ്യിൽ കരുതിയിട്ടുണ്ട്? ആദ്യം ഒരു പാട്ട് കേൾപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഏതാണ്?
1: സിന്ദൂര സന്ധ്യ പറയൂ, ദീപസ്തംഭം മഹാശ്ചര്യം
0: എന്ന സിനിമയിലെ പാട്ടാണ്.
1: യൂസഫ് അലി കീച്ചേരി
0: എഴുതിയതാണ്.
1: മ്യൂസിക് കൊടുത്തത് മോഹൻ സിതാര, സിംഗേഴ്സ് കെ ജെ യേശുദാസ്.
0: എങ്ങനെയുള്ള പാട്ടുകളാണ് ഇഷ്ടം? പഴയ പാട്ടുകളാണോ?
1: രണ്ടും ഇഷ്ടമാണ്,
0: കേൾക്കാറുണ്ട്. ഈ ഒരു പാട്ട് നമുക്ക് ശ്രോതാക്കളെ കൂടെ കേൾപ്പിക്കാം.

0: റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. നിധിനയാണ് കൂടെയുള്ളത്. പാട്ട് പാടാറുണ്ടോ നിധിന?
1: ഇല്ല.
0: കേൾക്കാറുണ്ടോ?
1: കേൾക്കാറുണ്ട്.
0: ഏത് പാട്ടുകളാ കേൾക്കാറ്? ഏത് ലാംഗ്വേജ്?
1: ഹിന്ദി, തമിഴ്, മലയാളം കേൾക്കാറുണ്ട്.
0: കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്
1: ഹിന്ദി.
0: ഹിന്ദി, ഓക്കെ. അടുത്ത പാട്ട് ഏതാണ്?
1: വെള്ളാരം കിളികൾ. സിനിമ മാംഗല്യസൂത്രം, മ്യൂസിക് ബേണി ഇഗ്നീഷ്യസ്, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി, പാടിയത് പി ജയചന്ദ്രൻ, സുജാത മോഹൻ.
0: ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഈ പാട്ട്?
1: അമ്മക്ക് വേണ്ടി.
0: അമ്മ പഴയ പാട്ടിന്റെ കൂട്ടുകാരിയാണ്?
1: അമ്മയാണ് ഇതെല്ലാം കണ്ടുപിടിച്ചെന്ന്
0: സെലക്ട് ചെയ്തത്. ഓക്കെ, അമ്മയ്ക്ക് വേണ്ടി തന്നെ ഇരിക്കട്ടെ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇഷ്ടങ്ങളീണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിധിന അടുത്ത പാട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, ഏതാണ്?
1: തൊട്ടാൽ പോക്കും പോവോ, സിനിമ മോസ് ആൻഡ് കാറ്റ്, മ്യൂസിക് ഔസേപ്പച്ചൻ, ലിറിക്സ് കൈതപ്രം, സിംഗർ
0: ശ്വേത. പാട്ടാണോ അല്ലെ സിനിമയാണോ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്?
1: സിനിമ.
0: സിനിമ കാണാൻ ഇഷ്ടം. അതിൽ ചോയ്സ് ഉണ്ടോ ഹൊറർ, റൊമാൻറ്റിക്, അങ്ങനെ എന്തെങ്കിലും?
1: ഫീൽ ഗുഡ് ഫിലിംസ്.
0: ഫീൽ ഗുഡ് ഫിലിംസ്. അങ്ങനെ റീസെൻ്റ് ആയിട്ട് കണ്ട ഏതെങ്കിലും ഒരു ഫീൽ ഗുഡ് ഫിലിം?
1: വാഴ കണ്ടിട്ടുണ്ട്.
0: ഇഷ്ടമായോ?
1: ഇഷ്ടമായി.
0: പലരും പറഞ്ഞിട്ടുണ്ട് വാഴ കണ്ടാൽ സങ്കടം വരുന്നത്.
1: ലാസ്റ്റോടെ ചെറിയൊരു സങ്കടം വരും.
0: ഇമോഷണലി ടച്ച് ചെയ്യുന്ന ഫിലിമാണ്. ഓക്കെ, പിന്നെയോ?
1: നിവിൻ പോളിൻ്റെ ഒരു സിനിമ ഉണ്ടായിട്ടില്ലേ,
0: സർവമായ, അത് കണ്ടിട്ട് സങ്കടമായോ?
1: ഇല്ല,
0: അത്രത്തോളം ഇമോഷണലി ടച്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ പറഞ്ഞ പാട്ടുകൂടെ നമുക്ക് ശ്രോതാക്കളെ കേൾപ്പിക്കാം.

0: റേഡിയോ മലബാറിലൂടെ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. നിധിന, അതേതാണെന്ന് പറയും.
1: മഞ്ഞ് പോലെ സിനിമ ദോസ്ത്, മ്യൂസിക് വിദ്യാസാഗർ, ലിറിക്സ് എസ് രമേശൻ നായർ, സിംഗർ ശ്രീനിവാസ്.
0: ഓക്കെ, ഈ പാട്ട് കേട്ടിട്ടുണ്ടോ?
1: ആ കേട്ടിട്ടുണ്ട്.
0: ദോസ്ത് മൂവി കണ്ടിട്ടുണ്ടോ?
1: ആ കണ്ടിട്ടു.
0: ഇഷ്ടമായോ?
1: ആ ഇഷ്ടം.
0: ഇഷ്ടമാണ്. തിയേറ്ററിൽ പോയിട്ട് കാണാനാണ് ഇഷ്ടം, അല്ലെ വീട്ടിൽ നിന്ന് ടി വിയിൽ കാണാനോ?
1: വീട്ടിൽ നിന്ന് കാണാനും.
0: അതെന്താ?
1: വീട്ടിൽ നിന്ന് ഒറ്റക്ക് കാണാനാണ് ഇഷ്ടം.
0: ഒറ്റക്ക് കാണാൻ. ഹൊറർ മൂവീസ് കാണാറുണ്ടോ?
1: ആ കാണാറുണ്ട്.
0: ഒറ്റ
1: ആ
0: പേടിയാവില്ലേ? അത് കുഴപ്പമൊന്നുമില്ല.
1: കാണാൻ ഇഷ്ടം, തിയേറ്ററിനെ കാട്ടും.
0: ആ ഒരു ഹൊറർ ഫിലിം ഒക്കെ നൈറ്റൊക്കെ കാണുന്നെങ്കിൽ ചിലപ്പം പേടിച്ചു പോകാൻ സാധ്യതയില്ലേ? ഒറ്റക്കേ കാണുള്ളൂ.
1: ഒറ്റക്കേ ഇഷ്ടം.
0: ഓക്കെ, അപ്പൊ ഒറ്റക്ക് സിനിമ കാണുന്ന ആൾക്ക് ഈ ഒരു പാട്ടുകൂടെ നമുക്ക് ശ്രോതാക്കളെ കേൾപ്പിക്കാം.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയല്ലൂർ മട്ടന്നൂർ. ഇത് മലബാറിൻ്റെ മധുരസ്വരം. മധുരതരമായിട്ടുള്ള പാട്ടുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിധിന സെലക്ട് ചെയ്ത അടുത്ത പാട്ട് ഏതാ നോക്കാം.
1: ഹരികൃഷ്ണൻസിലെ പൊന്നാമ്പൽ പുഴയിരമ്പിൽ
0: നമ്മൾ.
1: ഔസേപ്പച്ച മ്യൂസിക് ചെയ്തത്, ലിറിക്സ് കൈതപ്രം, സിംഗേഴ്സ് കെ ജെ യേശുദാസും കെ എസ് ചിത്രൻ.
0: പാട്ട് കേൾക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഹിന്ദിയിലാണെന്ന് പറഞ്ഞല്ലോ. മൂവി ഏത് ലാംഗ്വേജ് ഇഷ്ടം?
1: മലയാളവും തമിഴും.
0: അത് ഹിന്ദി കാണാറില്ല?
1: എന്തില്ല, പിന്നെ ഇംഗ്ലീഷും ഇഷ്ടമാണ്.
0: മൂവി
1: മൂവി.
0: ഓക്കെ, അപ്പോൾ ലാംഗ്വേജ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ?
1: ആ പറ്റും,
0: കുഴപ്പമില്ല. നമ്മളൊരു സിനിമ കാണുമ്പോൾ അതിൽ ആക്ടേഴ്സിൻ്റെ ഡയലോഗ്സ് കൂടെ കറക്റ്റായി കിട്ടുമ്പോഴല്ലേ സിനിമയുടെ ആ ഒരു ഇമോഷൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പം ആ രീതിയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും.
1: മനസ്സിലാക്കാൻ പറ്റും.
0: ഓക്കെ, ഇപ്പം പറഞ്ഞ പാട്ട് ഇവിടെ നമുക്ക് ശ്രോതാക്കളെ കേൾപ്പിക്കാം. ഇതിന് ഡെഡിക്കേഷൻ ഉണ്ടോ?
1: അനിയന്.
0: അനിയൻ്റെ പേര്
1: നിധിൻ.
0: ഓക്കെ.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648,
0: 9656948321. സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം, ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങളിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. നിധിനെയാണ് പാട്ടുകളുമായിട്ട് കൂടെ ഉള്ളത്. വീട്ടിൽ ആരൊക്കെയാണുള്ളത്?
1: അമ്മ, അച്ഛൻ, ഞാനും അനിയനും.
0: അമ്മയുടെ അച്ഛൻ്റെ പേര്?
1: അമ്മേൻ്റെ പേര് നിഷ, അച്ഛൻ്റെ പേര് ദിനേശൻ.
0: എന്താ ചെയ്യുന്ന രണ്ടുപേരും?
1: അച്ഛൻ വർക്ക്ഷോപ്പിൽ സ്പ്രേ പെയിൻറിങ്, അമ്മ ഹൗസ്

0: സേഫ്. അനിയാണ് ഐ ടി ഐ പഠിക്കുന്നത്.
1: ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: ഫസ്റ്റ് ഇയർ.
1: രണ്ടുപേരും എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കാണ് കാലെടുത്ത് വെച്ചത്. എന്താണ് അതിന് കാരണം?
0: അവന് ഓട്ടോമൊബൈലെ ഇഷ്ടം. ഞാൻ AI ആൻഡ് ഡാറ്റ സയൻസ് ആണ് പഠിച്ചത്.
1: AI ആണ് പഠിച്ചത്. അത് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തിയാന്നോ?
0: അന്ന് ഇഷ്ടപ്പെട്ടിട്ടെടുത്തതല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ്.
1: അത് കേട്ടപ്പോ എന്തോ വലിയ സംഭവം
0: എന്തോ വിചാരിച്ച് എടുത്തതാ.
1: എടുത്തതിന് ശേഷം?
0: അതിന് ശേഷം ഇപ്പം AI കാലല്ലേ.
1: അതെ.
0: അതുകൊണ്ട് വലിയ റിഗ്രറ്റ് തോന്നിയിട്ടില്ല.
1: നല്ലത് തന്നെയാണ്. അപ്പൊ ഇനി ആരെങ്കിലും ഒക്കെ AI ഡാറ്റ സയൻസ് ഒക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവരോട് എന്താ പറയാനുള്ളത്?
0: ധൈര്യമായിട്ട് എടുത്തു, എന്തായാലും കൊറേ സ്കോപ്സ് ഉണ്ട്.
1: വീട്ടിലിരിക്കേണ്ടി വരില്ല.
0: ഇല്ല.
1: ഓക്കേ. അപ്പൊ ആ ധൈര്യത്തിൽ ഒരു പാട്ട് കൂടെ നമുക്ക് കേൾപ്പിക്കാം.
0: ആലില മഞ്ജലി, സിനിമ സൂര്യഗായത്രി, മ്യൂസിക് രവീന്ദ്രൻ, ലിറിക്സ് ONV കുറുപ്പ്, സിംഗേഴ്സ് KJ യേശുദാസും KS ചിത്രയും.

0: റേഡിയോ മലബാറിലൂടെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുകയാണ്. നമ്മൾ നിധിനയുടെ പാട്ട് വിശേഷങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്. കോളേജ് വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, എങ്ങനെയുണ്ടായിരുന്നു കോളേജ്?
1: കുഴപ്പമില്ല, നന്നായിരുന്നു.
0: പഠനത്തിനായിരുന്നു ഇമ്പോർട്ടൻസ് അല്ലേ? മറ്റേതെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടാവില്ലേ?
1: എനിക്കൊരു കഴിവില്ല.
0: എനിക്കൊരു കഴിവില്ല എന്നൊരാൾ ഇങ്ങനെ ആദ്യമായിട്ട് പറയുന്നത് കേൾക്കുന്നേ. എഴുതുവോ?
1: ഇല്ല.
0: വരയ്ക്കോ?
1: അതാ ഞാൻ പറഞ്ഞു, എനിക്കൊരു കഴിവില്ല.
0: ഡാൻസ് ചെയ്യോ? സംസാരിക്കോ?
1: സംസാരിക്കാന്നറിയാം, എന്ന് വെച്ചിട്ട് ആവശ്യത്തിന്.
0: ആവശ്യത്തിന് സംസാരിക്കുന്നത് തന്നെ ഒരു കഴിവല്ലേ? അപ്പൊ എങ്ങനെയാണ് ഒരു കഴിവും ഇല്ല എന്ന് പറയാ? എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടാവില്ലേ? ബുക്സ് വായിക്കോ?
1: ബുക്സ് വായിക്കും.
0: ഇഷ്ടമാണ്? എങ്ങനെയുള്ള ബുക്സ് വായിക്കാൻ ഇഷ്ടം?
1: നോവല് അങ്ങനത്തെ ഒക്കെ വായിക്കാൻ ഇഷ്ടം.
0: മലയാളം തന്നെയാണോ വായിക്കുന്നത്?
1: ആ, മലയാളം വായിക്കും.
0: ഏതൊക്കെ ബുക്സ് വായിച്ചിട്ടുണ്ട്?
1: ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട്.
0: എന്നോട് വായിച്ചു ഏറ്റവും പ്രിയപ്പെട്ട?
1: അതും വായിച്ചു. പിന്നെ റാം കെയർ ഓഫ് ആനന്ദി, രാത്രി 12 ശേഷം. അത് പകുതി ഫുൾ വായിച്ചിട്ടില്ല, തുടങ്ങുന്നത്ര.
0: ഓക്കെ. പിന്നെ
1: നിമ്ന വിജയിന്റെ ഒരു ബുക്ക്, നനയുവാൻ ഞാൻ കടലാവുന്നു.
0: ഓക്കെ. പിന്നെ റീസെന്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ബുക്സ് ആണ് വായിച്ചിട്ടുള്ളത്, അഖിൽ പി ധർമ്മജൻ, നിമ്ന. ഇതിൽ ഇമോഷണലി വല്ലാതെ ടച്ച് ചെയ്തൊരു ബുക്ക്?
1: ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്
0: ആണ്.
1: അത് വായിച്ചിട്ട് എനിക്ക് നല്ല വിഷമമായി,
0: കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇമോഷണലി ടച്ച് ആവാൻ, ഹാർട്ട് ഫീലിംഗ് ആയി. ഒരാള് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭമാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. അത് ലൈഫായിട്ട് കണക്ട് ചെയ്തോ?
1: ഇല്ല, വായിച്ചിട്ട് വിഷമമായി.
0: വായിച്ചതുകൊണ്ടല്ല വിഷമം മാത്രം. ഓക്കെ. അപ്പോ ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പാട്ട്.
1: സന്യാസിനി നീ പുണ്യാശ്രമത്തിൽ, സിനിമ രാജഹംസ, മ്യൂസിക് ജി ദേവരാജൻ, ലിറിക്സ് വയലാർ, സിംഗർ കെ ജെ യേശുദാസ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ, ഇത് മലബാറിന്റെ മധുരസ്വരം. ഇനിയും നമുക്ക് പാട്ടുകൾ കേൾക്കാം. നിധിന ഏതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്?
1: ARM-ലെ മ്യൂസിക് ദീപു നൈനാൻ തോമസ്, ലിറിക്സ് മനു മഞ്ജിത്, സിംഗേഴ്സ് KS ഹരിശങ്കർ, അനില രാജീവ്.

0: നിധിനെയാണ് പാട്ട് വിശേഷങ്ങളുമായിട്ട് കൂടെയുള്ളത്. നിധിന, വീട്ടിൽ നിന്ന് എന്താ വിളിക്കുക?
1: മുത്ത്.
0: മുത്ത്? ആഹാ, ഇത്രയും നല്ല പേരുണ്ടല്ലോ. ഫ്രണ്ട്സ് എന്ത് വിളിക്കും?
1: ഫ്രണ്ട്സ് നിധി.
0: നിധി, രണ്ടു പേരിലും രണ്ടക്ഷരം മാത്രമേ ഉള്ളൂ. പുറത്തുനിന്ന് മുത്തേന്ന് വിളിക്കുന്ന ഇഷ്ടമാണോ?
1: ചില സമയത്ത്, സിറ്റുവേഷൻ അനുസരിച്ച്.
0: ഓക്കെ, വീട്ടിൽ നിന്ന് എല്ലാവരും മുത്തേന്ന് തന്നെ വിളിക്കുന്നത്. ഇപ്പൊ നമ്മൾ ടൗണിലേക്കൊക്കെ പോകുമ്പോ അമ്മയോ അച്ഛനോ ഒച്ചത്തിൽ മുത്തേന്ന് വിളിച്ചാല് അത് ഇഷ്ടാവോ?
1: ഇല്ല.
0: മുത്തുന്ന് വിളിക്കുമ്പോ കുഞ്ഞു കുട്ടിയായി പോകുന്നുണ്ടോ?
1: ചിലവരെ കളിയാക്കും, ഫ്രണ്ട്സ് ഒക്കെ.
0: ഇപ്പോഴും മുത്തേന്ന് വിളിക്കുന്നത്. ആരൊക്കെയാണ് ഫ്രണ്ട്സ്?
1: ഫ്രണ്ട്സ് നന്ദന, അസ്ന,
0: രണ്ടുപേര്,
1: അഞ്ജലി, അൻസില.
0: അപ്പൊ നാലുപേരായി.
1: നാലുപേര്?
0: നിങ്ങൾ അഞ്ചുപേര്? ഒരു ഗ്യാങ് ആണോ?
1: അല്ല, സ്കൂൾ ഫ്രണ്ട്സ്, കോളേജ് ഫ്രണ്ട്സ്, ഇപ്പം എല്ലടുത്ത ഫ്രണ്ട്സ്. അങ്ങനെ
0: എവിടെയാ ഫ്രണ്ട്സ് കൂടുതൽ? ഇപ്പൊ വീട്ടിനടുത്താണോ അല്ലെ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണോ?
1: അടുത്ത് അധികം ഫ്രണ്ട്സ് ഇല്ല. സ്കൂളിൽ ഒന്നോട്ടിട്ട് ഇപ്പൊ വരെയുള്ള ഫ്രണ്ട്സ് ഉണ്ട്, അഞ്ജലി, അൻസിലിയും. അത് കഴിഞ്ഞ് കോളേജിലെത്തി നന്ദന വന്നു. അത് കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞാൽ വേറെ ഫ്രണ്ടിനെ കിട്ടി, അസ്ന.
0: അസ്നേനെ എവിടെ നിന്ന് കിട്ടിയ?
1: അസ്നേനെ കണ്ണൂരത്ത് പരിചയപ്പെട്ടു.
0: പരിചയപ്പെടാനുണ്ടായ സാഹചര്യം?
1: കണ്ണൂരിന് ഞാൻ ഇങ്ങനെ ഓറിയന്റേഷൻ ക്ലാസ്സിന് പോയിന്. അവിടെ കണ്ട് പരിചയപ്പെട്ടു, പിന്നെ ഇപ്പൊ പടിയുണ്ട്.
0: നല്ല കമ്പനിയാണ്.
1: നല്ല കമ്പനിയാണ്.
0: അപ്പൊ ചെറുതായിരിക്കുന്ന സമയത്ത് വീടിന്റെ അപ്പുറം ഇപ്പുറം ഒന്നും കളിക്കാൻ പോവാറില്ല?
1: ആ, പോക്കുണ്ട്. അന്നേരം ഫ്രണ്ട്സ് ഉണ്ടായിനെ. പിന്നെ വലുതായാലും അവര് അവരെ ഇത് നോക്കി പഠിക്കാൻ പോയി, ഞാൻ എന്റെ വഴി നോക്കി.
0: എല്ലാവരും ഡിറ്റാച്ച്ഡ് ആയി. ഓക്കെ, അപ്പോ ഇപ്പൊ കൂടെയുള്ള ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഒരു പാട്ട് കേൾപ്പിച്ചു കൊടുത്താലോ?
1: മിന്നൽ വേള, മൂവി നരിവേട്ട, മ്യൂസിക് ജെയ്ക്സ് ബിജോയ്, ലിറിക്സ് കൈതപ്രം ദാമോദരൻ, സിംഗേഴ്സ് സിത് ശ്രീരാം, സിതാര, കൃഷ്ണകുമാർ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. പാട്ടുവിശേഷങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടങ്ങൾ ഈണങ്ങളാണ്. നിധിന അടുത്ത പാട്ട് കേടുത്തു വെച്ചിട്ടുണ്ട്, ഏതാണ്?
1: ഓടും കുതിര ചാടും കുതിര സിനിമയിലെ ദുപ്പട്ട വാലി, മ്യൂസിക് ജോയ് ആന്റോൺ, ജസ്റ്റിൻ വർഗീസ്, ലിറിക്സ് സുഹേൽ കോയ, സിംഗേഴ്സ് സഞ്ജിത് ഹെച്ച്, അനില രാജീവ്.
0: കണ്ടിട്ടുണ്ടോ?
1: കണ്ടിട്ടില്ല, പക്ഷേ പാട്ട് കേട്ടിട്ടുണ്ട്.
0: പാട്ട് കേട്ടിട്ടുണ്ട്. സിനിമയുടെ റിവ്യൂ കേട്ടിട്ടുണ്ടോ?
1: ഞാൻ ഫ്രണ്ട്സൊക്കെ കണ്ടിട്ട് ഞാൻ ചോദിച്ചത്.
0: ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് സിനിമ കാണാൻ പോകാറുണ്ടോ?
1: ആ, പോകാറുണ്ട്.
0: ഫാമിലിയുടെ കൂടെ?
1: ഫാമിലിയുടെ കൂടെ കുറവാ.
0: യാത്രകൾ ഇഷ്ടമാണോ? ഇങ്ങനെ ചിലവർക്ക് ഓരോ തോട്ട്സ് ഉണ്ടാവില്ലേ, ബസ്സിൽ ട്രാവൽ ചെയ്യാനാണ് ഇഷ്ടം, ചിലവർക്ക് കാറിൽ ദൂരങ്ങളിലേക്ക് പോകാൻ ഇഷ്ടം, ചിലവർക്ക് ടൂ വീലർ എടുത്ത് പോകാൻ ഇഷ്ടമുണ്ട്.
1: ബസ്സിൽ പോകാനോ കുറച്ചും കൂടി ഇഷ്ടം,
0: കംഫർട്ട്. ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെ പോകാറുണ്ടോ ലോങ് ട്രിപ്പിനൊക്കെ?
1: ആ, പോകാറുണ്ട്.
0: എവിടെയൊക്കെ പോയിട്ടുണ്ട്?
1: കോളേജിൽ നിന്ന് ഐവിക്ക് പോയി.
0: ഐവിക്ക് എവിടെയാണ് പോയത്?
1: ഐവിക്ക് മണാലി പോയിട്ടുണ്ട്, ഗോവ പോയിട്ടുണ്ട്, പിന്നെ മൈസൂർ, പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇവിടെ നാട്ടിൽ പയ്യന്നൂര്, കണ്ണൂര്, അങ്ങനെയൊക്കെ തന്നെ
0: കറങ്ങാറുണ്ട്. ഇപ്പോൾ വീട്ടിൽ തന്നെയല്ലേ?
1: ആ, വീട്ടിൽ.
0: ബോറടി മാറ്റാൻ എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉണ്ടോ?
1: ബുക്ക് വായിക്കും, പിന്നെ ഫോണിൽ.
0: ഫോണിൽ തന്നെ? ഫോണിൽ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത്?
1: ഇൻസ്റ്റ യൂസ് ചെയ്യും, യൂട്യൂബ് യൂസ് ചെയ്യും,
0: എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റയും യൂട്യൂബൊക്കെ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ പാട്ടിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാവുമല്ലോ. യൂട്യൂബൊക്കെ യൂസ് ചെയ്യുന്ന ആളായതുകൊണ്ട് ഇപ്പോൾ ചോദിച്ചിട്ടുള്ള ഈ പാട്ട് കൂടെ നമുക്ക് ലിസണേഴ്സിന് വേണ്ടി കേൾപ്പിച്ചു കൊടുക്കാം.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് നിധിനെയാണ്. നിധിനയ്ക്ക് കുറച്ച് സംസാരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ സംസാരിച്ചു വന്നപ്പോൾ കുറച്ചധികം സംസാരിച്ചില്ലേ?
1: ഇല്ല, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാ.
0: അത് എന്താ ഇങ്ങനെ ഇൻട്രോവേർട്ടാവാൻ?
1: ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ്.
0: സംസാരിക്കാൻ മടിയായിട്ടാണോ? അല്ലെ,
1: സംസാരിക്കാനാവില്ല.
0: അതെന്താ അങ്ങനെ, പേടിച്ചിട്ടാണോ?
1: അറിയാത്തവരോടൊക്കെ സംസാരിക്കാനാവില്ല,
0: അപ്പൊ പേടി വരും. ഇപ്പൊ സംസാരിച്ചിട്ടെന്താ തോന്നേ?
1: കുറച്ച് കമ്പനി ആയി പിന്നെ സംസാരിക്കും. ആദ്യമായിട്ടാണ് എനിക്ക് സംസാരിക്കാനാവില്ല.
0: ഇപ്പോ ഒരു ഹാഫ് വേ കമ്പനി ആയോ?
1: ചെറുതായിട്ട്.
0: ഇപ്പൊ കേൾപ്പിച്ച പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടോ?
1: ഇഷ്ടപ്പെട്ടു.
0: എന്താണ് നിധിനയ്ക്ക് പറയാനുള്ളത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല.
1: ഓക്കെ,
0: നിധിന എന്തായാലും ഒരു മണിക്കൂർ കേൾപ്പിച്ചതിൽ പുതിയ പാട്ടുകളുണ്ട്, പഴയ പാട്ടുകളുണ്ട്, എല്ലാം നമ്മുടെ ലിസണേഴ്സിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒപ്പം തന്നെ ഒരു മണിക്കൂർ ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ ഒത്തിരി സന്തോഷം.
1: താങ്ക് യു.
2: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള

അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടി ക്യാൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:30 ചിത്രപരിചയം, 10:30 കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് നാട്ടിലെ പാട്ട്, 11:30 ചലച്ചിത്ര നടൻ നിവിൻ പോളിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി, 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ, 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം നാട്ടുവിശേഷം, 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0490297896. 2:00 ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ, വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ, 5:30 പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും, 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്രഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:35 നന്മയുടെ നല്ല പാഠങ്ങൾ, 7:45 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 8:00 സർഗജാലകം, 8:30 റേഡിയോ അച്ച് സ്കൂൾ, 9:00 നാടക നേരത്തിൽ നാടകം കുരങ്ങു ദീനം 2-ാം ഭാഗം, രചന ഡോക്ടർ പി വി ജയരാജ്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി കവണിശ്ശേരി, രാത്രി 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ജോലി ടെൻഷൻ ഓർക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0492471400, 7025 9000 18.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780. എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
4: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ദിവസങ്ങളായി തലസ്ഥാനത്ത് തുടരുന്ന സമരങ്ങളുടെ തുടർച്ചയായി ഇന്നലെയും സംഘർഷാവസ്ഥ. വിമാനത്തിൽ നിന്നും, തീവണ്ടികളിൽ നിന്നും, തെരുവുകളിൽ നിന്നും, വീടുകളിൽ നിന്നും സമരക്കാരെ തടങ്കലിലാക്കി പോലീസ്. പിണറായി വിജയൻ, മമത ബാനർജി, കെജ്രിവാൾ, മണിക് സർക്കാർ എന്നീ മുൻ മുഖ്യമന്ത്രിമാരെ കസ്റ്റഡിയിലെടുത്തു. അഭിജിത് ദീപ് കെ, സൌരവ് ദാസ്, അശുതോഷ് റാങ്ക എന്നിവരെ കസ്റ്റഡിയിലെടുത്തത് വിമാനത്തിൽ നിന്ന്. ഡൽഹി പ്രതിഷേധത്തിൽ അറസ്റ്റിലായവരെ ഉടൻ വിട്ടയക്കണമെന്ന് യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഓഫീസ്. പ്രതിഷേധക്കാർ, സമര നേതാക്കൾ, പൌരസംഘടനാ പ്രവർത്തകർ, അഭിഭാഷകർ, മാധ്യമപ്രവർത്തകർ എന്നിവരെ കൂട്ടത്തോടെ തടങ്കലിലാക്കിയെന്ന റിപ്പോർട്ടുകളിൽ ആശങ്കയുണ്ടെന്ന് ഓഫീസ് അറിയിച്ചു. യു എൻ മനുഷ്യാവകാശ കമ്മീഷണറുടെ ആവശ്യം ഇന്ത്യ തള്ളി. രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള അനാവശ്യമായ ഇടപെടലാണ് ഇതെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു. ഡൽഹിയിലെ പ്രതിഷേധക്കാർക്കെതിരായ പോലീസ് നടപടികൾ ചോദ്യം ചെയ്യുന്ന ഹർജി സുപ്രീംകോടതി ഇന്ന് പ്രത്യേക സിറ്റിംഗ് നടത്തി പരിഗണിക്കും. പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെയുള്ള സമരക്കാരെ പോലീസ് തടഞ്ഞുവെക്കുന്നതും കസ്റ്റഡിയിലെടുക്കുന്നതും ചോദ്യം ചെയ്ത് തൃണമൂൽ കോൺഗ്രസ് എംപിയും മുതിർന്ന അഭിഭാഷകയുമായ മനേക ഗുരുസ്വാമി നൽകിയ ഹർജിയാണ് പരിഗണിക്കുന്നത്. സി എം ആർ എൽ എക്സോളജി കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മകൾ ടി വീണയുടെയും മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെയും പേരിൽ വിജിലൻസ് നാളെ FIR രജിസ്റ്റർ ചെയ്യും. തിരുവനന്തപുരത്തെ വിജിലൻസ് പ്രത്യേക അന്വേഷണ യൂണിറ്റ് ഒന്നായിരിക്കും കേസെടുക്കുക. ഇഡിയുടെ പരാതി ക്രൈംബ്രാഞ്ചിന്റെ പക്കൽ നിന്ന് വെള്ളിയാഴ്ച രാത്രി വിജിലൻസിന് ലഭിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിലെ അംഗങ്ങളെ രണ്ടു ദിവസത്തിനകം നിശ്ചയിക്കുമെന്ന് വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം. ഹൂതി സൌദി സംഘർഷം രൂക്ഷമായിരിക്കെ സൌദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പാസഞ്ചർ ടെർമിനലിൽ മിസൈൽ പതിച്ചു. ഒട്ടേറെ യാത്രക്കാർക്ക് പരിക്കേറ്റു. 5 പേരുടെ നില ഗുരുതരമാണ്. ഇന്നലെ നടന്ന ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളം ഒഴിപ്പിച്ചു. സ്ഫോടനമുണ്ടായതായും റിപ്പോർട്ടുണ്ട്. ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെയും അർജന്റീന ഫുട്ബോൾ ടീമിനെയും കേരളത്തിൽ എത്തിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ മുൻ കായികമന്ത്രി വി അബ്ദുറഹ്മാനെതിരെ കേസെടുക്കാനൊരുങ്ങിയ സർക്കാർ. പ്രാഥമിക അന്വേഷണത്തിന് അനുമതി തേടാനായി സർക്കാർ ഗവർണറെ സമീപിക്കും. രാജ്യത്തെ യുവാക്കളുടെ ആത്മവീര്യത്തെ അടിച്ചമർത്താൻ ആർക്കും കഴിയില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വോട്ടവകാശവും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശവും സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് ഇന്നലെ വൈകിട്ട് ചെന്നൈയിൽ വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു. കണ്ണൂർ മുനീശ്വരൻ കോവിലിൽ നവരാത്രി ഉത്സവം ഇന്നു മുതൽ ഈ മാസം 21 വരെ നടക്കും. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള പയ്യന്നൂർ ഉപജില്ലാ ചാമ്പ്യന്മാർ. സ്കൂളുകളിൽ GHSS പ്രാപ്പയിൽ ഒന്നാമത്, തലശ്ശേരി നോർത്ത് ഉപജില്ല രണ്ടാം സ്ഥാനത്തും മട്ടന്നൂർ ഉപജില്ല മൂന്നാം സ്ഥാനവും നേടി. സഹോദയ ജില്ലാ കലോത്സവത്തിൽ സമാപനം കുറിച്ചപ്പോൾ ആതിഥേയരായ കണ്ണൂർ ചിന്മയ വിദ്യാലയം ഒന്നാം സ്ഥാനം നേടി. മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ രണ്ടാം സ്ഥാനവും ചിന്മയ വിദ്യാലയം തളിപ്പറമ്പ് മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി. മൈസൂരു ദസറയ്ക്ക് കൊട്ടാര നഗരി ഒരുങ്ങി. ഇന്ന് ചാമുണ്ടിമലയിൽ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ പൂജയുടെ ആഘോഷത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കമാകും. കർണാടകത്തിലെ 350 മഠാധിപതികൾ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കും. കുട്ടികളിൽ പാരിസ്ഥിതിക അവബോധം വളർത്തുന്നതിൽ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് മന്ത്രി PK ബഷീർ. മാതൃഭൂമി ഫെഡറൽ ബാങ്കുമായി ചേർന്ന് സ്കൂളുകളിൽ നടത്തുന്ന സീഡ് പദ്ധതിയുടെ 2025-26 വർഷത്തെ സംസ്ഥാനതല പുരസ്കാരങ്ങൾ സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണിപ്പൂരിലെ കാംജോങ് ഉംഖ്രുൾ ജില്ലകളിൽ സായുധ സംഘങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 പേർ മരിച്ചു. നാഗഭൂരിപക്ഷമുള്ള കാംജോങ് ജില്ലയിലെ കുക്ക് വിഭാഗക്കാരുടെ ഗ്രാമമായ ചസ്സഡിൽ 22 വയസ്സുകാരനായ യുവാവും 42 വയസ്സുകാരിയായ സ്ത്രീയുമാണ് കൊല്ലപ്പെട്ടതെന്ന് അധികൃതർ വ്യക്തമാക്കി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്കെതിരെ പ്രദേശവാസികളായ 128 മത്സ്യത്തൊഴിലാളികൾ നൽകിയ ഹർജി ഹൈക്കോടതി ഉത്തരവിനായി മാറ്റി. തീരശോഷണത്തിനും ജീവിതമാർഗം തടസ്സപ്പെടുത്തുന്നതിനും ഇടയാക്കുന്നതിനാൽ പദ്ധതി തടയണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ഹർജിയിൽ ഉന്നയിച്ചിരുന്നത്. ആസൂത്രണ ബോർഡ് ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗം ചീഫ് അരുൺ ജെ പ്രതാപിന്റെ നിയമനം റദ്ദാക്കാൻ PSC നടപടി തുടങ്ങി. പരീക്ഷാക്രമക്കേട് ആരോപണത്തെ തുടർന്ന് നടത്തിയ പുനഃപരിശോധനയിൽ അരുൺ ജെ പ്രസാദ് 5 റാങ്കിലേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു. പുതുക്കിയ പട്ടികയിൽ 1 റാങ്കുള്ള കെ ശ്യാംകൃഷ്ണന് നിയമന ശുപാർശ നൽകേണ്ടതുണ്ട്. ഭരണ പ്രതിപക്ഷ ക്യാമ്പുകൾ രാഷ്ട്രീയമായി കൊമ്പുകോർത്തു നിൽക്കെ നിയമസഭാ സമ്മേളനം നാളെ തുടങ്ങും. UDF സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള 2 സമ്മേളനം 9 ദിവസത്തേക്ക് മാത്രമാണ്. നിയമനിർമ്മാണത്തിനായി ചേരുന്ന ആദ്യ സമ്മേളനമാണ് ഇത്. ബജറ്റ് ഉപധനാഭ്യർത്ഥന ചർച്ച ഈ സമ്മേളനത്തിൽ പൂർത്തിയാക്കും. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ ഓണറേറിയം January 1 മുതൽ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് തദ്ദേശ ഭരണമന്ത്രി KM ഷാജി. പാലക്കാട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ലീഗ് പ്രതിനിധികളുടെ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള കണ്ണൂർ ദസറ നാളെ മുതൽ ഈ മാസം 21 വരെ കലക്ട്രേറ്റ് മൈതാനത്ത് നടക്കും. ഒരുമിക്കായി ദസറ, ലഹരിക്കെതിരെ തൂഫാൻ എന്നതാണ് ഈ വർഷത്തെ ദസറ സന്ദേശം. ആഘോഷത്തിന്റെ സമാപനം കുറിച്ച് ഈ മാസം 21 ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മെഗാ ഡ്രോൺ ഷോ, കണ്ണൂർ നഗരം ചുറ്റിസഞ്ചരിക്കാനുള്ള KSRTC ഡബിൾ ഡെക്കർ ബസ് സൌകര്യം എന്നിവ ഇത്തവണത്തെ സവിശേഷതകളാണെന്ന് മേയർ PIndirayും ഡെപ്യൂട്ടി മേയർ KP Tahirും പത്രസമ്മേളനത്തിൽ പറഞ്ഞു. തീർത്ഥാടന കേന്ദ്രമായ മാഹി സെന്റ് തെരേസ ബസലിക്ക തിരുനാൾ ഉത്സവത്തിന്റെ ഭാഗമായി മാഹി പോലീസ് വകുപ്പ് ക്രമസമാധാന പാലനത്തിനും ഗതാഗത നിയന്ത്രണത്തിനും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. തിരുനാളിന്റെ പ്രധാന ദിനങ്ങളായ ഈ മാസം 14-15 തീയതികളിലാണ് ഗതാഗത നിയന്ത്രണം. നവരാത്രി ആഘോഷത്തിനൊരുങ്ങിയ ക്ഷേത്രങ്ങൾ: തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം, ചിറക്കക്കാവ് ഭഗവതി ക്ഷേത്രം, ചിറക്കര കുഴിപ്പങ്ങാട് ഭഗവതി ക്ഷേത്രം, തലശ്ശേരി രമാദേവി മന്ദിരം, കതിരൂർ സൂര്യനാരായണ ക്ഷേത്രം, ചോക്കിലോട്ട് മൊയ്ലോം ശിവക്ഷേത്രം, തൃക്കൈക്കൽ ശിവക്ഷേത്രം തുടങ്ങിയിടങ്ങളിൽ നവരാത്രി ആഘോഷത്തിന് ഇന്ന് തുടക്കമാവും. പ്രമുഖ മൃദംഗ വിദ്വാൻ ഗുരുവായൂർ ദുരൈ അന്തരിച്ചു. ഇന്നലെ ചെന്നൈ മൈലാപ്പൂരിൽ വസതിയിലായിരുന്നു അന്ത്യം. 2025 രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. സംസ്ഥാനത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളുടെ പ്രഥമ സംഗമം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. കായിക വാർത്തകൾ. കഴിഞ്ഞ ലോകകപ്പിൽ തകർപ്പൻ പ്രകടനത്തോടെ ശ്രദ്ധേയനായ കേപ്പ് വെർദെ ഗോൾകീപ്പർ വൊസീഞ്ഞ ഡിസംബറിൽ ഇന്ത്യയിലെത്തും. സ്പോർട്സ് പ്രമോട്ടറായ ശതദ്രു ദത്തയാണ് താരത്തെ എത്തിക്കാനൊരുങ്ങുന്നത്. ഫോർമുല 1 സിംഗപ്പൂർ ഗ്രാൻഡ് പ്രീ സ്പ്രിന്റ് റേസിൽ റെഡ്ബുള്ളിന്റെ ഡച്ച് ഡ്രൈവർ മാക്സ് വെസ്റ്റാപ്പൻ ചാമ്പ്യൻ. പോർച്ചുഗൽ ഫുട്ബോൾ ടീം ക്യാമ്പിൽ നിന്ന് അനുവാദമില്ലാതെ ഇറങ്ങിപ്പോയ സംഭവത്തിൽ ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് സസ്പെൻഷൻ. പോർച്ചുഗൽ ഫുട്ബോൾ ഫെഡറേഷനാണ് നടപടിയെടുത്തത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ വിജയവഴിയിലേക്ക് തിരിച്ചെത്തി അഴ്സനൽ. കൂറ്റൻ സ്കോർ ഉയർത്തിയിട്ടും കീഴടങ്ങേണ്ടി വന്നതിന്റെ ആകുലതകളുമായി വീണ്ടും വിൻഡീസിനെതിരെ എതിരിടാൻ ഇന്ത്യ. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ന് ഇന്ത്യയും വിൻഡീസും വീണ്ടും മുഖാമുഖം വരും. രാത്രി 7 ഇൻഡോറിലാണ് മത്സരം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ആദ്യ പോരാട്ടത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ്. ആദ്യ മത്സരത്തിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർകാശിയെ നേരിടും. പൂനെയിലെ ശ്രീ ഛത്രപതി സ്പോർട്സ് കോംപ്ലക്സിൽ വൈകിട്ട് 5 മണിക്കാണ് മത്സരം. ഇഞ്ചുറി ടൈമിൽ വലയിൽ കുരുങ്ങിയ സെൽഫ് ഗോളിൽ തൃശൂർ മാജിക് എഫ് സിക്ക് തോൽവി. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കാലിക്കറ്റ് എഫ് സിയാണ് തൃശൂരിനെ കീഴടക്കിയത്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിലെ രണ്ടാമത്തെ ഹോം മത്സരത്തിൽ ഇന്ന് തിരുവനന്തപുരം കൊമ്പൻസ് മലപ്പുറം എഫ് സിയെ നേരിടും. രാജ്യത്തെ ആഭ്യന്തര ക്രിക്കറ്റ് മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെന്റായ രഞ്ജി ട്രോഫി മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. സീസണിൽ ആദ്യ മത്സരത്തിൽ കേരളം ജംഷഡ്പൂരിൽ ജാർഖണ്ഡിനെ നേരിടും. റഗ്ബി സ്കൂൾ കായികമേളയിൽ ഉൾപ്പെടുത്തണമെന്ന ഹൈക്കോടതി വിധി സമയബന്ധിതമായി നടപ്പിലാക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ ഉത്തരവ്. റഗ്ബി കായികമേളയിൽ ഉൾപ്പെടുത്തുന്നതിൽ 4 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകണമെന്ന് ഈയിടെ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037. AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276200.
5: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
6: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോർസ് പോന്നെയാ.
7: ഏയ്, അടുന്ന് വാങ്ങണ്ടേ, വേറെ എടുത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
5: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? അടുന്ന് പ്രശ്നമുണ്ടോ?
7: അടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
5: അതെ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
6: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
7: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോർസ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
5: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
7: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
5: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
7: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോർസ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ചിത്രപരിചയത്തിലേക്ക് സ്വാഗതം.
1: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വിളിക്കിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
0: ഇന്ന് ചിത്രപരിചയത്തിൽ 1993 ശശി ശങ്കറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നാരായം എന്ന ചിത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ശശി ശങ്കറിന്റെ കഥയ്ക്ക് ജെ പള്ളാശ്ശേരി തിരക്കഥ, സംഭാഷണം എന്നിവ ഒരുക്കിയ ഈ ചിത്രത്തിൽ മുരളി, ജഗദീഷ്, ഉർവശി, കൽപ്പന എന്നിവർ

0: പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ കുതിരവട്ടം പപ്പു, മാമുക്കോയ, എൻ എഫ് വർഗീസ്, ശാന്താദേവി, ശാന്തകുമാരി, പ്രതാപചന്ദ്രൻ, എം എസ് തൃപ്പൂണിത്തുറ, വി കെ ശ്രീരാമൻ, എം ആർ ഗോപകുമാർ, വിജയരാഘവൻ, പവിത്രൻ, രാജൻ പാടൂർ, സാലു കൂറ്റനാട്, നീനാക്കുറുപ്പ്, കോഴിക്കോട് ശാരദ, ഷാനവാസ് കണ്ണംചേരി, അംജദ് മൂസ എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പാലക്കാടിനടുത്തുള്ള ഒരു ഗ്രാമം. അവിടുത്തെ അമ്പലത്തിലെ ശാന്തിക്കാരനായിരുന്നു ദാമോദരൻ നമ്പൂതിരി. ദാരിദ്ര്യത്തിൽ കഴിയുന്ന ദാമോദരൻ നമ്പൂതിരിക്ക് 5 പെൺമക്കളാണ്. ഭാര്യ മരിച്ച അയാൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ ശ്രദ്ധ നൽകി. വിവാഹപ്രായമായ ആദ്യത്തെ 2 പെൺകുട്ടികൾ വലിയ സ്ത്രീധനം നൽകി കല്യാണം കഴിപ്പിക്കാൻ അച്ഛൻ ബുദ്ധിമുട്ടനുഭവിക്കുന്നത് കണ്ട് ആത്മഹത്യ ചെയ്തു. 3-ാമത്തെ മകൾ ഗായത്രി അറബി ഭാഷയിൽ പരിശീലനം നേടി ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു. അവൾക്ക് താഴെ വേറെയും 2 പെൺകുട്ടികൾ പഠിക്കുന്നു. നമ്പൂതിരിയുടെ സുഹൃത്ത് അയ്യർ കോഴിക്കോടിനടുത്ത് ഒരു ഹാജിയാരുടെ സ്കൂളിൽ അറബി അധ്യാപകന്റെ ഒഴിവുള്ള വിവരം നമ്പൂതിരിയെ അറിയിക്കുന്നു.
1: സ്ഥലം ഇത്തിരി ദൂരെ, കോഴിക്കോടിനടുത്താ. കോളേജിന്റെ ഒരു ആവശ്യത്തിന് അവിടം വരെ പോകേണ്ടി വന്നു. അപ്പോഴാ ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ടെന്ന് മനസ്സിലായത്. എന്റെ ഒരു പഴയ സ്റ്റുഡന്റ് ഉണ്ട് അവിടെ, ശേഖരൻ. സ്കൂളിന്റെ മാനേജറുമായിട്ട് അവന് നല്ല പരിചയ. തിരുമേനി എന്താ ആലോചിക്കണേ?
2: ഒരു ജോലി കിട്ടും എന്നറിയുമ്പോഴുള്ള സന്തോഷം കുറച്ചൊന്നുമല്ല. എന്നാലും അത്രയും ദൂരേക്കൊക്കെ കുട്ടിയെ ഒറ്റയ്ക്ക് പറഞ്ഞേക്കണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്.
1: ആ വട്ടത്തിൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ നടക്കുമോ? അതൊന്നും ഓർത്ത് തിരുമേനി വിഷമിക്കണ്ട. ആദ്യം കുട്ടിക്ക് സമ്മതമാണെന്ന് അറിയാം.
3: ഇതൊരു ഭാഗ്യമല്ലേ അച്ഛാ? ഏറെ 3 മണിക്കൂർ യാത്ര, അത്രയല്ലേ ഉള്ളൂ?
2: യാത്രയുടെ അല്ല, ഒറ്റയ്ക്ക് നീ അവിടെ.
3: അച്ഛ സമാധാനിക്ക, ഒരു ജോലിക്ക് വേണ്ടി കടല് കടന്ന് പോവാൻ വരെ ആളുകൾ തയ്യാറാവണം. ശ്രീമംഗലത്തെ സുഭദ്ര പോയില്ലേ ഗൾഫില്, ഭാര്യത്തെ ശ്രീദേവി ഡൽഹിയിലല്ലേ.
2: എന്തോ എനിക്കൊരു മനസമാധാനവും കിട്ടുന്നില്ല.
3: ആലോചിച്ച് മനസ്സ് വിഷമിക്കണ്ട അച്ഛൻ, ഒന്നും അറിയാതെ അയ്യര് സാർ പറയില്ലല്ലോ. എനിക്കൊരു ജോലിക്ക് വേണ്ടി നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ശ്രമിക്കുന്നതും അയ്യര് സാറല്ലേ. എവിടെ വെച്ച് കാണുമ്പോഴും പറയും നിന്റെ കാര്യം എപ്പോഴും എന്റെ ഓർമ്മയിലുണ്ടെന്ന്.
4: ഞങ്ങളെ കാണുമ്പോഴും ചോദിക്കാറുണ്ട് ചേച്ചിക്ക് ജോലിയൊന്നും തരാനില്ലെന്ന്.
3: അച്ഛൻ അയ്യര് സാറിനോട് വിവരം പറയും, പോകാൻ തയ്യാറാണെന്ന്.
1: ശേഖരൻ എന്റെ ഒരു സ്റ്റുഡന്റ് മാത്രമല്ല, ഒരു ഫ്രണ്ടും കൂടിയാ. കേട്ടിട്ടുണ്ടാവും, വലിയ സാഹിത്യകാരനാ. ഇടയ്ക്ക് പത്രങ്ങളിലൂടെ ചില ഒറ്റപ്പാടുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്.
5: പുള്ളിക്കാരൻ കോളേജ് ഉദ്യോഗം രാജിവെച്ചു കേട്ടു.
1: ആളൊരു പ്രത്യേക ടൈപ്പാ. അവന് ശരിയല്ല എന്ന് തോന്നുന്നത് മുഖത്ത് നോക്കി പറയാൻ ഒട്ടും മടിക്കില്ല. അതാരായാലും ശരി, ഇതങ്ങോട്ട് കൊടുക്ക, ഞാൻ വിളിച്ചു പറഞ്ഞോളാം.
0: ജോലിക്കായി ഇത്രയും അകലെ മകളെ അയക്കണോ എന്ന് ഒരു നിമിഷം ആലോചിച്ചുവെങ്കിലും മകളുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ നമ്പൂതിരി വഴങ്ങി. അങ്ങനെ അയ്യർ നൽകിയ കത്തുമായി ആ നാട്ടിലെ പുരോഗമനവാദിയും സർവസമ്മതനും എഴുത്തുകാരനുമായ അയ്യരുടെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ശേഖരൻ മാഷിനെ പോയി കാണുന്നു.
2: ശേഖരൻ മാഷിന്റെ വീട്?
1: അതെ, ഇത് തന്നെയാ. എവിടെന്നാ?
2: പാലക്കാട് നിന്ന് വരിക.
1: എന്താ അഭിഷേകിച്ച?
2: മാഷി ഒന്ന് കാണണമായിരുന്നു.
1: ഓഹോ, മാഷയെ പരിചയമുണ്ടോ?
3: ഒരിക്കല് ഞങ്ങളുടെ നാട്ടിലൊരു മീറ്റിംഗിൽ പ്രസംഗിക്കണമെന്ന് കണ്ടിട്ടുണ്ട്.
1: അത്രയ്ക്ക് അങ്ങനെ പരിചയമുണ്ടോ അല്ലേ? വരിക വരിക.
2: മാഷിന്റെ ആരാണോ?
1: ജ്യേഷ്ഠനോ കൂട്ടുകാരനോ അമ്മാമനോ വേലക്കാരനോ എങ്ങനെ വേണമെങ്കിലും കൂട്ടാം. അതിന് പ്രത്യേകിച്ച് ഒരു വകുപ്പൊന്നും സ്ഥിരപ്പെടുത്തിയിട്ടില്ല. വരിക വരിക വരിക.
6: അതെ, നമ്മുടെ ആ പുസ്തകം ഔട്ട് ഓഫ് പ്രിന്റ് ആണെന്ന് അറിഞ്ഞു. പക്ഷെ കഴിഞ്ഞ പതിപ്പിന്റെ റോയൽറ്റി ഇതുവരെ എത്തിയിട്ടില്ല. വേണ്ട വേണ്ട, വേലയൊന്നും എന്റെ അടുത്ത് എടുക്കല്ലേ. തൽക്കാലം ഞാൻ പേന താഴ്ത്തി വെച്ചിട്ട് കുറുപടി എടുക്കുമെന്ന് വക്കച്ചനോടൊന്ന് പറഞ്ഞുതരും കേട്ടോ. എന്താ?
1: ഒന്നുമില്ല, പാലക്കാട്ടിൽ ഒരു സ്ത്രീ കാണാൻ എത്തിയിരിക്കുന്നു.
6: എന്നെ പാലക്കാട്?
1: കൂടെ ഒരു വയസ്സിനും ഉണ്ട്.
2: എന്റെ പേര് ദാമോദരൻ നമ്പൂരിന്നാ. ഇതെന്റെ മോളാ ഗായത്രി. അയ്യര് സാർ തന്നയച്ചതാ.
6: ഇരിക്കും ഇരിക്കും.

0: കീട്ടാൻ എളുപ്പമുണ്ടെന്ന് പറഞ്ഞത് കേട്ടാ തുടങ്ങിയത്. പിന്നെ പഠിക്കാൻ തുടങ്ങിയപ്പോ ഒരു ഹരായി. പാസ്സാകാനുള്ള മാത്രല്ല, കിട്ടാവുന്നൊക്കെ വായിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞ ഞാൻ ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുക.
1: കുട്ടിയുടെ നിർബന്ധമായിരുന്നു, അവക്കാര്യത്തിന് മുറുമുറുപ്പൊക്കെ ഉണ്ടാക്കി. പിന്നെ വിദ്യയല്ലേ സരസ്വതിയല്ലേ വെച്ചിട്ട് ഞാൻ തടഞ്ഞില്ല.
2: അങ്ങനെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു, പക്ഷെ ആളെ വെച്ചോ ഇല്ലയോന്ന് കൃത്യമായിട്ട് എനിക്കിപ്പോ അറിയില്ല.
3: ജോലി കിട്ടിച്ച ഒരാശ്വാസമായിരുന്നു. ഇല്ലത്തെ കാര്യങ്ങൾ അത്രയ്ക്ക് സത്യം തുറന്നു പറയണേല് ദുരഭിമാനം നിരീക്ഷിച്ചിട്ട് കാര്യമല്ല കുട്ടി. അയ്യർ സാറിന്റെ ആളല്ലേ ഈശ്വരൻ എനിക്ക് തന്നത്. അഞ്ച് പെൺകുട്ടികളെ, മൂത്ത രണ്ടാളെ എനിക്ക് കുരുതി കൊടുക്കേണ്ടി വന്നു. പഠിപ്പില്ലാഞ്ഞിട്ടോ സൗന്ദര്യമില്ലാഞ്ഞിട്ടോ അല്ല, ചോദിക്കണതൊക്കെ കൊടുത്ത് വിവാഹം ചെയ്ത് അയക്കാൻ നിവൃത്തിയില്ല. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാ പറയ, ഞാൻ എന്റെ കുട്ടികൾക്ക് കൊടുത്തത് വിദ്യാധന. പഠിക്കാനുള്ള അവരുടെ ആഗ്രഹം കണ്ടപ്പോ മതിയെന്ന് പറയാൻ കഴിഞ്ഞില്ല. കടം മേടിച്ചു ഒരിടം പണയപ്പെടുത്തിയിട്ടും ഒക്കെ പഠിപ്പിച്ചു. ഒരു ജോലി കിട്ടിയാൽ രക്ഷപ്പെടുമെന്ന് കരുതി കാത്തിരുന്ന് കാത്തിരുന്ന് ഒടുവിൽ അവരാ കാത്തിരിപ്പ് അവസാനിപ്പിച്ചു. ഒരേ സാരി തുമ്പി കെട്ടിത്തൂങ്ങി എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു. അച്ഛന്റെ വിഷമം കാണാൻ വയ്യാഞ്ഞിട്ട് കുട്ടികളെന്നെ രക്ഷിച്ചു.
4: ഭാര്യയുടെ മരണശേഷം ചെറിയ കുട്ടിയായ മകളോടൊപ്പം ജീവിക്കുന്ന ശേഖരൻ നമ്പൂതിരിയുടെയും ഗായത്രിയുടെയും കഥകൾ കേട്ടപ്പോൾ അവരെ നേരെ സ്കൂൾ നടത്തിക്കുന്ന ഹാജിയാരുടെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശേഖരൻ മാഷ് പറഞ്ഞാൽ അതുപടി വിശ്വസിക്കുന്ന ഹാജിയാർ ഗായത്രിയെ അറബി അധ്യാപികയായി നിയമിച്ചു. പലർക്കും ഇത് അവിശ്വസനീയമായി തോന്നിയെങ്കിലും പിന്നീട് പൊരുത്തപ്പെട്ടു. ഒറ്റയ്ക്ക് താമസിക്കുന്ന സേതുലക്ഷ്മിയുടെ വീട്ടിൽ ഗായത്രി താമസം തുടങ്ങി.
2: നമ്മുടെ അയ്യർ സാർ പറഞ്ഞതാ ഇത് ഗായത്രി. ഇദ്ദേഹം
1: ദാമോദരൻ നമ്പൂതിരി
5: ആയിരിക്കും. എന്താ വിശേഷിച്ച്?
2: അറബി മാഷിന്റെ ഒഴിവിലേക്ക് ആരും ആയില്ലല്ലോ.
5: ഇല്ല,
2: എന്നാൽ ആ ഒഴിവിലേക്ക് പറ്റിയ ഒരാളാണ് ഗായത്രി.
5: അല്ല മാഷേ, ഇത്
2: അതിനുള്ള പരീക്ഷയൊക്കെ പാസ്സായിട്ടുള്ള ആള് തന്നെയാണ്.
1: സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ട് മോളെ.
5: വേണ്ട, മാഷ് പറഞ്ഞാ പിന്നെ ഞമ്മക്കതിൽ അപ്പീലില്ല. പറ്റാത്തൊരാൾക്ക് വേണ്ടി മാഷ് പറയില്ല എന്ന് ഞമ്മക്ക് നല്ല വിശ്വാസമാണ്. എന്നാലും ഇങ്ങനൊരാളെ അറബി പഠിപ്പിക്കാൻ വന്നത് ഒരു പുതുമയാണ്, അതുകൊണ്ട് ചോദിച്ചതാ.
2: അറബി എന്ന് പറയുന്നത് മഹത്തായ ഒരു ഭാഷയാണ്, മലയാളം, സംസ്കൃതം, തെലുങ്ക്, തമിഴ് എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷെ അതിനെ ഒരു മതത്തിൽ ഒതുക്കുന്നത് ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം.
5: അത് തന്നെയാണ് ഞമ്മളും പറയണത്. പക്ഷെങ്കിലും ഞമ്മളുടെ ആൾക്കാർക്ക് ഇത് പറഞ്ഞാൽ തിരിയണ്ടേ?
2: ഇതൊരു തുടക്കമാണ്, അതും ഹാജിയാരുടെ ഭാഗത്തു നിന്നാവുമ്പോ അതിനെ എതിർക്കാൻ അങ്ങനെ ആരും ശ്രമിക്കില്ല.
5: അല്ലെങ്കിലും നമ്മുടെ കാരണവന്മാരായിട്ട് തന്നെ ഇച്ചിരി പുരോഗമനക്കാരാ. ഈ നാട്ടിൽ ആദ്യമായിട്ട് മുടി വളർത്തിയത് നമ്മുടെ ഉപ്പാപ്പയാണ്. അന്നൊരു മുസൽമാൻ മുടി വളർത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ കുറ്റ. എന്തായാലും മാഷ് പറഞ്ഞു പോലെ ഇതൊരു തുടക്കാട്ടെ. എന്നാ നിങ്ങൾ ആ തന്നെ വന്നോളി.
3: ഉണ്ണിയുണ്ടാവും, ഒന്നും തരാനില്ല. മനസ്സ് നിറഞ്ഞുള്ള പ്രാർത്ഥന എന്നുണ്ടാവും.
0: സുബ്രഹ്മണ്യര് പറഞ്ഞോണ്ട് തന്നെ ഇവിടെ താമസിക്കാൻ ഞാൻ സമ്മതിച്ച തന്നെ. പേരുദോഷം ഉണ്ടാക്കാണ്ട് നിന്നാ എത്ര കാലം നിക്കണേന് എനിക്ക് വിരോധമില്ല. അല്ലാച്ചാ വലിയ ബുദ്ധിമുട്ടാ.
3: കുട്ടീന്ന് അങ്ങനത്തെ അനിഷ്ടം ഉണ്ടാവില്ല, അങ്ങനെയാ ഞാൻ വളർത്തിയിട്ടുള്ളത്.
0: അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ സേതുലക്ഷ്മി അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊന്നും പറയരുത്.
3: അറിയാം.
4: സ്കൂളിലെ പ്യൂണായ മൂസ ഗായത്രിയുമായി പെട്ടെന്നടുത്തത് അപരിചിതമായ നാട്ടിൽ അവൾക്കൊരു സഹായവുമായി. സ്കൂൾ വിദ്യാർത്ഥികൾക്കും മറ്റു അധ്യാപകർക്കും ഗായത്രിയെ വളരെ ഇഷ്ടമായി.
5: അസ്സലാമു അലൈക്കും. എന്റെ അറബി ടീച്ചർക്ക് ഒരു സലാം ഓർക്കാൻ അറിഞ്ഞൂടെ?
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: അല്ലാ, നമ്മളൊരു ടെസ്റ്റിംഗ് നടത്തിയതല്ലേ, ഫസ്റ്റ് ടെസ്റ്റ് തന്നെ നിങ്ങൾ പാസ്സായി.
0: ഇദ്രുനി സുഷ്മ.
5: എങ്ങനെ എങ്ങനെ?
0: താങ്കളുടെ പേരെന്താണെന്ന് ചോദിച്ചതാ.
5: അല്ലാ, അതിന് നമുക്ക് ഹിന്ദി ഒന്നും അറിയില്ലോ.
0: ഹിന്ദിയല്ല, അറബിയാ.
5: മാപ്പാക്കണം. സലാം ചെല്ലാനും നിസ്കാരത്തിലുള്ള ദുഃഖം തോന്നി അല്ലാതെ അറബിയിൽ നമുക്ക് വലിയ പിടിയൊന്നുമില്ല. നമ്മൾ ഇവിടുത്തെ പിയൂൺ മാഷ മൂസ. സത്യം പറഞ്ഞ ഇന്നലെ വൈകുന്നേരം നമ്മൾ ആചാര അവിടെ വന്നതാ. അപ്പൊ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ പോയിട്ടേ ഉള്ളൂ എന്ന്. റോട്ടുമലി വന്ന് കണ്ടാലോ എന്ന് വിചാരിച്ചു. അപ്പോത്തിന് ആചാരം കെട്ടോള് മൂസ നീ ഒന്ന് കൊപ്പരക്കളം തരെ പോയി വന്ന് എന്ത് ചെയ്യും? അതുകൊണ്ടാ അന്നേരം കാണാൻ പറ്റാഞ്ഞ വെറും തോന്നരുത് കേട്ടോ. അല്ല നിങ്ങൾ നമ്മള് മാഷുമാരും ടീച്ചർമാരും പരിചയം വിട്ടിട്ടില്ലല്ലോ. ആ വരി. പിന്നെ ടീച്ചർ ഇപ്പൊ എന്നോട് കുറച്ച് അറബിയിൽ ചോദിച്ചതുണ്ടല്ലോ, അതുപോലെ അറിയണ്ട, അത് നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ മതി. വരി.
6: ക്രെഡിറ്റ് കാർഡ് ഉടനെ കിട്ടുമെന്നല്ലേ കേൾക്കുന്നത്?
7: ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെയായി. കാർഡ് കിട്ടിയിട്ട് ലോൺ എടുക്കാൻ കഴിയുമെന്നുള്ള പൂതി ഈ ജന്മം നടക്കാൻ പോണില്ല.
6: കേന്ദ്ര പാർട്ടി വരണു വരണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി?
7: കേരളത്തിന്റെ ആനുകൂല്യം കുറച്ചിട്ട് കേന്ദ്ര പാർട്ടി വരണോണ്ടൊന്നും വലിയ ഉപകാരമാണ് എനിക്ക് അഭിപ്രായമില്ല.
5: ഇതാണ് നമ്മളെ പുതിയ അറബി മുനിസിറ്റി.
6: മുനിറ്റിച്ചേ അല്ലടോ, മുനിറ്റി എന്ന് പറയണം.
5: ആളെ മനസ്സിലായില്ലേ? മൂപ്പരാണ് മലയാളം മാഷ്, പേര് ജോസഫ്. ഇത് സുലോചന ടീച്ചർ. മൂപ്പര
6: ഞാൻ കമാലത്. സയൻസ് ആണ് വിഷയം.
8: നമസ്കാരം.
6: എനിക്കങ്ങനെയുള്ള പരിമിതികളൊന്നുമില്ല, ഏത് വിഷയം ഞാൻ കൈകാര്യം ചെയ്യും.
9: നല്ല ഭംഗിയല്ലേ ടീച്ചറല്ലേ?
0: എന്താ? എന്റെ പേര് ഗായത്രി എന്നാ. എന്താ നിങ്ങളുടെയൊക്കെ പേര്?
10: അബ്ബാസ്, അബ്ദുള്ള, മുഹമ്മദ്, ഉസ്മാൻ,
11: അന്ദ്രു, സുറ, കൽജ, നസീമ, സുബൈദ, സീന, റഫിയ, ജമീല, സൈനബ, സബീന, നൗഷാദ്,
12: അൻവർ,
13: സിദ്ദീഖ്,
14: ഇബ്രാഹിം,
15: ഖാദർ,
16: സലാഹുദ്ദീൻ,
17: അലി,
18: സക്കീല, അബിദ, ഡംല, ഷമീല, സഫിയ.
19: നിങ്ങളുടെ പൊരേടിയാ ടീച്ചറേ?
0: ഏ,
19: നിങ്ങളുടെ പൊരേടിയാന്ന്?
0: എന്താ?
7: ടീച്ചറുടെ വീട് എവിടെയാണെന്നാ ചോദിച്ചത്. ഇവിടുത്തെ ഭാഷ മനസ്സിലാക്കാൻ ടീച്ചർക്കൊന്ന് പഴകേണ്ടി വരും. ടീച്ചറുടെ വീട് പാലക്കാടാ.
19: ടീച്ചറുടെ മകനെ കഴിഞ്ഞാണോ?
0: എന്താ?
6: ടീച്ചറുടെ കല്യാണം കഴിഞ്ഞതാണോ എന്നാ അവര് ചോദിച്ചത്. ആണോ? മംഗലം കഴിഞ്ഞതല്ലാന്ന്. ഇനി വല്ല സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളി.
19: നിങ്ങളൊന്ന് പോയാട്ടെ മാഷ്, ആളെ സൂയിപ്പാക്കാതെ.
6: എന്താണാ ചിരിക്കുന്നത്? സൈലന്റ്, സൈലന്റ്.
20: എങ്ങോട്ടാ വാടേ ഓർമ്മ?
21: വായുവിളി വാങ്ങിക്കുന്നു പോണോ?
6: എന്താ
21: വിവരം അറിഞ്ഞില്ലേ?
6: ഇല്ല.
21: എനിക്കറിയാൻ ഈ ഭൂമി മലയാളത്തിൽ മേന മാത്രമേ ഉള്ളൂ.
6: കാര്യം എന്താണെന്ന് പറയൂ.
21: ആചാര്യന്റെ സ്കൂളിൽ അറബി പഠിപ്പിക്കാൻ ഒരു നമ്പൂരി പെൺകുട്ടി വന്നിരിക്കുന്നു.
6: ഒരു നമ്പൂരി പെൺകുട്ടി മേച്ചവശം പഠിപ്പിക്കേ? ഈ കഷ്ടം.
21: ആ ശേഖര മാഷ് ശുപാർശയാണോ കേട്ടത്?
6: അയാളെ അങ്ങനെയൊക്കെ ചെയ്യൂ. ഈശനും ബ്രഹ്മനും ഇല്ലാത്ത ഭാഷകൾ.
21: നല്ല ചെത്തിപ്പൂവിന്റെ നിറവും പനങ്കല പോലത്തെ മുടി, ആ മുഖം കാണാൻ എന്തൊരു ഐശ്വര്യ.
6: താൻ കണ്ടോ?
21: ഇല്ല, കണ്ടില്ല. എന്നാലും നമ്പൂരി കുട്ടി എന്ന് പറഞ്ഞാൽ നമുക്കോട്ട് ഊഹിക്കാലോ. അല്ല മേനെ, എനിക്ക് സംശയം. ഇത് ഹാജിയാര് മനഃപൂർവ്വം ചെയ്ത പണിയാണോ?
6: എങ്ങനെ?
21: അല്ല, മേനും ഹാജിയാരും തമ്മിൽ അത്ര സുഖത്തിലല്ലോ. അപ്പൊ ഹിന്ദുക്കളുടെ സഹതാപം പിടിച്ചു വെച്ചാൽ ഹാജിയാര് കരുതിക്കൂട്ടി ചെയ്ത വല്ല ഏർപ്പാടും ആയിരിക്കുമോ ഇത്?
4: പാലക്കാട് തങ്ങളുടെ വീടിനടുത്ത് താമസിച്ചിരുന്ന ആമിനിയെയും അവരുടെ മകൻ മീൻകാരൻ കുഞ്ഞാലിയെയും ആ നാട്ടിൽ വീണ്ടും കണ്ടുമുട്ടിയത് ഗായത്രിക്ക് ആശ്വാസവും ആത്മവിശ്വാസവുമേകി.
22: അറബി സംഭവിച്ചു വരുന്നുണ്ട്, കാണണെങ്കിൽ വെക്കം വരി.
23: അറബി സംഭവിച്ച അതെന്താ അങ്ങനെ
22: വിസ്തരിക്കണ്ട, അങ്ങോട്ട് നോക്കി. ആ നടുവില് വരണതാ.
23: ഈ കുട്ടീനെ ഞാൻ എവിടെയോ കണ്ടിക്കണല്ലോ.
22: കണ്ടിക്കണ ഓളി മിണി കേൾക്കാൻ കാണുള്ള, പിന്നെ നിങ്ങൾ കാണാം.
23: രാത്രി കുട്ടിയെ
22: ഉമ്മന്താ ഇവിടെ?
23: ഇതാണ് ശരിക്കും നമ്മളെ നാട്.
22: നിങ്ങൾ പരിചയക്കാരാ?
23: ആണോന്നോ? ഇത് നമ്മളെ സ്വന്തം കുട്ടിയല്ലേ, രാത്രി കുട്ടി. ഇന്ന് നടന്നോളി, വളർന്ന് വമ്പത്തെ ആയി പോയല്ല. എന്താണ് ഇങ്ങനെ കണ്ണും വിളിച്ച് നോക്കിയിരിക്കുന്നത്? വേഗം പോയി കൊണ്ട് ചായ ഉണ്ടാക്കി.
22: ഓ, ചായ ഒന്നും വേണ്ട ഉമ്മ.
23: വേണ്ടാന്ന്, അതൊന്നും പറ്റൂല. നമ്മൾ ഇങ്ങനെ ജീവനോടെ നിൽക്കുന്നത് തന്നെ എന്റെ വാപ്പാന്റെ ഉപ്പും ചോറും കൊണ്ട്.
22: ഇതാരുമ്മ പുതിയ വിരുന്നാര്?
23: നിങ്ങൾക്കറിയോ, എന്റെ കുഞ്ഞാലിന്റെ ബാപ്പ മയ്യത്തായ ശേഷം സ്വന്തം കൂടപ്പറപ്പിനെ നോക്കി നടത്തിയ മാതിരി നോക്കി നടത്തുന്ന ആളുടെ മോളാത്.
22: ഓലിക്ക് സുഖം തന്നെ അല്ലേ മോളെ?
23: ഞമ്മള് പോരുമ്പോ പാവാടിയിട്ട് നടക്കണ പ്രായാ. പടച്ചോനെ, ഈ ജന്മത്ത് കാണാൻ കഴിയുന്ന നിരീക്ഷതല്ല എന്റെ മുത്ത്.
8: കുഞ്ഞാലി എവിടെയമ്മ?
23: ഓനിപ്പം വലിയ കച്ചവടക്കാരനല്ലേ, മീൻ കച്ചവടം.

0: നേരം വരെ എവിടെ പോയി കിടക്കേ നിന്റെ കുഞ്ഞാലിയെ.
1: ചെമ്മീൻ ഇല്ലാണ്ട് ഇങ്ങോട്ട് വന്നാല് ഒരേ കെറ്റില് നിങ്ങൾ പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്താക്കാനാ? ഇതാ പിടിച്ചോളി, ഇനി ചെമ്മീൻ കറി ഇല്ലാണ്ട് നിങ്ങൾക്ക് ചോറ് ഇറങ്ങായിരിക്കും.
0: കുഞ്ഞാലിയെ അറിഞ്ഞായി
1: എന്ത്?
0: പാലക്കാട് നമ്മളെ നമ്പൂരച്ചന്റെ മോള് വന്നിക്കണ്.
1: ഗാത്രക്കുട്ടിയാ?
0: ആ
1: ഇവിടെ വന്നാ. എപ്പോ? എവിടുന്ന്? എങ്ങനെ?
0: നമ്മൾ ഇബ്രാഹിംനാജിന്റെ സ്കൂളിൽ അറബി പഠിപ്പിക്കാൻ ഒരു നമ്പൂരി കുട്ടി വന്നിക്കണെന്ന് കേട്ടില്ലേ? അതാരാന്നപ്പൊ എന്റെ വിചാരോ? ഞമ്മള് ഗാത്രക്കുട്ടി.
1: എന്റെ റബ്ബേ, ഞമ്മൾ എന്തായി കേക്കണേ? എന്നിട്ട് എങ്ങോട്ടാ പോയത്?
0: പട്ടണ മഠത്തിലെ ചേതലക്ഷ്മി അമ്മന്റെ പേരല്ല താമസം.
1: പറച്ചോനെ, നമുക്ക് കാണാൻ കൊതിയാവണ്. ഓള് പറഞ്ഞിക്കണോ അമ്മ?
0: താരെല്ലോ എടുത്ത് ബോംബൊത്തിയായിരിക്കുന്നു.
1: നമ്മൾ ഇപ്പൊ വരാം.
0: ഇന്ന് നേരത്തെ ഇനിയിപ്പോ പോണ്ട, നാളെ സുബേക്ക് പോയിക്കാം.
1: ഇല്ലമ്മ, ഞമ്മളത് കണ്ടേ ചോടി വരാം.
2: പ്രിയമുള്ള അച്ഛനും രുക്മിണിയും ശ്രീദേവിയും അറിയുവാൻ ഞാൻ വിചാരിച്ചതുപോലുള്ള ബുദ്ധിമുട്ടൊന്നും ക്ലാസ് എടുക്കാൻ ഉണ്ടായിരുന്നില്ല. കുട്ടികളുടെ ഭാഷ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്. പിന്നൊരു വിശേഷം, അവിടെ ഉണ്ടായിരുന്ന ആമിനിയമ്മയും കുഞ്ഞാലിയും ഇല്ലേ, ഇവിടെയാണ് താമസം. സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഞാൻ കണ്ടു. കുഞ്ഞാലിക്ക് കച്ചവടമാണ് അത്രേ. ആ അയ്യർ സാറിനോട്.
1: രാത്രിക്കുട്ടിക്ക് ഞമ്മളെ മനസ്സിലായ?
2: പിന്നെ കുഞ്ഞാലിയല്ലേ,
1: അപ്പൊ ഓർമ്മ ഉണ്ടല്ലേ.
2: എത്ര വലിയ ആളായിപ്പ്.
1: രാത്രിക്കുട്ടിയും പറഞ്ഞേക്കിന് വിവരം അറിയാണ്ട് ബയലെങ്ങാനും വെച്ചാണ് കണ്ടിരുന്നെങ്കിൽ അല്ലാണ്ട് നമുക്ക് തിരിയില്ല. വേണ്ട, ഉമ്മ കാത്തിരിക്കാണ്. കണ്ടിട്ട് ബെക്കം വരാന്ന് പറഞ്ഞ് ഞമ്മൾ ഓടിപ്പോന്നതാ. ബാപ്പാക്ക് സുഖാണ്.
2: ആ
1: ചേച്ചിമാരുടെ നിക്കാക്ക കഴിഞ്ഞ. ഉമ്മ എപ്പോഴും പറയാറുണ്ട് പഴയ വിശേഷങ്ങൾ. രാത്രിക്കുട്ടി പണ്ട് വെള്ളത്തിൽ വീണതും രക്ഷിക്കാൻ ഞാൻ ചാടിയന് അമ്പലക്കുളം മേത്തച്ചെറുക്കം വിളക്കാക്കിയെന്നും പറഞ്ഞ് അമ്പലക്കാര് ഞമ്മളെ മരത്തിന്മേ കെട്ടി പുളിബാറിൽ അടിച്ചതും പുളിവുറുമ്പിന്റെ കൂടിളക്കി തലയിലിട്ടതും ഒക്കെ മറന്നുപോയ. ആ അതൊക്കെ പോട്ടെ, ആരാ ഇവിടെ കൊണ്ട് നാക്കിയത്? വന്നിട്ടുണ്ടായിരുന്ന പടച്ചോനെ ഞമ്മക്ക് കാണാൻ പറ്റിയില്ലല്ലോ. വരുമ്പോ ഞമ്മൾ ഉണ്ടായിട്ട് വേണ്ടേ? വെളുപ്പിനെ ഞമ്മൾ വണ്ടി ഷാർട്ടാക്കൂല്ലേ? ഞമ്മളാണ് രാത്രിക്കുട്ടീനെ ഒന്ന് കാണാൻ വന്നതാ. വരട്ടെ, ഇനി ഇവിടെ ഉണ്ടല്ലോ, ഇടയ്ക്ക് കാണാം.
2: അയാൾ എന്തിനാ കുട്ടിയെ കാണാൻ വന്നേ? പാലക്കാട് ഞങ്ങളുടെ അടുത്ത് താമസിച്ചിരുന്ന ആമിനിയമ്മയുടെ മോന. ഞങ്ങളൊക്കെ പെൺകുട്ടികളായതുകൊണ്ട് അച്ഛന് വലിയ കാര്യമായിരുന്നു ഈ കുഞ്ഞാലി.
0: ആരൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഇതൊന്നും ഇവിടെ പറ്റില്ല. കണ്ണി കണ്ട കീഴ്ജാതിക്കാരൊക്കെ ഇവിടെ കയറി അച്ഛത് വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി എങ്ങാനും അയാളുടെ വന്നാ എന്റെ തനി സ്വഭാവം കുട്ടി കാണും. പറഞ്ഞില്ലെന്ന് വേണ്ട.
3: ഹാജിയാരെ ശത്രുവായി കാണുന്ന സ്ഥലത്തെ മറ്റൊരു പ്രമുഖനായിരുന്ന മേനോനും അയാളുടെ സഹായി വാര്യർ എന്നിവർക്കും ഒരു ഹിന്ദു സ്ത്രീ അറബി പഠിപ്പിക്കുന്നത് അത്ര കണ്ടിഷ്ടപ്പെട്ടില്ല. അവർ ഗായത്രിയുമായി വാക്കാൽ ഏറ്റുമുട്ടാൻ ചില ശ്രമങ്ങൾ നടത്തിയെങ്കിലും തക്ക സമയത്ത് ശേഖരൻ അവിടെ എത്തി അവളെ രക്ഷിച്ചു.
4: മേനോ വരുന്നുണ്ട്, കൂടെ ഒരു പടയുണ്ട്.
5: താൻ എന്ത് പണിയാണോ കാണിച്ചത്? അമ്പലത്തിന് തൊട്ടടുത്തുള്ള ഭൂമി വിൽക്കരുതെന്ന് കുട്ടപ്പനായരോട് ഞങ്ങൾ പറഞ്ഞതാ, അയാൾ സമ്മതിച്ചതുവാ എന്ന് തിരിച്ചെവി അറിയാതെ അയാളെ പലതും പറഞ്ഞ് തിരികയറ്റി ആ ഭൂമി താൻ വാങ്ങിച്ചു.
6: അതും പോരാഞ്ഞിട്ട് ഞങ്ങളൊക്കെ മുഖത്ത് കരി കഴിച്ചേക്കാനായി ആ ഭൂമി ആദ്യമായിരിക്കും മറിച്ച് വിൽക്കുകയും ചെയ്തു.
5: അതിനെന്താ? അതിനെന്താന്ന്? ഏ, ഞങ്ങളെ ഏഴാം കുലികളാക്കരുത്. ആ സ്ഥലം ഹാജിയാരുടെ കയ്യിൽ വന്നാല് നാളെ അവിടെ എന്താ ഉണ്ടാകുന്ന ആലോചിച്ചിട്ടുണ്ടോ?
7: ഉണ്ട്. നാളെ അവിടെ സ്കൂളിന് വേണ്ടി, അതായത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നല്ല ഒന്നാന്തര ഒരു കളിസ്ഥലം ഉണ്ടാവും, അത്രേ ഉള്ളൂ.
5: നാളെ അവിടെ ഹാജിയാര് പള്ളി പണി, സംശയമുണ്ടോ? അമ്പലത്തിന് തൊട്ടടുത്ത് വേണോ തന്റെ ഈ കോപ്രായം?
7: ആ സ്ഥലത്ത് ആരും പള്ളി പണിയാനും നേർച്ച നടത്താനും പോണില്ല. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അമ്പലത്തിനടുത്തൊരു പ്ലേ ഗ്രൗണ്ട് വരുന്നോണ്ട് ഒരു ദോഷവും, ഒരു ദൈവം അതുകൊണ്ട് കോപിക്കില്ല. അഥവാ ഇനി ഏതെങ്കിലും ദൈവം കോപിച്ചാൽ അപ്പോ നമുക്ക് അതിന് വഴി ഉണ്ടാക്കാം.
6: അതിന് സമ്മതം വേണ്ടതോ?
7: വരേ, ആലോചിച്ച് സംസാരിക്കണേ. എനിക്കിഷ്ടമുള്ള ഭൂമി ഞാൻ വാങ്ങും, തോന്നിയ ആൾക്ക് മറിച്ചു വിൽക്കും, പിന്നെയും വാങ്ങും, പിന്നെയും വിൽക്കും. നിങ്ങളാരായാലും ചോദിക്കാം.
5: ഈ കുള്ളി എടുത്താ നീ തല ചൊറി
7: ഒന്ന് പോടോ. അവിടുന്ന് ഒരു കൂട്ടം ഏറാമൂളികളെയും കൂട്ടി ചോദിക്കാൻ വന്നിരിക്കുന്നു. എടോ മേന്നെ, തന്റെ ദുഷ്ടലാക്കാരും മനസ്സിലാക്കില്ലെന്ന വിചാരം. അമ്പലം ഹിന്ദു എന്നൊക്കെ പറഞ്ഞ് ആ പാവം കുട്ടപ്പനായരെ വരട്ടി ചുളു വിലയ്ക്ക് ആ സ്ഥലം സ്വന്തമാക്കാനായിരുന്നില്ലേ തന്റെ പ്ലാൻ?
5: കേട്ടണ്ട,
7: താനും തന്റെ ചിങ്കിടികളും നിൽക്കുന്നത് എന്റെ വീട്ടുമുറ്റത്തായി പോയി അല്ലേ കാണിച്ചിരുന്നു. ഏ പിന്നൊരു കാര്യം, എല്ലാ മഹാജനങ്ങളും കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്, മേലാൽ ഇമ്മാതിരി അലവലാതി കേസുമായിട്ട് എന്റെ പടിക്കകത്ത് കടന്നാൽ മേനോനാണോ നമ്പീശനാണോ നായരാണോ ഞാൻ നോക്കിയില്ല. അറിയാലോ, ശേരൻ പറഞ്ഞ പറഞ്ഞാണ്.
3: ഹാജിയാരുടെ മരുമകൻ അസീസ് ചൂതുകളിയും പണം തിരിമറിയുമായി വലിയ ഒരു കടക്കണിയിലാണ് അകപ്പെട്ടിരിക്കുന്നത്. ഹാജിയാർക്ക് ഇത് അറിയാം. അവനെ പലതവണ ഗുണദോഷിച്ചുവെങ്കിലും അവൻ അവന്റെ ചെയ്തികൾ തുടർന്നുകൊണ്ടേയിരുന്നു. അറബി അധ്യാപക ജോലി വാഗ്ദാനം ചെയ്ത് അവൻ ഒരാളോട് പണം വാങ്ങിയിരുന്നു. ഇപ്പോൾ ഗായത്രിയെ ആ ജോലിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അസീസിന് പണം കൊടുത്ത വ്യക്തി പണം തിരിച്ചു തരാൻ ആവശ്യപ്പെട്ട് അസീസിനെ ശല്യം ചെയ്തു തുടങ്ങി.
8: കുട്ടിയത് വല്ലാണ്ട് കടത്തിക്കല്ലടി,
2: വെയിലത്തിന് കേറൂല, എപ്പോഴും കളി തന്നെ.
8: അസീസ് വന്നില്ലേ?
2: ആരും കാണാൻ പോയിരിക്കുന്നു.
8: അതെന്തിന്? പിന്നെയും വല്ല ഗുലിമാലും ഉണ്ടാക്കിയ?
2: അങ്ങനെയൊന്നുമില്ല പാപ്പ.
8: നീ എങ്ങനെയല്ലേ പറയൂ, എന്റെ കെട്ടിയവനല്ലേ. ഓനോട് ഈ തട്ടിപ്പും തരികടയും ഒക്കെ മാറ്റി മര്യാദക്ക് ജീവിക്കാൻ പറ. പഴയതുപോലെ ഇനിയും പോലീസ് പിടിച്ചാ ജാമീൻ എടുക്കാൻ ഞമ്മളെ കിട്ടൂല. അരിമോന്റെ സ്വഭാവ ഗുണം കൊണ്ട് തലയൊക്കെ തളിച്ച് മോത്തിട്ട് കിടക്കേണ്ട ഗതിയിലാണ്.
2: ഞാൻ പറഞ്ഞു ഓരെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ. നിങ്ങൾക്ക് ഇതെന്താണ്? എപ്പോഴെങ്കിലും കൂടി അവള് പറഞ്ഞത് അപ്പോഴേക്ക് തുടങ്ങും. മോളി എന്ന തുണയും കുപ്പായൊക്കെ മാറും. ഇനി ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞ് പോയാ മതി. ചെല്ലുമ്മ, ഞമ്മക്ക് ഇന്ന് തന്നെ പോണം.
8: ഇന്ന് തന്നെ മടങ്ങാനാണെങ്കിൽ എന്തോ കാര്യമായിട്ടുള്ള വരവാണല്ലേ.
2: സ്കൂളിലെ അവോക്രമാഷിന് പകരം വേറെ ആരെങ്കിലും വെച്ചിരിക്കണം ചോദിക്കാൻ പറഞ്ഞ.
8: കുടികിട്ടി കുടികിട്ടി. ഈ സ്കൂളിൽ ജോലി കൊടുക്കാന്നും പറഞ്ഞ് ഓൻ ആരെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാണ്. വെറുതെ വേണ്ടാത്ത വരയും വണ്ടിക്കൊന്നും പോണ്ടെന്ന് ഓനോട് പറഞ്ഞു.
9: നീ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയാം. ആശയിലോ എന്നാ അനക്ക് പോകാൻ വേറെ സ്ഥലം ഉണ്ടാവില്ലല്ലോ. ഈ കാര്യം എന്താ വെച്ചാ പറയും, നമുക്കൊരു തിരക്കുണ്ട്. തിരക്ക് അനക്ക് മാത്രമല്ല എനിക്കുണ്ട്. അന്റെ കെട്ടിയോളുടെ ബാപ്പാന്റെ സ്കൂളാണ്, അറബി മാസ്റ്റർ ഒഴിവുണ്ട്, ജോലി എനിക്ക് തരാന്നൊക്കെ നീ ബാക്ക് പറഞ്ഞില്ലേ.
10: അസീസ് ഒരു വാക്ക് പറഞ്ഞ വാക്കാണ്. ജോലി നമ്മൾ തരും.
9: എവിടെ? അന്റെ കെട്ടിയോളുടെ പോരല്ലോ. സ്കൂൾ അറബി ടീച്ചറെ വെച്ച് ഒരു കാഫർച്ചീനെ
10: എന്തും മണ്ടത്തറായി പറയണേ. അറബി ടീച്ചറെ വെച്ചോ, നമ്മളറിയണ്ട.
9: എല്ലാവരുടെ ഈ പൊട്ടം കളിക്കല്ലേ. ദേ, നീ ഇനി എന്നെ സുഹൃത്താക്കാൻ നോക്കണ്ട. ജോലി തരാമെന്ന് മുൻപ് എന്റെ ഒന്നും രണ്ടും അല്ല വാങ്ങിയിരിക്കുന്നത്, 75,000 rupees. എന്റെ പൊരേണം പണയപ്പെടുത്ത് ഉണ്ടാക്കിയ പൈസയാ. എനിക്കിപ്പോ കിട്ടണ എന്റെ പൈസ.
10: എന്റെ വീടാനെ ഈ ഇറങ്ങാൻ ഉണ്ടാക്കല്ലേ. നീ പറഞ്ഞമാതിരി നടന്നിട്ടുണ്ടല്ലേ. എന്റെ പൈസ അസീസ് തിരിച്ചു പടച്ചോനാണ് തിരിച്ചത്.
3: ഗായത്രിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് ഒരു മുസ്ലിം യുവാവിന് ആ ജോലി നൽകണമെന്ന് അവൻ ഹാജിയാരോട് പറഞ്ഞു. പക്ഷേ ഹാജിയാർ അതിന് തയ്യാറായില്ല. ആ ശ്രമം പരാജയപ്പെട്ടപ്പോൾ അവൻ പള്ളിയിലെ ചില പ്രമുഖരെ കണ്ട് സംസാരിച്ചു. ഒരു ഹിന്ദു യുവതി അറബി പഠിപ്പിക്കുന്നതിലെ പ്രശ്നങ്ങൾ അവരോട് പറഞ്ഞു. അവരിൽ ചിലർ സ്കൂളിൽ പോയി ഗായത്രിയെ നേരിൽ കണ്ട് സംസാരിച്ചപ്പോൾ അവളുടെ കഴിവ് അംഗീകരിക്കാൻ അവർ തയ്യാറായി. മേനോനും ഗായത്രിക്കെതിരെ ചില ശ്രമങ്ങൾ പരീക്ഷിച്ചു, പക്ഷേ ഒന്നും ഫലം കണ്ടില്ല.
10: എന്റെ നാട്ടിലുള്ള ഏതെങ്കിലും സ്കൂളിലാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കൂല. നടക്കാൻ നമ്മൾ സമ്മതിക്കൂല. നമ്മുടെ കുട്ടികളെ അറിവ് പഠിപ്പിക്കുന്നത് ഒരു കാഫ്രിച്ചിയാണെന്ന് പറയാൻ ഇങ്ങൊക്കെ ഒരു ഉളുപ്പില്ലേ.
11: എന്റെ മാമാന്റെ സ്കൂള് ഹാജിയാരിക്കാണെങ്കിൽ ഖുരാനി നല്ല വിവരവും ഒന്നും അറിയാണ്ട് ഓലൊരാളെ ജോലിക്ക് വെക്കുവോ?
10: ഓലെ പറഞ്ഞ് തലതിരിച്ചിക്കല്ലേ മാഷ്.
11: ഏത് മാഷ്?
10: ആ ചൈര മാഷ്.
11: ഓലെ കുറിച്ച് അസീസ് വേണ്ടാത്ത ഒന്നും പറയണ്ട. ഇന്നാട്ടിന് ജാതി മതം നോക്കാതെ അത്യാപത്തിൽ ഓടിയെത്തുന്ന ആ മാഷ്.
10: എന്നാ നിങ്ങൾ ആ മാഷെ തല വെച്ചോളി. ഒടുക്ക നമ്മുടെ കുട്ടികളെ കണ്ടാൽ തിരിച്ചറിയാണ്ടാവും. ഓള് തലയിൽ തട്ടയിടാതെ പൊട്ടും കുത്തി തോസീന്റെ ഇലയും ചൂടി വരണം കണ്ട് കണ്ട് നമ്മുടെ കുട്ടികളും അങ്ങനെ ആവില്ലെന്ന് ആര് കണ്ട്? ഈ അറബി മുൻസിമാരും മൂസാ നബീന്റെ നൂഹ് നബീന്റെ ഒക്കെ കഥകൾ പറഞ്ഞു കൊടുക്കണ പോലെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ ഓലിക്ക് കഴിയുമോ? ഈ ശ്രീരാമന്റെ ജീതയുടെ എല്ലാം കഥകൾ പറഞ്ഞു കൊടുത്തു കൊടുത്ത് നമ്മുടെ കുട്ടികളുടെ ഗതി എന്താവും? അങ്ങനെ ഉണ്ടാവില്ല, ഇങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ഈ നാട്ടിൽ നടക്കുന്നു നിങ്ങളും കാണുമല്ലേ.
11: ഇപ്പൊ എന്ത് വേണം ഈ പറയണത്?
10: ഇനി എന്താ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളി.
2: ടീച്ചറെ,
10: നിങ്ങളെ രാജ്യം വിളിക്കുന്നു.
2: ഒച്ചയുണ്ടാക്കല്ലേ, ഞാൻ ഇപ്പൊ വരാം.
8: ഇവർക്ക് ടീച്ചറോട് എന്താ ചോദിക്കാനുണ്ട് പോലും? വരി. എന്താ ചാ ചോദിച്ചോളി.
12: ഗായത്രി
13: എം ദർജത്തൻ താലം
2: അഫ്ലലുൽ ഉലമാ.

0: ഞാൻ വാർബാഷ്ര.
1: ഇപ്പൊ ബോധ്യ ഞങ്ങൾക്ക് ഒന്നും അറിയാത്ത ഒരാളെ നമ്മൾ വയ്ക്കൂലെന്ന്. എന്നാൽ ടീച്ചർ വയ്ക്കോളി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അറബി എന്ന് പറയുന്നത് ഒരു ഭാഷയാണ്. അത് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരം ഉണ്ടായാലേ മുസ്ലിം മതത്തിന്റെ മഹത്തരങ്ങളായിട്ടുള്ള പൊരുളുകൾ ഇതര മതസ്ഥർക്ക് ബോധ്യാവുള്ളൂ. അതിന് നമ്മൾ തന്നെ തടസ്സം നിൽക്കരുത്.
2: മണി മണി പോലല്ലേ ടീച്ചർ മറുപടി പറഞ്ഞു കൊടുത്തത്? പിന്നല്ലാണ്ട് കൂട്ടത്തിന് നമ്മളെ പള്ളിക്കണ്ടിലെ മൊയ്തീൻ മോലാക്ക ഇടുത്തിട്ട പോലൊരു ചോദ്യം, നിസ്കാരം എത്ര ഉണ്ടേന്ന്. പടച്ചവൻ ഇത് കേട്ടപ്പോ നമ്മൾ ഉള്ളൊന്ന് കിടിക്കി. ചാവട്ടെ, ടീച്ചർ ലെവലേശം കുലുങ്ങിയില്ല, ഓട്ടന്നെ മണി അടിച്ച പോലെ ടിങ് ടിങ് നന്ദി അഞ്ചീന്ന്. മാത്രല്ല ഓരോ നോത്തോത്തായിട്ട് വിശദീകരിച്ചും കൊടുത്തു. സ്കൂളിൽ പഠിപ്പിക്കുന്ന കിത്താബ് മാത്രല്ല ഓര് നമ്മള് ഖുർആനും പഠിച്ചിട്ടുണ്ടേ.
3: ഓള് പണ്ടേ പഠിക്കാൻ മെടുക്കത്തിയ. എന്റെ കുഞ്ഞാലീനെ ചെറുപ്പത്തിൽ കൂട്ടാനും കിഴിക്കാനും ഒക്കെ പഠിപ്പിച്ച ഓളല്ലേ.
2: അത് നന്നായി. അതുകൊണ്ട് ഇപ്പൊ മീൻ കച്ചവടത്തിനെങ്കിലും കൊണം കിട്ടി.
4: എങ്ങനെ എങ്ങനെ എങ്ങനെ?
2: അല്ല പൈസ തെറ്റാതെ എണ്ണി വാങ്ങാനോ?
4: അത് ശരി. അപ്പൊ എണ്ണം പഠിക്കാത്തണ്ട നിങ്ങള് മീൻ പേടിക്കുമ്പോ പൈസ പിന്നെ തരാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണത്.
3: അല്ലേ തുടങ്ങി മോശേ, നിങ്ങളല്ലാണ്ട് ഓനോട് വർത്താനം പറയാൻ നിക്കുക. കുഞ്ഞാലിയെ ഈ എന്റെ പണി നോക്കി
2: പോയിക്കോ.
4: തമാശല്ല, വൈകുന്നേരം അങ്ങാടിയിൽ നിങ്ങൾ മീൻ പേടിക്കാൻ വരുമ്പോ എണ്ണം പഠിച്ചിട്ട് വന്നാ മതി. ടീച്ചർ വന്നാൽ ഇരിക്കാൻ പറഞ്ഞ, നമ്മൾ വന്നിട്ട് വന്നു വിട്ടാ
2: മതി.
5: സ്ഥലത്തെ പ്രധാന രാഷ്ട്രീയ നേതാവായ ചേലക്കാടൻ മേനോനും അസീസും ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു ഐഡിയ നൽകി. ഗായത്രിക്കും ശേഖരനും അവിഹിത ബന്ധമുണ്ടെന്നും ഗായത്രി ഗർഭിണിയാണെന്നും പറഞ്ഞു പരത്തുക. സ്കൂളിലും നാട്ടിലും അവളെ പലരും പരിഹസിച്ചു. പക്ഷേ അതിനൊന്നും മറുപടി നൽകാതെ അവൾ പിടിച്ചു നിന്നു.
1: എന്താ സീസ്, ഒരു അത്യാവശ്യ കാര്യം പറയാനാ.
6: മീറ്റിംഗോലോ ആണോ?
1: ഏയ്, ഞങ്ങളിവിടെ ദേശീയ സർവ്വദേശീയ പ്രശ്നങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തിയായിരുന്നു. ഒരു മിനിറ്റ്. എന്താണോ പ്രശ്നം? ഇയാളുടെ ഒരുമാതിരി വർത്താനം കേട്ടാല് പാർട്ടിയുടെ ഭാരം മുഴുവൻ തലയിലേറ്റി നടക്കാൻ തോന്നും.
6: ചേലക്കാരനെ അങ്ങനെ അങ്ങ് വച്ചാക്കി കാണണ്ട.
7: ഉരുട്ടു ബുദ്ധിക്കും കുതന്ത്രങ്ങൾക്കും ഇയാളെ കഴിഞ്ഞ് വേറെ ആളുള്ളൂ. അതാണ് എല്ലാ മന്ത്രിമാർക്കും ഇയാൾ വലിയ കാര്യം.
1: അപ്പൊ ടീച്ചർ സ്കൂളിൽ നിന്ന് പുറത്താക്കണം അല്ലേ?
7: ആണ്.
1: പക്ഷെ നിയമപരമായിട്ട് അതിനുള്ള വകുപ്പൊന്നും കാണുന്നില്ലല്ലോ അസീസേ. നമ്മുടെ വിദ്യാഭ്യാസ നയമനുസരിച്ച് അധ്യാപകരെ സംബന്ധിക്കുന്ന ചില പൊതു ചട്ടങ്ങളുണ്ട്. അതായത് മാനേജ്മെന്റിന് വിരുദ്ധമായി അച്ചടക്ക ലംഘനം നടത്തുകയോ അതിന് പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന ആളിനെ അവർക്ക് പറഞ്ഞുവിടാം. അല്ലെങ്കിൽ മദ്യപിച്ച് ബോധം കെട്ട് വഴി കിടക്കുകയും സ്ഥിരം വഴക്കുണ്ടാക്കുകയും അങ്ങനെ വിദ്യാലയത്തിനും കുട്ടികൾക്ക് നാണക്കേടുണ്ടാക്കുകയും ചെയ്യുന്ന ആളാണെങ്കിലും അവർക്ക് പിരിച്ചുവിടാം. പിന്നൊന്ന് ഇമ്മോറൽ ആക്ടിവിറ്റീസ്, അതായത് അസാൻമാർഗിക നടപടികൾ. അതിലേർപ്പെടുന്നവരെ പറഞ്ഞുവിടാനും KER വകുപ്പുണ്ട്. ഇവര് ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇതിലേത് സ്വീകരിക്കണമെന്ന് അസീസിന് ഞാൻ പറഞ്ഞു തന്നോ?
8: ഇവരറിയാൻ ഈ ഭൂമി മലയാളത്തിന് മേനെ മാത്രം ബാക്കിയുള്ളൂ.
1: എന്താടു
8: നമ്പൂതിരി ടീച്ചർക്ക് ഗർഭം?
1: ഗർഭം?
8: ശേഖരൻ മാഷും അവളും തമ്മിലേ നേരിട്ട് കണ്ട ആൾക്കാരുണ്ട്. അങ്ങാടി അമ്പലപ്പറമ്പിൽ സ്കൂൾ പഠിക്കലൊക്കെ പോസ്റ്റ് ഒട്ടിച്ചിരിക്കണം. എനിക്ക് അവളെ കണ്ടപ്പോഴേ സംശയമുണ്ട്, ആളിത്തിരി പേശകളാണല്ലോ.
1: അവക്ക് ഗർഭമുണ്ടെന്ന് ആരാ പറഞ്ഞത്?
8: ഇതൊക്കെ ആരെങ്കിലും പറയണോന്ന് എന്നെ നമുക്ക് അവിടെ ഊഹിച്ചൂടെ?
1: വലിയ നാണക്കേടായിപ്പോയി.
8: നിങ്ങൾക്ക് മാത്രല്ല എനിക്ക് നാണക്കേടാ. ഇതാ നോക്ക, കേട്ട് തൊഴിൽ രുചിയാ. ഇവള് കുട്ടികളെ പഠിപ്പിച്ച എങ്ങനെ ചൊവ്വാകും? അല്ല, അവൾ പഠിപ്പിക്കുന്നത് മുസ്ലിം കുട്ടികളാണെങ്കിലും ആ സ്കൂളിൽ നമ്മളൊക്കെ പഠിക്കണില്ലേ?
5: ഒന്ന് രണ്ടു പ്രാവശ്യം ശേഖരനും കുഞ്ഞാലിയും ഗായത്രിയെ കാണാൻ അവൾ താമസിക്കുന്ന വീട്ടിൽ വന്നിരുന്നത് കൂടി കണക്കാക്കി. അവളെ സംശയിച്ച് സേതുലക്ഷ്മി അവളെ ആട്ടി പുറത്താക്കിയെങ്കിലും ആമിനയും കുഞ്ഞാലിയും അവൾക്ക് അഭയം നൽകി. വാർത്തയറിഞ്ഞ് നമ്പൂതിരി ഓടിയെത്തി. പക്ഷേ ആമിനയോടൊപ്പമാണ് താമസമെന്നറിഞ്ഞപ്പോൾ നമ്പൂതിരിക്ക് ആശ്വാസമായി.
9: എടോ, ആണത്തും ഉണ്ടെങ്കില് ആണുങ്ങളോട് നേരിട്ട് പൊരുതണം, അല്ലാതെ പാതിരാത്രിക്ക് പതുങ്ങി നടന്ന് ഈ പോസ്റ്റ് ഒടിക്കുന്ന പണിയുണ്ടല്ലോ, അത് രണ്ടും കെട്ട ഇടപാടാ.
7: നിങ്ങൾ എന്തായി പറയണേ?
9: ഓ, അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലല്ലേ എനിക്കൊരു ചുക്കും പോവാനില്ല. പക്ഷെ നീ കളിക്കുന്ന നാണം കെട്ട കളിയുണ്ടല്ലോ, പാവപ്പെട്ട ഒരു പെണ്ണിന്റെ ജീവിതം അതാർക്കുന്നത്.
7: വേണ്ടാവിനെ കണക്കറന്ന പോസ്റ്റ് അല്ല, നാട്ടുകാർ ചിലപ്പോ നോട്ടീസ് അടിച്ചിറക്കും. അതിന് എന്ത് മെക്കറ്റ് വരാൻ വന്നാണ്ടല്ല
9: നീ എന്ത്? നീ ആചാരുടെ മരുമനായി പോയി അല്ലേ? നിന്നെയൊക്കെ തുണ്ടൻ തുണ്ടായിട്ട് മുറിക്കുന്നതിന് എനിക്ക് കൂലിക്ക് ആളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓർമ്മിച്ചോണേ, അത്
1: ഏതെങ്കിലും നാക്കിൽ എവിടെയെങ്കിലും കിടന്ന് കുലയ്ക്കണേ. നിങ്ങൾ വെറുതെ ഇടപെടണം എന്തിനാ? ഇന്നാട്ടിൽ ഒരു കുട്ടിയും നിങ്ങളെ കുറിച്ച് ദോഷം പറഞ്ഞാൽ വിശ്വസിക്കൂല.

0: എന്റെ കാര്യമല്ല, ആചാർക്കറിയാലോ സ്വന്തം കുടുംബം പുലർത്താൻ വേണ്ടി മറുനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ജീവിക്കുന്ന ഒരു കുട്ടിയാത്. നാളെ വേറെ കുടുംബത്തിലേക്ക് പോയേണ്ടതുമാ. അതിനെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുത്തിയാൽ ഏൽക്കാൻ ആരെങ്കിലും ഉണ്ടാവും ആചാര്? അവരെ കണ്ട ഒരു ആശ്വാസ വാക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായി.
1: നിങ്ങൾ ഇങ്ങനെ ബേജാറായാലേ ഒന്ന് പേടിക്കാണ്ടിരിക്കും.
0: എനിക്കാരെയും പേടി ഉണ്ടായിട്ടല്ല. ഞാൻ തണ്ടനാണെന്നോ തെമ്മാടിയാണെന്നോ ആര് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അല്ലെ എഴുതി ഒട്ടിച്ചോട്ടെ. പക്ഷെ ഇതങ്ങനെയാണ്, ഒരേ സാരിയിൽ രണ്ട് പെൺമക്കൾ തൂങ്ങി നിൽക്കുന്നത് സ്വന്തം കൺമുമ്പിൽ കണ്ടിട്ടും ഭ്രാന്ത് പിടിക്കാതെ മനസ്സിനെ അടക്കി നിർത്തിയിരിക്കുന്ന ഒരു പാവം നമ്പൂരിയുടെ ഏക ആശ്രയമായി പെൺകുട്ടി. അതിന്റെ കണ്ണീര് വീഴ്ത്തിയാലുണ്ടല്ലോ, അവനൊന്നും പിന്നെ ഏഴ് ജന്മത്തേക്ക് ശാമോഷം കിട്ടിയല്ല ആചാരെ.
2: ഇപ്പൊ ഇറങ്ങിക്കൊള്ളുക, ഇവിടെ തോന്നിയ സ്ഥലത്താ ഞാൻ സമ്മതിക്കില്ല. വേണ്ട, വിസ്തരിക്കണ്ട. വന്ന അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ പോരിട്ടുള്ള വരവും പോക്കും. അന്നേ ഞാൻ പറഞ്ഞില്ല ഇതൊന്നും ഇവിടെ നടത്തില്ലാന്ന്. പൊയ്ക്കോ, ഇറങ്ങി പൊയ്ക്കോ.
3: ഈ രാത്രി
2: എവിടെ പോയാലും വേണ്ടില്ല, എനിക്കതൊന്നും അറിയില്ല. ഇറങ്ങിക്കൊള്ളുക. നാണക്കേട് കാരണം ബാക്കിയുള്ളവർക്ക് പോർട്ടിറങ്ങി നടക്കാൻ പറ്റില്ല. നിന്റെയൊക്കെ തോന്നിയ അത്രേ ഞാനും കൂടി കൂട്ടി നിൽക്കാനെന്ന് ആളുകൾ പറയണത്. ഇറങ്ങിക്കൊള്ളുക.
0: ആ ടീച്ചറ്, മീങ്കാരൻ കുഞ്ഞാലിയുടെ വീട്ടിൽ താമസമാക്കി എന്ന് പറയാനല്ലേ താൻ വന്നത്?
4: അതെ.
0: ഈ ഭൂമി മലയാളത്തില് ഇനി ഇതറിയാൻ താൻ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ.
4: ഏതായാലും വലിയ മാനക്കറയിച്ചു. ഒരു ഹിന്ദു പെൺകുട്ടി മുസ്ലിമിന്റെ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞ അത് ഒരു മീൻകാരന്റെ വീട്ടില് തത്വം മുണ്ടിട്ട് വേദവും മാറി അവനെ കൊണ്ട് കല്യാണം കഴിക്കാന്ന് വെച്ചാ
0: കല്യാണം കഴിച്ചോ?
4: അല്ല, ഇത്രയാസ്ഥിതിക്ക് നമുക്കത് അങ്ങോട്ട് ഊഹിക്കാനുള്ളൂ. എവിടെ നോക്ക, മതം മാറ്റി മാറ്റി ഒടുവിൽ നമ്മളെ പെൺകുട്ടികളെ മരുന്നിന് പോലും അരയ്ക്കാൻ കിട്ടാണ്ടാവും. അങ്ങനെ വല്ലതും സംഭവിച്ച എന്റെ ഭഗവാനെ, അമ്പലക്കിണറിൽ വേഷം കലക്കി നമ്മൾ കോഴി കുടിച്ച കൂടി ചാവുക, അതേ തരുള്ളൂ. മനസ്സിലാക്കുക.
5: എന്റെ മോൾ ഒന്നോണ്ട് വന്ന് എന്തെങ്കിലും കഴിക്ക്, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിണ്ടാകുന്ന ഇബിലീസുകളെ പേടിച്ച് ജീവൻ കളയേണ്ട കാര്യമുണ്ട്.
6: രാത്രി കുട്ടിക്ക് ഇവിടെ താമസിക്കണേല് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോളി, നമ്മൾ വേറെ സ്ഥലം ഏർപ്പാടാക്കാം.
3: എന്താ കുഞ്ഞാലി, ഇത് ഇവിടെയാണല്ലോ എന്നുള്ള ആശ്വാസം എനിക്ക്.
6: അങ്ങനെയാണെങ്കിൽ ഏത് കൊലവമ്പം വന്ന് പറഞ്ഞാലും ഇവിടെ നിറങ്ങിപ്പോ ഞമ്മൾ പറയില്ല. കിടക്കാനൊരിടല്ലാണ്ട് ഉമ്മയും ഞാനും ഒരുപാട് തെന്നിട്ടുണ്ട്. തലയ്ക്കെട്ട് നിസ്കാര തഴുമ്പോള സ്വന്തം ജാതിക്കാരാട്ടി ഇറക്കിയപ്പോ നമുക്ക് രടം തന്നത് നിങ്ങളുടെ ബാപ്പയാണ്. പഴയതൊന്നും മറക്കാൻ നമ്മളെ കൊണ്ട് കഴിയും.
3: എന്റെ കുട്ടിക്ക് എന്താ വേണ്ടെച്ച പറഞ്ഞോളി. ഉമ്മാന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഉമ്മ നടത്തിത്തരാ.

0: എന്റെ കുട്ടി ഇങ്ങനെ തരുന്നു. ഈ കണ്ണീര് കാണുമോ ഉമ്മാണ് പഠിക്കുന്നത്.
1: ടീച്ചറെ, ആചാര്യ വിളിക്കുന്നുണ്ട്, ഒന്ന് കാണണമെന്ന് പറഞ്ഞു.
2: കുഞ്ഞാലിയുടെ പുരയില് നിക്കണേന് വലിച്ച ബുദ്ധിമുട്ടുണ്ടെങ്കില്?
0: ഇല്ല, എന്റെ സ്വന്തം വീടുവലയാ. ആമിനമ്മയ്ക്കും കുഞ്ഞാലിക്കും എന്നെ ശരിക്കും അറിയാം.
3: ഗായത്രി ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ പതറാതെ പിടിച്ചു നിൽക്കാൻ കഴിയാന്ന് പറയുന്നത് ഒരു കൊച്ചു കാര്യമല്ല. ഇതിൽ ഞങ്ങൾ എല്ലാവരും ഗായത്രിയെ അഭിനന്ദിക്കാം.
2: അതെ, മാഷ് പറഞ്ഞത് ശരിയാ. നല്ല അബദ്ധവും കാണിച്ചിരുന്നെങ്കിൽ പടച്ചോനെ ഞമ്മക്കത് ഓർക്കാൻ കൂടെ കഴിയില്ല.
0: സഹിക്കാവുന്നതിനപ്പുറം വേദന സഹിച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ. ഇനി ആ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. എന്ത് ത്യാഗം സഹിച്ചിട്ടായാലും
3: ആരെന്തു പറഞ്ഞാലും ഗായത്രി ശ്രദ്ധിക്കണ്ട. പറഞ്ഞു പറഞ്ഞു തളരുമ്പോ അവര് താനേ നിർത്തിക്കൊള്ളും. പഴയപോലെ സ്കൂളിൽ വരിക, ക്ലാസ് എടുക്കുക. ടീച്ചേഴ്സും ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കമന്റ്സ് പറഞ്ഞിരിക്കും, പക്ഷെ തളർന്നു പോകരുത്. ഇത്രയും പിടിച്ചു നിന്നത് തോക്കാൻ വേണ്ടിയല്ലോ. ഒരുതണം ഒരു ജയിക്കണം.
4: കാത്തുക്കുട്ടെ, ഓ ഇത് മേടിക്കാൻ നമ്മൾ പെട്ട പാട് ചില്ലറൊന്നുമല്ല. അങ്ങാടിയിൽ അന്തോണിയാപ്പിളയുടെ കടയിൽ ചെന്നപ്പോ അവിടെയുണ്ട് സുലൈമാൻ നിൽക്കുന്നത്. ഓന്റെ മുമ്പ് വെച്ച് ഇത് മേടിക്കാൻ പറ്റുമോ? നേരെ അമ്പലത്തിനടുത്തേക്ക് വിട്ടു. വേലായംപിള്ളയുടെ കടയിൽ ചെന്നപ്പോ അവിടെയുണ്ട് കോട്ടക്കൽ അവോക്കർ നിൽക്കുന്നത്. ഒരു മുസൽമാനായ നമ്മളിത് വാങ്ങണ കണ്ടിട്ട് ഓലിക്കൊരു ഇടങ്ങേറ് തോന്നിട്ടാന്ന് പറ്റിട്ടാണ്, അല്ലാതെ ഓരെ പേരിച്ചിട്ടൊന്നുമല്ല. നോക്കി

0: നിങ്ങളുടെ പടച്ചവന്മാരെല്ലാം കാണാൻ നല്ല ചന്തമുള്ള
1: വീനീന്റെ അകത്തേക്ക് കയറ്റത് എത്ര പ്രാവശ്യം പറഞ്ഞതാ. നാളെ അടുക്കള കയറാൻ പറ്റുന്നില്ല.
2: അല്ലാതെ മുയനും കളഞ്ഞ നിങ്ങൾ പറഞ്ഞിട്ട് വാങ്ങി മീനല്ലേ അത്?
1: ആരെ എപ്പോ പറഞ്ഞു?
2: ഇപ്പൊ അങ്ങനെ ആയാ
1: മീൻ തിന്ന് തിന്ന് നാറിയിട്ട് ഓന്റെ അടുത്ത് നിൽക്കാൻ കഴിയണില്ല മോളെ. മീനില്ലാണ്ട് ഓന് ചോറിറങ്ങൂല. ഇനി മുതൽ കച്ചവടം കഴിഞ്ഞ് വന്ന കുളിച്ചിട്ട് വേണം പൊരെ കയറാൻ. മനസ്സിലായോ എനിക്ക്?
3: തിരുമേനി വിഷമിക്കാതിരിക്കൂ.
4: എന്റെ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോ സഹിക്കാൻ കഴിയണില്ല. ഇങ്ങനെ ശിക്ഷിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്?
3: അതിനിപ്പോ അവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. അഥവാ ഉണ്ടായാൽ തന്നെ ആദ്യം ശേഖരൻ എന്നെ വിവരം അറിയിക്കാതിരിക്കോ.
4: ഏതായാലും എനിക്ക് എത്രത്തോളം ഒന്ന് പോണം, എന്റെ കുട്ടിയെ ഒന്ന് കാണണം.
3: ആവാലോ, പോവുകയും ചെയ്യാം കുട്ടിയെ കാണുകയും ചെയ്യാം. പക്ഷേ ആദ്യം ആ ശേഖരനെ ഒന്ന് പോയി കാണുക.

0: വരരുത്. ഒക്കെ ഈശ്വരന്റെ പരീക്ഷണങ്ങളാണ് കരുതിയാണ്. കടം വീട്ടുകയായിരിക്കും.
1: എന്താ ഇങ്ങനെ പറയണത്? നിങ്ങളോടുള്ള കടം വീട്ടിയാ തീരോ? എന്റെ കുഞ്ഞാനും ഞാനും വിശന്ന് പൊരിയുമ്പോ നിങ്ങൾ തന്നിട്ടോറാ ഞമ്മക്ക് ജീവൻ തന്നത്. സ്വന്തം ജാതിക്കാരാട്ടി ഇറക്കിയപ്പോ തല ചാക്കാൻ ഒരിടം തന്നത് നിങ്ങളാ. എങ്ങനെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ പഠിച്ചവനെ എന്നുള്ള സന്തോഷമാണ് ഞമ്മക്ക്.
0: ഒന്നും വേണ്ട, സന്തോഷായി, മനസ്സ് നിറഞ്ഞു. ഓരോന്ന് കേട്ടപ്പോ നെഞ്ചു പടച്ചിട്ട് ഓടി വന്നതാ.
2: വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇവിടെയാണ് താമസമെന്ന് അറിഞ്ഞാല് എന്താ വിചാരിക്കുന്നായിരുന്നു പേടി. ആമിനയുമ്മയും കുഞ്ഞാലിയും ഇല്ലത്തിന്റെ ചായപ്പില് താമസിപ്പിച്ചതിന് സ്വന്തം സമുദായക്കാരുണ്ടാക്കിയ പ്രശ്നങ്ങളെ തിരുമേനി നേരിട്ടത് അറിഞ്ഞപ്പോ സത്യത്തിൽ ഈ കാല് പിടിച്ച് നമസ്കരിക്കാനാ തോന്നി.
0: പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഈശ്വരനാണെന്നാ ഞാൻ പഠിച്ചിരിക്കുന്നത്. തൂണിലും തുരുമ്പിലും ഉള്ളത് ഈശ്വരനെയാണ്. അതിനെ നിന്ദിക്കുന്നവൻ മനുഷ്യനല്ല. ഇവളെ കൂട്ടിക്കൊണ്ടുപോവാച്ചിട്ടാ വന്നത്. മാഷ് പറഞ്ഞ വിവരങ്ങളൊക്കെ കേട്ടപ്പോ തോന്നി പാടില്ല.
3: സ്കൂളിൽ വീണ്ടും പോകാനുള്ള ധൈര്യം തന്നത് മാഷ് തന്നെയാ. രുക്മിണി ശ്രീദേവിയൊക്കെ
0: കൂടെ പുറപ്പെടാൻ ഒരുങ്ങിയതാ. നിന്നെ കൂട്ടിക്കൊണ്ടില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കായിരുന്നു.
1: കൊണ്ടോന്നൂടെ വരാം, ഞമ്മക്കൊന്ന് കാണായിരുന്നല്ലോ.
0: കുഞ്ഞാലി
1: ഫോൺ വെളുപ്പിനെ ഇറങ്ങും.
3: അച്ഛനെ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുക.
0: എനിക്ക് മകനെ പോലെയാ. എന്തായാലും സമാധാനായി, ഇനി വൈകുന്നില്ല, ഞാൻ ഇറങ്ങാ.
1: ഒന്നും വിചാരിക്കരുത്. രാത്രി കുട്ടിക്ക് വൃത്തിയും വെടുപ്പായിട്ട് ഞമ്മളൊരു മുറി ഒഴിച്ചു കൊടുത്തിരിക്കണ്. വിരോധമില്ലെങ്കിൽ ഇന്ന് ഇവിടെ തങ്ങാ.
0: വിരോധം ഉണ്ടായിട്ടല്ല, കുട്ടികളിവിടെ തനിച്ചേ ഉള്ളൂ. എന്തുണ്ടായാലും ഭഗവാനുള്ള പൂജ മുടക്കാൻ പറ്റില്ലല്ലോ.

0: Μόλε.
1: Μύχη.
0: എന്ത് സങ്കടമുണ്ടെങ്കിലും മനസ്സ് തുറന്നു പഠിത്തനോട് പറഞ്ഞാലേ ഉള്ളൊന്ന് തണുപ്പും.

0: പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും ഗായത്രി ജോലിയിൽ തുടരുന്നത് അസീസ് മേനോൻകൂട്ടരെ നിരാശരാക്കി.
1: തനിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. വെറുതെ നാല് പോസ്റ്റർ എഴുതി ഒട്ടിച്ച് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ഡോ, ആളുകളെയും കൂട്ടി മാഷിന്റെ വീട്ടിൽ ചെന്ന് അവളെയും മാഷയും കയ്യോടെ പിടിച്ച് നാട്ടുകാരുടെ മുമ്പിൽ കിടക്കണമായിരുന്നു. അങ്ങനെ അവരുടെ മുഖം മൂടി വലിച്ചു കീറണം.
2: മുഖം മൂടിയോ?
1: ഡോ, അവരുടെ തനിനിറം വെളിച്ചത്താക്കണമായിരുന്നു, മനസ്സിലായോ?
2: എന്ന് പറഞ്ഞാൽ ഊര് തമ്മിലങ്ങനെ ബന്ധങ്ങൾ ഉണ്ടെങ്കിലല്ലേ?
1: തന്റെ കയ്യിൽ പല വിളവുകൾ ഉണ്ടായിട്ടും ഈ കാര്യത്തിൽ താൻ വെറുമൊരു ഫൂളായി പോയല്ലോ.
2: ഇനി അടുത്ത പടി എന്താ ചെയ്യാൻ കഴിയുന്ന പറയും.
0: ചേലക്കാടൻ പറഞ്ഞതനുസരിച്ച് ഓരോ വീട്ടിലും പോയി മാതാപിതാക്കളോട് കുട്ടികളെ സ്കൂളിൽ അയക്കരുതെന്ന് താക്കീത് നൽകി. കുട്ടികൾ സ്കൂളിൽ വരുന്നത് നിലച്ചു. താൻ കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസം നിലയ്ക്കരുതെന്ന് കരുതി ഗായത്രി നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ തയ്യാറായി.
3: ഗുഡ് മോർണിംഗ്. ഇന്നെന്താ വല്ല സ്പെഷ്യൽ ലീവ് ഉണ്ടോ? കുട്ടികളെ ആരെയും കാണാനില്ല. അപ്പൊ ടീച്ചറെ വിവരം അറിഞ്ഞില്ലേ? ഇല്ല. എന്താ?
4: അന്തർജനമാണ് അറിവ് പഠിപ്പിക്കുന്നതെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്നാണ് ചില രക്ഷകർത്താക്കൾ പറയണത്.
5: പറയുന്നതിൽ വേറൊന്നും തോന്നരുത്. ഇനിയും ഗായത്രി ടീച്ചർ ഇവിടെ വന്നാലും സ്കൂൾ ചിലപ്പോ പൂട്ടേണ്ടി വരും. ടീച്ചറായിട്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കണോ?
6: ഞാനൊക്കെ ആണെങ്കിൽ ആ പോസ്റ്ററിന്റെ പ്രശ്നം ഉണ്ടായപ്പോ തന്നെ രാജിവെച്ച് വീട്ടിൽ പോയെന്ന്.
7: ആൾക്കാർ കഴിഞ്ഞ ദിവസം ഓരോന്ന് ചോദിക്കുന്ന കേട്ടിട്ട് പേടിച്ച് പേടിച്ച സ്കൂളിലേക്ക് വരണത് തന്നെ.
5: അങ്ങനെ പേടിക്കാതെന്നാലും ഇവിടെ ഒളിക്കാൻ കാണുവേണ്ടേ? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ. വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ഇൻഗ്രാബ് വിളിക്കാൻ നിങ്ങൾക്കൊക്കെ നാ ഉത്തരം നേടണ്ടല്ലോ. ഇവിടെ ജാതിന്റെ പേരും പറഞ്ഞ് കച്ചറുണ്ടാക്കണം, നായ്ക്കളെ നിലക്ക് നിർത്താൻ നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കൂലേ? ബസ്സിന് 10 പൈസ കൂട്ടിയെന്നും പറഞ്ഞ് കുട്ടികളെ കുത്തിയിളക്കി ബസ് തടിപ്പിച്ച നിങ്ങൾ യൂണിയനിന്റെ എക്കാര്യത്തിൽ തള്ളിമൂട്ടിയിരിക്കുന്നത്?
1: ഇതങ്ങനെയൊന്നും അടങ്ങണ കാര്യമല്ല മൂത്തേ.
5: അടങ്ങാഞ്ഞിട്ടല്ല, മുണ്ടാല് ബോട്ടിന്റെ എണ്ണം കുറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടല്ലേ?
7: ഞങ്ങളൊക്കെ കുഞ്ഞുകുട്ടി പരാതിനക്കാരാ,
5: പച്ചാൾക്കാരാ. സ്വന്തം കാര്യം ചിന്താവാന്നുള്ള ഒറ്റ ചിന്ത അല്ലേ ഉള്ളൂ. അല്ല, ഇനിയിപ്പോ നാളെ മുതൽ മുസ്ലിം സ്കൂൾ മുസ്ലിങ്ങളെ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്നാ നിങ്ങളൊക്കെ എന്താ ചെയ്യാ? രാജിച്ച് വീട്ടിൽ പോയി കുത്തിരിക്കും. എന്തേ ചിന്തിക്കണേ? രാജിവെച്ച് പോവാൻ പറയാൻ എളുപ്പാ. 75,000 100,000 ഒക്കെ കൊടുത്തിട്ടാണ് ഓരോരുത്തർ ഓരോ സ്കൂൾ കയറി പറ്റണേ. ആചാര്യന് നല്ല മനസ്സുണ്ട്, നിങ്ങളൊന്നും ആ വിഷമം അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ കണ്ണു ചോരല്ലാത്ത വർത്താനം പറയണേ.
8: മോളെ, ഒന്നോട് ഒന്ന് ആലോചിച്ച്.
3: എല്ലാം അറിയാവുന്ന ഉമ്മ തന്നെയാണോ ഈ പറയുന്നത്?
8: അറിയായിട്ടല്ല, എന്നാലും എന്റെ മോള് പോവാന്ന് ഓർക്കുമ്പോ.
3: ഉമ്മ, ഞാൻ എത്ര ക്ഷമിച്ചു, എന്തൊക്കെ സഹിച്ചു. അവസാനം സ്കൂള് വരെ നിർത്തലാക്ക. ഒരു തെറ്റും ചെയ്യാത്ത കുട്ടികളുടെ ശാപം, ഇനി എന്ത് ചെയ്യണമെന്ന് വിഷമിക്കുന്ന രക്ഷിതാക്കളുടെ ശാപം പോരെ. എനിക്കിത്രയൊക്കെ പോരെ.
8: ഓരോ രീതിയിലേക്കുകൾ പറക്കും, മനുഷ്യന്മാർക്ക് സ്വൈര കെടുത്താൻ
3: സാരല്ല. എനിക്ക് പോയേ പറ്റും.
8: മോൾ ആചാരോടും മാഷോടും പറഞ്ഞില്ലേ?
3: ഇല്ല, പറഞ്ഞേ അവരെ സമ്മതിക്കില്ല. അവരുടെ മുഖത്ത് നോക്കി മറുത്തു പറയാൻ എനിക്കാവില്ല.
8: എന്നാലും എന്റെ കുഞ്ഞാലിയോടെങ്കിലും പറയണം. പറയാതെ പോയാവോ എന്ന് സഹിക്കൂല.
3: അയ്യമ്മ, കുഞ്ഞാലിയുടെ യാത്ര പറയാൻ എനിക്ക് വയ്യ. ഞാൻ പോയെന്ന് ഉമ്മ പറഞ്ഞാ മതി
8: മോളെ.
0: ചേലക്കാടൻ വഴി രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തി സ്കൂൾ ഏറ്റെടുക്കാൻ മേനോൻ പരിശ്രമിച്ചു. ശേഖരന്റെ വിദ്യാഭ്യാസ കാലത്തെ സുഹൃത്തു കൂടിയായ DEOയെ കണ്ട് ആ ഉദ്യമം മുളയിൽ തന്നെ നുള്ളിയെറിയാൻ ശേഖരനും ഹാജിയാർക്കും സാധിച്ചു.
9: നമ്മുടെ കുട്ടികളെ 4 അക്ഷരം പഠിപ്പിക്കുന്നതിന് എന്തിനാ ജാതിയും മതവും തടസ്സമാവുന്നത്? ആർക്കും ആരെയും പഠിപ്പിക്കാം, ആരുടെ കീഴിലും പഠിക്കാം. അക്ഷരാഭ്യാസത്തിന് വർഗവും മതവും ഒന്നുമില്ല. നമ്മളൊക്കെ കൂടി എത്രയോ ദിവസം ഈ സ്കൂളിന് വേണ്ടി അധ്വാനിച്ചു. പെട്രോമാക്സും കത്തിച്ചു വെച്ച് അർദ്ധരാത്രി വരെ കല്ലും മണ്ണും ചുമന്നില്ലേ? ഓട് വാങ്ങാനുള്ള കാശില്ലാത്തതുകൊണ്ട് നമ്മുടെ കുട്ടികളും പെണ്ണുങ്ങളും രാപ്പകലില്ലാതെ ഓലമടഞ്ഞെടുത്തില്ലേ? അന്നൊന്നും ആരും ജാതിയും മതവും ഓർത്തുമില്ല, പറഞ്ഞുമില്ല. ആർക്കു വേണ്ടിയാ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടത്? നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി. പഠിക്കാൻ നിങ്ങളിൽ പലർക്കും സാധിക്കാതെ പോയത് മോഹമില്ലാഞ്ഞിട്ടല്ലോ. ആ ഗതികേട് നമ്മുടെ കുട്ടികൾക്ക് വരരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലേ ഈ സ്കൂളിന് വേണ്ടി അധ്വാനിക്കാൻ നിങ്ങൾ തയ്യാറായത്? എല്ലാരോടുമായി ഞങ്ങൾക്ക് ഇതേ പറയാനുള്ളൂ, ഈ സ്കൂള് പൂട്ടിക്കാൻ നിങ്ങൾ കൂട്ടു നിൽക്കരുത്. നമ്മുടെ കുട്ടികളുടെ ഭാവി നശിപ്പിക്കരുത്. നിങ്ങളുടെ വിയർപ്പൊഴിക്ക് വളർത്തിയ സ്ഥാപനമാണ്.
10: അറബി പഠിപ്പിക്കണം, നമ്പൂരിച്ചു വന്നിരിക്കണം.
9: ഓഹോ, എങ്ങോട്ടാ?
3: സഹായം
1: അഹിന്ദുക്കൾക്ക് ഇതിന്റെ അകത്ത് പ്രവേശനമില്ല.
2: എന്താ പറഞ്ഞ മനസ്സിലായില്ലേ? നാലാം വേദക്കാരുടെ കൂട്ടത്തിൽ ചേർന്നവര് ഇതിന്റെ അകത്ത് കയറ്റാൻ പറ്റില്ല.
11: ഞാൻ മതം മാറിയിട്ടൊന്നുമില്ല.
12: എങ്ങനെയാ വിശ്വസിക്കുക? മേച്ചഭാഷയല്ലേ പഠിപ്പിക്കണേ, മേത്തന്മാരുടെ വീട്ടിൽ താമസവും. അങ്ങനെയുള്ളവർ ഇതിനകത്ത് കയറിയ ക്ഷേത്ര അശുദ്ധാവുന്ന ആരെയുള്ളൂ?
2: ചിലപ്പോ ഭഗവാൻ ഇവിടുന്ന് ഇറങ്ങി പോയെന്നും വരും. ഇത് വിശ്വാസികളായ ഹിന്ദുക്കൾക്ക് തൊഴാനുള്ള സ്ഥലമാണ്. ഇതിനകം അശുദ്ധമാക്കാൻ സമ്മതിക്കില്ല.
9: ആരായി ഹിന്ദു? ഏത് പുരാണത്തിലാ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ളത്? മഹാഭാരതത്തിലോ രാമായണത്തിലോ അതോ ഉപനിഷത്തുകളിലോ? ഏത് ഗ്രന്ഥത്തിലാ ഹിന്ദു എന്ന് എഴുതിയിട്ടുള്ളത്? നാം ഒക്കെ മനുഷ്യരാണെന്നല്ലാതെ നമ്മളൊക്കെ ഹിന്ദുക്കളാണെന്നോ നമ്മുടെ മതം ഹിന്ദുമതമാണെന്നോ വ്യാസനോ വാൽമീകിയോ ഋഷിമാരോ ഉപനിഷത്ത് ആചാര്യന്മാരോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മേന്നെ? സിന്ധു നദിയുടെ തീരത്ത് താമസിക്കുന്ന ആൾക്കാരെ അൽ ഹിന്ദ് എന്ന് ആദ്യം വിളിച്ചത് പേർഷ്യക്കാരാ. അത് ഇവിടുത്തെ ക്ഷത്രിയനെയോ ബ്രാഹ്മണനെയോ വൈശ്യനെയോ ശൂദ്രനെയോ കണ്ടോണ്ടല്ല, നായരെയും നമ്പൂരിയെയും മേനോനെയും ഭട്ടരെ കണ്ടോണ്ടല്ല, സനാതനധർമ്മം പുലർന്നു കാണണമെന്ന് ആഗ്രഹിച്ചൊരു മഹാസംസ്കാരത്തിന് കാലക്രമത്തിൽ ഹിന്ദുമതം എന്ന പേര് വന്നേ ഉള്ളൂ. ആ അർത്ഥത്തിൽ ഒരു ഹിന്ദു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഈ മതമാണല്ലോ ആദിശങ്കരനും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവിനും ജന്മം കൊടുത്തത്. ജീവിക്കാൻ വേണ്ടി ഒരു ഭാഷ പഠിച്ചുകൊണ്ട് ഹിന്ദുത്വമാകെ തകരുമെന്ന് പറയാനും ഒരു മുസൽമാന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് വിശ്വാസമാകെ അശുദ്ധമാകുമെന്ന് പറയാനും ഈശ്വരനെ കൂട്ടുപിടിക്കണ്ട. ഈശ്വരൻ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായി വീടിട്ട് താമസിക്കുന്ന ആളും അല്ല. ചെറുപ്പം മുതലേ ശീലിച്ചു പോയതുകൊണ്ടും വിശ്വസിച്ചു പോയതുകൊണ്ടാണ് ഈ കുട്ടി ഇവിടെ വന്നത്. മനസ്സു തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ, ഒന്ന് തൊഴാൻ, അല്ലാതെ ഭണ്ഡാരപ്പെട്ടിയിലെ കാണിക്കയുടെ പങ്കുവറ്റാനല്ല, അമ്പലവസ്തുക്കൾ കട്ടുമുടിക്കാനും അല്ല.
0: ചായക്കടയിലിരുന്ന് ശേഖരനെയും ഗായത്രിയെയും കുറിച്ച് പരദൂഷണം പറഞ്ഞവരെ കുഞ്ഞാലി തല്ലി. ഇതറിഞ്ഞ മേനോൻ തന്റെ ആൾക്കാരെ കൊണ്ട് കുഞ്ഞാലിയെ തിരിച്ചും തല്ലിച്ചു. അസീസ് ഇതൊരു വർഗീയ കലാപമാക്കി മാറ്റാൻ വേണ്ടതൊക്കെ ചെയ്തുവെങ്കിലും ശേഖരനും കുഞ്ഞാലിയും അവിടെയും ഇടപെട്ട് ഒരു വർഗീയ കലാപത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിച്ചു.
2: ഞമ്മക്കൊന്നും കേക്കണ്ട, ടീച്ചറെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയാല് തിരിച്ചെടുക്കാൻ ഓരോ ആൾക്കാർ സംഘടിച്ചിരിക്കുന്നു. നാണോ ഉണ്ടോ നിങ്ങൾക്ക് ഇത് പറയാൻ? അന്ന് ഞമ്മൾ എന്നെ പറഞ്ഞതാണ് ഓലി സ്കൂളിൽ വന്നവണ്ടാവണ പ്രശ്നങ്ങളെ പറ്റി. അന്നൊന്നും ആർക്കും അസീസിനെ വേണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ പറയണ് അസീസ് പറഞ്ഞ ന്യായം ഉണ്ടെന്ന്. നമ്മൾ അന്ന് എന്നോളം ചോദ്യം ചെയ്തില്ലേ? ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആര്? പോലീസാ? അല്ല വക്കീല? ഓലെ ഇവിടെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞ് അന്നേ ഭയക്കൊണ്ടാക്കാൻ വേണ്ടത്? നമ്മൾ കുട്ടികളെ സ്കൂളിൽ വിടാതെ തടുത്തില്ലേ? എന്നിട്ട് കുട്ടികളെ പുരത്തെ നിർത്തിയോ? ആ മാഷം എന്ന് പറഞ്ഞപ്പോ ഒരക്ഷരം പോലും ഉണ്ടാതെ കുട്ടികളെ സ്കൂളിൽ വിട്ടില്ലേ? ഇനിയും നമ്മൾ പറയണു, നിങ്ങൾ ഈ പോക്ക് പോയാല് അവസാനം സാഹസം വിടാൻ പോലും ഓരോ അഭിപ്രായം ചോദിക്കേണ്ടി വരും. ചേരുമ്പോ അവരെല്ലാം ഒന്നാണ്. ആ ഒരു വിചാരം ഞമ്മക്കും വേണം.
13: എന്താ അസീസി ഇങ്ങനെ പറയണേ? ആ വിചാരം ഇല്ലെങ്കിൽ ഞമ്മൾ ഇങ്ങനെ സഭ കൂടുവോ?
2: സഭ കൂടിയാൽ മാത്രം പോരെ മൈദീനെ, കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കറിയോ ആ മേനോനും ശേഖരൻ മാഷും ഒലക്കെട്ടാണ്.
14: മേനോനും മാഷും തമ്മില്
2: ഒലക്ക? ഓര് നമ്മൾ ഒരു ഇടങ്ങേടുമില്ലെന്ന് ഉണ്ടെന്ന് വെറുതെ അഭിനയിക്കുകയാണ് നമ്മളെ പറ്റിക്കാൻ. ഈ ഗുലുമാലും ഉയ്യും ഉണ്ടാക്കുന്നത് ആ മാഷ.
15: ഞമ്മളിപ്പോ എന്താണെന്ന് നിങ്ങൾ പറയണത്?
2: നിങ്ങൾ എന്ത് ചെയ്താലും ഞമ്മക്കൊന്നുമില്ല, ഞമ്മക്ക് ഇതുകൊണ്ടൊരു നേട്ടവും ഇല്ല. പക്ഷേ ഓല് കാരണം ഞമ്മുടെ ആൾക്കാർക്കൊരു അപമാനം വന്ന അത് ഇന്നെ കൊണ്ട് പൊറുക്കാൻ കഴിയും. അതീതേ ആ ഒരു കാര്യത്തിൽ ഞമ്മക്കൊണ്ട് വാസി ഭർത്താനത്തിന് മാത്രം പോരെ വാസി. നിങ്ങൾക്ക് എന്ന് ആചാര്യ പറയാൻ പറ്റും ഓളെ പറഞ്ഞുവിടാൻ? നാട്ടിൽ കഷ്ടം ഉണ്ടായിരിക്കണമെങ്കിൽ ഓളെ പറഞ്ഞുവിടാതെ വേറെ വഴിയില്ലെന്ന്.
13: നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സ്കൂൾ നടത്തിപ്പിൽപ്പെട്ട അതിന്റേതായ ചില നടപടിക്രമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട്. ആചാര്യ തർക്കുത്തരം പറഞ്ഞ് നമ്മളെ തോപ്പിക്കണ്ട. ആ ടീച്ചറെ പറഞ്ഞുവിടാൻ പറ്റുകയില്ലേ? ഓൾ അറബി പഠിപ്പിക്കണം നമുക്ക് നാണക്കേടാ. ആണ് ആ എങ്കിൽ ഇസ്ലാമായ മാഷന്മാര് സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ടല്ലോ, അത് ഹിന്ദുക്കൾക്ക് നാണക്കേടല്ലേ? അറബി വിദ്യാലയങ്ങളുടെ ചുമതല വഹിക്കുന്ന ക്രിസ്ത്യാനികളുണ്ടല്ലോ, അവർക്ക് നാണക്കേടല്ലേ? അവിടെ ഒന്നും ആരും ആരെയും പറഞ്ഞു വിടണം പിരിച്ചു വിടണമെന്നും പറഞ്ഞ് വെള്ളം വയ്ക്കുന്നില്ല. ഇസ്ലാമി വിശ്വസിക്കുന്ന നമ്മളെ ഇസ്ലാമിന് ചേർന്ന രീതിയിൽ പ്രവർത്തിക്കണം. ആ കാര്യം ആചാര്യം മറക്കണ്ട.
14: മറന്നിട്ടില്ലല്ലേ? മറക്കൂല്ല. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരു യഥാർത്ഥ ഇസ്ലാമായി ജീവിച്ച് മരിക്കണമെന്ന് തന്നെയാ എന്റെ മോഹം. ഇസ്ലാമിന് നിരക്കാത്ത യാതൊന്നും ഞാൻ ഓർക്കൂല, ചെയ്യൂല, പറയില്ല.
2: എന്നിട്ടാണ് ഇപ്പൊ ഈ ബേണ്ടായിനെ കാണിക്കണേ?
14: അത് നിങ്ങളാണ് ആലോചിക്കേണ്ടത്. ഏ, നിങ്ങളൊക്കെ ഖുറാൻ വായിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരല്ലേ? അനാഥരെയും അഭയം തേടി വന്നവരെയും സഹായിക്കരുത് എന്ന് ഖുറാനിൽ പറയണ്ട. ദുരാലംബർക്ക് നീതിയും സഹായവും അനുവദിക്കരുതെന്ന് ഏത് ഹദീസിലാണ് പറഞ്ഞിരിക്കുന്നത്? മാനവായി ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയെ വയ്യാതാരാക്കണമെന്ന് ഇസ്ലാം പറയണ്ട. എന്തേ ആരൊന്നും ഉണ്ടാത്തത്? എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ന്യായമായ കാര്യം എത്ര ചെറിയവും പറഞ്ഞാലും നമ്മൾ കേൾക്കും, അനുസരിക്കും. ആ ചേലിക്കുക തന്നെ. അന്യായം എത്ര വലിയവും പറഞ്ഞാലും നമ്മൾ കേൾക്കൂല, വഴങ്ങൂല.
0: ശേഖരൻ മാഷ് മാതാപിതാക്കളെ കണ്ട് സംസാരിച്ച് അവരെ പറഞ്ഞു മനസ്സിലാക്കി കുട്ടികളെ സ്കൂളിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടതെല്ലാം ചെയ്തു. അങ്ങനെ എല്ലാ കുഴപ്പങ്ങളും പരിഹരിക്കപ്പെട്ടു. അപകടം തരണം ചെയ്തതുകൊണ്ട് സ്കൂൾ വാർഷികം വിപുലമായി ആഘോഷിക്കാൻ ഹാജിയാർ തീരുമാനമെടുത്തു. ഗായത്രിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ഒരു വിഭവ സമൃദ്ധമായ സസ്യാഹാര സദ്യ ഒരുക്കാൻ തീരുമാനിച്ചു. കൂടാതെ ഗായത്രിയുടെ വക പായസവും.
13: അപ്പൊ പറഞ്ഞ മാതിരി ഇത്തവണത്തെ സ്കൂൾ വാർഷികം ജോറാക്കണം.
9: എന്തിനായിക്കളാം, പക്ഷേ ഹാജിയാരുടെ മനസ്സൊന്ന് തുറക്കണം.
13: തുറക്കാനൊന്നുമില്ല, ഇത്തവണ ആകപ്പാടെ പ്രശ്നങ്ങളൊക്കെ തീർന്ന സമയമാണല്ലോ. അപ്പൊ മനസമാധാനത്തോടെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ലേ മാഷേ?
9: സ്കൂള് പൂട്ടിക്കല്, തുറപ്പിക്കല്, പ്രക്ഷോഭം, അടിപിടി, എന്തൊക്കെ ബഹളമായിരുന്നു. ഏതായാലും എല്ലാം ഒന്ന് കെട്ടടങ്ങി. ടീച്ചർക്കും മനസ്സിന് സ്വസ്ഥയായില്ലേ?
13: പക്ഷേ ഇത്തവണ ഒരു പുതുമയിരിക്കട്ടെ, കുട്ടികൾക്ക് ഈ മിഠായി കൊടുക്കുന്നതിന് പകരം ഒരു സദ്യ ആയാലോ?
9: ആ അത് കൊള്ളാം.
5: ആ സദ്യ ആണെങ്കിൽ നല്ല ഒന്നാം തരം കോഴി ബിരിയാണി ആയിക്കോട്ടെ. കോഴിക്കോട് നല്ല വെപ്പുകാരെ.
9: ബിരിയാണി ആരും കോഴിയൊന്നും വേണ്ട, നമുക്ക് ഒരു വെജിറ്റേറിയൻ സദ്യ ആയാലോ? എന്താ ടീച്ചറെ, ഒന്ന് ശ്രമിച്ചൂടെ?
11: അയ്യോ ഞാൻ ഒറ്റയ്ക്ക്.
13: ഒറ്റയ്ക്കല്ലല്ലേ, മാഷില്ലേ, കുഞ്ഞാലിയില്ലേ,
5: എന്തിന് ഞാനില്ലേ?
13: അയ്യുണ്ട്.
5: ആ ടീച്ചറിന്റെ ശ്രമമാണെങ്കിൽ തീർച്ചയായിട്ടും പായസം വേണം. ടീച്ചർ ഉണ്ടാക്കണ പായസം കഴിച്ചാൽ കഴിച്ചാൻ തോന്നില്ല, കഴിച്ചാ കൊതിയില്ല.
13: എങ്കിൽ സദ്യയുടെ ചാർജ് ടീച്ചർക്ക് തന്നെ.
9: സദ്യ മാത്രം പോരാ, എന്തെങ്കിലും കലാപരിപാടികളും കൂടി.
13: അതൊക്കെ മാഷുടെ യുക്തം പോലെ ചെയ്തോളി.
5: ഒരു ഗാനമേള തന്നെ, നാടൻ ഗാനമേള.
9: നീ പേടിക്കണ്ട കുഞ്ഞാലി, പാടാൻ നിനക്കൊരു ചാൻസ് തരാം.
5: പക്ഷേ അങ്ങനെയാണെങ്കിലും ഒടുക്കം പറയട്ടോ.
13: അതെന്താ,
5: മറ്റത് ആളുകൾ നിയന്ത്രിക്കാൻ കഴിയില്ലേ?
0: എല്ലായിടത്തും പരാജയപ്പെട്ട അസീസ്, ചേലക്കാടൻ, മേനോൻ എന്നിവർ സ്കൂൾ വാർഷികം നശിപ്പിക്കാൻ പരിപാടികൾ ആസൂത്രണം ചെയ്തു. സംഭവ ബഹുലമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ചിത്രം കടന്നുപോകുന്നത്.
2: ഞങ്ങളുടെ ആൾക്കാരെ അടിക്കാൻ തയ്യാറാക്കി നിർത്തിയിരുന്നതാ. അപ്പോഴാ ശേഖരൻ കയറി ഇടപെട്ടത്.
1: എന്ത് ശേഖരൻ, പേരെ കത്തുമ്പോഴല്ലേ വാഴ വെട്ടേണ്ടത്? ഇത്രയും നല്ലൊരു അവസരം ഇനി ജീവിതത്തിൽ കിട്ടുമോ? ഒരു നാട് മുഴുവൻ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വെട്ടും കുത്തുമായി മാറിയാല് അതിന്റെ മറവിൽ നമുക്ക് എന്തൊക്കെ നേടായിരുന്നു? ഛേ, ഒക്കെ നിങ്ങൾ കളഞ്ഞു വിളിച്ചില്ലേ?
5: വേണമെങ്കിൽ ഒരടിയും കൊണ്ട് നടത്താം.
1: അതൊന്നും വേണ്ട, ഇനി അവരുടെ സ്കൂൾ ആഘോഷം പൊളിക്കണം. ആ വഴിക്കായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്.
5: ഇതെന്തിനാ?
9: നിനക്കൊടുക്കാൻ. അങ്ങോട്ട്
5: മാഷേ, എല്ലാം റെഡിയാ, കുട്ടികളെ ഉണ്ടാ വിളിക്കട്ടെ.
9: പിന്നെ ഇപ്പൊ തന്നെ നേരം വൈകിട്ടെ.
0: സ്കൂളിലെ ആഘോഷം പൊടിപൊടിക്കുകയാണ്. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. എന്നാൽ അവരെ കാത്തിരിക്കുന്ന ചതി ആരും അറിഞ്ഞിരുന്നില്ല. ഗായത്രി ടീച്ചർ ഉണ്ടാക്കിയ പായസത്തിൽ ചേലക്കാടനും മേനോനും അസീസും കൂട്ടരും ചേർന്ന് വിഷം കലർത്തുകയും അത് കഴിച്ച് കുട്ടികൾക്ക് ഛർദിലും കുഴഞ്ഞു വീഴുകയും ചെയ്തതോടെ എല്ലാവരും പരിഭ്രാന്തരായി.
11: രാവിലെ 8 മണിക്ക് മേക്കപ്പെട്ട് നിൽക്കണതല്ലേ, ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു, അതിന്റെ ക്ഷീണം കൊണ്ടായിരിക്കും.
0: ഇതിനെല്ലാം കാരണം ഗായത്രി ടീച്ചറും ശേഖരൻ മാഷുമാണെന്ന് തെറ്റിദ്ധരിച്ച് അവരെ എല്ലാവരും കുറ്റപ്പെടുത്തി. ഒടുവിൽ ഇതിനു പിന്നിൽ ചേലേക്കാടനും മേനോനും അസീസും കൂട്ടരുമാണെന്ന് മനസ്സിലാക്കി അവരെ പിടികൂടി നാട്ടുകാരുടെ മുമ്പിൽ എത്തിക്കുകയും നാട്ടുകാരെല്ലാം ചേർന്ന് ഗായത്രി ടീച്ചറോടും ശേഖരൻ മാഷോടും ക്ഷമാപണം ചോദിക്കുകയും ചെയ്തു.
13: ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്, പേടിക്കാനൊന്നുമില്ല.
5: സാർ,
13: ഫുഡ് പോയിസൺ തന്നെയാ പായസത്തിനാ സംഭവിച്ചിരിക്കുന്നത്.
5: അയ്യോ,

0: ഞങ്ങളെല്ലാവരും എനിക്ക് മാപ്പ് തരണം. ഈ നേനും അസീസും പറഞ്ഞിട്ട ഞാൻ പായസത്തിൽ വിഷം കളിക്കിയത്.
1: സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മുമ്പിൽ ശത്രുത അഭിനയിക്കുന്ന ഇവർക്ക് വേണ്ടിയാണോ നമ്മളൊക്കെ തമ്മിലടിക്കേണ്ടത്? സുബുദ്ധി അവശേഷിക്കുന്നവരുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് ആലോചിച്ചാൽ കൊള്ളാം. നമ്മുടെയൊക്കെ പിന്തുണയാണ് ഇവന്റെയൊക്കെ ശക്തി. അത് നഷ്ടപ്പെട്ടാലുണ്ടല്ലോ, ഇവനൊക്കെ വെറും പുല്ല പുല്ല്.
2: മാപ്പ് വരണം മാഷേ, അറിയാണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് വരണം.
3: മോളെ, ഞമ്മളെ വിവരം അറിയാണ്ട് എന്തൊക്കെയോ പറഞ്ഞതാ അന്നേരത്തെ വിഷമത്തിന്. മാപ്പാക്കിന്ന് പറ.
4: സാരമില്ലമ്മ.
5: അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തീരുകയും ഗായത്രി ടീച്ചർ പഴയതുപോലെ സ്കൂളിലേക്ക് പോവുകയും കുട്ടികളെല്ലാം ചേർന്ന് ഗായത്രി ടീച്ചറെ ചേർത്തു പിടിക്കുന്നിടത്ത് നാരായം എന്ന ഈ സിനിമയ്ക്ക് തിരശീല വീഴുന്നു. സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങളെയും ജാതി വ്യവസ്ഥയെയും ആചാരാനുഷ്ഠാനങ്ങളെയും തുറന്നു കാണിക്കുവാൻ ഈ ചിത്രത്തിലൂടെ ശശി ശങ്കർ എന്ന സംവിധായകന് സാധിച്ചു. അന്നും ഇന്നും ഈ ചിത്രത്തിന്റെ ആനുകാലിക പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നിസ്സംശയം പറയാം. ശാന്തിക്കാരൻ ദാമോദരൻ നമ്പൂതിരിയായി എം എൽ ഗോപകുമാറും ഗായത്രിയായി ഉർവശിയും നമ്പൂതിരിയുടെ സുഹൃത്തായ അയ്യരായി എം എസ് തൃപ്പൂണിത്തുറയും സ്കൂൾ നടത്തിപ്പുകാരനായ ഹാജിയാരായി ശ്രീരാമനും പുരോഗമനവാദിയും സർവസമ്മതനും എഴുത്തുകാരനുമായ ശേഖരനായി മുരളിയും സേതുലക്ഷ്മിയായി ശാന്തകുമാരിയും സ്കൂളിലെ പ്യൂണായ മൂസയായി മാമുക്കോയയും ആമിനിയായി കോഴിക്കോട് ശാന്താദേവിയും അവരുടെ മകനായ കുഞ്ഞാലിയായി ജഗദീഷും സ്ഥലത്തെ പ്രമുഖനായ വേഷമിട്ടിരിക്കുന്നത് പ്രതാപചന്ദ്രനും അയാളുടെ സഹായിയായ വൈര്യരായി കുതിരവട്ടം പപ്പുവും ഹാജിയാരുടെ മകൻ അസീസായി വിജയരാഘവനും സ്ഥലത്തെ പ്രധാന രാഷ്ട്രീയ നേതാവായ ചേലക്കാടനെ അവതരിപ്പിച്ചിരിക്കുന്നത് എൻ എഫ് വർഗീസുമാണ്. ജെ പള്ളാശ്ശേരി തിരക്കഥയും സംഭാഷണവും ഒരുക്കി ശശിശങ്കർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സാലു ജോർജാണ്. ചമയം മോഹൻ, വസ്ത്രാലങ്കാരം എം എം കുമാർ. സിനിമയ്ക്കു വേണ്ടി പശ്ചാത്തല സംഗീതമൊരുക്കിയത് രാജാമണി. വാതിൽപ്പുറ ചിത്രീകരണം നിർവഹിച്ചത് ജൂബിലി സിനി യൂണിറ്റ്. എഡിറ്റിംഗ് എ സുകുമാരൻ. ഇഫക്ട്സ് മുരുകേഷ്. ലാബ് ജെമിനി കളർ ലാബ്. അസിസ്റ്റന്റ് കലാസംവിധാനം ഷാനവാസ് കണ്ണംചേരി. നിശ്ചല ഛായാഗ്രഹണം ഖാദർ കണ്ണൻ. പ്രിയ ശ്രോതാക്കളെ, 1993 ശശിശങ്കറിന്റെ കഥയ്ക്ക് ജെ പള്ളാശ്ശേരി തിരക്കഥാ സംഭാഷണം എന്നിവ ഒരുക്കി ശശിശങ്കർ സംവിധാനം ചെയ്ത നാരായം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളായിരുന്നു ചിത്രപരിചയത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

കണ്ടുമറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദ വ്യാഖ്യാനം. നാട്ടിലെ പാട്ട്.

0: പാട്ടിലെ പാട്ട് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ്, ഹോം അപ്ലയൻസസ്, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ.
1: കീഴല്ലൂർ പാലയോടാണ് ഇന്ന് നാട്ടിലെ പാട്ടുമായി നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്ക് അവരെ പരിചയപ്പെടാം. എന്താ പേര്?
2: എന്റെ പേര് ശ്രീധരൻ.
1: വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
2: വീട്ടില് ഞാനും ഭാര്യയും മകനും മകന്റെ ഭാര്യയും.
1: ഭാര്യയുടെ ഒക്കെ പേര് പറഞ്ഞോളൂ.
2: ഭവാനി.
1: ഭവാനി. അവരൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, വർക്ക് ചെയ്യുന്നുണ്ടോ?
2: ഭവാനി പണിയുണ്ടോ?
1: ഹൗസ് വൈഫ് ആണ്. ധന്യോ?
2: ധന്യ അവിടെ പഞ്ചായത്ത് ഓഫീസിൽ പോകുന്നുണ്ട്. നമ്മള് അഞ്ചരക്കണ്ടി പോയിട്ട്.
1: ഓക്കെ. മകന്റെ പേര്?
2: മകന്റെ രജീഷ്.
1: രജീഷ്. എന്താ വർക്ക് ചെയ്യുന്നത്?
2: മകൻ ഇലക്ട്രീഷ്യൻ.
1: ഇലക്ട്രീഷ്യൻ. അപ്പോ ശ്രീധരയുടെ പാലയോടെ തന്നെയാണോ
2: വീട്? മുംബൈ പണ്ട് ചെറുപ്പം പ്രസവം എല്ലാം മാറി.
1: ഇവിടെ തന്നെയാണ്. ഇത് ശ്രീധരേട്ടന്റെ നാടാണ്?
2: അതെ. നാടാണ്. ഇത് അച്ഛന്റെ തലേന്ന് അത് വീടെടുത്താണ്.
1: രജീഷേട്ട മാത്രമേ ഒരാളെ ഉള്ളൂ എന്ന്? ഒറ്റരാളേ ഉള്ളു.
2: പിന്നെ പെണ്ണുണ്ട്, മൂന്ന് പെണ്ണ്.
1: ഓ, അത് ശരി. മൂന്ന് പെണ്ണും ഒരാളാണ്
2: ശ്രീധരേട്ടാണ്.
1: രജീഷേട്ടീഷ്. ഓക്കെ. അവരൊക്കെ കല്യാണം കഴിച്ചു പോയോ?
2: മൂത്തത് ഒന്ന് നിർമ്മലയാണ്, അത് മാലൂര്.
1: മാലൂര് എവിടെയാ?
2: തിണ്ടയിൽ പോലെ അവിടെ തന്നെ. പിന്നെ രണ്ടാമത്തെ ആള് സീരിയാണ്. ഒളിപ്പം എരിഞ്ഞൊളി ഹേർത്തേപ്പിടിയ കൊളശ്ശേരിക്കടുത്ത്.
1: കൊളശ്ശേരിക്കടുത്ത്. മൂന്നാമത്തെ ആള്?
2: പിന്നെ മൂന്നാമത്തെ റീന ഉരുവത്തിയാലുള്ളു.
1: ഓ, അത് ശരി.
2: ഉരുവത്തിയാല് അവിടെ നമ്മളെ ഭർത്താവ് കച്ചവടക്കാരനാണ്. ചായ കച്ചവടം. ശ്രീനിവാസൻ.
1: ശ്രീനിവാസൻ. ആ സമയത്ത് നമ്മളെ അച്ഛനൊക്കെ ഉരച്ചാലേക്ക് കൊണ്ടുവരുമ്പോ ആദ്യം ശ്രീനിയാടിന്റെ കടയിൽ പോയിട്ട് നമ്മള് ചായയും പൊറോട്ടയും കഴിച്ചിട്ട് പിന്നെ
2: അച്ഛൻ ചായ കച്ചവടക്കാരനും മറ്റേ ആണല്ലോ.
1: കാരണം വെച്ചാൽ ഉരച്ചാല് ആദ്യമുള്ള ഒരു കച്ചവടം എന്ന് പറയുമ്പോ ഒരു ഹോട്ടൽ എന്ന് പറയുമ്പോ ശ്രോതാക്കളെ ശ്രീനിയാടിന്റെ ഹോട്ടലായിരുന്നു.
2: അവിടുത്തെ പൊറോട്ടയൊക്കെ പ്രത്യേകതയാണ്. അതെ.
1: പൊറോട്ടയും ചിക്കൻ കറിയും എല്ലാം നമ്മളെ രാവിലെ സ്വാദ് മാറി. ഇപ്പൊ ശ്രീധരേട്ടൻ എന്താ ചെയ്യുന്നത്?
2: ഞാൻ ബസ്സിലാദ്യം പിന്നെ പണിയായിരുന്നു. ടൈലറിംഗ്.
1: ടൈലറിംഗ് ആയിരുന്നു ആദ്യം? എവിടെ എവിടെ തന്നെയായിരുന്നു? വീട്ടിൽ തന്നെയായിരുന്നു?
2: വീടിന് പേരാവൂർ.
1: പേരാവൂർ.
2: കാരവേരാവൂർ. കുമാരൻ മാസം അവിടെ ബിരിയാണി. അത് അവരെ പഠിച്ച് പിന്നെ അങ്ങനെ അവിടുന്ന് പണിയെടുത്തു. പിന്നെ കുറച്ചു കൊല്ലം അവിടെ നിർത്തി, ഒരു 10-20 കൊല്ലം വരെ.
1: പിന്നെ
2: കാലിനും മുട്ടിനും കടത്തൽ വേദനയായിട്ട് പിന്നെ ആവുന്നില്ല. അങ്ങനെ മിഷനെടുത്തുണ്ട്. അതപ്പാട് മൂത്ത നമുക്ക് നിർമ്മലൊക്കെ കൊടുത്തു. മറ്റവളും
1: എന്തായിരുന്നു തയ്ച്ചിരുന്നത്?
2: സാരിയും ബ്ലൗസും പിന്നെ ഷർട്ട് കുട്ടികൾക്ക്
1: എല്ലാം.
2: ഇപ്പഴല്ലേ നിങ്ങളെ ഈ പരിപാടിയാണ് മാക്സിമം മിക്സിന്. അതൊന്നും അടിക്കാൻ പിന്നെ അന്നേരം അതിലൊക്കെ നിർത്തി.
1: പിന്നെന്താ പിന്നെ ചെയ്തുകൊണ്ടിരുന്നത്?
2: പിന്നെ ഇങ്ങനെ ഇരുന്ന് നാടൻ പണി എന്തെങ്കിലും ഇങ്ങനെ എടുക്കും.
1: ഇപ്പോഴും പോകുന്നുണ്ട്.
2: അങ്ങനെ എവിടെയും പുറത്തൊന്നും പോയില്ലെങ്കിലും ഇങ്ങനെ കയ്യിന് പണി എടുക്കും. അവന് കയ്യല്ലപ്പോ 80 വയസ്സായി. 81 വയസ്സായി.
1: 81 വയസ്സായി. എന്നിട്ടും നമ്മൾ ആരോഗ്യവാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ.
2: അത് ഒന്നും എടുത്തില്ലെങ്കിൽ പിന്നെ ഒന്നും എടുക്കലുണ്ടാവില്ല.
1: നമ്മുടെ നമ്മുടെ വ്യായാമം ഇതന്നെയാണ്. തൊടിയിലൊക്കെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ചെയ്യാം.
2: വെയിലുണ്ടായാലും വെയിലുള്ളിൽ തന്നെ വേണം. അല്ലെങ്കിൽ
1: പുറത്തൊക്കെ പോവാറുണ്ടോ?
2: ആരും പോകും. എല്ലാരും പോകും. ആരും മംഗളത്തിൽ എല്ലാരും പോകും. ചില സമയം പുറത്ത് ആയിരിക്കും. ചെറിയ പണിയെല്ലാം എടുക്കും. അത് തന്നെ. മറ്റേ എടുക്കാനാവില്ലല്ലോ.
1: ശ്രീധരേട്ടാ സിനിമയൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? സിനിമയൊക്കെ കാണാറുണ്ടോ?
2: മുംബൈ സിനിമയെല്ലാം തയ്യാറി പോകും. ഈ പേര പണിയെടുക്കുന്ന ആഴ്ച അവിടെ ബോർഡ് പാസ് ഉണ്ട്. സിനിമേന്റെ ബോർഡെല്ലാം വെച്ചിരുന്നു. തയ്യാറാക്കിയതല്ല. അന്നേരം അങ്ങനെ ബോർഡിന് പാസ് പൈസ ഉണ്ടല്ലോ.
1: അത് ശരി.
2: പിന്നെ നമ്മളെ വീട്ടിൽ ഞാൻ അത് കച്ചവടക്കാരൻ പറയുന്നത് തകാവ് രാമൻ എന്ന് പറഞ്ഞാല് അനാദിപ്പടിയാ. അപ്പൊ അവിടെ ബോർഡ് ഉണ്ട് നമുക്ക് സിനിമേന്റെ ബോർഡ് വെച്ച്. അങ്ങനെയാണ്.
1: അങ്ങനെ കാണും. അങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെയാണോ പോകുന്നത്?
2: ഇപ്പോഴും കാണാൻ ഒരു സ്ഥലത്തും പോയില്ല. ടിവി മാത്രം എന്നെ കാണും.
1: ഇപ്പോഴത്തെ സിനിമയൊക്കെ ഇഷ്ടമാണോ?
2: സിനിമ വെച്ചാല് അങ്ങനെ കാണാൻ നിക്കില്ല. ഇതിനായിട്ട് മെനക്കണ്ടേ? അപ്പോ
1: എന്താണ് ഹോബി എന്ന് പറയുമ്പോ എന്താണ്?
2: ഇപ്പം എനിക്ക് പറഞ്ഞല്ലേ ചൂട് വെക്കണില്ല. ഇപ്പം കണ്ണിന് കാഴ്ച കുറഞ്ഞിട്ടുണ്ട്. ഇവരാണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു.
1: നമ്മുടെ നാട്ടിലെ പാട്ടിലൂടെ ശ്രീധരേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ നമ്മളത് കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: പാട്ട് വെച്ചാൽ അങ്ങനെ ഇപ്പം പറയാനായിട്ട് പണ്ട് സിനിമയിലെ പാട്ടുകളാണ് കേൾക്കല് എല്ലാവരും. ഇപ്പം പിന്നെ അതിനെ പറ്റിയൊന്നും പിന്നെ എല്ലാം
1: പാട്ട് പറഞ്ഞാൽ മതി.
2: എല്ലാം ഇല്ല. അങ്ങനെ ഇപ്പം ചെമ്മീൻ്റെ അകത്തെ പാട്ടുണ്ടല്ലാന്ന്. കുട്ടിക്ക് പാട്ടില്ലേ? അങ്ങനെ അന്നത്തെ സിനിമ എല്ലാം അധികവും.
1: അപ്പൊ നമുക്ക് ചെമ്മീനിലെ പാട്ട് കേൾപ്പിച്ചാലോ?
2: ഏതായാലും ഇതുമില്ല.
1: ഏതായാലും ഇതുമില്ല. ഇഷ്ടമാണ് എല്ലാ പഴയ പാട്ടുകളും. എല്ലാം ഇഷ്ടമാണ്.

0: റേഡിയോ മലബാറിലെ പ്രിയ ശ്രോതാക്കളെ, നാട്ടിലെ പാട്ടിൽ അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടാം.
1: പേരെന്താ?
2: ജിംന.
0: ജിംന എന്താ ചെയ്യുന്നത്?
2: ഇന്നലെ ഹൗസ് വൈഫ്.
0: കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായോ?
2: ആറ് കൊല്ലാനെ.
0: ആണോ? കണ്ടോ, പറയില്ല സത്യമായിട്ട്. ഓക്കെ, എവിടെയാ സ്വന്തം വീട്?
2: ഏടെ പൊറോറ.
0: സ്വന്തം വീട് പൊറോറാന്ന് ചോദിക്കുന്നതിന് മുന്നേ ഇപ്പോഴും എവിടെയാന്ന് അറിയണല്ലോ. നമ്മളിപ്പോ എവിടെയുള്ളത്?
2: കളറോഡ്.
0: കളറോഡ്. ഈ സ്ഥലത്തിന് ഇങ്ങനെ പേര് വരാൻ എന്താ കാരണം ചോദിച്ചിട്ടുണ്ട്? ഇവിടെ വന്നപ്പോ കല്യാണം ആലോചിച്ചിട്ട് വന്നതാണോ? പ്രപ്പോസൽ തന്നെയാണ്? ലവ് മാരേജ് അല്ല?
2: അതെ,
0: ലവ് മാരേജ് ആണ്. എവിടുന്നാ കണ്ടുപിട്ടിയേ?
2: ഇങ്ങനെ നാട്ടിലെങ്ങനെ വന്നിട്ട്.
0: ഡ്രൈവറല്ലേ അല്ലേ? ഓക്കെ, നാട്ടില് വന്നിട്ട് വീട്ടുകാരൊക്കെ സമ്മതിച്ച് നടത്തിയ കല്യാണാണ്? സമ്മതിച്ചു. പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല? ആരാ ആദ്യം അവതരിപ്പിച്ച വീട്ടില്?
2: അവനെന്നെ
0: ആണാ അവിടെ വന്നിട്ട് പ്രപ്പോസ് ചെയ്തു. അപ്പാട്ട് സമ്മതിച്ചു?
2: അപ്പാട് സമ്മതിച്ചിട്ടില്ല, കൊറച്ച് വാശിയിലുണ്ടായിരുന്നു.
0: എങ്ങനെയാണത് മാറ്റിയെടുത്തത്?
2: മാറ്റിയെടുത്തു.
0: മാറ്റിയെടുത്തു. അതാണല്ലോ സമർത്ഥി അല്ലേ. അങ്ങനെ ഒരുമിച്ച് ജീവിച്ചു അല്ലേ. ഓക്കെ, ഇവിടെ എത്തിപ്പോഴെങ്ങനെയാണ്? ഹസ്ബൻഡിന്റെ വീട്ടില് അവരെ സപ്പോർട്ട് ആയിരുന്നു ആദ്യം?
2: അവരെ സപ്പോർട്ട്.
0: അവരെ സപ്പോർട്ട്. അപ്പോ ആ കാലഘട്ടത്തെ കുറിച്ചിട്ട് ഏറ്റവും ഓർമ്മയിൽ വരുന്ന കാര്യം എന്താ? ഇപ്പം എത്ര വർഷം പ്രേമിച്ച് നടന്നു?
2: രണ്ട് കൊല്ലം.
0: രണ്ടല്ല, അപ്പോഴത്തേക്ക് മാരേജ് ആയി അല്ലേ. ഓക്കെ, ഇങ്ങനെയല്ല ആണത് വീട്ടിൽ അറിയാണ്ട് പിടിച്ചു തന്നെ ആദ്യം?
2: അതൊക്കെ കഥ.
0: അതൊക്കെ ഒരു കഥ, പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ തോന്നുന്നുണ്ടോ നന്നായി അങ്ങനെ ഒരു കല്യാണം നടന്നത്? അറിഞ്ഞ് കല്യാണം കഴിക്കുമ്പോ ഇന്നത്തെ കാലത്ത് അതാ വേണ്ടത് അല്ലെ, ആളെ അറിഞ്ഞിട്ട് നമുക്ക് കല്യാണം
2: കഴിക്കാം.
0: ആളെങ്ങനെ, ദേശക്കാരനാണോ തമാശക്കാരനാണോ?
2: ദേശമുണ്ട്, വാശിയുണ്ട്, എല്ലാം ഉണ്ട്.
0: എല്ലാം ഉണ്ട്, ഹ്യൂമർ സെൻസ്. ഓക്കെ, നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം എവിടെയാ പോയേ?
2: ഓർമ്മയില്ല.
0: ഓർമ്മയില്ല. പഠിച്ചിട്ടുണ്ടായിരുന്നോ ഇതുവരെ? പഠിച്ചു
2: പ്ലസ് ടു.
0: പ്ലസ് ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ടില്ല.
2: കമ്പ്യൂട്ടർ രണ്ടു കൊല്ലം പഠിച്ചു, എന്റെ കൂടെ ജോലി ചെയ്തു.
0: ഇപ്പോഴും?
2: ഇപ്പൊ വീട്ടിൽ തന്നെ.
0: വീട് പോവാറുണ്ട് ഇപ്പൊ?
2: പോകുന്നുണ്ട്.
0: ആരൊക്കെ വീട്ടിലുള്ള?
2: വീട്ടില് എന്റെ വീട്ടില അമ്മ, അനിയത്തി, അനിയ, ചേട്ടൻ, ചേട്ടന്റെ വൈഫ്.
0: എല്ലാരും പേരും അറിയോ?
2: അമ്മേനെ ഒരു ഗീത, അനിയന്റെ ഒരു വൈശാഖ്, അനിയത്തി ജിംഷ, വിജിൽ.
0: വിജിൽ എന്താ ചെയ്യുന്നവരൊക്കെ?
2: ഏട്ടൻ ഗൾഫില്, അനിയത്തി നേഴ്സ് ആണ്. അനിയൻ പോളിന്ന് ജോലി ഇട്ടിട്ട് പോയിട്ടുണ്ട്.
0: എവിടെ?
2: എവിടെ? ചെന്നൈ.
0: ചെന്നൈ. അപ്പൊ എല്ലാരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഒരു കാര്യം ചെയ്തൂടെ, ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ഒക്കെ ചെയ്തൂടെ?
2: നോക്കണം,
0: കാരണം നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഭയങ്കര പ്രശ്നമാണ് എപ്പോഴും എൻഗേജ്ഡ് ആവുക. കമ്പ്യൂട്ടർ ഏതാ കഴിഞ്ഞ?
2: ഡി ടി പി ഡി സി എ എടുത്തിനെ.
0: എടുത്തിനെ.
2: ഇപ്പൊ അടുത്ത ദിവസം തൊട്ട് ആദ്യം പോകുന്നുണ്ട്.
0: എവിടെ?
2: മട്ടഞ്ചേരി ജി ടെക്കിൽ.
0: ജി ടെക്കിൽ
2: അക്കൗണ്ടിംഗ് എടുക്കണമെന്നുണ്ട്.
0: അപ്പം അങ്ങനെ എൻഗേജ്ഡ് ആയിരിക്കാം, അടിപൊളിയാക്ക. സിനിമയൊക്കെ കാണാൻ പോകാറുണ്ടോ ഹസ്ബൻഡിനെ കൂട്ടിയിട്ട്?
2: ഓ,
0: ജോലി അടിച്ചിട്ട് യാത്രയൊക്കെ ഇഷ്ടമുള്ള ആളാണ്.
2: ഇഷ്ടം.
0: എവിടെ ലാസ്റ്റ് ഇപ്പൊ എവിടെ പോയത്?
2: ലാസ്റ്റ് എടാ,
0: ഫസ്റ്റ് പോയത് ഓർമ്മയില്ല. ഇപ്പൊ ലാസ്റ്റ് പോയത് എവിടെയാ?
2: ലാസ്റ്റ് ടെമ്പിൾ പോയി. മൂകാംബിക.
0: മൂകാംബിക അങ്ങോട്ട് പോയി. ആളെപ്പോഴും ബിസി ആണോ?
2: ഓ, അതേ.
0: അതെയാ? എവിടെയാ വണ്ടി വെക്കാറ്?
2: സ്റ്റാൻഡ്.
0: എപ്പോഴും വണ്ടി തന്നെയല്ലേ? വണ്ടി തന്നെയല്ലേ എടുക്കുന്നത്? ഓക്കെ. ഇതല്ലാണ്ട് വന്നു കഴിഞ്ഞാല് പിന്നെ ഇങ്ങനെ എന്റർടൈൻമെന്റ് എന്തൊക്കെയാ? സിനിമ കാണലാണോ? പാട്ട് കേൾക്കലാണോ?
2: സിനിമ.
0: സിനിമ. പാട്ട് ഇഷ്ടമാണോ? ഇഷ്ടമുള്ള പാട്ട് കേൾപ്പിക്കാൻ പറ്റും? ഏത് പാട്ടാ കേൾക്കണ്ടേ ഈ ഒരു പരിപാടിയിലേക്ക്?
2: സുജാതിന് ഇഷ്ടം.
0: സുജാത ചേച്ചിയുടെ നല്ലൊരു പാട്ട് നമുക്ക് കേൾക്കാം. അപ്പൊ സുജാത ചേച്ചിയുടെ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് കേൾപ്പിച്ചു തരാം. ഓക്കെ. അപ്പൊ ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ സാധിച്ചതില്.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം മറ്റൊരാൾ കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ നേരിട്ടൊന്ന് പരിചയപ്പെടാം. നമസ്കാരം.
1: നമസ്കാരം.
0: ഒന്ന് പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തു.
1: പേര് പവിത്രൻ പെരിയാരും.
0: എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്?
1: ചെയ്തുകൊണ്ടിരുന്നത് ക്രഷറിൽ മാനേജറായിരുന്നു, കരുത്തൂർ പറമ്പ സ്റ്റോൺ ക്രഷർ. അതിനുശേഷം പിന്നെ സുഖമില്ലാണ്ടായി, കോവിഡിന്റെ കുത്തിവെപ്പിനോട് കൂടി സൈഡായി.
0: എത്ര വർഷം ഉണ്ടായിരുന്നു കരുത്തൂർ പറമ്പയില്?
1: അവിടെ 25 വർഷത്തോളം.
0: നീണ്ട വർഷം തന്നെയായിരുന്നു. അതിനു മുന്നേ വേറെ എന്തെങ്കിലും ജോലി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ ക്രഷറിലേക്ക് ആയിരുന്നതിന് മുന്നേ?
1: അതിനു മുന്നേ പിന്നെ കുറച്ച് ട്യൂഷൻ സെന്ററുകള് അല്ലായിട്ട് അങ്ങനെ കുറച്ച് കാലം
0: അധ്യാപന വൃത്തിയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫീൽഡിൽ നിന്ന് മാറി നിൽക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവും?
1: അത് പിന്നെ ഒന്നാമത് നമുക്ക് ഇപ്പോഴുള്ള അവസ്ഥയിൽ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോയാൽ ആവില്ല, ജീവിച്ചു പോകാനാവില്ല എന്നുള്ളതുകൊണ്ട് മാത്രം അങ്ങനെ അത് ഒഴിവാക്കി.
0: അതിനുശേഷമാണ് ക്രഷറിലേക്ക് വരുന്നത്. ക്രഷറിൽ കുഴപ്പമില്ലാതെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ?
1: 25 വർഷം ഒരു കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോയതാണ്. പിന്നെ ശേഷം കല്ലിന്റെ ക്ഷാമവും മറ്റുള്ളവരും വന്ന് ക്രഷർ കൂട്ടി ഇപ്പം കൂട്ടിക്കിടക്കുക.
0: അപ്പൊ അവിടുന്ന് വിട്ടതിന് ശേഷം പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാനുള്ള എന്തെങ്കിലും തയ്യാറെടുപ്പുകളോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും നടത്തിയിരുന്നു?
1: ഇല്ല, പിന്നെ മറ്റൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് ഇങ്ങനെ വന്നു കോവിഡിന്റെ കുത്തിവെപ്പും, അതിനുശേഷം മരയിപ്പായി, പിന്നെ ഒരു ഓപ്പറേഷനും 10-50 ദിവസത്തെ ആസ്പത്രി വാസം. കാലം കഴിഞ്ഞ് പിന്നെ തീരെ സൈഡായി.
0: വീട്ടില് മറ്റ് വേറെ ആരൊക്കെയുള്ളത്?
1: വീട്ടില് ഇപ്പം തൊട്ടടുത്ത് തന്നെ പങ്കള് താമസിക്കുന്നു, പിന്നെ ഭാര്യയും രണ്ടു മക്കളും ഇളയമ്മമാരും.
0: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും.
1: ഇളയമ്മ ഒരാള് പാർവതി, രണ്ടാമത്തെ ആള് യശോദ, പിന്നെ ഭാര്യ അജിത, മക്കള് സാന്ദ്ര, സ്വാതി. അസാമിലെ വർക്ക് ചെയ്യുന്നു, ഒരു ടീച്ചറായിട്ട് ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. എം എസ് സി കഴിഞ്ഞു, പിന്നെ സ്വാതി ഡിഗ്രി കഴിഞ്ഞു, ഇനി എം എസ് സിക്ക് വേണ്ടി ശ്രമിക്കുന്നത് കിട്ടിയില്ല.
0: ഓണത്തിന് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു?
1: ഓണത്തിന് മൂത്തമകളില്ല, സ്വാതി മാത്രം ഉണ്ടായിരുന്നു.
0: അങ്ങനെ അവർക്ക് വിചാരിച്ചതുപോലുള്ള വെക്കേഷൻ അവിടെ നിന്ന് കിട്ടാറുണ്ട്?
1: അതൊന്നും കിട്ടില്ല. ഓണത്തിന് മുൻപേ ഒരു മാസം സുഖമില്ലാത്ത കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന ഇവിടുന്ന് ചികിത്സയുടെ ഭാഗമായിട്ട് കുറച്ച് തടവലും ഇതെല്ലാമായിട്ട് ഉണ്ടായിരുന്നു. അന്നേരത്തെ ഒരു രണ്ടാഴ്ചേനും മേലെ ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് അങ്ങേക്ക് തന്നെ പോയി.
0: വീട്ടിലിങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ്. ഫ്രീ ടൈം എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്ത് പോകുന്നത്?
1: എന്നെ രാവിലെ ഒരു 6-6 ആകുമ്പോൾ ടിവി ആടെ ഓൺ ആക്കി വെക്കും, അത് പിന്നെ കളിക്കുന്നത് വരെ അതങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കും.
0: അപ്പം റേഡിയോ കേൾക്കാൻ എങ്ങനെ താല്പര്യം?
1: റേഡിയോ ഇതുവരെ കേൾക്കലുണ്ടായിരുന്നു, സ്ഥിരമായിട്ട്. നമ്മളെ ഇളയമ്മ മരണപ്പെട്ടതിന് ശേഷമാണ് ശരിക്കും റേഡിയോയിലുള്ള താല്പര്യം പോയത്. മറ്റ് ഇളയമ്മയായിരുന്നു റേഡിയോ കൈകാര്യം ചെയ്തത്, കാഴ്ചയില്ലാത്തതാണ്. അപ്പോൾ ഇളയമ്മയായിരുന്നു അതുവരെ എല്ലാം റേഡിയോയിലെ എല്ലാ പരിപാടികളും കൈകാര്യം ചെയ്യുക. എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും ഇളയമ്മയുടെ.
0: എങ്ങനെയാണ് സിനിമയൊക്കെ കാണാൻ താല്പര്യമുള്ള ആളായിരുന്നു?
1: പണ്ടെല്ലാം അത്യാവശ്യത്തിനൊക്കെ കാണാറുണ്ടായിരുന്നു, ഇപ്പൊ പിന്നെ സിനിമയായിട്ടുള്ള യാതൊരു ബന്ധവുമില്ല. മട്ടൻ നേരിട്ട് ആക്കിയില്ലാത്ത ഒരു കാലം വന്നില്ലല്ലോ. അതിനുശേഷം തന്നെ സ്ഥിരമായിട്ട് സിനിമയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവായി. പിന്നെ ടിവിയിൽ വന്നിട്ട് കാണുന്ന പരിപാടി അതില്ല.
0: പാട്ടൊക്കെ കേൾക്കാൻ താല്പര്യമുള്ള ആളാണോ?
1: പാട്ട് കേൾക്കാൻ താല്പര്യമാണ്.
0: എങ്ങനെയുള്ള പാട്ടുകളാണ് കൂടുതലായിട്ടും കേൾക്കാറ്?
1: പൊതുവേ ഉള്ളത് പഴയകാല സിനിമാ ഗാനങ്ങള്, നാടക ഗാനങ്ങള്.
0: അപ്പൊ നമ്മുടെ റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിലൂടെ ഏത് പാട്ട് കേൾക്കാനാണ് താല്പര്യം?
1: പൊന്നരിവളമ്പിളിയിൽ എന്നുള്ളൊരു
0: നാടകഗാനം ആണ് ആവശ്യപ്പെടുന്നത് അല്ലേ? പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ, ആമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ, മനോഹരമായ KPSC നാടക ഗാനങ്ങളിലൊന്നാണ് അല്ലേ? ഇപ്പൊ ഈ പാട്ടാണ് നാട്ടിലെ പാട്ടിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പാട്ട് നമുക്ക് റേഡിയോ മലബാറിലൂടെ കേൾക്കാം. ഏതായാലും പവിയാട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം, വീട്ടുവിശേഷങ്ങൾ പങ്കുവച്ചതിൽ വളരെ സന്തോഷം. അപ്പോൾ മക്കളൊക്കെ വന്നിട്ടാകുമ്പോൾ ഇങ്ങനെ അറിയിക്കുക, അവരുടെയൊക്കെ അന്വേഷണം പറയുക. റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിലൂടെ നമുക്ക് ഈ പാട്ട് ആസ്വദിക്കാം. നന്ദി, നമസ്കാരം.
1: നമസ്കാരം.

0: ലത. വീട്ടിലാരൊക്കെയുള്ളത്?
1: ഞാനും ഭർത്താവും മകനും.
0: പേര് പറയാ. അവരെ
1: ഭർത്താവ് ശങ്കരൻ, മോയ പണിക്കുപോയി.
0: എന്താ പേര്?
1: നിശാന്ത്.
0: പ്രേമലദേശം എവിടെയും പോകണ്ട?
1: ഞാൻ പണിക്ക് പോയിണ്ടേനും ഇവർക്ക് സുഖമില്ലാതെ പോയിട്ടില്ല.
0: കൊറേ ആയാ പോവാതെ?
1: ഒരു മാസത്തോളായി.
0: മോന് എന്നാ?
1: മോൻ നെല്ലൂനിയില് ഒരു ഷെൽഫെല്ലാം നടത്തുന്ന പീടിയിൽ പോകും.
0: ഇങ്ങനത്തെ ചോറും കറിയല്ലായ?
1: ചോറും കറിയുമായി.
0: എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്?
1: ആ, എന്നിട്ട് ഇങ്ങനെ
0: സ്ഥിരം പണിക്ക് പോയിട്ട് പിന്നെ വീട്ടിലിരിക്കുമ്പോ
1: ഞാൻ പണിക്ക് പോയിട്ടാണ് കഴിയുന്നത്. ഇവർക്ക് സുഖമില്ലാണ്ട് പിന്നെ പോവാണ്ടിരിക്കാനും പറ്റുന്നില്ല. കൊറേ ആസ്പത്രിയിലേനും, എ കെ ജി ആസ്പത്രിയിലേനും ഒരാഴ്ച. എന്താ രാമാട്ടെ? എല്ലാരും കേക്കലുണ്ട്.
0: പേര് പറഞ്ഞാരോ മനസ്സിലായത്? ആരും കണ്ടിട്ട്
1: അറിയണ്ടാവില്ല. ആരും കണ്ടിട്ടില്ല, പുരുഷനെ അറിയൂ.
0: പക്ഷെ ഒച്ച കേട്ടപ്പോ തിരിച്ചറിഞ്ഞു.
1: അശ്വിനിയും തിരിഞ്ഞു.
0: പിന്നെ വേറെന്തല്ലാന്നടെ വിശേഷം?
1: അപ്പൊ വിശേഷായിട്ടൊന്നും ഇല്ല.
0: ചൂടല്ലേ? നല്ല ചൂട്.
1: ഭയങ്കര ചൂടാന്ന് പറയാ, തിരിക്കാൻ പറ്റുന്നില്ല.
0: അതിന്റെ ഇടയില് താർപ്പായും കൂടെ
1: അതുകൊണ്ട് ഇരിക്കാൻ പറ്റൂല. അത് കെട്ടിയിട്ടില്ലേ മഴ പെയ്ത എങ്ങോളം വെള്ളം വരും, അതുകൊണ്ട് അത് കിട്ടിയതാ.
0: മഴക്കാലത്ത് കിട്ടിയതല്ലേ. സിനിമ കാണുമോ അല്ലെ ചെയ്യാ? റേഡിയോ വെക്കും.
1: അല്ല, പകല് റേഡിയോ വെക്കും. മോൻ വന്നിട്ട് അമ്മ സീരിയൽ വെക്കും.
0: എല്ലാരും സീരിയലിന് ആൾക്കാരാ?
1: അല്ല, സീരിയല് കുറച്ച് കാണും. പിന്നെ കുട്ടികളെ പാട്ടില്ലേ, മറ്റേ ടോപ്പ് സിംഗർ, അതാ കാണും.
0: പാട്ട് കേൾക്കലുണ്ടാവുമല്ലോ?
1: പാട്ട് കേൾക്കലുണ്ട്.
0: പാട്ട് പാടലുണ്ടാ?
1: പാട്ട് പാടില്ല, അറിയില്ല.
0: ഇതുവരെ പാടി നോക്കിയിട്ടില്ല. ഇപ്പൊ നോക്കുന്ന?
1: ഇല്ല, അറിയില്ല.
0: ഒരു പാട്ട് പറഞ്ഞ നമ്മളത് കേപ്പിച്ചേരും.
1: എന്തോ പാട്ടാണെന്നൊന്നും അങ്ങനെ മനസ്സിൽ വരുന്നില്ല.
0: മൂളിപ്പാട്ട് പോലും പാടില്ല ഇതുവരെ?
1: ഇല്ല.
0: സിനിമ കണ്ട ഓർമ്മയുണ്ടാവൂലേ?
1: സിനിമയൊന്നും കാണലേ ഇല്ല.
0: ഇപ്പൊ വീട്ടിലിരിക്കുമ്പോ എന്താ ചെയ്യല്?
1: ഇപ്പം ഇങ്ങനെ ഇപ്പം 12 മണിയാകുമ്പോ റേഡി തുറന്നു നോക്കും. ഇങ്ങനെ അനക്ക് എന്തെങ്കിലും വീട്ടിലെ പണി എടുക്കാനുണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യും.
0: പ്രേമേശി വർത്താനം പറയുമ്പോ അതിന്ന് ഒരാൾ എത്തി നോക്കുന്നേ. എന്നാ പേര്?
2: എന്റെ പേര് ശങ്കര്.
0: ഇവിടെ തന്നെ?
2: ആദ്യം
0: തൊട്ടേ ഇവിടെ തന്നെ?
2: ആദ്യം തൊട്ടേ ഇട്ടുന്നു.
0: എന്തെല്ലാം വിശേഷം?
2: എന്ത് വിശേഷം? ഇങ്ങനെ പോകും.
0: കുഴപ്പമൊന്നുമില്ല.
2: കുഴപ്പമൊന്നും.
0: ടി വി കാണുമോ റേഡിയോ കേൾക്കുമോ?
2: റേഡിയോ കേൾക്കും, ടിവിയും കാണും.
0: രണ്ടും ചെയ്യും. ഏതാ ഇഷ്ടം കൂടുതൽ?
2: ഇഷ്ടം റേഡിയോ.
0: അതിൽ തന്നെ ഏത് പരിപാടി ഇഷ്ടം?
2: എല്ലാ പരിപാടിയും ഇഷ്ടം. അധികം പാട്ടൊന്നും നല്ല.
0: പാട്ട് പാടുവാ?
2: പാട്ട് പാടില്ല. അയ്യോ, പാട്ടൊന്നും അറിയില്ല.
0: സിനിമ കാണൂലേ?
2: ടിവി കാണും.
0: പണ്ടല്ലോ ടാക്കീസിലെല്ലാം പോയിട്ട്
2: കാണലുണ്ടായിരുന്നു. കാണലേ ഇല്ല.
0: ഇതുവരെ ടാക്കീസ് പോയിട്ടില്ല?
2: ടാക്കീസ് പോലെയില്ല. അന്നും ടാക്കീസ് പോലെയില്ല. പണിക്ക് പോകും,
0: വരും.
2: വീട്ടിൽ തന്നെ
0: സ്വസ്ഥം. ഒരു പാട്ട് പറഞ്ഞ നമ്മളിപ്പത് കേൾപ്പിച്ചു തരും.
2: ഇങ്ങനെ ഇഷ്ടപ്പെട്ട പാട്ട്?
0: നിങ്ങളെ രണ്ടാളും അങ്ങനെയാ പറയുന്നില്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാട്ട് വെച്ചാലും
2: കേട്ടോ. പാട്ട് വെച്ചാലും
0: ആയിക്കോട്ടെ. നിങ്ങൾക്ക് രണ്ടാക്കും, ഞാൻ ഇഷ്ടപ്പെട്ടൊരു പാട്ട് ഞാൻ കേൾപ്പിച്ചു തരാം.

0: നാട്ടിലെ പാട്ടില് നമ്മള് വിശേഷങ്ങൾ അടുത്തതായിട്ട് നമുക്ക് കേൾക്കാം. അടുത്ത വിശേഷം നമ്മൾ ആരതാ കേൾക്കുന്നതെന്ന് നമുക്ക് പറയാം. നമസ്കാരം.
1: നമസ്കാരമുണ്ട്. പേര് ആർ ഉണ്ണികൃഷ്ണൻ.
0: ആർ ഉണ്ണികൃഷ്ണൻ റേഡിയോ മലബാറിന്റെ ഒരു ശ്രോതാവാണ്. കുറെ നാളായോ റേഡിയോ കേൾക്കാൻ തുടങ്ങി?
1: കുറേ ആയി. കുറേ മലബാർ തുടങ്ങിയ മുതൽ നമ്മള്
0: റേഡിയോ ആണ്. എങ്ങനെയാണ് നമ്മൾ മലബാറിലേക്ക് എത്തിയത്?
1: മലബാറിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂരായിരുന്നു ഞാൻ റേഡിയോ വെക്കുന്നത്.
0: പിന്നെ കണ്ണൂരേക്ക് പോയി.
1: പിന്നെ കണ്ണൂർ മാറ്റിയില്ല. പിന്നെ വെച്ചാല് ഒരുപാട് പരിപാടികളുണ്ട്. എല്ലാം നല്ല നല്ല നല്ല നല്ല പരിപാടികളാണ്. നല്ല അഭിപ്രായമാണ് ഈ മലബാറിനെ കുറിച്ച്. എനിക്ക് നല്ല അഭിപ്രായമാണ്. പിന്നെ നമ്മളവിടെ കുറച്ച് സമയം ഒരു അഞ്ചെട്ടാളവിടെ ഇരിക്കും. കുറച്ച് നേരം കൂടുതൽ കടയിലല്ല,
0: അവിടെ ബീച്ച്
1: ബസ് സ്റ്റോപ്പ്.
0: അപ്പൊ വൈകുന്നേരങ്ങളാണ്.
1: വൈകിട്ട്
0: എത്ര മണി മുതൽ എത്ര മണി വരെ?
1: 7 മണി മുതല് ഒരു 9:30 9:30-10 മണി വരെ ഇരിക്കുന്നവരും ഉണ്ട്. പക്ഷെ നമ്മള് ഞാനൊരു 9:30 ആകുമ്പോ ഞാനിങ്ങ് വരും. ഇവിടെ വേറെ ആരുമില്ല,
0: ചേച്ചി
1: ഒറ്റക്കല്ലേ ഉള്ളൂ. അപ്പൊ ഓൾ 9 മണി വരെ സീരിയലാണ്. അതുകൊണ്ട് പിന്നെ
0: വഴിയില്ല, ഒറ്റക്ക് നിൽക്കുമ്പോ സമയം പോകണ്ടേ.
1: അപ്പം വീടും അടച്ചിട്ട് ഗേറ്റും പൂട്ടി ഓൾ ഇവിടെ നിൽക്കും. ഞാനങ്ങ് പോകും. ഞാൻ ടി വി കാണുന്ന പരിപാടിയല്ല, റേഡിയോ തന്നെ
0: ഫുൾ ടൈം.
1: എന്റെ ഫുൾ ടൈം റേഡിയോ.
0: എത്ര മണിക്ക് തുറക്കും?
1: തുറക്കുന്നത് 5:30 തുറക്കും. 5:30 തുറക്കും. അഞ്ചുമണിക്ക് നിങ്ങൾ ഉറക്കം വരും. ഞാൻ മുമ്പ് 5 മണിക്ക് വെക്കലുണ്ടേ, നടക്കാൻ പോവാൻ. അന്നേരം ആ സമയത്ത് വെക്കലുണ്ടേ. ഇപ്പൊ നടക്കാൻ പോവാത്തോണ്ട് 5:30 എണീറ്റ്
0: റേഡിയോ തുറന്നു വെക്കും.
1: റേഡിയോ അവിടെ തുറന്നു വെക്കും. പിന്നെ പൂട്ടുന്ന 10 മണിക്കാണ്.
0: നമ്മള് പൂട്ടുമ്പോ തന്നെ
1: അങ്ങനെയാണ്. പിന്നെ ഇതേപോലെ 12 മണിക്ക് ഉറക്കും. 12:10 ഉറക്കുന്നത്. 12:10 പറഞ്ഞാൽ പിന്നെ 2 മണി വരെ, ചിലപ്പം 2-2:30 വരെ പോകും. പിന്നെ തമിഴ് എല്ലാം പാട്ടാണ്. രസം ഉണ്ടെങ്കിൽ കേൾക്കും. മിക്കവാറും 2 മണി വരെ.
0: അങ്ങനെയാണ്.
1: വൈകിട്ട് അങ്ങനെ തുറക്കൂല. ചില സമയം 5 മണിക്ക് തുറക്കും. കുറച്ചുനേരം
0: പിന്നെ നിങ്ങളെ സ്വന്തമായ കാര്യങ്ങളൊക്കെ ചെയ്യണല്ലോ.
1: അതാണ്. അതുകൊണ്ട് 5 മണിക്ക് ചിലപ്പം തുറക്കും. എന്നിട്ട് എന്താ പരിപാടി, ചിലപ്പം പാട്ടെല്ലാം കേട്ട് ഞാനിങ്ങനെ കുളിച്ച് എല്ലാം തയ്യാറായി, ഒരു ചായ എല്ലാം കുടിച്ച് വിളക്കെല്ലാം വെച്ച് അപ്പോൾ തന്നെ 7 മണിക്ക്
0: അവിടെ പോയിട്ട് എന്താ നിങ്ങളുടെ സംസാരം?
1: ആടെങ്ങനെ നാട്ടുവിശേഷം. നമ്മള് സുഹൃത്തുക്കള് തമ്മില്
0: റേഡിയോ മലബാർ ചർച്ച വരാറുണ്ട്.
1: റേഡിയോ മലബാറൊന്നും ചർച്ചയില്ല. അപ്പൊ റേഡിയോ മലബാറിന്റെ ഇടക്ക് ഒരു ചർച്ചയുണ്ട്. എന്നുവെച്ചാല് ഒരു രാജൻ എന്ന് പറഞ്ഞ കാര, കെ ആർ രാജൻ, രാജന്റെ വീടിനടുത്ത് എടുത്ത രാജനും വരും.
0: നമ്മുടെ റീതേച്ചിന്റെ ഭർത്താവ്.
1: അപ്പൊ രാജനും വരും. രാജൻ വരുമ്പോ ഓ ഇന്ന് ഇന്നാളെ പരിപാടിയുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അത് ചിലപ്പോ ഇങ്ങനെ ചർച്ച ചെയ്യും.
0: വല്ലപ്പോഴും
1: അത്രയേ ഉള്ളൂ.
0: എന്തായാലും വല്ലപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ.
1: ഓർക്കുന്നുണ്ട്.
0: അപ്പൊ അങ്ങനെയാണ് റേഡിയോ മലബാറിന്റെ.
1: അങ്ങനെയാണ് റേഡിയോ മലബാറിന്റെ സ്ഥിരം ശ്രോതാവാണ്.
0: പരിപാടികളെ കുറിച്ച് നിർദ്ദേശം എന്തെങ്കിലും ഉണ്ടോ?
1: പരിപാടികൾക്കൊന്നും പ്രത്യേക നിർദ്ദേശം ഒന്നുമല്ല. നമ്മള് പിന്നെ ഒരു നാടൻ.
0: നമ്മളും നാടനല്ലേ.
1: അതെ അതെ അതെ. നിങ്ങള് പരിപാടിയെല്ലാം നല്ല നാടൻ രീതിയിലാണ്. എല്ലാ പരിപാടിയും ഒന്നിനൊന്നിനും മെച്ചമാണ്. പ്രത്യേകിച്ച് ഈ മദ്യത്തിന്റെ ഒരു ഇതുണ്ട്, അതാണ് ഏറ്റവും നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടി അതാണ്. എന്നുവെച്ചാൽ ഈ മദ്യപന്മാരിൽ നിന്ന് ഒരാളെയെങ്കിലും മാറ്റാൻ കഴിയുമെങ്കിൽ, ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പൊ ഒരാളെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയമാണ്. അത് വേറെ ഒരു റേഡിയോയിലും ഇല്ല. ഞാൻ കോഴിക്കോട് വെച്ചിട്ടുണ്ട്, കണ്ണൂർ വെച്ചിട്ടുണ്ട്, ആലപ്പുഴ എല്ലാം വെച്ചിട്ടുണ്ട്. അതിലൊന്നുമില്ല ഇത്. പക്ഷെ ഇത് നിങ്ങളെ, ഇതിന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ അഭിനന്ദിക്കുന്നു.
0: താങ്ക് യു.
1: മദ്യപാനത്തിന്റെ ഒരു ഇത് നല്ല പരിപാടിയാണ്. നല്ല പരിപാടി. അത് തുടരണം. അത് നിർത്തണം.
0: നമ്മള് കിട്ടുന്നതിനനുസരിച്ച് അത് കണ്ടിന്യൂ ചെയ്യണം തന്നെയാണ് ആഗ്രഹം. എന്താ പറയാ, നല്ല നിർദ്ദേശമാണ്. പാട്ട് പാടുക ചേട്ടൻ.
1: പാട്ടൊന്നും പാടുക.
0: മക്കള് എവിടെയുള്ളത്?
1: മക്കള് പുറത്താണ്, മസ്കറ്റിലാണ്. രണ്ടു മക്കള് അവിടെ. അവരവിടെ സ്വന്തം ബിസിനസ്സാണ്. സ്വന്തം എന്ന് പറഞ്ഞാല് ACന്റെ വർക്കാണ്. രണ്ടാളും
0: ഇവിടെ. എവിടെ? എത്ര വർഷമായി പോയിട്ട്?
1: പോയിട്ട് മൂത്തൻ പോയിട്ട് ഒരു 18-19 വർഷമായി. ഇളയവൻ പോയിട്ട് 12.
0: ഫാമിലിയൊക്കെ?
1: ഫാമിലി അവിടെ തന്നെ. അതല്ലേ,
0: നിങ്ങൾ പോയിട്ടുണ്ടോ അങ്ങോട്ട്?
1: ഇല്ല ഇല്ല, പോയിട്ടൊന്നുമില്ല.
0: വിളിക്കാറുണ്ട്,
1: എപ്പോഴും വിളിക്കും.
0: ഒരു വിസിറ്റ് ചെയ്യുന്ന വരുന്നതല്ലേ.
1: ഇടക്ക് പിന്നെ നമ്മള് പിന്നെ അങ്ങനെ പോവാൻ താല്പര്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ്
0: സ്ഥലം കണ്ടിട്ടൊക്കെ വരുമ്പോ ഒരു രസം. അങ്ങനെ നിക്കണ്ട.
1: അങ്ങനെ പിന്നെ അവര് പറയലുണ്ട്, പിന്നെ ഞാനതിന് താല്പര്യം കാണിക്കാറില്ല.
0: മക്കളുടെ പേരൊക്കെ പറഞ്ഞോളൂ.
1: മക്കള് ബിനേഷ്, മൂത്തൻ വിജേഷാണ്, ഇളയത്.
0: അവരുടെ
1: ഒന്ന് പ്രത്യുഷ, മൂത്തത്, ഒരു കുട്ടിയുള്ള കുട്ടി ആടെയാ പഠിക്കുന്നത്. പിന്നെ ഇളയത് നിഷ, അതിന് ഒരു കുട്ടിയുണ്ട്. അങ്ങനെ രണ്ട് കുട്ടി. അവര് അവരുടെ വെക്കേഷൻ സമയത്ത് ഇങ്ങോട്ട് വരും. ആടെ സ്കൂളിൽ പോന്ന LKG പഠിച്ചോണ്ടിരിക്കുന്നതാണ്.
0: എടനന്ദ മുന്നേ ചെയ്തോണ്ടിണ്ടായത്?
1: ഞാന് കുറച്ചു കാലം പട്ടാളത്തിൽ പോയിനെ.
0: പട്ടാളത്തിലാണേ. അപ്പൊ നമ്മുടെ ഈ ഒരു പട്ടാളത്തിന് അനുഭവം പങ്കുവെച്ചൂടെ?
1: അനുഭവമെല്ലാം കേൾക്കലുണ്ട്. മറ്റേ അതിനുശേഷം പിന്നെ നമ്മള് നാടൻ പണിയാണ്. നാടൻ എന്ന് പറഞ്ഞ ചെങ്കൽ
0: റിട്ടയർ ശേഷം
1: ചെങ്കൽ മേഖലയിലാണ്. ചെങ്കൽ പണി എടുക്കലും പണി എടുപ്പിക്കലും എല്ലായിട്ട്
0: തൊഴിലാളി മുതലാളി
1: എല്ലായിട്ട് അങ്ങനെ പോന്നാണ്. ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ സ്വസ്ഥം.
0: മക്കള്
1: പറഞ്ഞ മാത്രമല്ല, എനിക്ക് ആരോഗ്യപരമായ ചെറിയ പ്രശ്നമുണ്ട്, കാലിന് മുട്ടുവേദന. തേയ്മാനം അതാണ് കരിയായ ഒരു പ്രശ്നം. അതുകൊണ്ട് പണിയൊന്നും എടുക്കലില്ല. അപ്പൊ അപ്പുറം ഒരു വീടുണ്ട് ഇളയെ മോനെ, ആടെ ഒരു വീട് എടുത്തിട്ടുണ്ട്. അപ്പൊ ആടെ പോവും,
0: നോക്കിയിട്ടല്ല
1: കുറച്ച് അങ്ങനെ ഇങ്ങനെയെല്ലാം നേരം പോവും. പിന്നീട് ഒരുതേയുള്ളു, വേറെ പണിക്കൊന്നും പോക്കില്ല.
0: വൈഫ് മുന്നേ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു.
1: വൈഫ് ഇവിടെ സ്കൂളിലെ കഞ്ഞുവപ്പാന്ന്. സ്കൂളിലെ അത് 10-40 വർഷമായി സ്ഥിരം.
0: അതുകൊണ്ട് ഏച്ചിക്ക് സമയം പോകുന്നുണ്ടല്ലേ പകല്?
1: അതെ അതെ, പകലെന്ന് പറഞ്ഞാൽ രാവിലെ 10 മണിക്ക് 9:30 കഴിഞ്ഞ പാട് പോവും, പിന്നെ 3-3:30 തിരിച്ചു വരും. അതുവരെ ഞാൻ
0: ഭക്ഷണം ആക്കിയിട്ടാണ് പോവാ.
1: ഭക്ഷണം ആക്കി വെച്ചിട്ടേ പോവും. അങ്ങനെയാണ്.
0: അടുക്കള കയറാറുണ്ടോ?
1: അടുക്കള അങ്ങനെ ഒന്നും കയറൂല,
0: സഹായിക്കാറില്ല.
1: ഇല്ല,
0: പരിഭവം പറയോ?
1: പരിഭവമെല്ലാം പറയും.
0: എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
1: ചില സമയം ഞാൻ കയറും, പിന്നെ അത്രയേ ഉള്ളൂ. ഞാൻ പറയും വേറെ കറിയൊന്നും വേണ്ട, ചോറും വെച്ച ഒരു കറിയേ എനിക്ക് വേണ്ടു.
0: അത്
1: അങ്ങനെ അതെല്ലാം മാനേജ് അങ്ങനെ
0: പോവും.
1: അങ്ങനെ അങ്ങാവും, വേറെ ഒന്നുമില്ല.
0: മക്കളെപ്പോഴാ വിളിക്കാറ്?
1: മക്കള് മൂത്തവൻ എല്ലാ വെള്ളിയാഴ്ചയും വിളിക്കും, അവന് ലീവ് വെള്ളിയാഴ്ചയാണ്.
0: എല്ലാരും കൂടി വീഡിയോ കോൾ ചെയ്യും?
1: ആ വീഡിയോ കോളാണ്. പിന്നെ അത്യാവശ്യം അടക്കം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടക്കം വിളിക്കും. മറ്റേ വിദ്വാൻ അങ്ങനൊന്നും അല്ല, അവൻ നേരം കിട്ടുമ്പോ എല്ലാം വിളിക്കും. അങ്ങനെയാണ്.
0: കൊച്ചുമക്കളൊക്കെ
1: മക്കള് സംസാരിക്കും, ഒരാള് നല്ലോണം സംസാരിക്കുന്നു, നല്ല അച്ചാച്ചൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ മറ്റും. പിന്നെ അങ്ങനെ പറയൂ, അങ്ങനെയല്ല അങ്ങനെ പോന്നു.
0: ഈ യാത്രയൊക്കെ പോകാറുണ്ടോ?
1: യാത്ര നമ്മള് നമ്മളെ സ്വന്തം വീട് ഇടിയല്ല.
0: സംസാരത്തിൽ എനിക്കൊരു സ്ലാങ് തോന്നി.
1: ഐഡിയല്ല, ഞാന് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര എന്ന് പറയാം.
0: ആ ഒരിത് വിട്ടുപോയിട്ടില്ല,
1: അത് പോവില്ല. 50-52 വർഷമായി ഇടെ. മിൽട്ടറിന്റെ ഭാഗമായിട്ട് കണ്ണൂരുണ്ടേനെ. അങ്ങനെയാണ് ഇവിടെ കണ്ണൂർ സെറ്റിലാവുന്നത്. കുറച്ച് സ്ഥലം ഇടയും വാങ്ങി, അപ്പുറവും വാങ്ങിയിട്ടുണ്ട്.
0: ഏച്ചിനെ അപ്പൊ എവിടുന്നാണ്?
1: ആടെ തന്നെ പന്തളം എന്ന് പറയും. ഇവിടെ വീടും പന്തള.
0: അവിടെ കുടുംബക്കാരിലും
1: ഉണ്ട്? കുടുംബക്കാരുണ്ട്.
0: എപ്പോഴാ അങ്ങോട്ടേക്ക്
1: പോകും? നമ്മളിപ്പൊ പോയി വന്നതേ ഉള്ളു, ഇപ്പൊ ഓണത്തിന് പോയി. ആ അങ്ങനെ അങ്ങനെ ഇടക്കിടക്ക് പോവും. അത്യാവശ്യം കല്യാണം മരണം അങ്ങനെയുള്ള അത്യാവശ്യ പോവും.
0: ഇവിടെ എല്ലാരും നന്നായിട്ട് കണക്റ്റഡ് ആണോ?
1: നല്ല ഇതല്ലേ, നല്ല ബന്ധമല്ലേ. ഞാൻ പിന്നെ അത് മാത്രമല്ല, ഒരു പൊതുപ്രവർത്തനം കൂടിയാ.
0: അങ്ങനെ ഒരു ഇത് ഉണ്ട്.
1: ആ ഉണ്ട്, അതും കൂടിയാണ് പറഞ്ഞ. ഇങ്ങനെ ഒരു 52 വർഷത്തെ ബന്ധമുണ്ട് ഈ നാട്. എന്റെ ജനിച്ച നാട്ടിലേക്കാളും കൂടുതല്
0: ഇതാണ് നമ്മളെ.
1: ഇതാണ്
0: ഇതാണ് എല്ലാം. ആരൊക്കെയുള്ളത്? എത്ര മക്കളാണ് നിങ്ങള്?
1: നമ്മള് അങ്ങ് തന്നെ 4 ആളാണ്. അതില് 3 ആള് മരിച്ചിനി, ഞാൻ മാത്രമേ ഉള്ളൂ.
0: അപ്പൊ അവിടെ അവരുടെ മക്കളും
1: ഭാര്യമാരും എല്ലായിട്ട് അങ്ങനെ ഉണ്ട്.
0: എല്ലാരായിട്ട് കണക്ഷൻ ഉണ്ട്.
1: കണക്ഷൻ ഉണ്ട്.
0: അവരിങ്ങോട്ട് വരാറുണ്ട്?
1: അവര് അത്യാവശ്യം ഇതേപോലെ
0: എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ.
1: ആ അങ്ങനെയാണ്.
0: കല്യാണമൊക്കെ എവിടെയായിരുന്നു മക്കളുടെ?
1: കല്യാണം ഇവിടെ തന്നെയാണ്.
0: ഗ്രാൻഡായിട്ട് നടത്തി?
1: ആ നല്ല ഇതായിട്ട്. അതിനെല്ലാം അവര് വരുത്തണ്ടേ. അങ്ങനെ പോകുന്നു.
0: ആലപ്പുഴ കൊറേ ടീം നമ്മളെ ലൈവിലൊക്കെ വിളിക്കുന്ന
1: കേൾക്കാറുണ്ട്. കേൾക്കാറുണ്ട്, ആ കേൾക്കാറുണ്ട്. ആലപ്പുഴ ഇതിനടക്ക് കായംകുളം ഉള്ള ഒരാൾ വിളിക്കുന്നേ. അതെല്ലാം നമ്മുടെ നാടാണ്. ആ അടുത്താണ്.
0: റെഡി മലബാറിനെ കുറിച്ചിട്ട് നാട്ടിൽ പറയാറുണ്ട്?
1: നാട്ടിലങ്ങനെ പറയാറില്ല.
0: ഇനി പറയണോ കേട്ടാ?
1: ഇനിയും പറയാം. പക്ഷെ എനിക്ക് നല്ല അഭിപ്രായം.
0: സന്തോഷമുണ്ട്, നമ്മള് വയറ് നിറഞ്ഞു.
1: നല്ല അഭിപ്രായം റേഡിയോ മലബാറിനെ കുറിച്ച്. നല്ല പുതിയ പുതിയ പരിപാടികളുണ്ട്. മറ്റുള്ള റേഡിയോനെ അപേക്ഷിച്ചിട്ട് നല്ല അഭിപ്രായം.
0: താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മള് പാട്ട് കേൾക്കാനുള്ള സമയം.

0: ഇരിക്കുകയാണ്. ഏത് പാട്ടൊക്കെ കേൾക്കണ്ട? പാടുവോ?
1: പാടുമൊന്നുമില്ല, ഇല്ല
0: ഇല്ല.
1: ഏതെങ്കിലും തലക്കുമീതെ ശൂന്യാകാശം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, ആ ഒരു പാട്ട്.
0: അതാണ്
1: ഇഷ്ടമുള്ള പാട്ട്.
0: അതാണ് ആസ്വദിക്കാൻ വേണ്ടിട്ടാണ് ചോദിക്കുന്നത്.
1: സ്വന്തം നിന്നെ അതിൽ പിന്നെ റേഡിയോ മലബാറിന്റെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി
0: ഡെഡിക്കേറ്റ് ചെയ്തു. നമ്മുടെ ശ്രോതാക്കളോട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവിന് എന്താ പറയാനുള്ളത്?
1: പ്രിയപ്പെട്ട വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, എന്റെ ഈ അഭിപ്രായമുള്ളു. നല്ല അഭിപ്രായം, മലബാർ റേഡിയോനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. പക്ഷെ പ്രത്യേകിച്ച് ഈ മദ്യപാനത്തെ കുറിച്ചുള്ള നിങ്ങളുടെ ആ ഒരു പ്രോഗ്രാം
0: ആൽക്കഹോളിക് അനോണിമസ്,
1: അത് തുടരുക. അത് നല്ലൊരു ഒരാളെങ്കിലും മാറി കിട്ടിയാൽ,
0: ഇത് കേട്ടിട്ട് അവിടത്തേക്ക് പോയിട്ടുണ്ട്.
1: എന്തായാലും
0: പോയി കഴിഞ്ഞാൽ അവർ മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ഇതിലെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നത്.
1: അത് റേഡിയോ തന്നെ ഒരുപാട് ആള് മാറിയതായിട്ടും നമ്മൾ അറിയുന്നുണ്ട്.
0: ലേഡീസിന്റെയും പ്രത്യേകത പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഇനി ഉണ്ടാവുക. എല്ലാവിധ സപ്പോർട്ടും തരാം.
1: ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ.
0: നമുക്ക് കേൾക്കാം. സന്തോഷം.

0: അടുത്ത ആളാ കണ്ടിട്ടുണ്ട്, പേര് പറഞ്ഞൂടെ?
1: അരെ അന്റതാ. ആ അനിത.
0: എന്നാ ചെയ്യുന്നേ?
1: തൊഴിലുറപ്പിന് വരുന്നത്. വീട് മഞ്ഞക്കര.
0: മഞ്ഞക്കര ആദ്യമായിട്ടാണല്ലോ അങ്ങനെ ഒരു പേര് കേൾക്കുന്നേ.
1: അതെയോ?
0: ആ ഏത് ഭാഗത്തായിട്ട് വരും മഞ്ഞക്കര?
1: മഞ്ഞക്കര എന്നാ പറയാടാ,
0: തോടിന്റെ
1: ഭാഗമായിട്ട്
0: വരുന്നതാണ്. തോടിന്റെ അടുത്താണ് വീട്.
1: തോടിന്റെ അടുത്താണ് വീട്.
0: ആരല്ല ഉള്ള

0: വീട്ടില് വീട്ടില് ഞാൻ ചന്ദ്ര ഭർത്താവ് പിന്നെ മോയൻ.
1: എന്നാ ചെയ്യുന്നമ്മ?
0: മോയൻ തേപ്പിന്റെ പണിക്ക് പോകുന്നു.
1: പേര് പറഞ്ഞിട്ടില്ലല്ലോ.
0: അനീഷ് അല്ല അജീഷ്.
1: അജീഷ് മോന്റെ പേര് മാറിപ്പോയി.
0: ഇല്ല അനീഷുണ്ട്, അനീഷുണ്ട്.
1: രണ്ടുപേരാ?
0: മൂന്നാളുണ്ട്, അനൂപുണ്ട്, അനീഷുണ്ട്, അജീഷ്.
1: എല്ലാരെ പേരും ആയില്ല തുടങ്ങിയത്. അനിത എന്നുള്ള പേരുള്ളതുകൊണ്ടാണോ?
0: അതെ അതെ, ആന്നുള്ളതാണ് നമ്മളെ കുടുംബത്തിലെ തെച്ചും പേര്
1: മൊത്തം. ആ വന്നാൽ ഫസ്റ്റ് കിട്ടുമല്ലോ.
0: അതുകൊണ്ടല്ല ഞാൻ ഫസ്റ്റില് കേറി വന്നേ. അപ്പൊ എന്റെ കീപ്പടിയുള്ള എല്ലാരും
1: ആവേച്ചിട്ടാണ്.
0: അങ്ങന്മാരെ മക്കളതും പിന്നെ അനിയന്മാരെ മക്കളതും അതിന്റെ അകത്ത് ഓരോ ആള് പേര് മാറ്റം
1: എല്ലാരെയും ആ തന്നെ
0: ആ തന്നെ.
1: ആഹാ, അടിപൊളി. തൊഴിലുറപ്പില്ലാത്ത സമയത്ത് എന്ത് ചെയ്യാ?
0: സാധാരണ പണി.
1: വീട്ടില് റേഡിയോ കേക്കലുണ്ടോ?
0: ആ കേക്കുന്നുണ്ട്. രാവിലെ കേക്കലുണ്ടല്ലോ.
1: ടിവി കാണലുണ്ടോ?
0: ടിവിയും കാണും.
1: പാട്ട് പാടുവാ?
0: ഇല്ല.
1: പാട്ട് പാടും ചോദിച്ചപ്പോ അത് മാത്രമില്ല. ഒരു പാട്ട് പറഞ്ഞാ മതി, അത് കേൾപ്പിച്ചു. ഏതെങ്കിലും ഒരു പാട്ട് പറഞ്ഞാൽ. നാട്ടിലെ പാട്ട് കേക്കലുണ്ടാവൂലേ?
0: കേക്കലല്ലോ ഉണ്ട്.
1: ആ ഒരു പാട്ട് പറഞ്ഞാല് പറയാ. ഏതെങ്കിലും ഒരു പാട്ട്, ഇഷ്ടപ്പെട്ട പാട്ട്, പണ്ട് മക്കൾക്ക് പാടിക്കൊടുക്കുന്ന ഏതെങ്കിലും ഒരു പാട്ട്.
0: താരാട്ട് പാട്ടോ?
1: ഏതെങ്കിലും ഒരു താരാട്ട് പാട്ട് കേൾപ്പിച്ചാ മതിയാ?
0: കേൾപ്പിച്ചോ. കേട്ടോ.
1: അന്ന് ഏതെങ്കിലും ഒരു താരാട്ട് പാട്ട് കേൾപ്പിക്കാം.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം മറ്റൊരാൾ കൂടി ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം.
0: ഒന്ന് പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുക.
1: എന്റെ പേര് മുകേഷ്. ഞാൻ കീഴലൂർ പാലിയോടാണ്.
0: എന്താണ് ചെയ്യുന്നത്?
1: ഞാൻ ജ്വല്ലറി ഫീൽഡ്, പിന്നെ കുമ്മായം കക്ക അങ്ങനത്തെ എടുത്തു കൊടുക്കലാണ് ജോലി.
0: എത്ര വർഷമായി ഈ ഒരു മേഖലയിൽ?
1: ഈ മേഖലയിൽ ഞാൻ 7 വർഷമായി. ഇപ്പോൾ
0: 7 വർഷമായിട്ട് ഈ ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: ഈ ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: വീട്ടിൽ ആരൊക്കെയുള്ളത്?
1: വീട്ടില് ഞാൻ, വൈഫ്, എന്റെ മോള്, എന്റെ അമ്മ.
0: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തോ.
1: തീർച്ചയായിട്ടും. എന്റെ ഭാര്യയുടെ പേര് വിനിഷ, എന്റെ മോളുടെ പേര് സിയാലക്ഷ്മി, അമ്മയുടെ പേര് രത്ന മണക്കടവൻ.
0: മക്കൾ എന്താ ചെയ്യുന്നത്?
1: ഇല്ല, ചെറിയ കുട്ടിയാണ്.
0: ഈ ജോലി തിരക്കിനിടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഹോബി ഉണ്ടാവുമല്ലോ നമുക്ക്. ചിലപ്പോ സിനിമ കാണാൻ പോവുക, അല്ലെങ്കിൽ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ വായനയായിരിക്കും ചിലവർക്ക്. അങ്ങനെ എന്തെങ്കിലും കഴിവുകൾ?
1: എനിക്ക് വായനയോടാണ് കൂടുതൽ ഇഷ്ടം.
0: എങ്ങനെയുള്ള വായനയാണ്? അതായത് നോവല് വായിക്കുക, അല്ലെങ്കിൽ അങ്ങനെയാണോ, അല്ലെങ്കിൽ ചെറുകഥകൾ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണോ ഉദ്ദേശിക്കുന്നത്?
1: എനിക്ക് കൂടുതൽ ഇഷ്ടം രാഷ്ട്രചിന്തയാണ്. അധ്യാത്മിക രാഷ്ട്രചിന്ത,
0: അധ്യാത്മികമായിട്ടല്ലേ, ആത്മീയതയിലുള്ള ഒരു യാത്രയാണ്.
1: അന്വേഷിക്കുവാനുള്ള വില കൂടുതല.
0: നല്ല കാര്യമാണ്. അപ്പോ സിനിമ കാണാനൊക്കെ സമയം കിട്ടാറുണ്ടോ ഈ തിരക്കിനിടക്ക്?
1: സിനിമ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ പോയിരുന്നു മട്ടന്നൂര്.
0: ഏതാണ് കണ്ടത്?
1: പിന്നെ മോഹൻലാലിന്റെ മോളെ, തുടക്കം.
0: തുടക്കം, ലാലേട്ടന്റെ മകൾ അഭിനയിച്ച സിനിമ.
1: തുടക്കം കണ്ടു, പിന്നെ ബത്തൽഹേം കണ്ടു.
0: അപ്പോ പുതിയ സിനിമകളൊക്കെ കാണാറുണ്ട്.
1: വൈഫിന് ഇഷ്ടമാണ്, അതുകൊണ്ട് അങ്ങനെ കാണും.
0: അങ്ങനെ ഫാമിലി ഒക്കെ ആയിട്ടാണ്?
1: ഫാമിലി ആയിട്ടാണ് പോവാറ്.
0: എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ് സിനിമ?
1: ഓ, നല്ല എക്സ്പീരിയൻസ്. എല്ലാരും കൂടി പോയി, പെങ്ങളടക്കം കൂട്ടിപ്പോയി. നല്ല സിനിമ.
0: പാട്ടുകൾ കേൾക്കുന്ന കൂട്ടത്തിലാണോ?
1: പാട്ടുകൾ അത്യാവശ്യം കേൾക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ്. അതിന്റെ വരികളുടെ അർത്ഥതലങ്ങൾ അന്വേഷിക്കാൻ ഭയങ്കര ഇഷ്ടം, അത്രയേ ഉള്ളൂ.
0: എങ്ങനെയുള്ള പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം?
1: കൂടുതൽ എന്ന് പറഞ്ഞ ദുഃഖഗാനം തന്നെയാണ്.
0: എന്താണ് അതെന്താ അങ്ങനെ ഒരു ആ ഒരു ലൈനിലേക്ക് പോകാൻ എന്താ കാരണം?
1: അങ്ങനെ ഒരു ലൈനിലേക്ക് പോകാനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാല് ഒരു പ്രണയബന്ധങ്ങളിലായിട്ടുള്ള ഒരു അങ്ങനെയായിരുന്നു.
0: അപ്പൊ ആ ഒരു ഓർമ്മകൾ ഇങ്ങനെ അല്ലെ, ആ പാട്ടിലൂടെ കേൾക്കുമ്പോ ചിലപ്പോ നമ്മളെ പഴയ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാറുണ്ടല്ലോ. അതുകൊണ്ടാവാം അങ്ങനെയുള്ള ഗാനങ്ങൾ തിരഞ്ഞെടുക്കാൻ അല്ലെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ?
1: അങ്ങനെ ആ പഴയ ഓർമ്മയല്ല, പക്ഷെ എങ്കിലും ആ അർത്ഥതരികളും ആ പ്രണയബന്ധങ്ങളുടെ അമൂർദ്ധന്യാവസ്ഥയും അതൊക്കെ മനസ്സിലാക്കാനും അറിയാനുമുള്ള ഒരു ഇഷ്ടമാണ്.
0: എങ്ങനെയാണ് വൈഫ് ഇങ്ങനെ പാട്ടൊക്കെ പാടുന്ന കൂട്ടത്തിലാണോ, അല്ലെ പാട്ട് പാടാൻ താല്പര്യമുള്ള കൂട്ടത്തിലാണോ?
1: വൈഫ് പാട്ട് പാടാൻ താല്പര്യമുള്ള കൂട്ടത്തിലാണ്.
0: എങ്ങനെ പാട്ടൊക്കെ പാടി തരാറുണ്ടോ?
1: ഓ, ഓള് പാട്ട് പാടി തരാറുണ്ട്.
0: കൂടുതലായിട്ടും പാടിത്തന്ന പാട്ട് ഏതാണ്?
1: കൂടുതലും ഓൾക്കും ഇതുപോലെ തന്നെ പഴയ ഗാനത്തോടാണ് താല്പര്യം. ഓള് കൂടുതൽ പാടിത്തരുന്നത് ആ വരി വളണ ആ വരി ശാ

0: എന്നെ സ്മരിക്കുമോ. ആ വരിയാണ്
1: നല്ല അർത്ഥവത്തായിട്ടുള്ള വരികളുള്ള പാട്ടാണ്. ശരിക്കു പറഞ്ഞ ഒരു പ്രണനിയുടെ അല്ലെ, ആ ഒരു വിരഹത്തിന്റെ വേദന ശരിക്കുൾക്കൊണ്ട് ഉള്ള ഒരു പാട്ടാണ്. ഈ പാട്ട് തന്നെയാണോ നമ്മുടെ നാട്ടിലെ പാട്ടിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
0: തീർച്ചയായിട്ടും ഇതുപോലുള്ള പാട്ടുകൾ തന്നെയാണ് ആഗ്രഹിക്കുന്നത്.
1: കൃഷിയോട് താല്പര്യമുള്ള കൂട്ടത്തിലാണോ?
0: തീർച്ചയായിട്ടും കൃഷിയോട് താല്പര്യമാണ്.
1: എന്തെങ്കിലും വീട്ടിലിങ്ങനെ കൃഷികൾ, നമ്മൾ സാധാരണ വീടിന്റെ തുടിയിലും മറ്റും ചെറിയ ചെറിയ എന്താ പറയാ, വീട്ടിൽ ആവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ കൃഷി ചെയ്യാറില്ല, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
0: ഓ, തീർച്ചയായിട്ടും ഇവിടെ വാഴ വെക്കാറുണ്ട്. അതേപോലെ തന്നെ മുരിങ്ങ, കാശ്മീരിൽ നിന്ന് മുരിങ്ങ തൈ കൊണ്ടതിന്. അപ്പോൾ ആ മുരിങ്ങ തൈ ഏകദേശം ഇപ്രാവശ്യം ഞാൻ 200 കിലോ വിറ്റിന്, 200 kg ഇപ്രാവശ്യം ഞാൻ വിറ്റിന് മുരിങ്ങക്കായി മാത്രം. ആ മൂന്ന് മുരിങ്ങേന്റെ മുകളിൽ 200 kg ഞാൻ വിറ്റത്.
1: അതൊരു ശരിക്കും പറഞ്ഞാലേ നമുക്ക് ഒരു ഒരു മുതൽക്കൂട്ട് തന്നെയല്ലേ, കാരണം അത്രയും ചെറിയ ഒരു രണ്ട് അല്ലെ മൂന്ന് തൈ എന്നല്ലേ പറഞ്ഞതല്ലേ, മൂന്ന് മരത്തിൽ നിന്ന് ഇത്രയേറെ വിളവെടുക്കുക എന്ന് പറഞ്ഞാല് ഒരു വലിയ കാര്യം തന്നെയാണ്. എങ്ങനെയാണ് നമ്മൾ ചുറ്റുവട്ടത്തൊക്കെ കൊടുക്കാൻ കിട്ടിയായിരുന്നോ, അല്ലെങ്കിൽ വിപണിയിലേക്ക് മാത്രമായിട്ടാണോ അത് ഉണ്ടാക്കിയത്?
0: ചുറ്റുവട്ടം കൊടുക്കും ഉണ്ടായത്, അതേപോലെ തന്നെ മാർക്കറ്റിലേക്കും. പിന്നെ അത്രയും ഉണ്ടായിട്ട് കൊമ്പ് പൊട്ടലായിരുന്നു, പൊട്ടി വീഴായിരുന്നു കനകൊണ്ട്, അത്രമാത്രം ഉണ്ടാക്കിയിരുന്നു.
1: അത് നമ്മുടെ ഈ നാടൻ മുരിങ്ങയും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
0: ഞാൻ ഈ മുരിങ്ങയ്ക്ക് കണ്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് സ്ക്വയർ ടൈപ്പിലുള്ള മുരിങ്ങ, അതിന്റെ പൂർണ്ണമായിട്ട് വളർച്ചയായി കഴിഞ്ഞാൽ ആ കായി സമചതുരത്തിലായിരിക്കും. ആ കായുടെ പ്രത്യേകത, മറ്റേത് ഉരുണ്ട കായ് ആയിരിക്കും, ഇത് അടി ബോക്സ് പോലെ സമചതുരത്തിലായിരിക്കും. ഇതാണ് ഇതിന്റെ ഒരു സവിശേഷത, ഞാൻ കണ്ട പ്രത്യേകത.
1: മാത്രല്ല നല്ല ഒരു എന്താ പറയാ, അതിന്റെ മാംസം കുറച്ച് കൂടുതലായിട്ട് തോന്നും അല്ലേ?
0: അതന്നെ, മാംസം നല്ല മാംസം, തോല് നിറഞ്ഞാലും മാംസ തിങ്ങി നിറഞ്ഞ മാംസമാണ്, അതിന്റെ പ്രത്യേക മറ്റൊരു പ്രത്യേകത.
1: അത് വിപണിക്കായിട്ട് വേണ്ടിയിട്ട് തന്നെയായിരുന്നു ആ ഒരു ചെടി അല്ലെങ്കിൽ ആ ഒരു മരം നട്ട് വളർത്തിയത്?
0: അല്ല, വീട്ടാവശ്യത്തിന് വളർത്തിയതാ. പക്ഷെ ഇങ്ങനെ കായ്ച്ച് ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു, അത്രമാത്രം ഉണ്ടാകുന്നുണ്ടായിരുന്നു.
1: മറ്റ് കൃഷി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
0: മറ്റ് കൃഷി വാഴക്കൃഷി, അതാണ് കാര്യമായിട്ടുള്ളത്.
1: മറ്റുള്ള ഇടവളകൾ ഉണ്ടല്ലോ, നമ്മൾ ചെറിയ ഇപ്പം ചീര അതുപോലെ തന്നെ പയർ അല്ലെങ്കിൽ നമ്മുടെ കക്കിരി അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
0: ആ ചീരയുണ്ട്, ചീര നമ്മളെ വേണ്ടും, ചീര വേണ്ട അങ്ങനെയുള്ളതെല്ലാം. അത് വീട്ടു വളപ്പിലാണ്, നമുക്ക് വീട് 40 സെന്റ് സ്ഥലമുണ്ട്. അപ്പോൾ അതിൽ ഈ ചീര ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ പപ്പായ അതെല്ലാം പറിച്ച് വറവും പച്ചടിയും അങ്ങനെയെല്ലാം ആക്കിയിട്ട്.
1: കാരണം നമുക്ക് വിപണിയിൽ തന്നെ ഇപ്പം നമ്മൾ പുറത്തുനിന്ന് സാധനം വാങ്ങുകയാണെങ്കിൽ എല്ലാം നമ്മുടെ എന്താ പറയുക, മരുന്നടിച്ചിട്ടും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വിപണിയിലെത്തുന്നത്, അതും മറുനാട്ടിൽ നിന്ന്. നമ്മുടെ സ്വന്തം തൊടിയിലുണ്ടായ ഒരു ഫലം നമുക്ക് കഴിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു എന്താ പറയുക, അതൊരു അനുഗ്രഹമുള്ള ഒരു കാര്യം തന്നെയല്ലേ? മാത്രമല്ല നമ്മുടെ പരിചരണത്തിൽ വളർന്നു വന്ന വിഭവങ്ങൾ അത് കഴിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു നേട്ടം തന്നെയല്ലേ?
0: നേട്ടമാണ് എന്ന് ചോദിച്ചത് പൂർണ്ണ അർത്ഥത്തിൽ നേട്ടമായിട്ട് ഞാൻ കരുതുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്നടിക്കുന്നില്ല എങ്കിലും മറ്റുള്ള പറമ്പുകളിലുള്ള മരുന്നുകൾ അടിച്ചത് ഭൂമിയിൻ്റെ അടിയിലൂടെ ഒഴുകിയിട്ട് നമ്മുടെ പറമ്പത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് സമ്പൂർണ്ണമായും മരുന്നടിക്കാത്ത ഒരു വിഭവമാണ്, ഫലമാണ് കിട്ടുന്നത് നമുക്ക് പറയാൻ സാധ്യല്ല. പക്ഷേ എങ്കിലും നമ്മുടെ വിശ്വാസം മരുന്നടിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്.
1: ഏതായാലും ഇങ്ങനെ പല പല പരീക്ഷണങ്ങളിലൂടെ അല്ലെങ്കിൽ പുതിയ പുതിയ വിഭവങ്ങൾ വീട്ടും തൊടിയിലൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നാട്ടിലെ പാട്ടിലൂടെയാണ്, പറഞ്ഞു പറഞ്ഞ് നമ്മൾ എന്താ പറയുക കൃഷിയിലേക്ക് പോയി. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നേരത്തെ പറഞ്ഞ പോലെ ശ്യാമസുന്ദര പുഷ്പമേ, ഈ ഒരു പാട്ടാണ് ചേട്ടൻ പറഞ്ഞത്. നമുക്കത് നമ്മുടെ റേഡിയോ മലബാറിൻ്റെ നാട്ടിലെ പാട്ടിലൂടെ എല്ലാ ശ്രോതാക്കളോടൊപ്പം നമുക്ക് ആസ്വദിക്കാം. പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.
0: താങ്ക് യു.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മലയാള സിനിമയുമായി ബന്ധപ്പെടാത്ത ഒരു ദിവസം പോലും നമ്മുടെയൊന്നും ലിസ്റ്റിലില്ല അല്ലേ? ഓരോ ദിവസത്തെയും നമുക്ക് മലയാള സിനിമയുമായി ബന്ധപ്പെടുത്താൻ പറ്റും. ഇന്ന് നോക്കുകയാണെങ്കിൽ മലയാളത്തിന്റെ പ്രിയ താരം നിവിൻ പോളിയുടെ ജന്മദിനമാണ്. ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമ തിയേറ്ററിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നിവിൻ പോളി അഭിനയിച്ച സിനിമകളുടെ വിശേഷങ്ങളും ആ സിനിമകളിലെ ഗാനങ്ങളും ഒക്കെ ആയിട്ട് ഇനിയുള്ള കുറച്ചുനേരം നമുക്ക് യാത്ര ചെയ്യാം. അതിനൊക്കെ മുന്നോടിയായിട്ട് പ്രേക്ഷകരുടെ പ്രിയ താരത്തിന് റേഡിയോ മലബാറിന്റെ വക ജന്മദിനാശംസകൾ അറിയിക്കുന്നു. അപ്പോ ട്രെൻഡിംഗ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾ ഏവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഗാനത്തിലൂടെ തന്നെ തുടങ്ങാം. യവന കഥയിൽ നിന്ന് വന്ന ഇടയ കന്യകെ. യഥാർത്ഥത്തിൽ നിവിൻ പോളി അഭിനയിച്ച ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയിലേതല്ല ഈ ഗാനം. മുന്നേ 1995 അന്ന എന്ന സിനിമയിലേതാണ്. നിർഭാഗ്യവശാൽ ഈ സിനിമ പുറത്തിറങ്ങിയിട്ടില്ല എങ്കിലും ഗാനങ്ങൾ ഇന്നും മലയാളികൾ ഏറ്റുപാടുകയാണ്, ഇഷ്ടപ്പെടുകയാണ്. ഇപ്പോഴിതാ ബത്ലഹേം കുടുംബ യൂണിറ്റ് സിനിമ ഇറങ്ങിയപ്പോ ആ ഗാനം വീണ്ടും ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നു. ഷിബു ചക്രവർത്തിയുടെ മനോഹരമായ വരികൾ ഔസേപ്പിച്ച് നീണം കൊടുത്ത് യേശുദാസും ചിത്രയും ചേർന്നാണ് പാടിയിട്ടുള്ളത്.

ആഹാ, എന്ത് മനോഹരമായിട്ടുള്ള പാട്ടാണല്ലേ. 1995 കാലഘട്ടത്തിൽ ഈ സിനിമ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും ഇപ്പോഴതാ നിവിൻ പോളിയിലൂടെ അദ്ദേഹം അഭിനയിച്ച ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയിലൂടെ വീണ്ടും ഈ പാട്ട് കേൾക്കുമ്പോൾ എല്ലാവരും പഴയ കാലത്തിലേക്കൊന്ന് തിരിച്ചു പോയിട്ടുണ്ടാവും. എന്തായാലും 23 കോടി ബജറ്റിൽ നിർമ്മിച്ച ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന പടം ആഴ്ചകൾ കൊണ്ട് നേടിയ കളക്ഷൻ 200 കോടിയാണ്. ഒരുപക്ഷെ നിവിൻ പോളി എന്ന നടന്റെ കരിയറിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്വീകാര്യനാവാൻ കാരണവും ഈ സിനിമയാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. സത്യത്തിൽ ഒരു സാധാരണക്കാരന് ഇഷ്ടം തോന്നുന്ന മാനറിസങ്ങളും ശരീരഭാഷയും എക്സ്പ്രഷൻസും കൊണ്ട് സിനിമയിൽ എങ്ങനെ നിറഞ്ഞു നിൽക്കണമെന്ന് നിവിൻ പോളി എന്ന അഭിനേതാവിന് നന്നായി അറിയാം. ഒരു കാലത്ത് നമ്മളൊക്കെ മോഹൻലാൽ, മമ്മൂക്ക അങ്ങനെയുള്ള താരങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരുതരം സിമ്പിൾ, ഹംപിൾ ആൻഡ് ഹ്യൂമർ ബേസ്ഡ് ക്യാരക്ടേഴ്സ് നൽകാൻ ഇന്ന് മറ്റൊരു നടന് പറ്റൂ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല. പൊതുവെ ഒരു നടന്റെ സക്സസിന് പിന്നിലെ കഥ പറയുമ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ അതിജീവിച്ചാണ് സിനിമയിലേക്ക് എത്തിയത്. അത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നിവിൻ പോളി എന്ന നടനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നില്ല. എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ ശേഷം ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ഇൻഫോസിസിൽ ജോലിക്ക് കയറിയ നിവിൻ അഭിനയത്തോടുള്ള പാഷൻ കൊണ്ട് ജോലി രാജിവെച്ച് നാട്ടിലേക്ക് മടങ്ങി. അതിനുശേഷമാണ് ട്വിസ്റ്റ് നടക്കുന്നത്. ബേസിൽ ജോസഫ്, അജു വർഗീസ് തുടങ്ങിയ പല വേറിട്ട പ്രതിഭകളെയും കണ്ടെത്തുന്നതിൽ വിദഗ്ധനായ വിനീത് ശ്രീനിവാസിന്റെ സ്കൂളിലാണ് ഭാഗ്യവശാൽ നിവിൻ പോളി വന്നുപെട്ടത്. മലവാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓഡിഷനിൽ പങ്കെടുത്ത നിവിൻ പോളിയിൽ തന്മയത്വമുള്ള അഭിനയ ശൈലിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് വിനീത് ശ്രീനിവാസനാണ് അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്തത്. ആ സിനിമ വിജയമായതോടെ നിവിൻ പോളി എന്ന പേര് മലയാള സിനിമയുടെ നവപ്രതീക്ഷകളുടെ ഗണത്തിൽ എഴുതി ചേർക്കപ്പെട്ടു. എന്തായാലും ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന നിവിൻ പോളിക്ക് അദ്ദേഹം ആദ്യമായി അഭിനയിച്ച മലർവാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന സിനിമയിലെ ഒരു ഗാനത്തിലൂടെ ആശംസകൾ അറിയിക്കാം വീണ്ടും.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ നിവിൻ പോളിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതേ രണ്ട് പാട്ടുകളെ കേട്ടു നിവിൻ പോളി അഭിനയിച്ച സിനിമയിൽ നിന്നും. തൊട്ടുമുന്നേ അദ്ദേഹത്തിന്റെ മലർവാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന സിനിമയെ കുറിച്ചാണ് പറഞ്ഞത്. ഈ സിനിമയ്ക്ക് ശേഷം ട്രാഫിക്, സ്പാനിഷ് മസാല തുടങ്ങിയ ശ്രദ്ധേയ ചിത്രങ്ങളുടെ ഭാഗമായെങ്കിലും ഹീറോ എന്ന നിലയിൽ നിവിന്റെ തേരോട്ടം ഉറപ്പിക്കുന്ന ഒരു സിനിമയൊരുക്കാൻ വീണ്ടും വിനീത് ശ്രീനിവാസൻ തന്നെ വേണ്ടി വന്നു. അതേതാണെന്ന് ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്കറിയാം, ഓർമ്മയില്ലേ പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ, അതെ തട്ടത്തിൻ മറയത്ത്. ഈ സിനിമ വൻ വിജയമായതോടെ നിവിൻ പോളി എന്ന നടൻ മലയാളക്കരയ്ക്ക് തീർത്തും പരിചിതനായ അഭിനേതാവായി മാറി. പിൻഗാമികളെ അനുകരിക്കാതെ തന്റേതായ തനതായ ഒരു അഭിനയ രീതി വാർത്തെടുക്കാൻ തുടക്കത്തിൽ തന്നെ നിവിന് കഴിഞ്ഞിരുന്നു. ക്യാമറയ്ക്ക് മുന്നിലെ ലാളിത്യം ക്യാമറയ്ക്ക് പിന്നിലും നിലനിർത്തി. തട്ടത്തിൻ മറയത്ത് കഴിയുമ്പോഴേക്ക് ദേ അടുത്ത മുന്നേറ്റം, അൽഫോൻസ് പുത്രന്റെ നേരം. ഒരേ സമയം തമിഴിലും മലയാളത്തിലും ഷൂട്ട് ചെയ്ത നേരം ഇരു ഭാഷകളിലും ഹിറ്റായി. അൽഫോൻസിന്റെ സവിശേഷമായ മേക്കിംഗ് സ്റ്റൈലും സ്ക്രിപ്റ്റിംഗ് പാറ്റേണുമെല്ലാം സിനിമയുടെ വിജയത്തിന്റെ നെടുന്തൂണായി എന്ന് പറയാം. നസ്രിയയുടെ സാന്നിധ്യം മറ്റൊരു വിജയ ഘടകവും. എന്നാൽ നിവിൻ പോളി എന്ന ആക്ടർ തനതായ പ്രഭാവത്തോടെ വേറിട്ട് നിന്നു. ബിഹേവിംഗ് എന്ന കലാതന്ത്രത്തെ സൂക്ഷ്മമായി ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് അറിയാമെന്ന് ഈ സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. ഒരു കഥാപാത്രത്തിന്റെ പെരുമാറ്റ സവിശേഷതകളെ കൃത്യമായ മീറ്ററിൽ പ്രതിഫലിപ്പിക്കുക എന്നത് ഒരു കലാകാരന്റെ കഴിവ് തന്നെയാണ്. ഇതുതന്നെയാണ് ഒരുപക്ഷെ നിവിൻ പോളിയെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നതും. ഏതൊരാൾക്കും കണ്ടാൽ ഇഷ്ടം തോന്നുന്ന ഭാവാഭിനയത്തോടെ അദ്ദേഹം ജനലക്ഷങ്ങളെ കയ്യിലെടുത്തു. അപ്പോ അടുത്ത ഗാനം കേൾക്കാൻ റെഡിയല്ലേ? അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ.
1: ഹലോ.

പൊളി എന്ന അഭിനയ പ്രതിഭയെ മലയാളികളുടെ മനസ്സിലേക്ക് പതിയെ പതിയെ ഓരോ ചുവടും കയറുകയാണ്. ഒരുപാട് സിനിമകളിലിടയിലൊക്കെ ചെയ്തു, പക്ഷേ വീണ്ടും ശ്രദ്ധിക്കപ്പെടാൻ ഒരിത്തിരി കാലതാമസം കൂടി എടുത്തു. അതായത് നിവിൻ പോളി എന്ന ആക്ടറുടെ സവിശേഷതകൾ കൃത്യമായി എക്സ്പ്ലോർ ചെയ്ത ഒരു കഥാപാത്രം. അത് എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത 1983 എന്ന സിനിമയിലെ ക്രിക്കറ്റ് പ്രേമിയായ യുവാവിൻ്റെതായിരുന്നു. എല്ലാ രീതിയിലും ഈ സിനിമയും തിയേറ്ററുകളെ ആവേശത്തിൽ ആറാടിച്ചു. മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു എന്നതാണ് മറ്റൊരു സന്തോഷം. അങ്ങനെയെങ്കിൽ ഇനിയുള്ള ഗാനം 1983 എന്ന സിനിമയിൽ നിന്ന് തന്നെയാവട്ടെ അല്ലേ?

തുടർച്ചയായി മികച്ച സിനിമകൾ ലഭിക്കുക എന്നതാണ് ഒരു അഭിനേതാവിനെ സംബന്ധിച്ച് ഏറ്റവും സക്സസ് ആയ സമയം. ദേ അങ്ങനൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട നടൻ നിവിൻ പോളി നടന്നു നീങ്ങുന്നത്. 1983 ശേഷം ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത ഓം ശാന്തി ഓഷാന, ഇതുവരെയുള്ളതിൽ നിന്നും വ്യത്യസ്തമായ പ്രണയഭാവം നിവിൻ പോളിയിൽ നിന്ന് ഒപ്പിയെടുത്ത സിനിമയായിരുന്നു ഓം ശാന്തി ഓഷാന. ഒരു ഫീൽ ഗുഡ് സിനിമ തന്നെ പറയാം. വീണ്ടും നിവിൻ നസ്രിയ കോംബോ പ്രേക്ഷകരെ ഏറ്റെടുത്തു. ഓം ശാന്തി ഓഷാനയ്ക്ക് ശേഷം ദേ അടുത്ത വിജയം കാത്തിരിക്കുകയായിരുന്നു. അഞ്ജലി മേനോന്റെ ബാംഗ്ലൂർ ഡേയ്സ്, ഇതിൽ ദുൽഖർ ഫഹദ് എന്നിവർക്കൊപ്പമായിരുന്നു നിവിന്റെ പ്രകടനം. അവിടെയും തന്റെ സ്ഥാനം ഭദ്രമാക്കുന്ന നിവിൻ പോളി എന്ന അഭിനേതാവിനെ നമുക്ക് കാണാൻ പറ്റും. ഏത് കോമ്പിനേഷനിലും അദ്ദേഹം തിളങ്ങി നിൽക്കുമെന്നതിന് ഈ സിനിമ ഉദാഹരണമാണ്. കാഴ്ചക്കാർക്ക് ഇഷ്ടം തോന്നുന്ന ഒരു തരം പെർഫോമിംഗ് സ്റ്റൈൽ നിവിൻ പോളിക്ക് സ്വന്തമായിട്ടുണ്ട്. തുടരെ തുടരെ ഹീറോ വേഷങ്ങൾ അഭിനയിച്ച് വൻ വിജയം നേടുമ്പോഴും മറ്റ് പല സിനിമകളിലും ചെറിയ ചെറിയ വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. ഉദാഹരണമാണ് ലാൽ ജോസിന്റെ വിക്രമാദിത്യൻ എന്ന സിനിമ. ഇതിൽ ദുൽഖറും ഉണ്ണി മുകുന്ദനുമായിരുന്നു നായകർ. എങ്കിലും അതിഥി വേഷത്തിൽ വന്ന നിവിൻ പോളി അത്ര കണ്ടു തന്നെ ശോഭിച്ചു. ഏകദേശം ഇതേ കാലഘട്ടത്തിൽ നിർമ്മിച്ച മിലിയും ഇവിടെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകളായിരുന്നില്ല എങ്കിലും നടൻ എന്ന നിലയിൽ ഗൗരവമേറിയ ചലച്ചിത്ര ശ്രമങ്ങളുടെ ഭാഗമാകാൻ നിവിൻ പോളിക്ക് അവസരം ലഭിച്ചു. തന്നിലെ നടനെ കൂടുതൽ പരുവപ്പെടുത്തിയെടുക്കാൻ ഈ സിനിമകളെല്ലാം സാധിച്ചു എന്ന് പറയാം. പിന്നീട് വടക്കൻ സെൽഫി, ഇതാണ് അടുത്ത ഹിറ്റ് സിനിമ. തിരക്കഥ വീണ്ടും വിനീതിന്റെ തന്നെയാണ്. നിവിൻ എന്ന ആക്ടറെ കൃത്യമായി ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള ഒരു കഥാപാത്രമായിരുന്നു അത്. നമുക്ക് അടുത്ത ഗാനം കേൾക്കാനുള്ള സമയമായി. അത് നിവിൻ നസ്രിയ കോംബോയിൽ പുറത്തിറങ്ങിയ ഓം ശാന്തി ഓഷാന എന്ന സിനിമയിൽ നിന്നും ആകട്ടെ. മന്ദാരമേ ചെല്ല ചെന്ത.

ശ്രോത ക്ലേ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6 FM. ഇന്ന് മലയാളത്തിന്റെ പ്രിയ നടൻ നിവിൻ പോളിക്ക് ജന്മദിനമാണ്. അദ്ദേഹത്തിന് റേഡിയോ മലബാറിന്റെ വക ആശംസകൾ അറിയിക്കുന്നു. ഒപ്പം അദ്ദേഹം അഭിനയിച്ച ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങളും ചലച്ചിത്ര വിശേഷങ്ങളും ഒക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരം നിവിൻ പോളി അഭിനയിച്ച ഹിറ്റ് സിനിമകളുടെ ഒക്കെ പേര് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇനി പറയാനുള്ളത് നിവിൻ എന്ന വലിയ താരത്തിലേക്കുള്ള വിസ്മയകരമായ വളർച്ചയുടെ കഥയാണ്. അൽഫോൺസ് പുത്രന്റെ പ്രേമം, നിവിൻ പോളി എന്ന നടനെ 50 കോടി ക്ലബിലെത്തിച്ച സിനിമ, റൊമാന്റിക് സിനിമകളുടെ മുൻകാല പാരമ്പര്യങ്ങളിൽ നിന്ന് പ്രകടമായ മാറ്റത്തിന്റെ തുടക്കമായിരുന്നു പ്രേമം എന്ന സിനിമ. ആ സിനിമയുടെ മേക്കിംഗ് സ്റ്റൈലിനൊപ്പം തന്റെ ആക്ടിംഗ് സ്റ്റൈലിലൂടെ നിവിൻ പോളി വൻ വിജയം കൊയ്യാൻ ശേഷിയുള്ള നടനാണ് താനെന്ന് തെളിയിച്ചു. 4 കോടിയിൽ തീർത്ത പടം 50 കോടി പിന്നിടുന്നത് 2015 ഒരു മഹാസംഭവം തന്നെയായിരുന്നു. പടത്തിന്റെ മൊഴിമാറ്റ പതിപ്പ് തമിഴ്നാട്ടിലും വൻ ഹിറ്റായതോടെ നിവിൻ പോളി തെന്നിന്ത്യ ഒന്നാകെ ശ്രദ്ധിക്കപ്പെടുന്ന താരമായി ഉയർന്നു. ഇനി അങ്ങോട്ട് വലിയൊരു വിജയകഥയാണ് നമുക്ക് പറയാനുള്ളത്. അതിനു മുന്നേ ഒരു ഗാനം കൂടെ കേൾക്കാം. നിവിൻ പോളിയും നമിത പ്രമോദും ജോഡികളായെത്തിയ പുതിയ തീരങ്ങൾ എന്ന സിനിമയിൽ നിന്നും.

നിവിൻ പോളിയെ വെച്ച് എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ആക്ഷൻ ഹീറോ ബിജു. ഇതിലെ സബ് ഇൻസ്പെക്ടർ ബിജു പൗലോസിനെ ആരും മറന്നിട്ടുണ്ടാവില്ല അല്ലേ? അന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു പോലീസ് കഥാപാത്രം. സ്വാഭാവികതയും അനായാസതയും കൈവെടിഞ്ഞ് കൃത്രിമമായ വീരപരിവേഷവും നാടകീയതയും ഹീറോയിസും ഒക്കെ പോലീസ് കഥാപാത്രങ്ങളുടെ മുഖമുദ്രയായിരുന്ന കാലം. ഇതെല്ലാം മാറ്റി നിർത്തി ഒറിജിനാലിറ്റിയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അതായിരുന്നു നിവിന്റെ ബിജു പൗലോസ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ക്രൗര്യവും ക്ഷോഭവും ഹീറോയിസവുമെല്ലാം മിതത്വം പാലിച്ചുകൊണ്ട് എത്ര അനായാസമായി അവതരിപ്പിക്കാമെന്ന് ആദ്യമായി കാണിച്ചു തന്നത് നിവിൻ പോളിയാണ്. മലയാള സിനിമയിൽ ആക്ഷൻ ഹീറോയ്ക്ക് മുൻപും പിൻപും ഇത്തരമൊരു സബ് ഇൻസ്പെക്ടറെ നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല. അസാധ്യ റിപ്പീറ്റ് വാല്യുള്ള ഈ സിനിമയുടെ ഏറ്റവും വലിയ ആകർഷണം നിവിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് പ്രകടനം തന്നെയാണെന്നുള്ളതിൽ സംശയവുമില്ല. അതിമനോഹരമായിട്ടുള്ള ഒരു ഗാനമുണ്ട് ഈ സിനിമയിൽ, പൂക്കൾ പനിനീർ പൂക്കൾ. കേൾക്കൂ, കേട്ട ശേഷം തിരിച്ചു വരൂ. ഇത് റേഡിയോ മലബാർ 89.6 FM അയലൂർ മട്ടന്നൂർ.

മോളി എന്ന അഭിനേതാവിന്റെ കരിയറിലെ മറ്റൊരു മികച്ച ചിത്രം ജേക്കബിന്റെ സ്വർഗരാജ്യം. എന്നാൽ ഈ സിനിമ വാസ്തവത്തിൽ വിനീത് ശ്രീനിവാസൻ നിവിന് വെച്ച് പ്ലാൻ ചെയ്തതായിരുന്നില്ലത്രേ. സിനിമയുടെ കഥ കേട്ട നിവിന് കഥാപാത്രത്തോട് തോന്നിയ താല്പര്യമാണ് പിന്നീട് അദ്ദേഹത്തെ ഈ സിനിമയിലേക്ക് എത്തിച്ചത്. അസാധ്യ തന്മയത്വത്തോടെ നിവിൻ ആ കഥാപാത്രത്തെ അഭിനയിച്ച് ഫലിപ്പിച്ചു. സംരംഭകനായ ഒരു യുവാവിന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടം ഇത് വ്യത്യസ്തമായ പാറ്റേണിൽ അവതരിപ്പിച്ച് പ്രേക്ഷകനെ സത്യത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. കരുത്തുറ്റ സിനിമയും കഥാപാത്രവും. ഏതൊരു കഥാപാത്രത്തെയും ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള നടനാണെന്ന് ഇതിനോടകം തന്നെ ഏവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ സിനിമയിലൂടെ അതൊന്ന് കൂടുതൽ ഉറപ്പിച്ചു. ഈ സിനിമയിൽ നിന്നുമാണ് ഓണക്കാലത്തിന്റെ ഐക്കണായി മാറിയ ആ ഗാനം പിറന്നത്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്. കാലഘട്ടം എത്ര കഴിഞ്ഞാലും ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന സിനിമ നിവിന്റെ അഭിനയത്തിലൂടെയും അതോടൊപ്പം ഓരോ ഓണക്കാലം വരുമ്പോഴും ഓർമ്മിക്കപ്പെടുമെന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മറ്റന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ നിവിൻ പോളിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിയാണ്. ഒരുപാട് സിനിമകളുടെ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു. അടുത്തതായി അൽതാഫ് സംവിധാനം ചെയ്ത ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള എന്ന സിനിമ ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ പരീക്ഷണ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ക്യാൻസർ പോലെ ഒരു മഹാവ്യാധി ബാധിക്കുമ്പോഴുള്ള ഒരു കുടുംബത്തിന്റെ അവസ്ഥയെ നർമ്മത്തിൽ ചാലിച്ച് എങ്ങനെ അവതരിപ്പിക്കാം, ഇതാണ് ഈ സിനിമയിലൂടെ നമ്മൾ കണ്ടത്. ഇത്തരത്തിലൊരു കാര്യം സാധാരണഗതിയിൽ ഒരു ഫിലിം മേക്കർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല. പ്രേക്ഷകർ എങ്ങനെ ഏറ്റെടുക്കുമെന്ന ആശങ്ക വേറെയും. അൽതാഫിന്റെ ഈ വേറിട്ട കാഴ്ചപ്പാടിനൊപ്പം സധൈര്യം കൂടെ നിന്നത് നിവിനാണ്. പടം വിജയിച്ചു എന്ന് മാത്രമല്ല പല തലങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടു. ഇവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് പല പല അഭിപ്രായങ്ങളിൽ വിശ്വസിക്കാതെ സത്യസന്ധമായ സിനിമകളെ സ്വാഗതം ചെയ്യുന്ന തികഞ്ഞ അഭിനേതാവിനെയാണ്.

ഇപ്പൊ നമ്മൾ കേട്ടത് നിവിൻ അഭിനയിച്ച സഖാവ് എന്ന സിനിമയിലെ അതിമനോഹരമായ ഒരു ഗാനമാണ്. ഇതുവരെ ചെയ്തതിൽ നിന്നും വേറിട്ട കഥാപാത്രമായിരുന്നു സഖാവിലേത്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രം കായംകുളം കൊച്ചുണ്ണി. മുന്നേ പറഞ്ഞതുപോലെ ഈ സിനിമ അത്ര കണ്ട് വിജയമാണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഒരഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം കഥാപാത്രത്തോട് 100% നീതി പുലർത്താൻ കഴിഞ്ഞു. ഇതുവരെയുള്ള നിവിന്റെ കരിയർ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, ഒരേ പാറ്റേണിലുള്ള സിനിമകളായിരുന്നില്ല അദ്ദേഹം തിരഞ്ഞെടുത്തത്. വൈവിധ്യം നിറഞ്ഞ കഥാപാത്രങ്ങളായിരുന്നു പ്രേമത്തിലും ഓം ശാന്തിയിലും ഒക്കെ ഉണ്ടായിരുന്നത്. സ്വയം അനുകരിക്കാത്ത, അതേസമയം സ്വന്തം ശൈലി നിലനിർത്തുന്ന അഭിനേതാവ് തന്നെയായിരുന്നു നിവിൻ പോളി. അഭിനയ പാഠവത്തോടും എടുത്തു പറയേണ്ട കാര്യമാണ് സബ്ജക്ട് സെലക്ഷൻ. പലപ്പോഴും സബ്ജക്ട് സെലക്ഷൻ അദ്ദേഹത്തിന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചു. വ്യത്യസ്തമായ ട്രീറ്റ്മെന്റ് കൊണ്ട് അത്ര പുതുമയില്ലാത്ത വിഷയങ്ങൾ പോലും വൻ വിജയമാക്കാമെന്ന് തെളിയിച്ച പല സിനിമകളും നിവിൻ പോളി ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിന് ശേഷം, അതായത് കായംകുളം കൊച്ചുണ്ണിക്ക് ശേഷം വന്ന പല സിനിമകളും അത്ര കണ്ട് വിജയിച്ചില്ല. ലവ് ആക്ഷൻ ഡ്രാമ ഹേ ജ്യൂഡ്, മിഖായേൽ, നേരത്തെ പറഞ്ഞ സഖാവ്, മൂത്തോൻ, പടവെട്ട്, മഹാവീര്യർ തുടങ്ങിയ സിനിമകൾ പ്രമേയപരമായി മികച്ചു നിന്നുവെങ്കിലും വലിയ ഇമ്പാക്റ്റ് ഒന്നും സൃഷ്ടിച്ചില്ല. ഇതിൽ ലവ് ആക്ഷൻ ഡ്രാമ മാത്രമാണ് വിജയ ചിത്രങ്ങളുടെ ഗണത്തിൽപ്പെട്ടത്. പിന്നീട് വന്ന സാറ്റർഡേ നൈറ്റും അത്ര കണ്ട് വിജയിച്ചില്ല. രാജീവ് രവിയുടെ തുറമുഖം നിരൂപക പ്രശംസ നേടിയെങ്കിലും തിയേറ്ററുകളിൽ ഓളമുണ്ടാക്കാൻ സാധിച്ചില്ല. പ്രേക്ഷകർക്ക് ആഘോഷിക്കാനുള്ള സിനിമകളൊന്നും ഈ ഒരു കാലയളവിൽ നിവിൻ പോളിയിൽ നിന്ന് സംഭവിച്ചില്ല എന്നതാണ് വാസ്തവം. പിന്നീട് ഹനീഫ് അദാനിയുടെ രാമചന്ദ്ര ബോസ് ആൻഡ് കമ്പനിയും ഡിജോ ജോസ് ആന്റണിയുടെ മലയാളി ഫ്രം ഇന്ത്യയും പുറത്തുവന്നു. പക്ഷേ ഈ സിനിമകളൊന്നും വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. പിന്നീട് ദേ വിനീത് ശ്രീനിവാസന്റെ ക്ഷണം, വർഷങ്ങൾക്കു ശേഷം എന്ന സിനിമയിലേക്ക്. ഇതിലെ നിവിന്റെ അതിഥിവേഷം തിയേറ്ററുകളിൽ വലിയ ചലനം ഉണ്ടാക്കി. സത്യത്തിൽ ഈ ഒരു കാലയളവിൽ നിവിൻ പോളി എന്ന നടനെ പ്രേക്ഷകർ എത്രത്തോളം മിസ് ചെയ്തു എന്ന് കാണിച്ചു തന്ന വേഷമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലേത്. നിവിൻ പോളിയുടെ തിരിച്ചുവരവിന് ചെറിയ തോതിൽ കാരണമായ ഈ സിനിമയിലെ ഗാനം തന്നെ കേൾക്കാം അടുത്തതായി.

வீடே. റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയല്ലൂർ മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയ നടൻ നിവിൻ പോളിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള പ്രത്യേക ചലച്ചിത്ര ഗാനങ്ങളാണ്. കരിയറിന്റെ ആദ്യഘട്ടത്തിൽ ഒരുപാട് വിജയ സിനിമകളെ കുറിച്ച് പറഞ്ഞു, എന്നാൽ പിന്നീടുള്ള കാലഘട്ടം സിനിമകളൊന്നും അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല. നിവിൻ പോളി എന്ന അഭിനേതാവിന് ഇനിയൊരു തിരിച്ചുവരവുണ്ടോ എന്ന ചോദ്യം പലരും ചോദിച്ചു തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ മറ്റൊരു ട്വിസ്റ്റ്, അഖിൽ സത്യന്റെ സംവിധാനത്തിലൊരുങ്ങിയ സർവമായ എന്ന സിനിമ. ഇത് റെക്കോർഡ് കളക്ഷനുമായി മുന്നേറി. ചിത്രം 150 കോടി ക്ലബിൽ സ്ഥാനം പിടിച്ചു. സർവമായ എന്ന സിനിമയിൽ നിന്നും ഒരു വാക്കുകൂടെ മലയാളികൾ പഠിച്ചു, ഡെലുലു. നിവിന്റെ നായികയെ വിളിക്കുന്ന അതേ പേര് ഡെലുലു.

സർവമായ എന്ന സിനിമയുടെ 150 കോടി ക്ലബ് വിജയത്തിന് ശേഷമാണ് ബേബി ഗേൾ എന്ന സിനിമ പുറത്തുവരുന്നത്. എന്നാൽ ഇത് ഒരു സമ്പൂർണ്ണ നിവിൻ ചിത്രമായിരുന്നില്ല. ശേഷം ബി ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി പ്രതിച്ഛായ. ഇത് സമ്മിശ്ര പ്രതികരണമാണ് നേടിയത്. ഇതിനൊക്കെ ശേഷം മറ്റൊരു ക്രിസ്തുമസ് കാലത്തിറങ്ങിയ സർവമായ നൽകിയ ഹൈപ്പിന് പിന്നീട് തുടർച്ച സംഭവിക്കുന്നത് ഈ വർഷത്തെ ഓണക്കാലത്തായിരുന്നു. ഗിരീഷ് ഷെഡിയുടെ സംവിധാനത്തിലൊരുങ്ങിയ ബത്ലഹേം കുടുംബ യൂണിറ്റ് നമ്മളെ തുടക്കത്തിൽ തന്നെ പറഞ്ഞുവല്ലോ. അദ്ദേഹത്തിന്റെ കരിയറിൽ ഏജ് ഗ്യാപ് റൊമാൻസിനെ പശ്ചാത്തലമാക്കി ചേർത്ത ചിത്രങ്ങളെ കുറിച്ച് തമാശ രൂപേണയായി നിവിൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഇനി ആരും ഏജ് ഗ്യാപ് റൊമാൻസിനെ പശ്ചാത്തലമാക്കി ചിത്രം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്, അതിലെ എല്ലാ കാറ്റഗറിയും താൻ കവർ ചെയ്തിട്ടുണ്ടെന്നും, തന്റെ ഓം ശാന്തി ഓശാന, പ്രേമം തുടങ്ങിയ ചിത്രങ്ങളെല്ലാം ഏജ് ഗ്യാപ് റൊമാൻസ് പശ്ചാത്തലമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ബത്ലഹേം കുടുംബ യൂണിറ്റിലെ നിവിന്റെ ജസ്റ്റിൻ ചേട്ടനും മമിതയുടെ ആഷ്ലിയും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടവരായി മാറിക്കഴിഞ്ഞു എന്നതിൽ സംശയമില്ല. മലയാളത്തിൽ നിവിൻ പോലെ അഭിനയിച്ച് വിജയിപ്പിച്ച ഒട്ടുമിക്ക സിനിമകളെ പറ്റിയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതുപോലെ തന്നെ ഇദ്ദേഹത്തെ നായകനാക്കി റാം സംവിധാനം ചെയ്ത ഒരു തമിഴ് ചിത്രം കൂടിയുണ്ട്, 7 കടൽ 7 മല. പൂർത്തിയാക്കി 2 വർഷത്തോളം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഈ സിനിമ തിയേറ്റർ റിലീസിന് എത്തിയത്. 2024 മെയ് 15 റോട്ടർഡാം അന്തർദേശീയ ചലച്ചിത്രോത്സവത്തിൽ പ്രീമിയർ ചെയ്യപ്പെട്ട ചിത്രമായിരുന്നു 7 കടൽ 7 മല. ഒപ്പം തന്നെ 46th മോസ്കോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഫ്രം എറൌണ്ട് ദ വേൾഡ് എന്ന കാറ്റഗറിയിലേക്കും ഇതേ സിനിമ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അപ്പോ മലയാളത്തിലും തമിഴിലുമൊക്കെയായി ഒട്ടനവധി കഥാപാത്രങ്ങളെ സമ്മാനിച്ച നിവിൻ പോളി എന്ന അഭിനേതാവിന് റേഡിയോ മലബാറിന്റെ ജന്മദിനാശംസകൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റേതായിട്ട് മലയാള സിനിമയ്ക്ക് ലഭിക്കട്ടെ എന്നും ആശംസിക്കുന്നു. ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അശ്വിനി. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സാലിം കോടൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. ശബരിമലയിൽ അരവണക്ഷാമത്തിന് സാധ്യതയുണ്ടെന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഇന്ത്യ വെസ്റ്റിൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം വൈകിട്ട്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. രാവിലെ ചെന്നൈയിലെത്തിയ പ്രധാനമന്ത്രിയെ തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയും മന്ത്രിസഭാംഗങ്ങളും വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. തുടർന്ന് ചെന്നൈയിലെ പോരൂരിലേക്കുള്ള യാത്രാമധ്യേ പ്രധാനമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുത്തു. ഡെസ്ക് റിപ്പോർട്ട്.
1: 4,900 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ മെട്രോ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് പോരൂർ ബൈപ്പാസ് സ്റ്റേഷനിൽ നിന്ന് പൂനമല്ലി ബൈപ്പാസ് സ്റ്റേഷനിലേക്കും തിരിച്ചും പ്രധാനമന്ത്രി മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്ക്കൊപ്പം മെട്രോയിൽ യാത്ര ചെയ്തു. പഴനി വേലൂർ കന്റോൺമെന്റ്, അമ്പസമുദ്രം, പരമക്കുടി, നാമക്കൽ എന്നീ 5 അമൃത് ഭാരത് സ്റ്റേഷനുകൾ ഉൾപ്പെടെ 750 കോടിയിലധികം രൂപയുടെ റെയിൽവേ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. സേലം, മധുര, നാഗപട്ടണം ദേശീയപാതകളിലെ പ്രധാന റോഡ് പദ്ധതികളുടെ ഉദ്ഘാടനവും മോദി നിർവഹിക്കും. ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ മനാലി റിഫൈനറിയിലെ ലൂബ് ഓയിൽ ബേസ്ഡ് സ്റ്റോക്സ് പദ്ധതിക്ക് അദ്ദേഹം തറക്കല്ലിടും. മദ്രാസ് ഐഐടിയിൽ സുധാ ഗോപാലകൃഷ്ണൻ ബ്രെയിൻ സെന്റർ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും.
0: ലോക് നായക് ജയപ്രകാശ് നാരായണന്റെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്മരണാഞ്ജലി അർപ്പിച്ചു. തലമുറകളെ സ്വാധീനിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റേതെന്നും പൊതുജീവിതത്തെ രാഷ്ട്രപുനർനിർമ്മാണത്തിന് ഒരു ഉപാധിയായി കാണാൻ അദ്ദേഹം ജനങ്ങളെ പ്രചോദിപ്പിച്ചുവെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. അടിയന്തരാവസ്ഥക്കാലത്ത് ജയപ്രകാശ് നാരായണൻ ഉയർത്തിയ നിർഭയമായ ശബ്ദത്തെയും മോദി അനുസ്മരിച്ചു. പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന ഇന്ന് 1 വർഷം പൂർത്തിയാക്കുന്നു. വികസനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കാർഷിക ജില്ലകളിൽ നിന്ന് തിരിച്ചറിഞ്ഞ രാജ്യത്തെ 100 ജില്ലകളിൽ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് പദ്ധതി ആരംഭിച്ചത്. ഓരോ ജില്ലയുടെയും പ്രത്യേക കാർഷികാവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി 11 മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും കീഴിലെ 36 കേന്ദ്ര പദ്ധതികളെയും സംസ്ഥാന പദ്ധതികളെയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തെയും ഈ പദ്ധതി ഏകോപിപ്പിച്ചു. നിശാമുക്ത് യുവ അഭിയാന്റെ 1ാം ഘട്ടം വിജയകരമായി പൂർത്തിയായതായി കേന്ദ്ര കായിക യുവജന മന്ത്രാലയം. 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന സങ്കല്പ അഭിയാന്റെ ഭാഗമായി മൈ ഭാരത്, നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ നേതൃത്വത്തിൽ 200 കേന്ദ്രങ്ങളിലായി 100,000ത്തിലധികം പേർ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ഡൽഹിയിൽ കരുതൽ തടങ്കലിലാക്കിയ സി ജെ പി പ്രവർത്തകർ അഭിജിത് ദീപ് കെ, അശുതോഷ് രംഗ, സൌരവ് ദാസ് എന്നിവരെ ന്യൂഡൽഹിയിലെ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കോടതി വിട്ടയച്ചു. 1 വർഷത്തേക്ക് സമാധാനവും നല്ല പെരുമാറ്റവും ഉറപ്പാക്കിക്കൊണ്ട് 50,000 രൂപയുടെ ജാമ്യ ബോണ്ട് സമർപ്പിച്ചതിനെ തുടർന്നാണ് ഇവരെ വിട്ടയച്ചതെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. സൌദി അറേബ്യൻ തലസ്ഥാനമായ റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. 300-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആഭ്യന്തര ടെർമിനലിന് നേരെ നടന്ന ആക്രമണത്തിൽ 4 സൌദി പൌരന്മാരും 2 ബംഗ്ലാദേശ് സ്വദേശികളും അമേരിക്ക, ഈജിപ്ത്, ജോർദാൻ, സിറിയ, സുഡാൻ, ഫലസ്തീൻ എന്നീ രാജ്യങ്ങളിലെ 1 പൌരന്മാരുമാണ് കൊല്ലപ്പെട്ടത്. യമനിലെ ഹൂതി വിമതർക്കെതിരെ സൌദി സഖ്യസേന ശക്തമായ സൈനിക നീക്കം ആരംഭിച്ചതിന് പിന്നാലെയാണ് സൌദി വിമാനത്താവളങ്ങൾക്കും എണ്ണ മേഖലകൾക്കും നേരെ ആക്രമണം. ആക്രമണത്തെ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും വിവിധ ലോകരാജ്യങ്ങളും അപലപിച്ചു. സൌദി അറേബ്യയിലെ വിമാനത്താവളത്തിന് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. ആക്രമണങ്ങളിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ വിദേശകാര്യ മന്ത്രാലയം അനുശോചനം അറിയിച്ചു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഭേദഗതി ബിൽ എന്നിവ സഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 29 വരെയാണ് സമ്മേളനം. തുലാമാസ പൂജയ്ക്ക് ശബരിമല നട തുറക്കുമ്പോൾ അരവണക്ഷാമത്തിന് സാധ്യതയുണ്ടെന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്നും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ലെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. ഉണക്കലരിയുൾപ്പെടെ അരവണ നിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ സാധനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ബോർഡ് അറിയിച്ചു. കൊച്ചി നെടുമ്പാശ്ശേരിയിൽ അർദ്ധരാത്രി അമിതവേഗതയിൽ യുവാവ് ഓടിച്ച് ആഠംബരക്കാരടിച്ച് മൂന്ന് പേർ മരിച്ചു. വയനാട് സ്വദേശിനി ദേവിക, പാലക്കാട് സ്വദേശിനി ഗോപിക, സൗത്ത് കർണാടക സുള്ളിയ സ്വദേശി ഇയാസ് എന്നിവരാണ് മരിച്ചത്. എയർപോർട്ട് റോഡിൽ പുലർച്ചെ രണ്ടോടെയായിരുന്നു അപകടം. രക്ഷപ്പെടാൻ ശ്രമിച്ച കാർ ഡ്രൈവർ സുഹൈൽ സജീവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. യുവാവ് മദ്യപിച്ചിരുന്നതായി ആലുവ DYSP പറഞ്ഞു. കാർ അമിതവേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷി അറിയിച്ചു. തൃശൂർ നാട്ടിക ടോൾ പ്ലാസയിൽ വീണ്ടും ടോൾ പിരിവ് നിർത്തിവെച്ചു. വിദഗ്ധ സംഘം റിപ്പോർട്ട് നൽകുന്നതുവരെയാണ് നടപടി. റിപ്പോർട്ട് സമർപ്പിക്കുന്നവരെ ടോൾ പാടില്ലെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തിന്മക്കുമേൽ നന്മയുടെ വിജയവും ആസുരിക ശക്തികൾക്കുമേൽ ദൈവിക ശക്തിയുടെ പ്രാധാന്യവും വിളംബരം ചെയ്യുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. 9 രാവുകളും 10 പകലുകളും നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളോടെയാണ് ക്ഷേത്രങ്ങളിലും വീടുകളിലും നവരാത്രി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക. കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞുള്ള പ്രഥമ തിഥി മുതലാണ് വ്രതാനുഷ്ഠാനങ്ങളോടെ നവരാത്രി ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. ഈ മാസം 18 പൂജവെപ്പ്, 20 മഹാനവമിയും 21 വിജയദശമി നാളിൽ വിദ്യാരംഭ ചടങ്ങുകളും നടക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് നവരാത്രി ആഘോഷാശംസകൾ നേർന്നു. ദുർഗാദേവിയുടെ അനുഗ്രഹവും എല്ലാവർക്കും കരുത്തും ധൈര്യവും വിവേകവും നൽകട്ടെയെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമ സന്ദേശത്തിൽ ആശംസിച്ചു. പ്രധാനമന്ത്രി സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ച സന്ദേശത്തിൽ മാ ശൈലപുത്രിക്ക് പ്രാർത്ഥനകൾ അർപ്പിച്ചു. ദേവിയുടെ അനുഗ്രഹം ജനങ്ങളിൽ ക്ഷമയും ആത്മവിശ്വാസവും വളർത്താൻ പ്രചോദനമാകുമെന്ന് മോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. ദക്ഷിണ മൂകാംബികയായി അറിയപ്പെടുന്ന കോട്ടയം പനച്ചിക്കാട് ശ്രീ സരസ്വതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ വിപുലമായ കലോപാസനകളാണ് ആരംഭിച്ചിരിക്കുന്നത്. കോട്ടയത്തിൽ നിന്ന് ദേവിക എസ് നായർ.
2: അക്ഷരത്തിന്റെയും കലോപാസനയുടെയും കേന്ദ്രമായ പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവത്തിന് തുടക്കമായി. ഈ മാസം 21 വരെ നീളുന്ന ഉത്സവ നാളുകളിൽ 3000+ കലാകാരന്മാരാണ് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത്. കലാമണ്ഡപത്തിൽ തുടർച്ചയായി വിവിധ കലാപരിപാടികളാണ് അരങ്ങേറുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് 18 വൈകിട്ട് 6:30 ഗ്രന്ഥമേളനത്ത് പൂജവെപ്പും നടക്കും. തുടർന്ന് 19 ദുർഗാഷ്ടമിയും 20 മഹാനവമി ദർശനവും മൂകാംബിക സംഗീതോത്സവവും നടക്കും. വിജയദശമി ദിനത്തിൽ പുലർച്ചെ 4 പൂജയെടുപ്പും വിദ്യാരംഭവും ആരംഭിക്കുന്നതോടെ അരവിന്ദ ആദ്യാക്ഷരം കുറിക്കാൻ 10,000+ കുരുന്നുകളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്.
0: രണ്ടാം ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. മുനീശ്വരൻ കോവിൽ, പിള്ളയാർ കോവിൽ, കാഞ്ചികാമക്ഷിയമ്മൻ കോവിൽ, മുത്തുമാരിയമ്മൻ കോവിൽ, കൃഷ്ണൻ കോവിൽ, താളിക്കാവ് ഭഗവതി ക്ഷേത്രം, പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം തുടങ്ങി നഗരത്തിനകത്തും പുറത്തുമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറ കളക്ട്രേറ്റ് മൈതാനിയിൽ നാളെ വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് കേസരി ഭവനിൽ നവരാത്രി സർഗോത്സവത്തിന് വൈകിട്ട് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ തിരിതെളിയിക്കും. ചലച്ചിത്രതാരം വിവേക് ഗോപൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. 10 സർഗോത്സവത്തിൽ പ്രഭാഷണവും വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 20 ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരം ഇന്ന്. ഇൻഡോറിലെ ഹോൾക്കർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മത്സരം. പരമ്പരയിൽ ഓരോ മത്സരം ജയിച്ച് ഇരു ടീമുകളും തുല്യനിലയിലാണ്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ആദ്യ മത്സരത്തിൽ ഇന്റർകാശി FC നേരിടും. പുണെയിലെ ബാലവാടി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 5 മത്സരം. ഇന്നലെ ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC ഡൽഹി സ്പോർട്ടിംഗ് ക്ലബിനെ പരാജയപ്പെടുത്തി. ഗോവ ചെന്നൈ മത്സരം സമനിലയിൽ അവസാനിച്ചു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് മലപ്പുറം FC തിരുവനന്തപുരം കൊമ്പൻസിനെ നേരിടും. വൈകിട്ട് 7:30 തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് മത്സരം. പോയിന്റ് നിലയിൽ തിരുവനന്തപുരം 4 മലപ്പുറം 5. കോഴിക്കോട് കെട്ടാങ്ങലിൽ 11.9 MDMA രണ്ടുപേർ പിടിയിലായി. പേരാമ്പ്ര സ്വദേശി അഫ്നാജ്, എടത്തനാട്ടുകര സ്വദേശി റിൻഷ ഫാത്തിമ എന്നിവരെയാണ് കുന്ദമംഗലം പോലീസ് പിടികൂടിയത്. MDMA കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കണ്ണൂർ പാനുണ്ടയിൽ കുളത്തിൽ വീണ് 6 മരിച്ചു. 2 വിദ്യാർത്ഥിനി മിർസയാണ് വെള്ളമില്ലാത്ത കുളത്തിൽ വീണ് തലയിടിച്ച് മരിച്ചത്. നാട്ടുകാർ നടത്തിയ ശുചീകരണത്തിനിടെയാണ് സംഭവം. ബേപ്പൂർ ഹാർബറിൽ മത്സ്യബന്ധന ബോട്ടിൽ സ്റ്റോറൂമിൽ ബോധരഹിതരായി കാണപ്പെട്ട തൊഴിലാളികളിൽ 2 മരിച്ചു. പശ്ചിമബംഗാൾ സ്വദേശി സച്ചിൻ ദാസാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. ദിലീപ് സൂർ എന്ന തൊഴിലാളി കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ ക്ഷേമ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ മുഴുവൻ ജനങ്ങളിലേക്കും എത്തിക്കുന്നതിന്റെ ഭാഗമായി BJP കണ്ണൂർ മട്ടന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സേവാ സേതു അഭിയാൻ ജനസേവന ക്യാമ്പ് സംഘടിപ്പിക്കും. നാളെ രാവിലെ മട്ടന്നൂർ ശ്രീ മഹാദേവ ഹാളിലാണ് പരിപാടി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിൽ 13,000 രൂപയുടെ വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനം നാളെ ആരംഭിക്കും. ശബരിമലയിൽ അരവണക്ഷാമത്തിന് സാധ്യതയുണ്ടെന്ന വാർത്തകൾ വസ്തുതാ വിരുദ്ധമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരം വൈകിട്ട്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0490297896. 2 മണിക്ക് ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 5:30 പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും. 6 മണിക്ക് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:35 നന്മയുടെ നല്ല പാഠങ്ങൾ. 7:45 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 8 മണിക്ക് സർഗജാലകം. 8:30 റേഡിയോ അച്ച് സ്കൂൾ. 9 മണിക്ക് നാടകനേരത്തിൽ നാടകം. കുരങ്ങു ദീനം 2-ാം ഭാഗം, രചന ഡോക്ടർ PV ജയരാജ്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി കവണിശ്ശേരി. 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

ഇനി കേൾക്കാം നാട്ടുവിശേഷം. മട്ടന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം ഇന്നു മുതൽ 21-ാം തീയതി വരെ വിവിധ പരിപാടികളോടെ നടക്കും. സാംസ്കാരിക കൂട്ടായ്മയും നന്ദാത്മജൻ കൊതേരിയുടെ മറുകരയെത്താത്തവർ കഥാസമാഹാരം പുസ്തക പ്രകാശനവും ഇന്ന് രാവിലെ 10 മണിക്ക് കൊതേരി LP സ്കൂളിൽ വെച്ച് നടക്കും. പുസ്തക പ്രകാശനം ശ്രീ VK സുരേഷ് ബാബു നിർവഹിക്കും. ശ്രീ കൃഷ്ണകുമാർ കണ്ണോത്ത് അധ്യക്ഷനാകും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.

0: അമിത ഓ അമിത
1: ഏലപ്പ ഇതെന്തൊരു പോക്കാണ്?
0: എടോ ഇങ്ങേ ഇട നോക്ക്.
1: ഏലപ്പ ഇങ്ങള് എന്ത് പോക്കാ പോന്ന്?
2: എനിക്ക് എന്നോട് വർത്താനത്തിന് നേരമില്ല കരണ, എനിക്ക് വേഗം പോണോ?
1: അതെന്ത് പോക്കാ എന്റെ അമിത?
2: ഇനി എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ വർത്താനത്തിന് നിക്കൂലട്ടാ. ഇനി എന്നെ കാണാൻ വന്നിട്ട് നീ അങ്ങോട്ട് വരൂ വേണ്ട. എനിക്ക് അതിനൊന്നും നേരമില്ല, എന്നോട് വർത്താനത്തിനേ എനിക്ക് നേരമില്ല.
1: അല്ല അമിത, ഞാനതിന് നിങ്ങളോട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ.
2: നീ ഒന്നും ചെയ്യേണ്ട കരണ, പക്ഷെ എനിക്ക് നിന്നോട് വർത്താനത്തിന് നേരമില്ലാന്ന്.
1: എല്ലപ്പ ഇങ്ങനെ തിരക്കിട്ട് പോവാൻ എന്നാന്ന് കാരണം നിങ്ങൾ പറയണ.
2: അപ്പൊ നീ ഈ ലോകത്തൊന്നല്ലേ ജീവിക്കുന്നേ?
1: എന്റെ അമിത, നിങ്ങൾ ഇങ്ങനെ എന്നെ ടെൻഷൻ അടിപ്പിക്കാണ്ട് കാര്യം പറ.
2: നീ ഇതൊന്നും അറിയില്ലേ കരണ.
1: അമിത, എനിക്ക് എന്തെല്ലോ ആദ്യാന്ന്, നിങ്ങൾ ഒന്ന് വേഗം പറ കാര്യോ.
2: ആദ്യം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നീ നാട്ടിൽ നടക്കുന്ന കാര്യം അറിയില്ല എന്ന് പറയുമ്പോ എനിക്കൊരു വിഷമമുണ്ട് കേട്ടാ.
1: എന്റെ അമിത, ഒരു വക കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നല്ലേ. ഞാൻ അറിയാത്ത സംഭവം എന്നാണ്?
2: റേഡിയോ മലബാർ പൂട്ടുന്നില്ല പോലു.
1: അല്ല, അതിനത് പൂട്ടുന്നുണ്ടേനാ.
2: അങ്ങനത്തെ പൂട്ടലല്ല, നമ്മള് രാവിലെ 5 മണിക്ക് തുറന്നു വെച്ചാല് 10 പൂട്ടയില്ലേനുവാ. ഇനിയിപ്പോ അതില്ല പോലു.
1: ഇല്ലേ?
2: ഇല്ലാന്ന്. 5 തുറന്നു വെച്ചാല് 3 വരെ പരിപാടികളാന്ന്.
1: അതെയാ?
2: ആ.
1: ഓ, എന്നാ പിന്നെ നമുക്ക് വീട്ടിൽ കുത്തിരുന്ന് പരിപാടിയെല്ലാം കേക്കാലോ.
2: പിന്നെന്താ, അതല്ലേ ഞാൻ പറഞ്ഞിന്നോട്, എനിക്ക് ഇന്നോട് വർത്താനത്തിന് നേരമില്ലാന്ന്.
1: ഓ, അപ്പൊ പരിപാടി കേക്കാൻ വേണ്ടി പോകുന്ന തിരക്കിലാന്നല്ലേ.
2: പിന്നെന്താ,
1: എന്നാ പിന്നെ നിങ്ങള് വേഗം പോയിക്കോളി.
2: നീ എടി പോന്ന്,
1: ഞാനും വീട്ടിൽ പോയിട്ട് പരിപാടിയാക്കട്ടെ.
2: അതന്നെ.
3: പ്രധാന വാർത്തകൾ. തമിഴ്നാട്ടിൽ ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സൗദി അറേബ്യയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കാർഷിക മേഖലയുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് 1 പൂർത്തിയാക്കുന്നു. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനത്തിന് നാളെ തുടക്കം. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തി നിർഭരമായ തുടക്കം. ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരം ഇന്ന് ഇൻഡോറിൽ. വാർത്തകൾ വിശദമായി. തമിഴ്നാട്ടിൽ ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഉദ്ഘാടന ശേഷം പ്രധാനമന്ത്രി മെട്രോയിൽ യാത്ര ചെയ്തു. വിവിധ ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ലൂബ് ഓയിൽ ബേസ് സ്റ്റോക്ക് പദ്ധതിക്ക് തറക്കല്ലിടുന്ന അദ്ദേഹം IIT മദ്രാസിലെ ബ്രെയിൻ സെന്ററും സന്ദർശിക്കും. അഭിജിത് തിരിക്കെ ഉൾപ്പെടെ കരുതൽ തടങ്കലിലായിരുന്ന CJP നേതാക്കളെ ഡൽഹിയിൽ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കോടതി വിട്ടയച്ചു. ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ അഭിജിത് തിരിക്കെ, അശുതോഷ് രംഗ, സൗരഭ് ദാസ് എന്നിവരെ ഉപാധികളോടെ വിട്ടയക്കുകയായിരുന്നു. അതേസമയം അഭിജിത് തിരിക്കെയുടെ മുത്തശ്ശിയുടെ മരണവാർത്ത അർഹമായ പരിഗണനയോടെ അദ്ദേഹത്തെ അറിയിച്ചിരുന്നതായി ഡൽഹി പോലീസ് വ്യക്തമാക്കി. ഡൽഹിയിൽ നിലവിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ്. ദേശീയ തലസ്ഥാനത്ത് രാവിലെ 6 മുതൽ വിവിധയിടങ്ങളിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂഡൽഹിയിലെ സമീപകാല സംഭവങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ ഓഫീസ് നടത്തിയ പരാമർശങ്ങളെ ഇന്ത്യ തള്ളി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ശക്തമായ സ്ഥാപനങ്ങൾ, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നിവയുടെ പിന്തുണയോടെ സമാധാനപരമായ ഒത്തുചേരലിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. സാധാരണ ഷെഡ്യൂൾ പ്രകാരം തന്നെ എല്ലാ ട്രെയിനുകളും ഇന്ന് സർവീസ് നടത്തുമെന്ന് ഉത്തര റെയിൽവേ അറിയിച്ചു. ഇന്നലെ പുലർച്ചെ 4 ഉച്ചയ്ക്ക് 2 വരെ ന്യൂഡൽഹിയിലും ഹസ്രത് നിസാമുദ്ദീനിലും എത്തുന്ന എല്ലാ മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളും റദ്ദു ചെയ്തിരുന്നു. അതേസമയം 45 മെട്രോ സ്റ്റേഷനുകളുടെയും എൻട്രി എക്സിറ്റ് ഗേറ്റുകൾ തുറന്നതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. സങ്കൽപ് അഭിയാൻ പദ്ധതിയിലൂടെ 1.06 ലക്ഷത്തിലധികം യുവാക്കൾക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണം നൽകിയതായി യുവജനകാര്യ കായിക മന്ത്രാലയം. മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ തിരഞ്ഞെടുത്ത 200 സ്ഥാപനങ്ങളിലും ഗ്രാമങ്ങളിലുമാണ് പദ്ധതി നടപ്പിലാക്കിയത്. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് 1 പൂർത്തിയാക്കുന്നു. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി രാജ്യത്തെ 100 പ്രധാന കാർഷിക ജില്ലകളിലാണ് പദ്ധതി ആരംഭിച്ചത്. ഓരോ ജില്ലയുടെയും പ്രത്യേക കാർഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കേന്ദ്ര സംസ്ഥാന പദ്ധതികളെയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തെയും ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് വനിതാ ശാക്തീകരണത്തിനായി നടപ്പിലാക്കിയ മുത്തലാഖ് നിരോധന നിയമത്തെക്കുറിച്ചാണ്. 2019 ജൂലൈ 30 പാർലമെന്റ് മുത്തലാഖ് നിരോധന ബിൽ പാസാക്കുകയും അതേ വർഷം ഓഗസ്റ്റ് 1 മുതൽ ഇത് നിയമമായി നിലവിൽ വരികയും ചെയ്തു. തലമുറകളായി നിലനിന്നിരുന്ന അനീതിയാണ് മുത്തലാഖ് നിരോധനത്തിലൂടെ അവസാനിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ അഭിപ്രായപ്പെട്ടു.
4: इतने उतार चढ़ाव से हमारी मुस्लिम बहनें इंतजार कर रही हैं। तीन तलाक से मुक्ति का बहुत महत्वपूर्ण और नारी शक्ति के सम्मान का काम 17वीं लोकसभा ने किया है। सभी माने सांसद उनके विचार कुछ भी रहे हो, उनका निर्णय कुछ भी रहा हो, लेकिन कभी कभी तो कहेंगे कि हाँ, इन बेटियों को न्याय देने का काम भी करने के बजाय हम पीढ़ियों से होता है न्याय हमने पूरा किया है और वो बहने हमें आशीर्वाद दे रही है।
3: യുവജനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിളിന്റെ 94-ാം പതിപ്പിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വികസിത ഭാരതത്തിനായുള്ള നശാമുക്ത യുവ എന്ന പ്രമേയത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ് പരിപാടി. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. സഭ 9 ദിവസം സമ്മേളിക്കും. ക്വാർട്ടർ ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29-ന് സമ്മേളനം അവസാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും @ANews_TVMS ഹാൻഡിലും ലഭ്യമാണ്.
3: സൌദി അറേബ്യയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സാധാരണക്കാർക്കും അടിസ്ഥാന സൌകര്യങ്ങൾക്കും നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അവ ഉടൻ അവസാനിപ്പിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിക്കട്ടെ എന്ന് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് ഇൻഡോറിൽ നടക്കും. രാത്രി 7-ന് മത്സരം. ഓരോ മത്സരങ്ങളിൽ വീതം വിജയിച്ച ഇരു ടീമുകളും നിലവിൽ പരമ്പരയിൽ ഒപ്പത്തിനൊപ്പമാണ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർ കാശിയെ നേരിടും. വൈകിട്ട് 5-ന് പൂനെയിലാണ് മത്സരം. രാത്രി 7:30 ഗോവയിൽ നടക്കുന്ന മത്സരത്തിൽ ചർച്ചിൽ ബ്രദേഴ്സ് മുംബൈ സിറ്റിയുമായി ഏറ്റുമുട്ടും. നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് രാജ്യത്തുടനീളം ഭക്തി നിർഭരമായ തുടക്കം. ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ജനങ്ങൾക്ക് നവരാത്രി ആശംസകൾ നേർന്നു. കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നവരാത്രി ആഘോഷത്തിന് വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഒരു റിപ്പോർട്ട്.
6: നവരാത്രി നാളുകളിൽ ദുർഗാദേവിയുടെ 9 വ്യത്യസ്ത ഭാവങ്ങളെയാണ് ആരാധിക്കുന്നത്. നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട് പത്മനാഭപുരത്തു നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര സംയുക്ത സേനയുടെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷം നെയ്യാറ്റിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. ഘോഷയാത്ര ഇന്ന് വൈകുന്നേരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ഘോഷയാത്ര കിഴക്കേക്കോട്ടയിലെത്തുമ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉടവാൾ ഏറ്റുവാങ്ങി ആചാരപരമായ വരവേൽപ്പ് നൽകും. പത്മതീർത്ഥക്കുളത്തിലെ ആറാട്ടിന് ശേഷം സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജിക്കരുത്തും. നവരാത്രി പൂജ കഴിഞ്ഞ് ഒരു ദിവസത്തെ നാലിയിരിപ്പിനും ശേഷം ഈ മാസം 23-ന് വിഗ്രഹങ്ങളും ഉടവാളും തിരിച്ചെഴുന്നള്ളത്തായി പത്മനാഭപുരത്തേക്ക് പുറപ്പെടും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: എറണാകുളം നെടുമ്പാശ്ശേരിയിൽ അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് 3 മരണം. വയനാട് സ്വദേശിനി ദേവിക, പാലക്കാട് സ്വദേശിനി ഗോപിക, സൗത്ത് കർണാടക സ്വദേശി ഇയാസ് എന്നിവരാണ് മരിച്ചത്. സംഭവത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ, റോഡ് സേഫ്റ്റി കമ്മീഷണർ എന്നിവരിൽ നിന്ന് ഗതാഗത മന്ത്രി CP ജോൺ റിപ്പോർട്ട് തേടി. ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനം. ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ആദരിക്കുന്നതിനും അവരുടെ ശബ്ദത്തിനും പ്രവർത്തനങ്ങൾക്കും കരുത്ത് പകരുന്നതിനുമാണ് ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനമായി ആചരിക്കുന്നത്. പെൺകുട്ടികളുടെ അവകാശങ്ങളെ സമഗ്രമായി അംഗീകരിക്കുന്നതിനും അവയ്ക്കായി നിലകൊള്ളുന്നതിനുമുള്ള ബോധവൽക്കരണത്തിന് ദിനാചരണം പ്രാധാന്യം നൽകുന്നു. ബാലവിവാഹം അവസാനിപ്പിക്കുക, പെൺകുട്ടികളുടെ അവകാശങ്ങൾക്കായി നിക്ഷേപിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം.

ഈ ലേഖനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ pmmementos.gov.in ൽ ലഭ്യമാണ്. യുജിസി നെറ്റ് ഡിസംബർ സെഷനിലേക്കുള്ള രജിസ്ട്രേഷൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരംഭിച്ചു. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്, PhD എന്നിവയ്ക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് UGCnet.nta.nic.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. തമിഴ്നാട്ടിൽ ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയിലെ രണ്ടാം ഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സൌദി അറേബ്യയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കാർഷിക മേഖലയുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. 16th കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനത്തിന് നാളെ തുടക്കം. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തി നിർഭരമായ തുടക്കം. ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് ഇൻഡോറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിന്റെ ഇഷ്ടഗാനങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് ഇപ്പം മുതലേ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ പറയാണ്, 0409029702986. അപ്പൊ ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാ നോക്കാം. ഹലോ ഹലോ, ഇതാരാ? അൻവിത. എവിടുന്ന വിളിക്കുന്നേ? കായലൂരുന്നാ? അൻവിതക്കുട്ടി ഏത് പാട്ടാ കേക്കണ്ടേ? അതില്ലേ, ഏത് പാട്ടാ? ചേച്ചിക്ക് പാടിത്തരോ രണ്ടു വരി പാടിക്കോ. കഴിഞ്ഞോ? ഇത്രേ ഉള്ളൂ? ബാക്കി എപ്പോഴാ പാടിത്തരുക? ഹലോ, ഇനി ബാക്കി പഠിച്ചിട്ട് എപ്പോഴാ പാടിത്തരുക? പിന്നെ പാടിത്തരും. ഏത് സ്കൂളിലാണ് അൻവിത പഠിക്കുന്നേ? പരിയാരത്ത്. എത്രാം ക്ലാസ്സിലാ? അടിപൊളി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് വീട്ടിൽ തന്നെയല്ലേ? കളിക്കാൻ പോകുന്നില്ല? എന്നിട്ടോ? ഭക്ഷണം കഴിച്ചാ? എന്ത് കളിയാ കളിച്ചേ? പിന്നെയോ? ആരെ ഫ്രണ്ട്സ് കളിക്കാൻ കൂടെ? നൈനേച്ചി. നൈനേച്ചി എത്രല്ല ഓടിക്കുന്നേ? പരിയാട് തന്നെയാ? ഓക്കെ, അപ്പൊ നിങ്ങള് രണ്ടുപേരും കൂടിയിട്ടാ കളിച്ചേ? ഏച്ചിയുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് പിന്നെയും കളിക്കുവോ? അച്ഛൻ വിട്ടാലേ കളിക്കാൻ പോവുള്ളൂ? ഓക്കെ, എന്നാ അച്ഛനോട് പറയാല്ലേ കളിക്കാൻ വിടണോന്ന്. ഞാൻ വന്ന എന്നെ കൂട്ടുവോ? കളിക്കാൻ കൂട്ടുവോ? എന്ത് കളിക്കാ കൂട്ടുവോ? ഒളിച്ചും പൊത്ത. അപ്പൊ ഇന്ന് എത്ര മണിക്കാ ഞാൻ വരണ്ടേ? വൈകുന്നേരം 3 മണിക്കാ. നേരെ വെയിലുണ്ടാവൂല? പക്ഷെ എനിക്ക്

0: അറിയില്ലല്ലോ. അല്ല, കായലൂർ എങ്ങനെയാ വരണ്ട അറിയില്ലല്ലോ. അച്ഛൻ കൂട്ടാൻ വരുവാ. ആയിക്കോട്ടെ, എന്നാ അച്ഛനോട് മറക്കാണ്ട് പറയണോ. ഈ പാട്ട് കേക്ക. ഇപ്പോ ഈ പാട്ട് മോള് ചോദിച്ച പാട്ടില്ലേ, ഒപ്പം നിന്നുള്ള സിനിമയല്ലേ. ആ പാട്ട് ശരിക്കും കേട്ടാലോ. ആർക്ക് വേണ്ടിട്ടാ ചോദിച്ചത്? അച്ഛന് വേണ്ടിട്ടാ. അച്ഛനുണ്ടോ അടുത്ത്? ഓക്കെ, എന്താ അച്ഛന്റെ പേര്? രഞ്ജിത്ത് ഏട്ടൻ. ആയിക്കോട്ടെ, അപ്പൊ വീട്ടിലെല്ലാരുടെ അടുത്തും ചേച്ചി ചോദിച്ചു എന്ന് പറയണം. പാട്ട് കേക്കാം.
1: ഓക്കെ.

0: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490271400, 7220990018.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276200.
1: അല്ല, എങ്ങനെയുണ്ടായിരുന്നു പഠനയാത്ര?
5: ഈ യാത്രയില് പലതും പഠിച്ചു, നല്ല പേഴയും കിട്ടി.
1: എന്തിന്?
5: യാത്രക്കിടയില് വണ്ടിയിൽ ഉണ്ടായിരുന്ന വേസ്റ്റ് ഒക്കെ എടുത്ത് ഞാൻ പുറത്തേക്ക് കളഞ്ഞതിനാ. ഇനി എന്റെ ജീവിതത്തില് ഇങ്ങനെ ഒരു അബദ്ധം ഞാൻ കാണിക്കൂല.
1: അതേതായാലും നന്നായി.
6: ജീവിതത്തിൽ പിഴക്കാതിരിക്കാൻ, ചുറ്റുപാടുകൾ മാലിന്യമുക്തമാക്കാൻ ഏറ്റവും നല്ല ആരോഗ്യശീലവുമായി മുന്നേറാം.
7: റേഡിയോ മലബാറിന്റെ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ.
8: ഹലോ,
7: നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
8: ഞാൻ കാരയിൽ നിന്ന് റീതയാണ്.
7: കാരയിൽ നിന്ന് റീത ചേച്ചി, ആദ്യമായിട്ടാണ് വിളിക്കുന്നേ? എന്തൊക്കെയാണ് അവിടെ വിശേഷം?
8: സുഖമായിട്ടിരിക്കുന്നു.
7: ഭക്ഷണമൊക്കെ ആയി?
8: ഭക്ഷണം ആയി, കഴിച്ചില്ല. ഇല്ല, കഴിക്കാം. 2 മണിയാവും. ഈ പാട്ടെല്ലാം കേട്ട് ആസ്വദിച്ച്
7: ഭക്ഷണത്തിന് ഇത്തിരി സ്വാദ് കൂടൂല്ലേ?
8: സ്വാദ് കൂടും.
7: ഓക്കേ, പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം? വീട്ടിലാരൊക്കെ ഉള്ളത്?
8: വീട്ടിലെ ഭർത്താവ്, രണ്ട് മക്കള്. പ്രേമരാജൻ കാരാ ഭർത്താവിന്റെ പേര്. മോന്റെ പേര് സൗഹൃദ്, മോളെ പേര് സമൃദ്ധ.
7: ഓക്കേ, എല്ലാരും വീട്ടിൽ തന്നെ ഉണ്ടോ? സൺഡേ ആയതുകൊണ്ട്.
8: ഇല്ല, രാജാട്ടനൊരു പ്രോഗ്രാം ഉണ്ടായിട്ട് പോയിട്ടുണ്ട്. മോള് എത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. മോനോട് ഉണ്ട്.
7: അപ്പൊ നിങ്ങള് രണ്ടുപേരുമാണ് ഇന്നുള്ളത്?
8: അതെ അതെ.
7: സൺഡേസ് പൊതുവെ ഇങ്ങനെ തന്നെയാണോ, അല്ലെ എന്തെങ്കിലും പുറത്തെ പ്രോഗ്രാംസ് ഒക്കെ പ്ലാൻ ചെയ്യാറുണ്ടോ?
8: ഇല്ല, അങ്ങനെ ഇല്ല. എന്തെങ്കിലും കല്യാണം അങ്ങനെ വീട്ടിൽ കൂടുതൽ അതുപോലെയുള്ള ഇതേ ഉള്ളു, വേറെ പരിപാടിയൊന്നും ഇല്ല.
7: വീട്ടിൽ തന്നെ ആയിരിക്കും?
8: വീട്ടിൽ തന്നെ.
7: ഓക്കേ, ഇനി ഏത് പാട്ട് കേൾക്കാനാ വിളിച്ചത്?
8: എനിക്ക് ഭക്തണ്ടക്ക എന്ന സിനിമയിലെ ഏതോ രാത്രി മഴ മൂളി വരും പാട്ടെന്ന്.
7: പാട്ട് പാടുമോ രീതേച്ചി?
8: അടുക്കള എന്നല്ല ഇങ്ങനെ മൂളു.
7: എന്നാ ഇപ്പൊ അടുക്കളയാന്ന് വിചാരിച്ചിട്ടൊന്ന് മൂളിക്കൂടെ.
8: ഈ പാട്ട് തന്നെ പാടേ.
7: ആയിക്കോട്ടെ.

0: അടുക്കളയില് മാത്രം പാടേണ്ട ആളല്ലല്ലോ.
1: ഇങ്ങനെ വീട്ടിന്ന് ഓരോ പണി ചെയ്യുമ്പോഴല്ലേ ഇങ്ങനെ മുളിക്കൊണ്ടിരിക്കും.
0: അത്രേ ഉള്ളൂ?
1: പാട്ട് ഭയങ്കര ഇഷ്ടാ കേൾക്കെ.
0: പാടാനിഷ്ടാണ്?
1: പാടാനിഷ്ടാന്ന്, പക്ഷെ പാടില്ല.
0: പഠിച്ചിട്ടുണ്ടോ?
1: പഠിച്ചിട്ടൊന്നുമില്ല.
0: ജസ്റ്റ് ഇങ്ങനെ പാടുന്നു.
1: ജസ്റ്റ് ഇങ്ങനെ മുളിപ്പാടും.
0: വേറെ ഏതെങ്കിലും ഒരു വേദിയിൽ പാടിയ അനുഭവം മറ്റും ഉണ്ടോ?
1: ഇല്ല.
0: പക്ഷെ ട്രൈ ചെയ്യണം കേട്ടോ, നല്ല രസമുണ്ട് കേട്ടിരിക്കാൻ.
1: നിങ്ങള് ഈ പ്രോഗ്രാം ഇപ്പൊ രാവിലെ 5 മണി മുതൽ 10 വരെ ആയിരുന്നില്ലേ ആദ്യം? നിങ്ങളത് സമയം കൂട്ടി എന്ന് പറയുന്നു. 3:30 വരെ
0: 3 മണി വരെ തുടർച്ചയായിട്ട്.
1: 3 മണി വരെ നമ്മള് 12 മണി വരെ കിടക്കാനല്ല ആവുന്നേരമുള്ള ഈ റേഡിയോ. നമ്മള് ഞാൻ രാവിലെ 5 മണിക്ക് എണീറ്റ തുറന്നു വെക്കുന്നതാ. പിന്നെ സ്കൂളിൽ പോകുന്ന സമയം ഓഫാക്കി വൈകിട്ട് വന്ന് ആദ്യം തുറക്കൂ. ഫുൾ ടൈം പരിപാടി കേൾക്കാറുണ്ട്. നല്ല പ്രോഗ്രാമല്ലോ.
0: ഒത്തിരി സന്തോഷം. അപ്പൊ റേഡിയോ മലബാറിന്റെ സ്ഥിരം കൂട്ടുകാരിയാണ്.
1: ഞാൻ മുന്നേ പിന്നെ ഒരു പ്രോഗ്രാമിന് വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: കുടുംബ വിശേഷം പറയുന്ന സമയത്ത്. മനസ്സിലായി മനസ്സിലായി. പിന്നെ ഇപ്പഴാ വിളിക്കുന്നല്ലേ?
1: അതെ അതെ.
0: എന്താ ചെയ്യുന്ന രീതിച്ചി? അപ്പോ ഇതിന്റെ ഇടയിലൊക്കെ പാട്ട് കേൾക്കാൻ സമയം ഉണ്ടാവോ?
1: രാവിലെ രാവിലെ 7 മണിക്ക് ഞാൻ പോകും. അത്ര വരെ കേൾക്കും. പിന്നെ വൈകിട്ട് വന്നാലും തുറന്നു വെക്കും.
0: അപ്പോ രാവിലെ 7 മണിക്ക് പോയി കഴിഞ്ഞാ വൈകിട്ട് വരെ തുടർച്ചയായിട്ട്?
1: ഞാൻ 2-3 മണിയാകുമ്പോഴേക്ക് വീട്ടിലെത്തും.
0: പിന്നെ സ്റ്റാർട്ട് ചെയ്ത ഒത്തിരി സന്തോഷം. അപ്പൊ ഇനിയും പരിപാടികൾ കേൾക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.
1: ഓക്കെ.
0: ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിട്ടാ ചോദിച്ചത്?
1: എന്റെ ഭർത്താവ് പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടാ ഇത്.
0: എപ്പോഴും ആ ഓർമ്മയിലാണോ ചോദിച്ചത്?
1: ഇഷ്ടമുള്ള പാട്ടാണ്. പിന്നെ റേഡിയോ മലബാർ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും.
0: ഓക്കെ, ഒത്തിരി സന്തോഷം. എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഒരു പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം.
1: ഓക്കെ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
0: ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾക്കായി റേഡിയോ മലബാറിൽ ഇതാ ഒരിടം കൂടി. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് സ്ക്രിപ്റ്റ് രൂപത്തിൽ ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയക്കുക. വാട്സപ്പ് നമ്പർ 9037008960.
2: റേഡിയോ മലബാറിലൂടെ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ. കോള് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ആളിവിടെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും പാട്ട് കേട്ട് അടുത്ത കോളിലേക്ക് പോവാം.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
2: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ? എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കോ?
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 3030 9496 974 1.
4: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒ

0: ബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: റേഡിയോ മലബാറിന്റെ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0909029789896. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാണിത്?
2: രാജേഷ്
1: ഏട്ടാ. എവിടുന്നാ വിളിക്കുന്നേ? ചാലോട്. ഓക്കെ, ഏത് പാട്ടാ കേൾക്കണ്ടെന്ന് പറയോ. സിനിമ
2: ഒരു സംഗീത സംബന്ധമായിട്ടുള്ള ഒരു കൂട്ടായ്മ തന്നെ ഉള്ളത്.
1: ആണോ? പാട്ട് പാടുവോ?
2: ഇല്ല, പാട്ടിന്റെ ആസ്വാദകനാണ്.
1: എന്നാലും ചെറുതായിട്ട് പാടും തോന്നുന്നല്ലോ ശബ്ദം കേൾക്കുമ്പോ. ഉണ്ട്, പാടും. രണ്ട് ഒരു പാട് തരില്ലേ?
2: അറിയാതെ അറിയാതെ അനുരാഗ വീണയിൽ എന്തേ വിരലൊന്നു തൊട്ടു, അതിൽ നിന്നുമൊഴുകും ഒരു ഗാന പല്ലവി നിന്നെ കുറിച്ചുള്ളതായി, സഖി നിന്നെ കുറിച്ചുള്ളതായി. അറിയാതെ അറിയാതെ അനുരാഗ വീണയിൽ എന്തേ വിരലൊന്നു തൊട്ടു, അതിൽ നിന്നുമൊഴുകും ഒരു ഗാന പല്ലവി നിന്നെ കുറിച്ചുള്ളതായി, സഖി നിന്നെ കുറിച്ചുള്ളതായി.
1: ആഹാ, എന്ത് രസായിട്ടാ പാടി. എന്നിട്ടാണോ പാടില്ല എന്ന് പറഞ്ഞത്? സ്റ്റേജിൽ പാടാറുണ്ടോ?
2: ഇല്ല, അങ്ങനെയൊന്നുമില്ല.
1: ഇതുവരെ എവിടൊക്കെ പാടിയിട്ടുണ്ട്?
2: കോളേജിലൊക്കെ പഠിക്കുമ്പോ പാടിയിട്ടുണ്ട്.
1: ഇപ്പൊ തീരെയില്ലേ പാട്ട്?
2: ഇല്ല, കണ്ടെത്താറില്ല.
1: അങ്ങനെയാണ്. പക്ഷെ നന്നായിട്ട് പാടുന്നുണ്ട് ചേട്ടൻ. എന്തായാലും ട്രൈ ചെയ്യൂ, നല്ല ശബ്ദമാണല്ലോ.
2: ഓക്കേ,
1: അപ്പോ ഇപ്പൊ ചോദിച്ച പാട്ട് ആർക്കൊക്കെ വേണ്ടിട്ടാ ചോദിച്ചത്?
2: നമ്മള് പാട്ട് ആസ്വദിക്കുന്നവർ എല്ലാവർക്കും വേണ്ടിട്ടാണ്.
1: പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും കേൾക്കട്ടെ അല്ലേ?
2: എല്ലാവരും.
1: ഓക്കേ, വിളിച്ചാൽ ഒത്തിരി സന്തോഷം. വീണ്ടും വിളിക്കുക.
2: ഓക്കേ,
1: താങ്ക് യു.

0: അച്ഛനെന്നാ ഇത്ര സന്തോഷം? ഹാള് കിട്ടിയാ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
3: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
4: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
5: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
1: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
5: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
4: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
5: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
1: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
5: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
5: ആ പിന്നെന്നാ?
2: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
6: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
2: ഇന്നത്തെ ഇഷ്ടഗാനങ്ങളിലെ അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ.
7: ഹലോ,
2: നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ?
7: ഞാൻ മഹേഷ് കുറ്റാട്ട് വരുന്നു.
2: മഹേഷ് ഏട്ടാ, സുഖാണോ?
7: പോകുന്നു.
2: എന്തൊക്കെയുണ്ട് വിശേഷം?
7: നല്ല വിശേഷം, സുഖമായി പോകുന്നുണ്ട്, കുഴപ്പമില്ല.
2: ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
7: നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന സിനിമയിലെ പവിഴം പോൽ പവിഴാതരം പോൽ എന്ന പാട്ടില്.
2: ആർക്കു വേണ്ടിയാ ചോദിച്ചത്?
7: ഈ പാട്ട് അധിക ഗാനമേളയിൽ പാടുന്ന ഒരു ബാലകൃഷ്ണനാട്ടുണ്ട്, നമുക്ക് സ്വർണ്ണക്കാരും ബാലകൃഷ്ണനാട്ട്.
2: അവിടെ തന്നെയാണോ?
7: എന്റെ വീടിനടുത്ത് തന്നെയാണ്. ഒരു മറ്റു തൊഴിലാളിയാണ്, സിമെന്റ് എടുക്കുന്ന തൊഴിലാളിയാണ്. കല്യാണ വീട്ടിലും ചെറിയ ചെറിയ സ്ഥലത്തെല്ലാം പാട്ടി പരിപാടികളും പാട്ട് പറഞ്ഞു. ഈ പാട്ട് നന്നായിട്ടാണ് പാടും, യേശുദാസിനെക്കാളും നന്നായിട്ട് തോന്നും ചില സ്ഥലങ്ങളിൽ.
2: അത്രയും മനോഹരമായിട്ട് പാടുന്ന ആളാണ്. ഓക്കേ, അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിട്ടാണ് ഈ പാട്ട് ചോദിച്ചത്.
7: അതെ അതെ. അയാൾ ചിലപ്പോ കേൾക്കുന്നുണ്ടാവില്ല,
2: എങ്കിലും ബാലകൃഷ്ണനോട് നമുക്ക് പറയാം ചേട്ടന് വേണ്ടിട്ടാണ് ഈ പാട്ട് ചോദിച്ചതെന്ന്. പിന്നെ വേറെന്തൊക്കെയാണ്? അവിടെ മഴ ഉണ്ടായിരുന്നോ? വെയിലാണോ ഇപ്പൊ കാലാവസ്ഥ?
7: മഴ പോയിട്ടുണ്ട്, പക്ഷെ എപ്പം വരുമ്പോ നിങ്ങളെ രാവിലത്തെ പരിപാടി പോലെ മിന്നൽ ചുഴലി പോലെ മിന്നൽ മഴയല്ലേ?
2: അതാണ് ഇല്ലേ ഇപ്പൊ പ്രശ്നം. ഓക്കേ, അപ്പൊ
7: നിങ്ങൾ ഇപ്പോ ശേഷം പത്രക്ക് കൂട്ടാത്തത് വളരെ നന്നായിട്ടോ.
2: ആണോ, ഒത്തിരി സന്തോഷം.
7: ഇനി അത് 3:30 മുതലും കൂട്ടാതിരിക്കാം, 24 മണിക്കൂർ ആക്കിയായിരിക്കും.
2: ഓക്കേ, എന്തായാലും അത് പരിഗണനയിൽ വെക്കാം. ഇപ്പൊ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്രക്ക് ക്ലോസ് ചെയ്യല്ലേ എന്ന്. അപ്പോ അത് പരിഗണിച്ചിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 3 മണിവരെ കൊടുക്കുന്നത്. ഇനിയിപ്പോ മഹേഷ് ഏട്ടൻ പറഞ്ഞ കാര്യം കൂടെ ഞങ്ങള് നോക്കുന്നതാണ്.
7: ഇത് നമ്മളെപ്പോഴത്തെ ആള് ടൈലർ, സ്വർണ്ണപ്പണിക്കാർ, വലിയ ഉപകാരമാണ്.
2: അതെ, പാട്ട് കേട്ടോണ്ട് ജോലി ചെയ്യാലോ.
7: പാട്ട് കേട്ടോണ്ട് ജോലി ചെയ്യാം.
2: പ്രത്യേകിച്ച് പണിയെടുക്കുന്ന ടൈം വരുന്നത് ഈ ഒരു ഗ്യാപ്പ് ആണല്ലോ അല്ലേ? പാട്ട് പാടിത്തരുന്നു ഈ പാട്ട്?
7: അയ്യോ, നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മോട്ടോർ ശരിയാക്കി തരാം, പാട്ട് പാടാനൊന്നും പറ്റില്ല.
2: അത് മാത്രം പറ്റില്ല. അല്ല, കഴിഞ്ഞ ദിവസം നല്ല ഇടിയും മഴയൊക്കെ ഉണ്ടായിട്ടില്ലേ, അപ്പൊ സ്വാഭാവികമായിട്ടും വർക്ക് കൂടുതലാവാനുള്ള സാധ്യതയുണ്ടല്ലോ. അതല്ലേ, ആ ശരിക്കും പറഞ്ഞാല് ഈ മോട്ടോർ ടെക്നീഷ്യനൊക്കെ സംബന്ധിച്ച് നമ്മുടെ ചാകര എന്നൊക്കെ പറയില്ലേ, എല്ലാം ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്തോണ്ടാന്നോ?
7: ഇത് പെട്ടെന്ന് ചെയ്ത് കൊടുക്കണതല്ലേ?
2: അതെ,
7: 2 ദിവസത്തേക്കൊന്നും വെക്കാൻ പറ്റില്ല. ബോർവെൽ അല്ലെങ്കിൽ വെള്ളം ബക്കറ്റിട്ട് വലിക്കാൻ പറ്റാത്തല്ലേ, ഭയങ്കര പാടാ. നിങ്ങൾ ഉറച്ചു കഴിഞ്ഞ് വരുത്തേണ്ടി വരും.
2: ഓക്കേ, അപ്പൊ മിതമായ നിരക്കിൽ മതി ഇടിയും മിന്നലും ഒക്കെ. ഓക്കെ, അപ്പൊ ഈ ഒരു പാട്ട്, ചോദിച്ച പാട്ട്, നമുക്ക് വർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്നുള്ള സിനിമയിലെ പാട്ടാണ്, നല്ല പാട്ടാണ്. എല്ലാവർക്കും വേണ്ടിട്ട് കേൾപ്പിച്ചു കൊടുക്കാം, പ്രത്യേകിച്ച് ബാലകൃഷ്ണേട്ടന് വേണ്ടിട്ട് അല്ലേ? ഓക്കെ, വിളിച്ചാൽ ഒത്തിരി സന്തോഷം. വീണ്ടും വിളിക്കുക.
7: താങ്ക് യു.
8: ഓക്കേ.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648,
0: 9656943 21.
2: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
3: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
1: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ, ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
4: നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞാ?
4: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
4: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
4: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
1: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം. ഇഷ്ടഗാനങ്ങളിലെ അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ, നമസ്കാരം. ആരാണ്?
5: സന്തോഷ്, കോഴിക്കോട്.
1: കോഴിക്കോട് നിന്ന്? പെട്ടെന്ന് മനസ്സിലേക്ക് വാളയാർ നാണോ എന്നാ ചോദിക്കാൻ വരുന്നത്. വീട്ടില്
5: അഞ്ചാറ് മാസം കഴിഞ്ഞു, ഇപ്പോഴും പിന്നെ മേടത്ത് വാളയാറാക്കാണല്ലേ.
1: അതെ അതെ, ഇപ്പോ വീട്ടില് സ്വസ്ഥായിട്ടിരിക്കുന്നു.
5: സുഖായിരിക്കുന്നു.
1: ഏത് പാട്ടാ കേൾക്കണ്ടേ?
5: എനിക്കൊരു തമിഴ് പാട്ടാ.

0: നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ധർമ്മത്തിൽ തലൈവൻ എന്ന് പറയുന്നത് മറ്റേ ജന്മദൂരൈ ദിനം പാടും തമിഴ് പാട്ട് എന്നൊരു പാട്ടുണ്ട് മറ്റേ എസ് പി വി പാടി
1: പാടിയിട്ടുള്ള പാട്ട് അല്ലേ. ഇന്ന് വെറൈറ്റി പാട്ടാണല്ലോ തിരഞ്ഞെടുത്തത്.
0: അല്ല നമുക്ക് ഞാനും വാളയാർ താമസിച്ചുകൊണ്ട് എനിക്ക് ഒരു ആള് ടച്ച് ഉണ്ടാവുള്ളൂ, തമിഴ് ടച്ച് ഉണ്ടാവുള്ളൂ.
1: അതെ, തമിഴില് സംസാരിക്കാറുണ്ടായിരുന്നോ?
0: ഓ പിന്നെ നമ്മളെ കൂടെ വർക്ക് ചെയ്തൊക്കെ തമിഴ്മാരാണ്, വർക്കുകളൊക്കെ തമിഴ്, തമിഴ്, കന്നഡ, ഹിന്ദി എല്ലാം
1: ഉണ്ടായിരുന്നു. അപ്പൊ എത്ര ലാംഗ്വേജ് അറിയാ ഇപ്പോ?
0: ഇപ്പൊ തൽക്കാലം നമുക്ക് അറിയാവുന്ന മെയിൻ ലാംഗ്വേജ് മലയാളം, ഇംഗ്ലീഷ്, അതും വിട്ടത് ഹിന്ദി, തമിഴ്, തെലുങ്ക്.
1: ഇത്രയും ഭാഷ അറിയാം?
0: അറിയാം, സംസാരിക്കാൻ അറിയാം, എഴുതാൻ അറിയില്ല.
1: ആ സംസാരിക്കാൻ അറിഞ്ഞാ മതില്ല, നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വെള്ളം ചോദിക്കാൻ പറ്റണല്ലോ. ഓ
0: അശ്വിനിയോടല്ലേ?
1: അശ്വിനിയാണ്.
0: മാഡത്തിന്റെ കഴിഞ്ഞ ഓണത്തിന് ഒരു കവിതാ സമാഹാരം.
1: ഓണത്തിന് ഏത്?
0: ഞാന് മറ്റേ ഒരു സമയത്ത് ഉണ്ടായിരുന്നു ഓണത്തിന്റെ സമയത്ത്. കവിതയാണോ കഥയാണോ എന്ന് അറിയില്ല, ഒരു ചെറിയൊരു ഡൗട്ട് എഴുതിയിരുന്നില്ല മാഡം. ആ സമയത്ത് പ്രശ്നമുണ്ടായിരുന്നില്ലേ?
1: ഓ അങ്ങനെ, കഥ, അതൊരു കഥയായിരുന്നു.
0: ആ അതെ അതെ, ഞാൻ റിപ്പീറ്റ് നോക്കിയപ്പോ ആ സമയത്ത് കിട്ടിയില്ല.
1: ഓ ആണോ?
0: ഒരു സമയത്ത് അന്ന് മറ്റേ ഒരു കൺവേഴ്സേഷൻ ആയിരുന്നില്ല അവരുണ്ടായിരുന്നു.
1: അതല്ലേ, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ നോക്കാം. ഓക്കെ, പിന്നെ വീട്ടിലിരിക്കുമ്പോ എന്തൊക്കെയാണ് പരിപാടി?
0: അതെ, ഇന്നിപ്പോ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, രാവിലത്തെ എല്ലാ കാര്യങ്ങളും കഴിച്ചപ്പോ ഉച്ച ഫ്രീ ആണ്, ഉച്ചക്കേഷൻ
1: പുറത്തിറങ്ങണം. റിട്ടയർമെന്റ് ലൈഫ് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് പ്രത്യേക പദ്ധതികളൊന്നും രൂപീകരിച്ചിട്ടില്ല.
0: പദ്ധതികൾ രൂപീകരിക്കണമെങ്കിൽ മകളുള്ളതുകൊണ്ട് പെട്ടെന്ന് രൂപീകരിക്കാനുള്ള സാഹചര്യമല്ല.
1: ഓ അതെയോ, മകളിപ്പോ നാട്ടിലുണ്ടോ?
0: അപ്പോൾ വന്നിട്ടുണ്ട്, രണ്ടു ദിവസം
1: വന്നിട്ടുണ്ടായിരുന്നു.
0: പൂജ ഹോളിഡേസ് അല്ലേ?
1: അതെ,
0: ബാംഗ്ലൂര് പൂജയുടെ ടൈം ഇപ്പൊ തുടങ്ങി, ഇന്ന് മുതൽ പൂജ 10 ദിവസം ലീവ് ആണ് അവർക്ക്.
1: ഓക്കെ, ആ സമയത്ത് വന്നിട്ടുണ്ട് അല്ലേ?
0: ആ ഇപ്പൊ ഇവിടെ വീട്ടിലുണ്ട്, അപ്പൊ അവരും മറ്റേ അനുവന്റെ അമ്പലം പിന്നെ വൈദ്യുതി വീട്ടിൽ പോയിരിക്കും.
1: അപ്പോ സന്തോഷിട്ട് മാത്രം വീട്ടിലുള്ളൂ ഇപ്പോ?
0: അവരൊക്കെ
1: എപ്പഴാ തിരിച്ചു
0: വരുന്നത്?
1: ഇന്ന് വരുവോ? അങ്ങനെ. ഓക്കേ, അവിടെ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഇവിടെ നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞു.
0: ആ കഴിഞ്ഞു, രണ്ടും കിട്ടിയില്ല. ചെറുതായിട്ടൊന്ന് രാത്രി പുലർച്ചയ്ക്ക് പെയ്ത മഴ, നല്ല പിന്നെ മഴ പെയ്യില്ല.
1: അതെയോ? ഇവിടെ ഇടിയും മിന്നലൊക്കെ ആയിട്ട് നല്ല ഘനഗംഭീര മഴ ഒന്ന്
0: കഴിഞ്ഞു.
1: അതെ, ഈ മഴ കണ്ടാലും അങ്ങോട്ടേക്ക് ഇനി കിട്ടണമെന്ന്
0: നിർബന്ധമില്ലല്ലോ. അതെ, അത്
1: കഴിയുമ്പഴേക്ക് ചൂട് കൂടാൻ
0: തന്നെയാണ്.
1: കൃഷി പരിപാടികളൊക്കെ നോക്കുന്നുണ്ടോ വീട്ടില്?
0: കൃഷിയൊന്നുമില്ല, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല, കാരണം നമുക്ക് തേങ്ങ വലിക്കുക
1: പക്ഷെ നല്ലതല്ലേ. പൊതുവെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ റിട്ടയർമെന്റ് കഴിഞ്ഞാല് മെയിൻലി കൃഷിയിലേക്കാ ഫോക്കസ് ചെയ്യുന്നത്.
0: അതെ, നമുക്ക് കൃഷി എന്ന് പറയുമ്പോൾ അതിന്റെ പുറകെ പോകണം.
1: അതെ, അത് ശരിയാ.
0: അതെ, കാരണം ഡെയിലി അതിന്റെ പുറകെ നടന്നാലും നമുക്ക് രാവിലെ ഞാൻ പറയാം, ഞാനിപ്പോ വൈഫും മകനും അത്രയ്ക്കുള്ളപ്പോ മകൾ വന്നിരിക്കുന്നുണ്ടാവും. എന്നാലും മകന് ക്ലാസ് പോയി കഴിഞ്ഞ പിന്നെ ഞാനും വൈഫ് മാത്രമേ ഉണ്ടാവുള്ളൂ, അവർക്ക് വീട്ടിലെ കാര്യങ്ങളും മറ്റേ കൃഷി നോക്കാനുള്ള ടൈം ഉണ്ടാകും കിട്ടും തോന്നില്ല.
1: സന്തോഷായിട്ട്
0: ഞാൻ പറഞ്ഞു ജോലിക്ക് പോകുന്ന, ഞാൻ പറഞ്ഞില്ല ജോലിക്ക് ഉണ്ടെന്ന്? താൽക്കാലികമായി ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, മഠത്തില് അറിയില്ല.
1: ഓ, അതിന്റെ ഇടയിൽ ഇത് പറ്റില്ല എന്നല്ലേ?
0: ആ അതെ, പറ്റില്ല. അവസാനം സാറ
1: അറിയാം,
0: ഇന്ന് സൺഡേ ഓഫ് ആയതുകൊണ്ട് തിങ്കളാഴ്ച രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് എത്തുള്ളൂ.
1: ഓ അങ്ങനെ തന്നെയാണ് അല്ലേ?
0: വൈഫിനാണെങ്കിൽ രാവിലത്തെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും മകന്റെ കാര്യങ്ങളും പിന്നെ വൈകിട്ട് പിന്നെ വീട്ടിലെ കാര്യങ്ങൾ തപ്പിക്കാൻ, പിന്നെ ഗ്രോബേക്ക് അത്യാവശ്യം മറ്റേ കുരുമ്പും മറ്റേ അത്യാവശ്യം മുളക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഗ്രോബേക്കില്.
1: ശരിയാണ്, നമ്മള് നന്നായിട്ട് പരിപാലിച്ചില്ലെങ്കിൽ പിന്നെ കൃഷി കൊണ്ട് കാര്യമില്ല,
0: പിന്നെ കാര്യമില്ല, മൊത്തം നശിച്ചു പോകും നമുക്ക്, നമ്മളെ നഷ്ടാവുള്ളൂ.
1: അത് ശരിയാണ്. അപ്പോ എന്തായാലും ഇന്ന് ചോദിച്ച പാട്ട് ഡെഡിക്കേഷൻ ഉണ്ടോ സ്പെഷ്യൽ?
0: ഡെഡിക്കേഷൻ നമ്മുടെ വൈഫിന് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാ. വൈഫില്ലാത്തോണ്ട് ഇപ്പൊ അത്യാവശ്യം പാടുമായിരുന്നു. ഇപ്പൊ ഇവിടെല്ലാത്തോണ്ട് അവക്ക് വേണ്ടി ഡെഡിക്കേഷൻ ചെയ്യുന്നു.
1: ഓക്കെ, അപ്പൊ ആളെടുത്ത് ഞങ്ങൾ അന്വേഷിച്ചു എന്ന് പറയണം.
0: മസ്റ്റായിട്ടും.
1: ഓക്കെ, ഭാര്യ കൂടെ ഇല്ലാത്തപ്പോഴാണ് ഭാര്യക്ക് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം തോന്നിയത്. അതെ, അപ്പൊ ഞങ്ങൾ അന്വേഷിച്ചു എന്ന് പറയാ, ഈ പാട്ട് ഭാര്യക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് കേൾപ്പിച്ചു കൊടുക്കാം.
0: ഓ,
1: ഒത്തിരി സന്തോഷം. ഓക്കെ, താങ്ക് യു.

റേഡിയോ മലപ്പാറിന്റെ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കൂടെയുണ്ടായിരുന്നത് ഞാൻ അശ്വിനി. സാങ്കേതിക സഹായം നൽകിയത് സൂര്യ ഇടവന.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: അമിൻതാ, ഓ അമിൻതാ.
1: ഏല്ലപ്പ, ഇതെന്തൊരു പോക്കാണ്?
0: ഇടോ ഇങ്ങേ ഇങ്ങേ, ഇതാ ഇവിടെ നോക്ക്.
1: ഏല്ലപ്പ, ഇങ്ങളിത് എന്ത് പോക്കാ പോന്ന്?
2: എനിക്ക് എന്നോട് വർത്താനത്തിന് നേരമില്ല കരണ, എനിക്ക് വേഗം പോണോ?
1: അതെന്ത് പോക്ക എന്റെ അമിൻത?
2: ഇനി എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ വർത്താനത്തിനൊന്നും നിക്കൂലട്ടാ. ഇനി എന്നെ കാണാൻ മറ്റു നീ അങ്ങോട്ട് വരൂ വേണ്ട. എനിക്ക് അതിനൊന്നും നേരമില്ല, എന്നോട് വർത്താനത്തിനേ എനിക്ക് നേരമില്ല.
1: അല്ല അമിൻത, ഞാൻ അതിന് നിങ്ങളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ.
2: നീ ഒന്നും ചെയ്യേണ്ട കരണ, പക്ഷെ എനിക്ക് നിന്നോട് വർത്താനത്തിന് നേരമില്ലാന്ന്.
1: അല്ലപ്പ, ഇങ്ങനെ തിരക്കിട്ട് പോവാൻ എന്നാന്ന് കാരണം നിങ്ങൾ പറയണ?
2: അപ്പൊ നീ ഈ ലോകത്തൊന്നല്ലേ ജീവിക്കുന്നേ?
1: എന്റെ അമിൻത, നിങ്ങൾ ഇങ്ങനെ എന്നെ ടെൻഷൻ അടിപ്പിക്കാണ്ട് കാര്യം പറ.
2: നീ ഇതൊന്നും അറിയല്ലേ കരണ.
1: അമിൻത, എനിക്ക് എന്തെല്ലോ ആദ്യാന്ന്, നിങ്ങൾ ഒന്ന് വേഗം പറ കാര്യോ.
2: ആദ്യം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നീ നാട്ടിൽ നടക്കുന്ന കാര്യം അറിയില്ല എന്ന് പറയുമ്പോ എനിക്കൊരു വിഷമമുണ്ട് കേട്ടാ.
1: എന്റെ അമിൻത, ഒരു വക കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നല്ലേ. ഞാൻ അറിയാത്ത സംഭവം എന്നാണ്?
2: റേഡിയോ മലബാർ പൂട്ടുന്നില്ല പോലും.
1: അല്ല, അതിനത് പൂട്ടുന്നുണ്ടേനാ.
2: അങ്ങനത്തെ പൂട്ടലല്ല, നമ്മള് രാവിലെ 5 മണിക്ക് തുറന്നു വെച്ചാല് 10 പൂട്ടലില്ലേനുവാ. ഇനിയിപ്പോ അതില്ല പോലു.
1: ഇല്ലേ?
2: ഇല്ലാന്ന്. 5 തുറന്നു വെച്ചാല് 3 വരെ പരിപാടികളാന്ന്.
1: അതെയാ?
2: ആ.
1: ഓ, എന്നാ പിന്നെ നമുക്ക് വീട്ടിൽ കുത്തിരുന്ന് പരിപാടിയെല്ലാം കേക്കാലോ.
2: പിന്നെന്താ, അതല്ലേ ഞാൻ പറഞ്ഞിന്നോട്, എനിക്ക് ഇന്നോട് വർത്താനത്തിന് നേരമില്ലാന്ന്.
1: ഓ, അപ്പൊ പരിപാടി കേക്കാൻ വേണ്ടി പോകുന്ന തിരക്കിലാന്നല്ലേ.
2: പിന്നെന്താ,
1: എന്നാ പിന്നെ നിങ്ങള് വേഗം പോയിക്കോളി.
2: നീ എടി പോന്ന്,
1: ഞാനും വീട്ടിൽ പോയിട്ട് പരിപാടിയാക്കട്ടെ.
2: അതന്നെ.

ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

ഷിബു ചക്രവർത്തി എഴുതിയ വരികൾക്ക് ഈണം പകർന്നത് ശരത്. ചിത്രപാടിയ ഗാനം പൂന്തിങ്കളും തേങ്ങുന്നുവോ മലർമഞ്ചവും മാഞ്ഞുവോ. 2000-ൽ മാത്യു പോൾ സംവിധാനം ചെയ്ത അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു എന്നതാണ് സിനിമ.

മഞ്ഞളമൂടിയ മകരപ്പാടം, മനസ്സു തുളുമ്പിയ വെള്ളരിയോളം, പപ്പൻ പയറ്റുവിള സംവിധാനം ചെയ്ത ദി വാറന്റ് എന്ന സിനിമയിലെ വരികളാണ് ഇത്. എഴുതിയത് എസ് രമേശൻ നായർ, സംഗീതം ഡി ശിവപ്രസാദ്, പാടിയത് എം ജി ശ്രീകുമാറും സ്വർണലതയും.

കെ പി മധു സംവിധാനം ചെയ്ത് 2000-ൽ പുറത്തിറങ്ങിയ കോമഡിക്ക് പ്രാധാന്യം നൽകിയ സിനിമയായിരുന്നു വിനയപൂർവം വിദ്യാധരൻ. ഇതിൽ അമ്മയെക്കുറിച്ച് കൈതപ്രം എഴുതി ഈണം കൊടുത്ത വരികൾ, എണ്ണിയാൽ തീരാത്തൊരിഷ്ടങ്ങളായി, വാത്സല്യമൊഴുകുന്ന നിമിഷങ്ങളായി. ആലാപനം യേശുദാസ്.

ഈശ്യാമ സന്ധ്യയിൽ മായുമോ വാസരം, സ്പർശം എന്ന സിനിമയ്ക്ക് വേണ്ടി എസ് രമേശൻ നായർ എഴുതിയ വരികൾ, ശരത്തിന്റെ സംഗീതം, യേശുദാസിന്റെ ശബ്ദം.

ഹരികുമാർ സംവിധാനം ചെയ്ത സ്വയംവര പന്തൽ എന്ന സിനിമയ്ക്ക് വേണ്ടി വേണുഗോപാൽ പാടിയ ഗാനം കന്നിനില കൈവളയും കളഭമുകിൽ കനവൊളിയും. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6.

0: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഈ ആഴ്ചത്തെ പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
2: സ്വാഗതം.
1: നമുക്ക് നേരിട്ട് കത്തുകൾ വായിച്ചു തുടങ്ങാം. ആദ്യത്തെ പ്രതികരണം ആരുടേതാണ്?
2: തങ്കമണി രാമചന്ദ്രൻ വയക്കര ശ്രീകണ്ഠാപുരത്തു നിന്ന് അയച്ചതാണ്.
1: ഒരു ദീർഘമായ പ്രതികരണമാണ്. ആദ്യമായി പത്രവിശേഷം എന്ന പരിപാടിയെ കുറിച്ചാണ് തങ്കമണി രാമചന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 6:25 ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ എന്ന തലക്കെട്ടിൽ വരുന്ന പത്രവിശേഷത്തിൽ വളരെ ഉപകാരപ്രദമായ ഒരുപാട് വാർത്തകൾ ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അഭിനന്ദിക്കുകയാണ്. ഇത്തരം ഉപകാരപ്രദമായ പരിപാടികൾ തുടർന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യമായിട്ട്
2: രാവിലെ ജോലിക്ക് പോകുന്നവർക്ക് പത്രം വായിക്കാൻ സമയമുണ്ടായെന്ന് വരില്ലല്ലോ, ഈ വാർത്തകൾ കേട്ടാൽ അതിന് പരിഹാരമാകും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്.
1: മാത്രമല്ല, ഞങ്ങളുടെ പത്രവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത, റേഡിയോയിലൂടെ അല്ലാതെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഏതാണ്ട് 10,000-ലധികം ആളുകൾ അതിരാവിലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ദിവസം നമ്മുടെ ഫോർവേഡ് അല്പം വൈകിയാൽ നമ്മുടെ രാമകൃഷ്ണൻ പഴശ്ശിക്ക് വിളി വരും. അത് ഗ്രൂപ്പുകളിൽ നിന്ന് ഗ്രൂപ്പുകളിലേക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. എല്ലാ ദിവസവും രാവിലെ 4 നമ്മൾ ഓൺലൈൻ പത്രങ്ങൾ 2-3 പത്രങ്ങൾ വായിക്കുകയും ആ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ കോർത്തിണക്കിക്കൊണ്ടാണ് 10-മിനിറ്റ് ദൈർഘ്യമുള്ള പത്രവിശേഷം തയ്യാറാക്കുന്നത്. റേഡിയോ മലബാറിൻ്റെ ഏറ്റവും ഇൻഫോർമേറ്റീവ് പ്രോഗ്രാമായിട്ട് ഈ പരിപാടി എല്ലാവരും അംഗീകരിച്ചതാണ്. അതിന് തങ്കമണി രാമചന്ദ്രൻ്റെ ഈ അഭിപ്രായവും ഞങ്ങൾ അങ്ങേയറ്റം വിലമതിക്കുകയാണ്. അടുത്തത് ഏത് പരിപാടിയെക്കുറിച്ചാണ്?
2: നെല്ലിക്ക നാടകത്തെക്കുറിച്ചാണ് അടുത്തതായിട്ട് എഴുതിയിട്ടുള്ളത്.
1: നെല്ലിക്ക നാടകത്തിൻ്റെ 2 വളരെ വളരെ മികച്ചതായിരുന്നു. ഇതുവരെ റേഡിയോ നാടകങ്ങൾ കേട്ടതിൽ വെച്ച് മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു നാടകമാണ് നെല്ലിക്ക. അഭിനേതാക്കളെല്ലാം അവരവരുടെ ഭാഗങ്ങൾ വളരെ നന്നായി അവതരിപ്പിച്ചു. അഭിനന്ദനങ്ങൾ. നാടക ചർച്ചയും വളരെ നന്നായിരുന്നു. അഭിനയിച്ചവർ സ്വന്തം അനുഭവങ്ങൾ പങ്കുവച്ചതൊക്കെ വളരെ നന്നായിരുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.
2: അടുത്തത് ശാസ്ത്രവീതിയിൽ ശ്രീ വിജയകുമാർ ബ്ലാത്തൂർ കൊതുകുകളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം കൗതുകം പകരുന്നതായിരുന്നു. ഏത് ജീവിയെപ്പറ്റിയും കൗതുകകരമായി അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവുകൾ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല.
1: അവതാരകൻ അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുകയാണ് തങ്കമണി രാമചന്ദ്രൻ. വളരെ ശരിയാണ്, വിജയകുമാർ ബ്ലാത്തൂർ അവതരണത്തിന്റെ പ്രത്യേക ശൈലി കൊണ്ടും അറിവ് കൊണ്ടും ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ അങ്ങേയറ്റം ആകർഷിക്കുന്നുണ്ട്. ശാസ്ത്രവേദി തുടർന്നും കേൾക്കുക. ഗീതാ ചെങ്ങന്നൂരിൻ്റെ ഒരു ചെറിയ പ്രതികരണമുണ്ട്. എൻ്റെ കഥ കേട്ട് ഒത്തിരി സന്തോഷം. എന്താണ് വിഷയം?
2: സർഗജാലകത്തിൽ ഗീത അയച്ചൊരു കഥ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ചാണ് ഗീത പ്രതികരിച്ചത്.
1: സന്തോഷം. നഫീസ കുഞ്ഞപ്പ പന്താവൂരിൻ്റെ കാർഡ് ഈ ആഴ്ചയും വന്നിട്ടുണ്ട്. സംഗീത പരിപാടികളെ കുറിച്ചാണ് അവർ പലപ്പോഴും പറയാറുള്ളത് അല്ലേ?
2: അതെ.
1: ഏത് പരിപാടിയാണ്?
2: ഇഷ്ടങ്ങൾ ഇണങ്ങൾ പരിപാടിയിൽ 27:09 അജയ് പാലക്കര പങ്കെടുത്ത പരിപാടി എസ് ജാനകിയമ്മ സമർപ്പണ സംഗീതയാത്രയായി. ഓരോ ഗാനങ്ങളും ശ്രുതിമധുരം.
1: വളരെയധികം സന്തോഷം. ബീന മണ്ണൂർ പറമ്പിൻ്റെ പ്രതികരണമാണ്. മലയാള ചലച്ചിത്രങ്ങളിൽ എന്തൊക്കെയോ കാരണം കൊണ്ട് ശ്രദ്ധിക്കാതെ പോയ നല്ല പാട്ടുകളുണ്ട്. അത്തരം പാട്ടുകൾ തിരഞ്ഞെടുത്ത് ആഴ്ചയിൽ ഒരു ചലച്ചിത്ര ഗാന പരിപാടി നടത്തിക്കൂടെ? അതുപോലെ ചലച്ചിത്ര ഗാനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒട്ടേറെ ലളിത ഗാനങ്ങൾ ഗാനശില്പികൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അത്തരം പാട്ടുകൾ കൂട്ടിച്ചേർത്ത് ഒരു വ്യത്യസ്ത പരിപാടി ആഴ്ചതോറും അവതരിപ്പിച്ചുകൂടെ? നല്ലൊരു നിർദ്ദേശമാണ്. ഏറെയൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ മലയാള ചലച്ചിത്ര ശാഖയിൽ ധാരാളമുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും പല പരിപാടികൾക്കുള്ളിൽ, ചില ടോപ്പിക്കൽ പരിപാടികൾക്കുള്ളിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ പാട്ടുകൾ പോലും ഉൾക്കൊള്ളിക്കാറുണ്ട്. അതൊരു പ്രത്യേക പരിപാടിയായിട്ട് ആലോചിക്കാവുന്നതേയുള്ളൂ. അതുപോലെ ആർദ്രഗീതങ്ങൾ എന്ന ഒരു പരിപാടിയിൽ ലളിതഗാനങ്ങൾ ഉൾക്കൊള്ളിക്കാറുണ്ട്. അതിൻ്റെ രചയിതാക്കളെയും പശ്ചാത്തലത്തിൽ പങ്കെടുത്തവരെയും കുറിച്ചുള്ള വിവരണങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ബീന മണ്ണൂർ പറമ്പിന് പുതിയ നാടകം അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നും കൂടി അറിയിച്ചിട്ടുണ്ടല്ലേ?
2: നെല്ലിക്കുള്ള അഭിനന്ദനവും കൂടി അറിയിച്ചിട്ടുണ്ട്.
1: സന്തോഷം. തുടർന്ന് എഴുതുക. അടുത്തത് ടി വി രമേശ് മുള്ളൂൽ തളിപ്പറമ്പിൽ നിന്നും എഴുതുകയാണ്.
2: ശ്രീ ജയകുമാർ IAS ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹം രചന നിർവഹിച്ച സിനിമാ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ പരിപാടി ഒരുപാട് അപൂർവമായി കേൾക്കുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിയത് വളരെ നന്നായി തോന്നി.
1: അദ്ദേഹത്തിന് ഈ ഗാനോപഹാരം നൽകിയ റേഡിയോ മലബാറിനും ഗാനങ്ങൾ നിർദ്ദേശിച്ച രാഗപൂവത്തൂരിനും ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഇനിയും ഇതുമാതിരിയുള്ള റേഡിയോ പരിപാടികൾ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ടി വി രമേശ് പ്രതീക്ഷിക്കാം. അധികം പരിചിതമല്ലാത്തൊരു പേരായതുകൊണ്ട് പ്രതികരണത്തിലേക്ക് ആദ്യമായിട്ടാണെന്ന് തോന്നുകയാണ്. തുടർന്നും കൃത്യമായി എല്ലാ ആഴ്ചയും നിങ്ങളുടെ പ്രതികരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അടുത്ത കത്തിലേക്ക് പോവാം.
2: ടി വി രമേശ് നമ്മളെ ഇവിടെ ഒരു ജനകീയത്തിലെ അഭിമുഖത്തിന് വന്നിട്ടുണ്ടായിരുന്നു. പഞ്ചഗുസ്തി മത്സരത്തിൽ നാഷണൽ വിന്നറാണ് അദ്ദേഹം. രണ്ടാമത്തെ തവണയാണെന്ന് തോന്നുന്നു.
1: അപ്പോൾ അതിഥിയായിട്ട് വന്ന ആളാണ് രമേശ്. തീർച്ചയായിട്ടും ഈ പ്രതികരണങ്ങൾ ഞങ്ങൾ ആതിഥേയരുടെ ഒരു പദവിയാണ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളുടെ പരിപാടികൾ കൂടാതെ മറ്റ് പരിപാടികൾ കൂടി ശ്രദ്ധിച്ചു കൊണ്ട് പ്രതികരിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് തുടരുക ടി വി രമേശ്. അടുത്തത് കെ പി ജാനകി പരിപ്പായി അയച്ച കത്താണ്.
2: വായിക്കട്ടെ.
1: വായിച്ചോളൂ.
2: ഹായ് റേഡിയോ മലബാർ, പ്രതികരണത്തിന് ഒക്ടോബർ 4 ഇഷ്ടങ്ങൾ ഈണങ്ങൾ രേഷ്മ അവതരിപ്പിച്ചത് വളരെ നന്നായി. തിരഞ്ഞെടുത്ത എല്ലാ ഗാനങ്ങളും വളരെ ഇഷ്ടമായി. രേഷ്മയുടെ ആലാപനവും സൂര്യയുടെ അവതരണവും ചേർന്ന് ആ പരിപാടി ഗംഭീരമായി. ആ പരിപാടി അവതരിപ്പിച്ച രേഷ്മയ്ക്കും റേഡിയോ മലബാറിനും അഭിനന്ദനങ്ങൾ. ഒക്ടോബർ 5 മധുരഗീതങ്ങൾ, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മാഷ അവതരിപ്പിച്ച എല്ലാ ഗാനങ്ങളും വളരെ നല്ല ഗാനങ്ങൾ. സത്യം ശിവം സുന്ദരത്തിൽ തുടങ്ങി എല്ലാ ഗാനങ്ങളും വളരെ ഇഷ്ടമായി. ആ മധുര ഗീതം അവതരിപ്പിച്ച മാഷിനെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു.
1: സന്തോഷം കെ പി ജാനകി പരിപ്പായി. തുടർന്നും പ്രതികരിക്കുക. ചന്ദ്രഭാനു തില്ലങ്കേരിയുടെ പ്രതികരണം ഈ ആഴ്ച വന്നിട്ടുണ്ട്. പ്രതികരണത്തിലൂടെ ലഭിക്കുന്ന ശ്രോതാക്കളുടെ നിർദ്ദേശങ്ങളിൽ ചിലതെങ്കിലും പരിഗണിക്കാൻ മലബാർ റേഡിയോ നിലയം തീരുമാനിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ആദ്യ ദൃഷ്ടാന്തമാണ് ഒക്ടോബർ 7 ബുധനാഴ്ച ഉച്ച 2 ഡോക്ടർ ജയകുമാറിന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുത്ത ഗാനങ്ങൾ രാഗാപുവത്തൂർ എന്ന ശ്രോതാവ് നിർദ്ദേശിച്ചത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി കേൾക്കാൻ കഴിഞ്ഞത്. രാഗപുവത്തൂരിനും അവതാരക ചന്ദ്രലേഖ മല്ലിശ്ശേരിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. തുടർന്ന് സന്ദേശഗാനങ്ങളുടെ പുനഃപ്രക്ഷേപണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശവും പരിഗണിക്കുമെന്ന് പ്രത്യാശിക്കുന്നു.
2: ഈ ആഴ്ചയിലെ മറ്റൊരു പ്രത്യേകത ഹിന്ദി ഗാനങ്ങൾ മാത്രം ഉൾപ്പെടുത്തി കൃഷ്ണകുമാർ കണ്ണോത്ത് അവതരിപ്പിച്ച മധുരഗീതങ്ങളായിരുന്നു. 70, 80, 90 ഒരുപിടി റൊമാൻറിക് ഗാനങ്ങൾ നന്നായി ആസ്വദിക്കാൻ കഴിഞ്ഞു. വ്യാഴാഴ്ച രാത്രി 10 പുനഃപ്രക്ഷേപണമാണ് കേൾക്കാൻ കഴിഞ്ഞത്. ഒരു കണക്കിൽ അത് നല്ലതായി. കാരണം ഇത്തരം റൊമാൻറിക് ഗാനങ്ങൾ രാത്രിയുടെ നിശബ്ദതയിൽ കേൾക്കുമ്പോഴുള്ള ത്രിൽ രാവിലെ കേൾക്കുമ്പോൾ കിട്ടില്ലല്ലോ. മാഷിന്റെ അവതരണത്തെക്കുറിച്ച് പറയാൻ ആളല്ലെങ്കിലും ഇങ്ങനെ പറയാം, ഒന്നും പറയാനില്ല.
1: കുരങ്ങുദീനം നാടകത്തിന്റെ ആദ്യ ഭാഗം എല്ലാവരും ചേർന്ന് നന്നാക്കിയിട്ടുണ്ട്. വരും ഭാഗങ്ങൾ കേട്ട ശേഷം കൂടുതൽ പ്രതികരിക്കാം. അന്തരിച്ച പ്രശസ്ത നടൻ നാനാ പടേക്കറിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒക്ടോബർ 9 വെള്ളിയാഴ്ച 2 പ്രക്ഷേപണം ചെയ്ത ചന്ദ്രലേഖയുടെ അവതരണത്തിലുള്ള പ്രത്യേക പരിപാടി അദ്ദേഹത്തിനുള്ള സമയോചിതമായ ആദരവായിരുന്നു.
2: ചോക്ലേറ്റ് നടന്മാർ കൊടികുത്തി വാണിരുന്ന ബോളിവുഡിൽ മറാഠി നാടകരംഗത്ത് വെന്നിക്കൊടി പാറിച്ചുകൊണ്ട് നാനാ പടേക്കർ മുംബൈ സിനിമയുടെ വർണ്ണപ്രപഞ്ചത്തിലേക്ക് കാലുകുത്തുകയായിരുന്നു. പ്രശസ്ത നടി സ്മിത പാട്ടീലാണ് അദ്ദേഹത്തെ ബോളിവുഡിൽ പരിചയപ്പെടുത്തുന്നത്. ചോക്ലേറ്റ് നടന്മാർ ഗാനരംഗങ്ങൾക്ക് പ്രാധാന്യം നൽകിയപ്പോൾ നാനാ പടേക്കർ അധികം മേക്കപ്പ് ഒന്നും ഇടാതെ നെറികിട്ട ഭരണകൂടങ്ങൾക്കെതിരെയും മറ്റും പ്രതികരിക്കുന്ന സാധാരണക്കാരന്റെ വക്താവായി. പഞ്ച് ഡയലോഗുകളിലൂടെ സിനിമാ പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കുകയായിരുന്നു. റേഡിയോ മലബാറിനൊപ്പം അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു. റേഡിയോ മലബാറിന് അഭിനന്ദനങ്ങൾ.
1: ചന്ദ്രബാനു വളരെ വിശദമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് 2-3 പരിപാടികൾ. ഒന്ന് ശ്രോതാക്കളുടെ നിർദ്ദേശം പരിഗണിച്ച കാര്യം നമുക്കിതിൻ്റെ ഒടുവിൽ സംസാരിക്കാം. മറ്റൊന്ന് ഹിന്ദി ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങൾ. തൊട്ട് മുമ്പത്തെ ആഴ്ച നമ്മൾ തമിഴ് ഗാനങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചിരുന്നു. ഗാനാസ്വാദനത്തിന് ഭാഷയുടെ ഭേദമില്ല എന്നത് വ്യക്തമാക്കുന്ന പ്രതികരണമാണ് ശ്രോതാക്കളിൽ നിന്നുണ്ടാകുന്നത്. കുരങ്ങുദീനം നാടകത്തിൻ്റെ അവസാന ഭാഗം ഇന്നും കൂടി കേട്ട് കൂടുതൽ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ അനശ്വര നടൻ നാനാ പടേക്കർ വ്യത്യസ്തമായ വേഷങ്ങൾ കൊണ്ട് നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനാണ്. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ ഞങ്ങൾ അർപ്പിക്കുക കർത്തവ്യമാണ്. അത് ശ്രദ്ധിച്ചു, അഭിനന്ദിച്ചു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അടുത്ത പ്രതികരണം
2: ബാബു ആണിക്കേരി അയച്ചതാണ്.
1: എന്താണ് ബാബു പറയുന്നത്?
2: റേഡിയോ മലബാറിന്റെ പുതിയ നാടകം കുരങ്ങുദീനം ആദ്യ ഭാഗം തന്നെ ആകാംക്ഷ നിറഞ്ഞതായിരുന്നു. പതിവിന് വ്യത്യസ്തമായി പുതിയ നാടക രചയിതാവ് വന്നതും ഈ നാടകത്തിനെ വ്യത്യസ്തമാക്കി. 70-80 കാലഘട്ടത്തിൽ നമ്മുടെ നാടും പരിസര പ്രദേശങ്ങളും പശ്ചാത്തലമായ നാടകത്തിൽ കുടിയേറ്റ കർഷകരുടെയും മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്നതും എല്ലാം വിഷയമാക്കി. രാഘവന്റെ വേഷം ചെയ്ത കൃഷ്ണേട്ടനും രവിയായി അമൽമണിയും ചന്ദ്രന്റെ വേഷം ചെയ്ത ഡോക്ടർ ജയരാജ് മട്ടന്നൂരും മേമയായി ലീന ജയരാജും സുന്ദറിന്റെ വേഷത്തിൽ ബാബുരാജ് അയ്യല്ലൂരും കലക്കി. വിഘ്നേഷായി ഷാജി മാലൂരും മാതനായി വിനോദ് അയ്യല്ലൂരും സൂപ്പർ. നാടകത്തിന്റെ അണിയറ പ്രവർത്തകർക്കും റേഡിയോ മലബാറിനും അഭിനന്ദനം അറിയിക്കുന്നു.
1: അതുപോലെ ജനകീയത്തിൽ കൂടി രാജേഷ് മാഷിന്റെയും ബാബുരാജ് അയ്യല്ലൂരിന്റെയും സംഭവ ബഹുലമായ കൂടുതൽ വിശേഷങ്ങളും കേട്ടു. നാട്ടിലെ പാട്ടെന്ന പരിപാടി കൂടുതൽ ജനകീയമാവുന്നുണ്ട്. ഈ പരിപാടിയിൽ എന്റെ നാടിനെയും പരിഗണിക്കുമെന്ന വിശ്വാസത്തിൽ നിർത്തുകയാണ്. തീർച്ചയായിട്ടും ആണിക്കരയിലേക്ക് ബാബുവിനെയും ബാബുവിന്റെ നാട്ടുകാരെയും തേടി നാട്ടിലെ പാട്ട് സംഘം എത്തുക തന്നെ ചെയ്യും അല്ലേ?
2: അതെ, തീർച്ചയായിട്ടും.
1: ഒരു പ്രതികരണം കൂടിയുണ്ട്.
2: വിജേഷ് നെല്ലൂന്നിയാണ് അയച്ചിട്ടുള്ളത്.
1: ആമകളെ കുറിച്ച് വിജയകുമാർ ബ്ലാത്തൂർ നടത്തിയ പ്രഭാഷണം വളരെ ശ്രദ്ധേയമായിരുന്നു. നമുക്ക് നിസ്സാരമായി തോന്നുന്ന പല വസ്തുക്കളുടെയും അറിവിന്റെ പിന്നാമ്പുറം ഇദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ കൂടി മനസ്സിലാക്കാൻ കഴിയുന്നു. വന്ന് ശാസ്ത്രലോകത്തിൽ ഇദ്ദേഹത്തിന്റെ പരിപാടി ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമായി തീർന്നിരിക്കുകയാണ്. അടുത്ത ശാസ്ത്രവിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം.
2: മധുരഗീതങ്ങളിൽ ഇതര ഭാഷാ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയത് വളരെ നന്നായിരുന്നു. എല്ലാ ഗാനങ്ങളും സൂപ്പറായിരുന്നു. സിദ്ദിഖ്ലാൽ സിനിമകളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ഗാനങ്ങളെല്ലാം ശ്രദ്ധേയമായിരുന്നു.
1: ഒരു പുനഃപ്രക്ഷേപണമാണെങ്കിലും അത് ഇഷ്ടപ്പെട്ടു എന്നാണ് വിജേഷ് നെല്ലൂന്നി അറിയിച്ചിരിക്കുന്നത്. വളരെയധികം സന്തോഷം. നമുക്ക് ചന്ദ്രബാനുവേട്ടൻ്റെ ഒരു പ്രതികരണത്തോട് ഞങ്ങൾക്ക് കൂടി പ്രതികരിക്കേണ്ടതുണ്ട്. ശ്രോതാക്കളുടെ നിർദ്ദേശങ്ങൾ ചിലതെങ്കിലും പരിഗണിക്കാൻ തയ്യാറായി എന്നാണ് അദ്ദേഹം അഭിനന്ദിക്കുന്നത്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ പോയ ആഴ്ച മുതൽ ഞങ്ങളുടെ പ്രക്ഷേപണത്തിൻ്റെ സമയം കാലത്ത് 5 മണിക്ക് തുടങ്ങി 3 മണിവരെ തുടർച്ചയായി തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഈ സമയത്തിനുള്ളിൽ ഇത്രയധികം പ്രക്ഷേപണ സമയം ദീർഘിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ഭാഗം പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നൽകുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു. അതുകൊണ്ടാണ് രാവിലെ 11 മണി മുതൽ 12 മണി വരെയുള്ള സമയം ശ്രോതാക്കൾ നിർദ്ദേശിക്കുന്ന ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള പരിപാടികളാക്കി ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. ഇതിൻ്റെ പുനഃപ്രക്ഷേപണം പകല് തന്നെ ഉച്ചയ്ക്ക് 2 മണി മുതൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇത് പകൽ നേരത്തെ 2 പ്രക്ഷേപണങ്ങളാണ്. അതുകൂടാതെ നമ്മൾ നേരത്തെ ശ്രോതാക്കൾ ഒരുപാട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന 2 പരിപാടികളാണ് നമ്മുടെ ആക്ഷേപഹാസ്യ പരിപാടികളായ
2: പപ്പിനിയും ടീ ടൈം ടോക്കും.
1: അതെ, പയ്യാരം പപ്പിനിയും ടീ ടൈം ടോക്കും തിരിച്ചു വരികയാണ്. ആദ്യം നമുക്ക് വളരെ പഴയത്, 2 വർഷം മുൻപ് നിങ്ങൾ കേട്ട് മറവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പപ്പിനിയെയും അതുപോലെ ടീ ടൈം ടോക്കിലെ ചായക്കട നടത്തുന്ന കിങ്ങിണിയെയും വാസുവേട്ടനെയൊക്കെ വീണ്ടും അറിയാനും അവർ കേട്ട കാര്യങ്ങൾ ഒന്നുകൂടി കേൾക്കാനും അവസരം നൽകുകയാണ്. ആഴ്ചയിൽ വിവിധ ദിവസങ്ങളിലായിട്ട് അതുകൂടി നിങ്ങൾക്ക് കേൾക്കാം.
2: മാത്രമല്ല നവരാത്രി ആഘോഷവും റേഡിയോയിൽ തുടങ്ങിയിട്ടുണ്ട്.
1: നവരാത്രി ആഘോഷം നമുക്ക് ഇന്ന് ആരംഭിക്കുകയാണ്. 9 ദിവസങ്ങളെ സംഗീത സാന്ദ്രമാക്കുവാൻ പതിവ് പോലെ പ്രശസ്ത ഗായകൻ ഭാഗവതർ, കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസൻ ഭാഗവതരും സംഘവും നവരാത്രി കൃതികൾ, നവഗ്രഹ കൃതികളാണ്, ഓരോ ദിവസവും ഓരോ ഗ്രഹങ്ങളെ വർണ്ണിക്കുന്ന കൃതികളാണ്. ഇന്നു മുതൽ ഈ മാസം 20-ാം തീയതി വരെ ഓരോ ദിവസവും നമുക്കത് കേൾക്കാം. മഹാനവമി, വിജയദശമി ദിനങ്ങളിൽ മറ്റു പ്രത്യേക പരിപാടികളും. അതുകൊണ്ട് ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. പ്രതികരിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. വീണ്ടും പ്രതികരിക്കുക. പ്രതികരണം കെയറോ സ്റ്റേഷൻ ഡയറക്ടർ, റേഡിയോ മലബാർ, അയ്യല്ലൂർ, മട്ടന്നൂർ എന്ന വിലാസത്തിൽ.
2: വാട്സാപ്പ് നമ്പർ 9037008960.
0: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
3: എനിക്കിന്നോട്
4: വർത്തമാനത്തിന് നേരൂല കരണ, എനിക്ക് വേഗം പോണോ?
3: അതെന്ത് പോക്കാ എന്റെ അമിത,
4: ഇനി എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ വർത്തമാനത്തിനൊന്നും നിക്കൂലട്ടാ. ഇനി എന്നെ കാണാൻ മറ്റു നീ അങ്ങോട്ട് വരൂ വേണ്ട, എനിക്ക് അതിനൊന്നും നേരമില്ല. ഇന്നോട് വർത്തമാനത്തിനേ എനിക്ക് നേരമില്ല.
3: അല്ല അമിത, ഞാൻ അതിന് നിങ്ങളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ.
4: നീ ഒന്നും ചെയ്യേണ്ട കരണ, പക്ഷെ എനിക്ക് നിന്നോട് വർത്തമാനത്തിന് നേരമില്ല.
3: ഇങ്ങനെ തിരക്കിട്ട് പോവാൻ ഒന്നാന്ന് കാരണം നിങ്ങൾ പറയണ.
4: അപ്പൊ നീ ഈ ലോകത്തൊന്നല്ലേ ജീവിക്കുന്നേ?
3: എന്റെ ആമിത, നിങ്ങൾ ഇങ്ങനെ എന്നെ ടെൻഷൻ അടിപ്പിക്കാണ്ട് കാര്യം പറ.
4: നീ ഇതൊന്നും അറിയല്ലേ കരണ.
3: ആമിത, എനിക്ക് എന്തെല്ലോ ആദ്യമാണ്, നിങ്ങൾ ഒന്ന് വേഗം പറ കാര്യോ.
4: ആദ്യം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നീ നാട്ടിൽ നടക്കുന്ന കാര്യം അറിയില്ല എന്ന് പറയുമ്പോ എനക്കൊരു വിഷമമുണ്ട് കേട്ടാ.
3: എന്റെ അമിത, ഒരു വക കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നല്ലേ. ഞാൻ അറിയാത്ത സംഭവം എന്നാണ്?
4: റേഡിയോ മലബാറ പൂട്ടുന്നില്ല പോലും.
3: അല്ല, അതിനത് പൂട്ടുന്നുണ്ടേന.
4: അങ്ങനത്തെ പൂട്ടലല്ല, നമ്മള് രാവിലെ 5 മണിക്ക് തുറന്നു വെച്ചാല് 10:30 പൂട്ടലില്ലേനുവാ. ഇനിയിപ്പ അതില്ല പോലു.
3: ഇല്ലേ?
4: ഇല്ലാന്ന്. 5 മണിക്ക് തുറന്നു വെച്ചാല് 3 മണി വരെ പരിപാടികളാന്ന്.
3: അതെയാ?
4: ആ.
3: ഓ, എന്നാ പിന്നെ നമുക്ക് വീട്ടിൽ കുത്തിരുന്ന് പരിപാടിയിലും കേക്കാലോ.
4: പിന്നെന്താ, അതല്ലേ ഞാൻ പറഞ്ഞു ഇന്നോട്, എനിക്കിന്നോട് വർത്തമാനത്തിന് നേരമില്ലാന്ന്.
3: ഓ, അപ്പൊ പരിപാടി കേക്കാൻ വേണ്ടി പോകുന്ന തിരക്കിലാന്നല്ലേ.
4: പിന്നെന്താ,
3: എന്നാ പിന്നെ നിങ്ങള് വേഗം പോയിക്കോളി.
4: നീ എടി പോന്ന്,
3: ഞാനും വീട്ടിൽ പോയിട്ട് പരിപാടിയാക്കിട്ട്.
4: അതന്നെ.
5: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
0: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം, ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് ഇപ്പോൾ കേൾക്കാം. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ, 7:35 സർഗജാലകം, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 റേഡിയോ എറ്റ് സ്കൂൾ, 9:00 നാടകനേരം, നാടകം കുരങ്ങ് ദിനം 1-ാം ഭാഗം. രചന ഡോക്ടർ പി വി ജയരാജ് മട്ടന്നൂർ, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. 10:00 മധുരഗീതങ്ങൾ, നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. ഇതിൽ ജി ശങ്കരക്കുറുപ്പിന്റെ ചന്ദനക്കട്ടിൽ എന്ന കവിത ആലപിക്കുന്നത് മഞ്ജുള. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:35 നവഗ്രഹകൃതികൾ 2-ാം ദിവസം. 6:45 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷമാണ് ഇതിൽ തദ്ദേശീയ അറിയിപ്പുകളും തൊഴിലറിയിപ്പുകളും നാട്ടുവിശേഷവും. 7:10 ജനകീയം. ഇതിൽ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ കഴിഞ്ഞ സീസൺ വിജയിയായ മട്ടന്നൂർ സ്വദേശിനി ദിയാരജിതുമായുള്ള അഭിമുഖം. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എയ്റ്റ് സ്കൂൾ. 8:00 മധുരഗീതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കൃഷ്ണകുമാർ കണ്ണോത്ത്. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:30 നാടകനേരം, നാടകം കുരങ്ങ് ദിനം 2-ാം ഭാഗം. രചന ഡോക്ടർ പി വി ജയരാജ് മട്ടന്നൂർ, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. 12:00 സർഗജാലകം.

അതിന് ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 ചിരിയും ചിന്തയും. 8:30 വായനശാല, ഇതിൽ മാധവിക്കുട്ടിയുടെ കാളവണ്ടികൾ എന്ന കഥ 1-ാം ഭാഗം. 9:00 നാട്ടിലെ പാട്ട്. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: അമിത ഓ അമിത
1: ഏല്ലപ്പ ഇതെന്തൊരു പോക്കാണ്?
0: ഇടോ ഇങ്ങ ഇങ്ങ ഇട നോക്ക്.
1: ഏല്ലപ്പ ഇങ്ങളിത് എന്ത് പോക്കാ പോന്ന്?
2: എനിക്ക് എന്നോട് വർത്താനത്തിനൊന്നും നേരമില്ല കരണ, എനിക്ക് വേഗം പോണോ?
1: അതെന്ത് പോക്ക എന്റെ അമിത?
2: ഇനി ഇന്റെ അടുത്ത് വന്നിട്ട് ഞാൻ വർത്താനത്തിനൊന്നും നിക്കൂലട്ടാ. ഇനി എന്നെ കാണാൻ മറ്റു നീ അങ്ങോട്ട് വരും വേണ്ട, എനിക്ക് അതിനൊന്നും നേരമില്ല. എന്നോട് വർത്താനത്തിനേ എനിക്ക് നേരമില്ല.
1: അല്ല അമിത, ഞാൻ അതിന് നിങ്ങളോട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ.
2: നീ ഒന്നും ചെയ്യണ്ട കരണ, പക്ഷെ എനിക്ക് നിന്നോട് വർത്താനത്തിന് നേരമില്ലാന്ന്.
1: എല്ലപ്പ ഇങ്ങനെ തിരക്കിട്ട് പോവാൻ എന്നാന്ന് കാരണം നിങ്ങൾ പറയണ.
2: അപ്പൊ നീ ഈ ലോകത്തൊന്നല്ലേ ജീവിക്കുന്നേ?
1: എന്റെ അമിത, നിങ്ങൾ ഇങ്ങനെ എന്നെ ടെൻഷൻ എടുപ്പിക്കാണ്ട് കാര്യം പറ.
2: നീ ഇതൊന്നും അറിയല്ലേ കരണ.
1: അമിത, എനിക്ക് എന്തെല്ലോ ആദ്യാന്ന്, നിങ്ങൾ ഒന്ന് വേഗം പറ കാര്യോ.
2: ആദ്യം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നീ നാട്ടിൽ നടക്കുന്ന കാര്യം അറിയില്ല എന്ന് പറയുമ്പോ എനക്കൊരു വിഷമമുണ്ട് കേട്ടാ.
1: എന്റെ അമിത, ഒരു വക കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നല്ലേ. ഞാൻ അറിയാത്ത സംഭവം എന്നാണ്?
2: റേഡിയോ മലബാറ് പൂട്ടുന്നില്ല പോലും.
1: അല്ല, അതിനത് പൂട്ടുന്നുണ്ടേനാ.
2: അങ്ങനത്തെ പൂട്ടലല്ല, നമ്മള് രാവിലെ 5 മണിക്ക് തുറന്നു വെച്ചാല് 10 പൂട്ടലില്ലേനുവാ. ഇനിയിപ്പ അതില്ല പോലും.
1: ഇല്ലേ?
2: ഇല്ലാന്ന്. 5 തുറന്നു വെച്ചാല് 3 വരെ പരിപാടികളാന്ന്.
1: അതെയാ?
2: ആ
1: ഓ, എന്നാ പിന്നെ നമുക്ക് വീട്ടിൽ കുത്തിരുന്ന് പരിപാടിയെല്ലാം കേക്കാലോ.
2: പിന്നെന്താ, അതല്ലേ ഞാൻ പറഞ്ഞു ഇന്നോട് എനിക്ക് ഇന്നോട് വർത്താനത്തിന് നേരമില്ലാന്ന്.
1: ഓ, അപ്പൊ പരിപാടി കേക്കാൻ വേണ്ടി പോകുന്ന തിരക്കിലാന്നല്ലേ.
2: പിന്നെന്താ,
1: എന്നാ പിന്നെ നിങ്ങള് വേഗം പോയിക്കോളി.
2: നീ എടി പോന്ന്,
1: ഞാനും വീട്ടിൽ പോയിട്ട് പരിപാടിയാക്കട്ടെ.
2: അതന്നെ.

0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ. നെടുവട്ടുകുന്ന് മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075-1756-47.
0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999-447-6836,
2: 9447-371-836,
0: 8078-502-836.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497-2-762-400.
3: ചുരികയേക്കാൾ മൂർച്ചയുണ്ടെന്നും നിന്റെ അമ്മയുടെ നാവിന് വീരാളിപ്പെട്ട് വിധാനത്തോടെ ആർത്തു വിളിച്ച് ശമമടിപ്പിക്കും എന്നും പറഞ്ഞു കാണും അല്ലേ? അതിലേറെയും പറയും. പാണന് പാട്ടുകെട്ടാൻ വേണ്ട വീരവചനങ്ങൾ എന്നും വരുമല്ലോ അവൾക്ക് നാവിൻ തുമ്പത്ത്.
4: ചിത്രപരിചയം.
5: അപ്രിയമായ സത്യങ്ങൾ പറയാതിരിക്കുക,
6: അപ്രിയമായ കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കാം.
4: അത് ഞാൻ ഉറപ്പിച്ചു.
6: ഇതിനു മുമ്പേ പല ഉറപ്പുകളും ഉണ്ടായിട്ടുണ്ട്.
7: വിഖ്യാത ചലച്ചിത്രങ്ങളുടെ മുഖവചനം, കണ്ടുമറന്ന ദൃശ്യങ്ങൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ.
8: നരസിംഹമ്മന്നാടിയാരുടെ ഭാര്യ ആയിരിക്കാൻ നിനക്ക് സമ്മതമാണ്.
7: മറവിയുടെ മാറാലക്കെട്ടുകൾക്കിടയിൽ സിനിമാ കൊട്ടകയിലെ അനശ്വര ചിത്രങ്ങളുടെ പുനരവതരണം.
3: ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു.
7: ചിത്രപരിചയം.
6: കുഞ്ഞുകണ്ണന്റെ മോളല്ലേ?
9: അതെ.
6: എന്താ പേര്?
9: മായ.
7: റേഡിയോ മലബാറിൽ ആഴ്ചതോറും
9: ഇവിടെ 1-2 തവണ വന്നിട്ടുണ്ട്. നല്ല പ്രകൃതമൊക്കെയാ.
7: മറക്കാതെ കേൾക്കുക.
0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യ പുരോഗതി ശക്തിയാർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടവിൽ വയ്ക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ മുതൽ. സമ്മേളനം ഈ മാസം 29 വരെ. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി ഗതാഗതമന്ത്രി CP ജോൺ.

0: സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവത്കരണ ക്യാമ്പയിന് നാളെ തുടക്കം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപുരോഗതി ശക്തിയാർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്ടിൽ 13,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരുകൾ മാറിയിട്ടും തമിഴ്നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനുമുള്ള പ്രതിബദ്ധതയിൽ മാറ്റമുണ്ടായിട്ടില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഈ പദ്ധതികൾ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: This is a historic day for Tamil Nadu. We are inaugurating many completed projects and laying foundations for new ones. Some will make daily travel easier. Others will strengthen industry and trade. Together, they will create jobs for young people across Tamil Nadu. I congratulate the people of the state on this occasion.
0: സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടവിൽ വെക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. ഗതാഗത നിയന്ത്രണങ്ങൾക്കനുസൃതമായി ജനങ്ങളുടെ സുഗമമായ നീക്കം ഉറപ്പാക്കണം. മെട്രോ സേവനങ്ങൾ, ഇന്റർനെറ്റ് എന്നിവ തടസ്സമില്ലാതെ ലഭ്യമാക്കണമെന്നും ഡൽഹിയിലെ ബാരിക്കേഡുകളുടെ വിന്യാസം പുനഃപരിശോധിക്കണമെന്നും പരമോന്നത കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. അതേസമയം കോടതി നിർദ്ദേശങ്ങൾ ലംഘിച്ചെന്നാരോപിച്ച് അധികൃതർക്കെതിരെ കോടതി അലക്ഷ്യ നടപടികൾ ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേന്ദ്രത്തിന് നോട്ടീസ് അയച്ച സുപ്രീംകോടതി തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻപായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഭാഗം കേൾക്കുമെന്നും അറിയിച്ചു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് നാളെ തുടക്കമാകും. 9 ദിവസമാണ് സമ്മേളനം. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29th സമ്മേളനം അവസാനിക്കും. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ഗതാഗത മന്ത്രി CP ജോൺ റിപ്പോർട്ട് തേടി. ട്രാൻസ്പോർട്ട് കമ്മീഷണർ, റോഡ് സേഫ്റ്റി കമ്മീഷണർ എന്നിവരിൽ നിന്നാണ് റിപ്പോർട്ട് തേടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ എറണാകുളം എൻഫോഴ്സ്മെന്റ് RTOയിൽ നിന്ന് റിപ്പോർട്ട് തേടി. അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് ഇന്ന് പുലർച്ചെയാണ് 3 പേർ മരിച്ചത്. നെടുമ്പാശ്ശേരി വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ബാറുകൾക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകി എക്സൈസ് മന്ത്രി M ലിജു. പ്രതിയായ 19-കാരൻ വിവിധ ബാറുകളിൽ നിന്നായി മദ്യപിച്ചിരുന്നെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. നിയമവിരുദ്ധമായി മദ്യം നൽകിയ ബാറുകൾ തിരിച്ചറിഞ്ഞ് അടിയന്തരമായി കേസെടുക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. വനിതകൾക്ക് വേണ്ടി KSFE ആവിഷ്കരിച്ച പിങ്ക് ചെട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നാളെ നിർവഹിക്കും. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടക്കുന്ന പരിപാടിയിൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ KSFE ഗ്യാരണ്ടി കമ്മീഷൻ 110.04 കോടി രൂപയും മുഖ്യമന്ത്രിക്ക് കൈമാറും. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവത്കരണ ക്യാമ്പയിന് നാളെ തുടക്കം. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനും സന്തോഷകരമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനുമായാണ് പരിപാടി ലക്ഷ്യമിടുന്നത്. ഈ മാസം 17 വരെ സർക്കാർ സ്കൂളുകളിലും സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കും. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കൌൺസിലിംഗും മാനസികാരോഗ്യ പിന്തുണയും ഉറപ്പാക്കും. തിരുവനന്തപുരം ജില്ലയിൽ ചിക്കൻ ഗുനിയ രോഗപ്രതിരോധത്തിനായി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വീടുകളിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്ന രീതി പുനഃസ്ഥാപിക്കുമെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരോഗ്യ കവചം 2026 ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രം ആരോഗ്യ പ്രവർത്തകർ പോകുന്ന നിലവിലെ രീതി ഒഴിവാക്കി എല്ലാ വീടുകളിലും നേരിട്ടെത്തി പരിശോധനയും ബോധവത്കരണവും ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് മുത്തലാഖ് നിരോധനത്തെക്കുറിച്ചാണ്. വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നടപടികളിൽ ഒന്നായിട്ടാണ് മുത്തലാഖ് നിരോധനത്തെ കണക്കാക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ബേളൂർ സബ്സ്റ്റേഷന് ബദൽ വൈദ്യുതി വിതരണത്തിനുള്ള 33 kV ഫീഡറിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കും. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത യോഗത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P ജഗന്നിവാസൻ.
3: കാസർഗോഡ് ജില്ലയിലെ മാവുങ്കാലുള്ള 110 kV സബ്സ്റ്റേഷനിൽ നിന്നുള്ള
0: കാസർഗോഡ് ജില്ലാ പ്രതിനിധി P ജഗന്നിവാസൻ.
3: കാസർഗോഡ് ജില്ലയിലെ മാവുങ്കാലുള്ള 110 kV സബ്സ്റ്റേഷൻ

0: നിന്നുള്ള 33 kV ലൈനിലൂടെയാണ് വേളൂർ 33 kV സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്നത്. ഈ ലൈനിന് ബദൽ വൈദ്യുതി വിതരണ സംവിധാനം ഒരുക്കുന്നതിനായി അമ്പലത്തറയിൽ നിന്ന് വേളൂരിലേക്ക് പുതിയ 33 kV ഫീഡർ നിർമ്മിക്കുന്നതിനുള്ള പ്രവൃത്തി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാർ നൽകിയിട്ടുണ്ട്. ജില്ലയ്ക്ക് പ്രത്യേക ട്രാൻസ്മിഷൻ സർക്കിൾ അനുവദിക്കുന്നത് പദ്ധതികളുടെ ആസൂത്രണത്തിനും നിർവഹണത്തിനും കൂടുതൽ സഹായകരമാകുമെന്നും അധികൃതർ പറഞ്ഞു.
1: തുലാമാസ പൂജയ്ക്ക് ശബരിമല നട തുറക്കുമ്പോൾ അരവണക്ഷാമത്തിന് സാധ്യതയെന്ന തരത്തിൽ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ വസ്തുതാ വിരുദ്ധമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. അരവണ നിർമ്മാണം മറ്റന്നാൾ ആരംഭിക്കും. ഉണക്കലരി ഉൾപ്പെടെ അരവണ നിർമ്മാണത്തിനാവശ്യമായ എല്ലാ സാധനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അൽപ്പശി ഉത്സവത്തിന് കൊടിയേറി. ഈ മാസം 18-നാണ് വലിയ കാണിക്ക. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന അൽപ്പശി ഉത്സവത്തിനാണ് ഇന്ന് കൊടിയേറിയത്. 9-ാം ദിവസമായ ഈ മാസം 19-ന് രാത്രി സുന്ദരവിലാസം കൊട്ടാരത്തിലാണ് പ്രധാന ചടങ്ങുകളിൽ ഒന്നായ പള്ളിവേട്ട നടക്കുന്നത്. ഈ മാസം 20-ന് ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന ആറാട്ടോടുകൂടിയാണ് ഈ വർഷത്തെ അൽപ്പശി ഉത്സവം സമാപിക്കുന്നത്. ആറാട്ട് ഘോഷയാത്രയോടനുബന്ധിച്ച് ഈ മാസം 20-ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9 മണി വരെ അടച്ചിടും.
1: തിരുവനന്തപുരത്തെ നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട് പത്മനാഭപുരത്തു നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര അല്പസമയത്തിനകം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തും. ഉച്ചയോടെ നേമത്തെത്തിയ ഘോഷയാത്രയ്ക്ക് തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ ആചാരപരമായ സ്വീകരണം നൽകിയിരുന്നു. ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. അതേസമയം വിഗ്രഹ ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാത്രി 8 വരെ ഘോഷയാത്ര കടന്നുപോകുന്ന പള്ളിച്ചൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം റോഡിലാണ് നിയന്ത്രണം. വെസ്റ്റിൻഡീസിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. ടോസ് നേടിയ വിൻഡീസ് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇൻഡോറിലാണ് മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഓരോ മത്സരങ്ങൾ വീതം ജയിച്ച ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമാണ്. 26-ാം വാർഷികത്തോടനുബന്ധിച്ച് BSNL കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയവുമായി ചേർന്ന് തിരുവനന്തപുരത്ത് മിനി മാരത്തോൺ സംഘടിപ്പിച്ചു. PMG ജംഗ്ഷന് സമീപത്തുള്ള BSNL കേരള സർക്കിൾ ഓഫീസിൽ നിന്ന് ആരംഭിച്ച് 5 കിലോമീറ്റർ മാരത്തണിൽ 600-ഓളം പേർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപുരോഗതി ശക്തിയാർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടവിൽ വെക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ മുതൽ. സമ്മേളനം ഈ മാസം 29 വരെ. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി ഗതാഗത മന്ത്രി CP ജോൺ. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവത്കരണ ക്യാമ്പയിന് നാളെ തുടക്കം. വെസ്റ്റിൻഡീസിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.

0: സന്ധ്യാഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

ചിത്ര പാടിയ ഗാനം പൊൻകിനാക്കൾ തേൻ നിറയ്ക്കും രാജമല്ലി പൂഞ്ചോട്ടിൽ. വരികളെഴുതിയത് ഭരണിക്കാവ് ശിവകുമാർ. സംഗീതം ബേണി ഇഗ്നേഷ്യസ്. ചിത്രം TS സജി സംവിധാനം ചെയ്ത ഇന്ത്യ ഗേറ്റ്.

കെ മുരളി സംവിധാനം ചെയ്ത് 2000-ൽ പുറത്തിറങ്ങിയ ഹൊറർ സിനിമ സമ്മർ പാലസ്. ഇതിൽ എസ് രമേശൻ നായരുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് ഈണം കൊടുത്ത് ചിത്രയും വേണുഗോപാലും ചേർന്ന് പാടിയ ഗാനം കിളിമരച്ചില്ലകളിൽ പുലരികൾ തോരയിടും.

നിൻ മലർമിഴികളിലെന്തേ പുളകം നെയ്തൊരു കുളിര്, ടി വി സാബു സംവിധാനം ചെയ്ത ഗന്ധർവരാത്രി എന്ന ചിത്രത്തിനു വേണ്ടി ഷാജി പണിക്കർ എഴുതിയ വരികൾ, എൻ പി പ്രഭാകരൻ ഈണം കൊടുത്ത് പാടിയത് സതീഷ്.

ഇനിയും വരാത്തൊരൻ ദേവതയ്ക്കായി ഇവിടെ ഞാൻ കാത്തു നിൽക്കുകയല്ലോ. മങ്കുമ്പ് ഗോപാലകൃഷ്ണൻ, ജോൺസൺ, ജി വേണുഗോപാൽ കൂട്ടുകെട്ടിൽ പിറന്ന മനോഹരമായ ഗാനം, കെ കെ ഹരിദാസ് സംവിധാനം ചെയ്ത ഈ മഴ തേൻമഴ എന്ന സിനിമയിൽ നിന്നും.

ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നരസിംഹം എന്ന സിനിമയിൽ എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനം മഞ്ഞൻ മുത്തെടുത്ത് കാതിൽ കമ്മലിട്ട് വന്നുവോ നിലാ പൂക്കാലം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം

ഈ ഗാനം 2000-ൽ പുറത്തിറങ്ങിയ പൈലറ്റ്സ് എന്ന സിനിമയിൽ നിന്നും രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത സിനിമയ്ക്ക് വേണ്ടി സാമുവൽ കൂടൽ എഴുതിയ വരികൾ. ലില്ലിപ്പൂവിൻ നാവിൽ പൊന്നും തേനും, ഈണം കൊടുത്തത് MG രാധാകൃഷ്ണൻ, പാടിയത് സുജാത.

രണ്ട് കൂട്ടുകാരുടെ കഥ പറയട്ടെ. നമുക്കവരെ രമേഷ് എന്നും സതീഷ് എന്നും വിളിക്കാം. അവർ ചെറിയ ക്ലാസ് മുതൽ ഒന്നായി പഠിച്ചവരാണ്. അവർ ഇപ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 വർഷത്തെ കോഴ്സ് പൂർത്തീകരിക്കാറായി. കുറച്ച് നാൾക്കകം അവർ കോളേജ് വിട്ടു പോകും. അവർക്ക് ഏറെ നാളായി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കോളേജ് വിടുമുമ്പേ ആ ആഗ്രഹം പൂർത്തീകരിക്കണമെന്ന് അവർ തീരുമാനിച്ചു. ആഗ്രഹം വളരെ വിചിത്രമാണ്. നഗരത്തിലെ ഏറ്റവും വലിയ ഹോട്ടലിൽ വെച്ച് ഭക്ഷണം കഴിക്കണം. സ്റ്റാർ ഹോട്ടലാണ്. പുറമേയുള്ളതുപോലുള്ള വില നിലവാരമൊന്നുമില്ല. വലിയ വിലയാണ്. ചായക്ക് 100 രൂപയും 150 രൂപയൊക്കെ ആയിരിക്കും വില എന്നൊക്കെ അവർക്കറിയാം. അവരുടെ ആ ആഗ്രഹം നിറവേറ്റാനായി കുറേ നാൾ ആഹാരം അല്പം കുറച്ച് പണമൊക്കെ സമ്പാദിച്ച് സുരുക്കൂട്ടി വെച്ച് ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പരീക്ഷയ്ക്ക് വേണ്ടി പിരിയുന്നതിന് തൊട്ട് മുൻപായി അവർ ആ വലിയ ഹോട്ടലിൽ കയറി ചെന്നു. വലിയ ഹോട്ടലാണ്. ഒരുപാട് ധനികർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഒരു വലിയ ഹോട്ടലിനകത്തേക്ക് കയറിയപ്പോഴേ അവർക്ക് ആകെ അത്ഭുതമായിരുന്നു. അവരൊരു മേശയിലിരുന്നു. ആഹാരപദാർത്ഥങ്ങളുടെ ലിസ്റ്റുള്ള മെനു അവിടെ വന്നു. വലിയ വേഷമൊക്കെ ധരിച്ച് തലയിൽ തലപ്പാവൊക്കെ ധരിച്ച് യൂണിഫോം ഇട്ട ആളുകളൊക്കെ വന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ വില നിലവാരമൊക്കെ കണ്ടവർക്ക് ആകെ ഭയമായി. അവർക്ക് 2 കപ്പ് കാപ്പിയും കുറച്ച് ബിസ്ക്കറ്റും വാങ്ങിക്കാനുള്ള പണം മാത്രമേ കൈവശമുണ്ടായിരുന്നുള്ളൂ.

അതിനവർ ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്ന സമയത്ത് തൊട്ടരികിൽ ഉള്ള ഒരു മേശപ്പുറത്തേക്ക് നോക്കി. ആ മേശപ്പുറത്ത് ധനികയായ ഒരു സ്ത്രീ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അവർ ഭക്ഷണം കഴിച്ച് തീരാറായിരുന്നു. അവിടെ സപ്ലയർ അവർക്ക് ബില്ല് കൊണ്ടു കൊടുക്കുന്നു. ഒരു ഡയറിക്കകത്ത് ബില്ലിൻ അതുപോലെ ബാക്കി പൈസയും കൂടി കൊടുക്കുന്നുണ്ടായിരുന്നു. കൗതുകത്തോടു കൂടി നമ്മുടെ കൂട്ടുകാരെന്ന് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീ, ധനികയായ സ്ത്രീ, സപ്ലയർക്ക് 500 രൂപയുടെ ഒരു നോട്ട് ആ ഡയറിക്കകത്ത് വെച്ച് കൊടുത്തു. നമ്മൾ വലിയ ഹോട്ടലൊക്കെ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ ടിപ്പ് എന്ന് പറഞ്ഞിട്ട്, ഈ ഭക്ഷണം സെർവ് ചെയ്തവർക്ക് കൊടുക്കുന്ന ഒരു പാരിതോഷികം. ഇവരാകെ അത്ഭുതപ്പെട്ടു പോയി. കാരണം രമേശും സതീഷും ആകെ കൊണ്ടുപോയത് 500 രൂപയുമായിട്ടാണ്. അതുകൊണ്ട് അവർക്ക് 2 കപ്പ് കാപ്പിയും കുറച്ച് ബിസ്ക്കറ്റുകളും വാങ്ങിക്കാനേ തികഞ്ഞുള്ളൂ. ആ അടുത്ത് ആഹാരം കഴിക്കുന്ന സ്ത്രീ 500 രൂപ സപ്ലയർക്ക് പാരിതോഷികം കൊടുക്കുകയാണ്. അങ്ങനെ അവർ ചായ കഴിച്ചു, അവിടുന്ന് പിരിഞ്ഞു. കുറേ നാളുകൾക്ക് ശേഷം ഒരു ദിവസം ആ ഹോട്ടലിൽ വീണ്ടും ഒരു സംഭവം ഉണ്ടായി. വളരെ ധനികനായ ഒരാൾ ആഹാരം കഴിക്കാൻ വരുന്നു. അയാൾക്ക് ആഹാരങ്ങളൊക്കെ സെർവ് ചെയ്യുന്നൊരു സപ്ലയർ വരുന്നു. എല്ലാം സെർവ് ചെയ്ത് കഴിഞ്ഞു, അദ്ദേഹം ആഹാരം കഴിച്ചു കഴിഞ്ഞു. പതിവ് പോലെ ബില്ല് കൊണ്ടു കൊടുക്കുന്നു, അത് ക്യാഷ് ചെയ്തു. ബാലൻസും അതിൽ വെച്ച് ആ ഡയറി, ബില്ല് വെച്ച ഡയറി അവിടെ വെച്ചു. ഈ ധനികൻ തനിക്ക് ആഹാര പദാർത്ഥങ്ങൾ സപ്ലൈ ചെയ്ത ഈ സപ്ലയർക്ക് പാരിതോഷികമായിട്ട് 1000 രൂപ കൊടുത്തു. ഡയറി തുറന്നു നോക്കുമ്പോൾ 1000 രൂപ കണ്ട ഈ സപ്ലയർ ആകെ അത്ഭുതപ്പെട്ടുപോയി. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ അദ്ദേഹം ഇങ്ങനെ ധരിച്ചു നിന്നു. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ധനികൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയാണ് സപ്ലയറുടെ. മെല്ലെ ധനികൻ എഴുന്നേറ്റ് ചോദിച്ചു, എന്താണ് ചങ്ങാതി? ഉടനെ അപ്പോഴാണ് സ്ഥലകാല ബോധം വന്ന് അദ്ദേഹം പറഞ്ഞു, ക്ഷമിക്കണം, ഞാനൊരു പഴയ കാര്യം ഓർത്തുപോയി. എന്താണ് ആ പഴയ കാര്യം? ഞാനെൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ഈ ഹോട്ടല് കുറേ മാസങ്ങൾക്ക് മുമ്പേ ആഹാരം കഴിക്കാൻ വന്നിരുന്നു. ഞങ്ങൾ സഹപാഠികളായിരുന്നു. കോളേജ് വിട്ടു പോകുമ്പോൾ ഞങ്ങളുടെ ഒരേ ഒരു ആഗ്രഹം വലിയൊരു ഹോട്ടലിൽ പോയിട്ട് ആഹാരം കഴിക്കണമെന്നായിരുന്നു. അന്ന് ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പണമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങളുടെ മേശക്ക് തൊട്ടടുത്ത ഒരു മേശക്ക് അരികിലിരുന്ന് ആഹാരം കഴിക്കുന്ന ഒരു ധനികയായ സ്ത്രീ 500 രൂപ സപ്ലയർക്ക് ടിപ്പ് കൊടുക്കുന്നത് കണ്ടു. ഞാൻ അന്നൊരു പ്രതിജ്ഞ ചെയ്തിരുന്നു, ഇതിലും കൂടുതൽ ടിപ്പ് വാങ്ങുന്ന ഒരു സപ്ലയറായിട്ട് ഞാൻ മാറും. ഇന്ന് ആ പ്രതിജ്ഞ നിറവേറി. നിങ്ങളെനിക്ക് 1000 രൂപ തന്നു. എൻ്റെ ജീവിതം സഫലമായി. ആ ഒരു കാര്യം ഓർത്ത് നിന്നുപോയതാണ്, അതാണ് കണ്ണു നിറയാൻ കാരണം. ക്ഷമിക്കണം. എഴുന്നിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ നമ്മുടെ ധനികനായ ആ ധനികൻ പറഞ്ഞു, ഒരു നിമിഷം നിൽക്കും, എന്നിട്ട് നീ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കൂ. എവിടെയെങ്കിലും കണ്ട ഒരു ഓർമ്മയുണ്ടോ? ആ സപ്ലയർ ആ ധനികൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. അയാൾക്ക് മനസ്സിലായില്ല. ധനികൻ പറഞ്ഞു, അന്ന് നീ പറഞ്ഞല്ലോ കളിക്കൂട്ടുകാരൻ്റെ കൂടെ, സഹപാഠിയുടെ കൂടെ ആഹാരം കഴിക്കാൻ വന്നിരുന്ന ദിവസം. നിൻ്റെ ആ സഹപാഠിയാണ് ഞാൻ. ഞാനും അന്നൊരു പ്രതിജ്ഞ ചെയ്തിരുന്നു, അത് 500 രൂപയിൽ കൂടുതൽ ടിപ്പ് കിട്ടുന്ന സപ്ലയർ ആകണം എന്നായിരുന്നില്ല, 500 രൂപയിൽ കൂടുതൽ ടിപ്പ് കൊടുക്കാൻ ശേഷിയുള്ള ഒരാളാവണമെന്നായിരുന്നു ഞാൻ പ്രതിജ്ഞ ചെയ്തിരുന്നത്. ഇന്ന് അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ജീവിതവും സഫലമായി. ഈ ആഗ്രഹം നിറവേറാൻ ഞാൻ കഠിനമായി പഠിച്ചു, നല്ല ജോലി സമ്പാദിച്ചു, വലിയ ബിസിനസ്സുകാരനായി. എനിക്കിന്ന് നല്ല സാമ്പത്തിക ശേഷിയുണ്ട്. 500 രൂപയിൽ കൂടുതൽ ടിപ്പ് കൊടുക്കാനുള്ള ശേഷി ഞാൻ ആർജിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളിതിൽ ആരെയാണ് അനുകരിക്കുക? 500 രൂപയിൽ കൂടുതൽ ടിപ്പ് ആഗ്രഹിച്ച കൂട്ടുകാരനെയാണോ? അതിനേക്കാൾ കൂടുതൽ ടിപ്പ് കൊടുക്കാൻ ശേഷിയുള്ള, ജീവിത ചുറ്റുപാടുകളിലേക്ക് ഉയരാൻ കഠിനാധ്വാനം ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന ഒരാളെയാണോ? നിങ്ങൾ തീരുമാനിക്കുക.

കമലിന്റെ സംവിധാനത്തിൽ 2000-ൽ പുറത്തിറങ്ങിയ മധുര നൊമ്പരക്കാറ്റ് എന്ന സിനിമയിൽ നിന്നുള്ളതാണ് ഈ ഗാനം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം കൊടുത്ത് ചിത്രയാണ് ആലപിച്ചത്. കഥ പറഞ്ഞുറങ്ങിയ കാനനക്കുയിലേ.

0: നീ എന്നാടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു?
1: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെ ഒന്നും ചിന്തിക്കും വേണ്ടേനും.
0: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം.
1: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
0: ഇനിയിപ്പന്ന ചെയ്യ.
1: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനുവാ ആടെയുള്ളത്. മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
0: എല്ലാ കാര്യത്തിനും നമ്മളെ കൂടെ വേണ്ടി വരൂലേ?
1: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലിൽ നിർത്തുവല്ലേ വേണ്ടത്. അതല്ലേ മോന് വേണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
0: നീ പറഞ്ഞതാ ശരി.
2: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർ ട്രാൻസിഷൻ ടു അഡൾട്ട്.

0: ലൈഫ് പ്രോഗ്രാം കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
0: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000118.
4: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

0: ಆಕಾಶವಾಣಿ നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ഭാവി വെല്ലുവിളികൾക്ക് മികച്ച പ്രതിവിധികളേകാൻ രാജ്യത്തെ യുവതയ്ക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മസ്തിഷ്ക പഠനത്തിനായുള്ള ബ്രെയിൻ സെന്റർ തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ സ്വതന്ത്രമായ സഞ്ചാരം ഉറപ്പാക്കണമെന്നും സമാധാനപരമായ ഒത്തുചേരലുകൾ തടയരുതെന്നും കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് നാളെ തുടക്കമാകും സഭാ സമ്മേളനം ഈ മാസം 29 വരെ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ട 50 പേരെ രക്ഷപ്പെടുത്തി. ഇന്ത്യയുടെ അതിർത്തി ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കിഴക്കൻ ആഫ്രിക്കയിലെ ജിബൂട്ടി തീരത്ത് ബോട്ട് മറിഞ്ഞ് കുട്ടികൾ ഉൾപ്പെടെ 109 മരണം. 116 പേരെ കാണാതായി. റൈഫിൾ ആൻഡ് പിസ്റ്റൾ ലോകകപ്പിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ ഇന്ത്യയുടെ ഉദയ്വീർ സിധുവിന് സ്വർണം. വാർത്തകൾ വിശദമായി. ഭാവിയിലെ വെല്ലുവിളികൾക്ക് മികച്ച പരിഹാരങ്ങൾ നൽകാൻ രാജ്യത്തെ യുവതയ്ക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചെന്നൈയിൽ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിൽ യുവജനങ്ങൾ നിർണായക പങ്ക് വഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ടു. മസ്തിഷ്ക പഠനത്തിനായുള്ള സുധാ ഗോപാലകൃഷ്ണൻ ബ്രെയിൻ സെന്റർ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ചെന്നൈ മെട്രോ 2nd നാലാം ഇടനാഴിയിൽ 15 കിലോമീറ്റർ ദൈർഘ്യമുള്ള പൂനമല്ലി വടപളനി പാതയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രങ്ങൾ മുതൽ മെട്രോ വരെയുള്ള തമിഴ്നാട്ടിലെ അനുഭവങ്ങൾ ആധുനിക ഇന്ത്യയുടെ ചൈതന്യം പ്രതിഫലിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: തമിഴ്നാടു കെ അനുഭവ് യഹി ആജ് കെ ഭാരത് കി സ്പിരിറ്റ് ഹൈ. ഭാരത് അപ്നി സാംസ്കൃതിക് ശക്തി സെ പ്രേരണ ലേതാ ഹൈ. വിജ്ഞാൻ കി പ്രഗതി സെ ആഗേ ബഡ്താ ഹൈ ഔർ ആധുനിക് ഇൻഫ്രാസ്ട്രക്ചർ കെ ജരിയേ നയേ അവസരോ കാ നിർമാൻ കർ റഹാ ഹൈ. ഹമാരി വിരാസത് ഔർ ഭവിഷ്യ കി ഹമാരി ആകാംക്ഷായേ സാത് സാത് ആഗേ ബഡ് റഹീ ഹൈ.
0: സമാധാനപരമായി ഒത്തുചേരുന്നവരെ തടഞ്ഞുവെക്കരുതെന്നും സ്വതന്ത്ര സഞ്ചാരം ഉറപ്പാക്കണമെന്നും കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി. മെട്രോ സർവീസുകളും ഇന്റർനെറ്റ് സേവനങ്ങളും തടസ്സമില്ലാതെ ലഭ്യമാക്കണം. ഡൽഹിയിലെ ബാരിക്കേഡ് ക്രമീകരണങ്ങൾ പുനഃപരിശോധിക്കണം. അഭിഭാഷകരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തരുതെന്നും കോടതി നിർദ്ദേശിച്ചു. CJP മുൻപ് നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാത്തതും ഡൽഹിയിൽ നിലവിലുള്ള സുരക്ഷാ ക്രമസമാധാന നില കണക്കിലെടുത്തുമാണ് ജന്തർ മന്ദറിൽ ധർണയ്ക്ക് അനുമതി നിഷേധിച്ചതെന്ന് ഡൽഹി DCP നേഹ യാദവ്. CJP സ്ഥാപകൻ അഭിജിത് ദീപ്കയുടെ മുത്തശ്ശിയുടെ നിര്യാണത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ചയുടൻ ഉദ്യോഗസ്ഥർ അത് അറിയിച്ചിരുന്നു. മാതാപിതാക്കളോട് സംസാരിക്കാൻ അനുമതി നൽകിയെങ്കിലും അദ്ദേഹം അത് നിരസിക്കുകയാണ് ഉണ്ടായതെന്നും DCP വ്യക്തമാക്കി. ജന്തർ മന്ദർ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കാൻ ജനങ്ങൾ ട്രെയിനുകളുടെ മുകളിൽ കയറി ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. തെറ്റായ പ്രചാരണങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് പത്മ പുരസ്കാര പ്രക്രിയ സുതാര്യവും ജനാധിപത്യപരവുമാക്കാൻ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചാണ്.
2: 2014 ശേഷം പത്മ പുരസ്കാരങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വിപുലമായ മാറ്റങ്ങൾ വരുത്തി, കൂടുതൽ ലളിതമാക്കി. രാജ്യത്തെ ഏതൊരു പൌരനും അർഹനായ ഏതു വ്യക്തിയെയും നാമനിർദ്ദേശം ചെയ്യാം. മാത്രമല്ല സ്വയം നാമനിർദ്ദേശം ചെയ്യാനും അവസരമുണ്ട്. ഈ പരിഷ്കാരങ്ങൾ പത്മ പുരസ്കാരത്തെ ജനകീയ പുരസ്കാരമാക്കി മാറ്റിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ അഭിപ്രായപ്പെട്ടു. സർക്കാരിന്റെ ശ്രമങ്ങളെ പത്മശ്രീ ജേതാക്കളായ മാലിനി അവസ്ഥി, മംഗള കപൂർ എന്നിവർ പ്രശംസിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് നാളെ തുടക്കമാകും. പൂജാ അവധി അടക്കം ഒഴിവാക്കി ആകെ 9 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. ഈ മാസം 29 സമ്മേളനം അവസാനിക്കും. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായ ഏകദേശം 50 പേരെ രക്ഷപ്പെടുത്തി. ഇനിയും നിരവധി പേരെ കണ്ടെത്താനുണ്ട്. ഗോർഖ ജില്ലയിൽ ബുധി ഗണ്ഡകി നദിയിലാണ് ഇന്ന് പുലർച്ചെ മിന്നൽ പ്രളയമുണ്ടായത്. 30-ലധികം വീടുകളും പാലങ്ങളും ഒഴുകിപ്പോയി. ജലവൈദ്യുത പദ്ധതികൾക്ക് നാശനഷ്ടം സംഭവിച്ചു. നേപ്പാൾ മിന്നൽ പ്രളയത്തെ തുടർന്ന് ബീഹാറിലെ അതിർത്തി ജില്ലയായ പശ്ചിമ ചമ്പാരനിൽ ജാഗ്രത ശക്തമാക്കി. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി താഴ്ന്ന പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. കിഴക്കൻ ആഫ്രിക്കയിലെ ജിബൂട്ടി തീരത്ത് ബോട്ട് മറിഞ്ഞ് 15 കുട്ടികൾ ഉൾപ്പെടെ 109 പേർ മരിച്ചു. 116 പേരെ കാണാതായി. രക്ഷാപ്രവർത്തനം തുടരുകയാണെന്ന് അന്താരാഷ്ട്ര കുടിയേറ്റ സംഘടനയായ IOM അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സാമൂഹ്യ പരിഷ്കർത്താവ് നാനാജി ദേശ്മുഖിന്റെയും സ്വാതന്ത്ര്യസമരസേനാനി ലോക്നായക് ജയപ്രകാശ് നാരായണന്റെയും ജന്മവാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇരുവരുടെയും ആശയങ്ങളും പൊതുസേവനത്തോടുള്ള സമർപ്പണവും രാജ്യത്തിന് എന്നും പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. നവരാത്രി ആഘോഷങ്ങൾക്ക് രാജ്യത്തുടനീളം ഭക്തി നിർഭരമായ തുടക്കം. ഉമാ ആഗമനി ചടങ്ങോടെയാണ് ദുർഗാപൂജ ആഘോഷങ്ങൾ പശ്ചിമബംഗാളിൽ ആരംഭിച്ചത്. കേരളത്തിലും വിവിധയിടങ്ങളിൽ നവരാത്രി ആഘോഷ ഒരുക്കങ്ങൾ പൂർത്തിയായി. പത്മനാഭപുരത്ത് നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവത്തിന് കൊടിയേറി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന അൽപ്പശി ഉത്സവത്തിനാണ് ഇന്ന് കൊടിയേറിയത്. ഈ മാസം 18 വലിയ കാണിക്ക. 9ാം ദിവസമായ ഈ മാസം 19 രാത്രി സുന്ദരവിലാസം കൊട്ടാരത്തിലാണ് പ്രധാന ചടങ്ങുകളിൽ ഒന്നായ പള്ളിവേട്ട നടക്കുന്നത്. പള്ളിവേട്ടയ്ക്ക് ശേഷം ഈ മാസം 20 ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന ആറാട്ടോടുകൂടിയാണ് ഈ വർഷത്തെ അൽപ്പശി ഉത്സവം സമാപിക്കുന്നത്. ആറാട്ട് ഘോഷയാത്രയോടനുബന്ധിച്ച് ഈ മാസം 20 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം 5 മണിക്കൂർ അടച്ചിടും.
0: ഈജിപ്തിൽ നടക്കുന്ന ISSF റൈഫിൾ ആൻഡ് പിസ്റ്റൾ ലോകകപ്പിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ ഇന്ത്യയുടെ ഉദയ്വീർ സിദ്ധുവിന് സ്വർണം. ഈ മാസം 16 വരെ നീളുന്ന ടൂർണമെന്റിൽ 24 ഇന്ത്യൻ സംഘമാണ് പങ്കെടുക്കുന്നത്. പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരത്തിൽ ടോസ് നേടിയ വെസ്റ്റിൻഡീസ് ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. ഇൻഡോറിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. ഇന്റർ കാശിയെ 2-0 തോൽപ്പിച്ചത്. ചർച്ചിൽ ബ്രദേഴ്സ് മുംബൈ സിറ്റി മത്സരം ഗോവയിൽ പുരോഗമിക്കുന്നു. ഇന്ത്യൻ റെയിൽവേയിൽ 3548 ബിരുദതല തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൌണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്നീ 4 തസ്തികകളിലേക്കാണ് നിയമനം. അടുത്തമാസം 6 അപേക്ഷകൾ സമർപ്പിക്കാം. നെടുമ്പാശ്ശേരിയിൽ 3 മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ മന്ത്രി CP ജോൺ ഗതാഗത കമ്മീഷണറോട് റിപ്പോർട്ട് തേടി. അമിത വേഗതയിലെത്തിയ കാറിടിച്ച് ഇന്ന് പുലർച്ചെയാണ് 3 മരിച്ചത്. നെടുമ്പാശ്ശേരി വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ബാറുകൾക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകി എക്സൈസ് മന്ത്രി M ലിജു. പ്രതിയായ 19 വിവിധ ബാറുകളിൽ നിന്ന് മദ്യപിച്ചിരുന്നെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. കേരളത്തിൽ മദ്യം വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി 23 19 മദ്യം നൽകിയെന്ന കണ്ടെത്തലാണ് ബാറുകൾക്കെതിരായ നടപടിക്ക് കാരണം. മറ്റന്നാൾ വരെ മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, ഝാർഖണ്ഡ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഒഡീഷ, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും സമാനമായ കാലാവസ്ഥയാണ്. സൌദി അറേബ്യയിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേർക്കുണ്ടായ തുടർച്ചയായ ഹൂതി ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. ആക്രമണത്തിൽ 12 കൊല്ലപ്പെട്ടു. 300 പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചു. ഹൂതികൾക്കെതിരായ നടപടികളിൽ പങ്കാളിയാവുന്ന കാര്യം പരിഗണനയിലാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. യുക്രൈനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് താൽപര്യമുള്ളതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പുടിനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന് ശേഷമാണ് ട്രംപിന്റെ പ്രതികരണം. എന്നാൽ വിഷയത്തിൽ UK പ്രധാനമന്ത്രി ആന്റി ബേൺഹാം യുക്രൈന് പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യ UK ഉഭയകക്ഷി സമുദ്രാഭ്യാസമായ കൊങ്കൺ 26 പങ്കെടുക്കുന്നതിനായി ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ INS തൃശൂൽ ബ്രിട്ടനിലെത്തി. 2 പ്ലൈമൌത്ത് തീരത്താണ് അഭ്യാസം നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാവി വെല്ലുവിളികൾക്ക് മികച്ച പ്രതിവിധികളേകാൻ രാജ്യത്തെ യുവതയ്ക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മസ്തിഷ്ക പഠനത്തിനായുള്ള ബ്രെയിൻ സെന്റർ തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ സ്വതന്ത്രമായ സഞ്ചാരം ഉറപ്പാക്കണമെന്നും സമാധാനപരമായ ഒത്തുചേരലുകൾ തടയരുതെന്നും കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി. 16 കേരള നിയമസഭയുടെ 2 നാളെ തുടക്കമാകും. സഭാ സമ്മേളനം ഈ മാസം 29. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ട 50 പേരെ രക്ഷപ്പെടുത്തി. ഇന്ത്യയുടെ അതിർത്തി ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കിഴക്കൻ ആഫ്രിക്കയിലെ ജിബൂട്ടി തീരത്ത് ബോട്ട് മറിഞ്ഞ് കുട്ടികൾ ഉൾപ്പെടെ 109 മരണം, 116 പേരെ കാണാതായി. റൈഫിൾ ആൻഡ് പിസ്റ്റൾ ലോകകപ്പിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ ഇന്ത്യയുടെ ഉദയവീർ സിദ്ധുവിന് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ സർഗജാലകത്തിലേക്ക് സ്നേഹസ്വാഗതം. സർഗജാലകത്തിലാദ്യം കൈതവരമ്പത്തെ കാക്കപ്പൂക്കൾ എന്ന കഥ കേൾക്കാം. കഥാരചന ബീന സുരേന്ദ്രൻ ചാവശ്ശേരി. അവതരണം രാമകൃഷ്ണൻ പഴശ്ശി.

0: തലയുയർത്തി നിൽക്കുന്ന ദേശാടന കിളികൾ. വയൽവരമ്പിലൂടെ രേണു വീട്ടിലേക്ക് മടങ്ങി. ശരിക്കും ഈ ഭൂമി കവികൾ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ വരദാനം തന്നെ. കാലം കടന്നുപോയി. 18 തികഞ്ഞ രേണുകയ്ക്ക് വിവാഹാലോചനയുമായി ആളുകൾ എത്തി തുടങ്ങി. അച്ഛനും അമ്മയ്ക്കും ഏക മകളായ രേണുകയുടെ കല്യാണം ഒരു സ്വപ്നമായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ ഒത്തിണങ്ങിയ ഒരു പയ്യൻ അവർക്ക് ലഭിച്ചു. നാട്ടുനടപ്പ് പോലെ ഒരുവിധം ഭംഗിയായി കല്യാണവും നടന്നു. തന്റെ പ്രിയപ്പെട്ട ഗ്രാമത്തോടും മാതാപിതാക്കളോടും യാത്ര പറഞ്ഞ് അവൾ വരന്റെ വീട്ടിലേക്ക് യാത്രയായി. പെണ്ണ് എപ്പോഴായാലും പറിച്ചു നടേണ്ടവളല്ലേ. അവൾ സമാധാനിച്ചു. വരന്റെ കയ്യും പിടിച്ച് വണ്ടിയിൽ കയറുമ്പോൾ തന്റെ കൊച്ചരുവിക്കരയിലേക്ക് അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ കൈതവരമ്പിലെ കാക്കപ്പൂവുകൾ തലകുനിച്ച് സമ്മതം മൂളിയതായി അവൾക്ക് തോന്നി. രേണുക ഏത് തിരക്കിനിടയിലും വീട്ടിലെയും നാട്ടിലെയും വിശേഷങ്ങളെല്ലാം വിളിച്ചന്വേഷിക്കുമായിരുന്നു. ഒരു ദിവസം ഫോൺ ചെയ്തപ്പോൾ അവൾ ചോദിച്ചു, അച്ഛാ, എന്റെ അരുവിയിൽ നിറയെ വെള്ളമില്ലേ? കൈതപ്പൂവും കാക്കപ്പൂവുകളും വിരിയാറില്ലേ? അച്ഛൻ പറഞ്ഞു, അരുവിയിലെ വെള്ളമെല്ലാം കുറഞ്ഞു മോളെ. ഇവിടെ മുഴുവൻ മണ്ണും പൊടിയുമാണ്. ഒരു വശത്ത് റിസോർട്ട് പണിയാൻ കുന്നിടിച്ച് നിരത്തുന്നു, മറുവശത്ത് കരിങ്കൽ ക്വാറികൾക്കും ചെങ്കൽ ക്വാറികൾക്കുമായി കുഴികുത്തുന്നു. കുടിവെള്ളം പൈപ്പ് വഴി വീടുകളിലെത്തിക്കാൻ റോഡ് വെട്ടിപ്പൊളിക്കുന്നു. എങ്ങും യന്ത്രത്തിന്റെ കാതടപ്പിക്കുന്ന ഭീകരമായ ശബ്ദം. ജനങ്ങൾക്കാണെങ്കിൽ ആരോടും ഒരു സ്നേഹവുമില്ല. മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കൾ, മക്കളെ കൊല്ലുന്ന അമ്മമാർ, കൂടാതെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ. മണ്ണിനും പെണ്ണിനുമുള്ള ആർത്തി. പുരോഗതിയുടെ പേരു പറഞ്ഞ് ജോലിയെല്ലാം യന്ത്രത്തിന് നൽകി ജനങ്ങൾ രോഗം വില കൊടുത്തു വാങ്ങുകയാണ്. മടുത്തുമോളെ അച്ഛന് ഈ ഭൂമിയിലുള്ള ജീവിതം. ഇനിയിവിടെ ജീവിക്കുന്നതിൽ അർത്ഥമില്ലാത്തതുപോലെ. എന്നാലും ഞാൻ നമ്മുടെ പശുവിനെയും കൂട്ടി വൈകുന്നേരം ഇറങ്ങും. അമ്മയും വരും ആ അരുവിക്കര വരെ. അവിടെ എത്തുമ്പോൾ നിന്നെക്കുറിച്ചാകും സംസാരം. നല്ല മഴക്കോളുണ്ട്. എനിക്ക് പശുവിനെ തീറ്റണം. ഞാൻ പിന്നെ വിളിക്കാം മോളെ. ശരി അച്ഛ. രേണുക ഫോൺ കട്ട് ചെയ്തു. അച്ഛൻ പശുവിനെയും കൊണ്ടിറങ്ങി. പോകുമ്പോൾ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു, മലതേ, നീ വരണ്ട കേട്ടോ. മഴക്കോളുണ്ട്, പെയ്താൽ മൊത്തം ചെളിയാണ്. നീ തെന്നി വീഴും. എന്നെക്കുറിച്ച് പേടിക്കണ്ട, ഞാനിങ്ങെത്തും. അല്പസമയത്തിനകം മഴ തകർത്തു പെയ്തു. കൂടെ ശക്തമായ കാറ്റും. കൊച്ചരുവി വലിയ പുഴയായി. ആ അമ്മയ്ക്ക് ആദിയായി. അകലെ എവിടെ നിന്നോ ജനങ്ങളുടെ നിലവിളി കേൾക്കാം. അയൽക്കാരോട് വിവരം പറയാൻ വേണ്ടി മാലതി ഉമ്മറത്തെത്തി. ഉമ്മറം വരെ വെള്ളം കയറിയിട്ടുണ്ട്. അവർ വിറച്ചുപോയി. കുറേ പേർ ഉച്ചത്തിൽ വിളിച്ചു, വീട്ടിൽ നിന്നിറങ്ങിക്കോളൂ, വെള്ളം കയറുകയാണ്, ഉരുൾ പൊട്ടിയിട്ടുണ്ട്. രേണുവിൻ്റെ അച്ഛൻ വന്നില്ല, പശുവിനെ തീറ്റാൻ പോയതാ, മാലതി വിളിച്ചു പറഞ്ഞു. സാരമില്ല, നിങ്ങൾ ഇറങ്ങൂ. ഇതിനിടയിൽ അവർ അവരെ തോണിയിൽ കയറ്റി അകലെ ഒരു പള്ളിയിലെത്തിച്ചു. കുറേ പേരെ കാണാതായിട്ടുണ്ട്. നിരവധി വീടുകൾ ഒലിച്ചുപോയി. സ്ഥലം പോലും മനസ്സിലാകുന്നില്ല. മാലതി രാഘവേട്ടനെ അവിടെയെല്ലാം തിരഞ്ഞു, കണ്ടില്ല. എല്ലാവരും ആകെ പരിഭ്രാന്തിയിലാണ്. അറിയുന്നവരിൽ നിന്ന് ഫോൺ നമ്പർ വാങ്ങി ബന്ധുക്കളെ വിളിച്ചു. കുറേ പേർ TVയിലും പത്രത്തിലും വിവരമറിഞ്ഞെത്തി. കൂട്ടത്തിൽ രേണുകയും ഭർത്താവും. ജോസേട്ടന്റെ ഫോൺ കോളിലൂടെയാണ് അവർ എത്തിയത്. എന്നാൽ അവരെ അവിടെ കണ്ടില്ല. പകരം വെള്ള ഷർട്ടും മുണ്ടുമണിഞ്ഞ ഒരാൾ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നു. അതാരാണെന്ന് രേണുക ഓർത്തു. പെട്ടെന്ന് ജോസേട്ടനെത്തി വിളിച്ചു പറഞ്ഞു, രേണുക, അച്ഛൻ്റെ ഒരു വിവരവുമില്ല. രേണുക പെട്ടെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അമ്മേ, അമ്മേ, നമ്മുടെ അച്ഛൻ. അവിടുത്തെ കാഴ്ച കാണാൻ രേണുവിന് കഴിഞ്ഞില്ല. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾ, കുട്ടികൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, ഭാര്യയില്ലാത്ത ഭർത്താവ്, കൂടാതെ യജമാനനെ അന്വേഷിക്കുന്ന മിണ്ടാപ്രാണികൾ. ഏയ് രേണുക, കരയണ്ട, കരയാനുള്ള സമയമല്ലിത്. നമുക്ക് അവരെ സഹായിക്കണം, രേണുകയുടെ ഭർത്താവ് പറഞ്ഞു. അവർ ഭക്ഷണവും വസ്ത്രവും വാങ്ങി നൽകി. അപ്പോൾ എല്ലാവരുടെയും ഇടയിൽ ഓടി നടക്കുന്ന ആ അപരിചിതനായിരുന്നു രേണുക ജോസേട്ടനോട് ചോദിച്ചു. ജോസേട്ടൻ പറഞ്ഞു, റിസോർട്ടിൻ്റെയും ക്വാറിയുടെയും എല്ലാം ഉടമ കോടീശ്വരൻ. രേണുക തീപ്പാറുന്ന കണ്ണുകളോടെ അയാളെ തറപ്പിച്ചു നോക്കി. കൊലയാളി, എൻ്റെ നാടിനെ നശിപ്പിച്ച രാക്ഷസൻ. നിയന്ത്രണം വിടുന്നതിന് മുൻപേ രേണു അമ്മയെയും കൂട്ടി ഇറങ്ങി. അച്ഛൻ്റെ വിതുമ്പുന്ന ഓർമ്മകൾക്ക് മുന്നിൽ സ്വർഗതുല്യമായ നാടിനും കൈതവരമ്പിലെ കാക്കപ്പൂവുകൾക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവൾ മടങ്ങി.
1: ബീന സുരേന്ദ്രൻ ചാവശ്ശേരി എഴുതി, രാമകൃഷ്ണൻ പഴശ്ശി അവതരിപ്പിച്ച കൈതവരമ്പത്തെ കാക്കപ്പൂക്കൾ എന്ന കഥയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.

സർഗജാലകത്തിൽ ഇനിയൊരു ഗാനം കേൾക്കാം. സംഗീത സദസ്സിലെ ഗാനരചന രാമചന്ദ്രൻ താഴെപ്പുറം പട്ടാനൂർ, സംഗീതം രഘുരാജ് ചാലോട്, ആലാപനം നിമിത കൃഷ്ണകുമാർ ഏച്ചൂർ.

രാമചന്ദ്രൻ താഴേപ്പുറം പട്ടാനൂർ ഗാനരചന നിർവഹിച്ച്, രഘുരാജ് ചാലോട് സംഗീതം പകർന്ന് നിമിത കൃഷ്ണകുമാർ ഏച്ചൂർ ആലപിച്ച ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനി കേൾക്കാം നന്ദാത്മജൻ കൊതേരി എഴുതി അവതരിപ്പിക്കുന്ന കഥ ഇങ്ങനെയും ഒരാൾ.

0: ഉച്ചയായില്ലെങ്കിലും വെയിലിന്റെ ചൂടിൽ ബസ് സ്റ്റാൻഡിലെ ടാറിന് തീപിടിച്ചതുപോലെ തോന്നി. ദൂരെ നിന്നും വരുന്ന ബസ്സുകളുടെ ഹോൺ വിളികളും ആൾക്കാരുടെ ബഹളവും സ്റ്റാൻഡിനെ എന്നും ജീവസുറ്റതാക്കുന്നു. ആ തിരക്കുകൾക്കിടയിലൂടെയാണ് അയാൾ നടന്നു വരുന്നത്. തോളിലെ മരത്തടിയുടെ ഇരുവശത്തും കട്ടിയുള്ള കയറിൽ തൂങ്ങിയാടുന്ന രണ്ട് വലിയ ടിൻ പാത്രങ്ങൾ, അതിൽ നിറയെ വെള്ളവുമുണ്ട്. ഓരോ ചുവട് വെക്കുമ്പോഴും ആ ടിൻപാത്രത്തിലെ വെള്ളം തുളുമ്പി അദ്ദേഹത്തിൻ്റെ കീറിയ മുണ്ടിലേക്ക് തെറിച്ചു വീണു. 60 കഴിഞ്ഞ ആ ശരീരത്തിന് ആ ഭാരം താങ്ങാൻ കഴിയില്ലെന്ന് തോന്നുമെങ്കിലും അയാളുടെ നടപ്പിന് ഒരു പ്രത്യേക താളമുണ്ടായിരുന്നു. സ്റ്റാൻഡിലെ കോണിലുള്ള മൂസക്കയുടെ എയർലൈൻസ് ഹോട്ടലിലേക്ക് അയാൾ കയറി. അടുക്കളയിലെ വലിയ പാത്രത്തിലേക്ക് വെള്ളം ചതിച്ചൊഴിക്കുമ്പോൾ മൂസക്ക ചോദിച്ചു, എന്താ ഇന്നിത്ര വൈകിയേ? സമാവറിൽ ചായക്ക് വെള്ളമില്ലാതെ പെട്ടുപോയേനെ. അതും പറഞ്ഞ് മൂസക്ക സമാവറിലേക്ക് ഒരു കപ്പ് വെള്ളം നീട്ടിയൊഴിച്ചു. തോളിലെ മരത്തടി നിലത്തുവെച്ച് വിയർപ്പ് പൊടിഞ്ഞ നെറ്റി തുവർത്തുകൊണ്ട് അയാൾ ചിരിച്ചു. പൊതു പൈപ്പിൽ നിന്ന് വെള്ളം കുറവായിരുന്നു മൂസക്ക. വെള്ളം വരുന്നതും കാത്ത് നിന്നു. പിന്നെ അമ്പലം റോഡിലെ കിണറിൽ നിന്നും എടുത്തുകൊണ്ട് വന്നതാ. കുറച്ചു വൈകി, എന്നാലും സമയം തെറ്റിക്കില്ലെന്ന് അറിയില്ലേ? അതറിയാം, നിങ്ങൾ ഉള്ളത് കൊണ്ടാ ഈ കച്ചവടം നടന്നു പോകുന്നത്. മൂസക്ക ഒരു ഗ്ലാസിൽ ചുടുചായ അയാൾക്ക് നൽകി. മൂസക്കയുടെ ഹോട്ടലിന്റെ മുന്നിൽ വലിയൊരു ആൽമരമുണ്ട്. ആ ആൽമരത്തിന്റെ ചുവട്ടിൽ ടാക്സിയും ചെറിയ ഗുഡ്സ് വണ്ടികളും നിർത്തിയിടുമായിരുന്നു. അവിടുത്തെ ഡ്രൈവർമാരായ കുഞ്ഞമ്മതും പോക്കറും മോഹനനും മിത്രനും ഭഗവാനും മൂസക്കയുടെ ഹോട്ടലിൽ പറ്റുകാരായിരുന്നു. അവരെല്ലാം വെള്ളം കൊണ്ടുവരുന്ന അയാളുമായി സൗഹൃദം പങ്കുവെക്കും. ചായ ഊതി കുടിക്കുമ്പോൾ അയാൾ പുറത്തേക്ക് നോക്കി. വിയർപ്പും ക്ഷീണവും അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നുവെങ്കിലും ആ കണ്ണുകളിൽ ഒരു വലിയ കുടുംബത്തെ പോറ്റുന്ന അധ്വാനത്തിൻ്റെ ആത്മാഭിമാനം തിളങ്ങി നിൽപ്പുണ്ടായിരുന്നു. ഒരു തുള്ളി വെള്ളം പോലും വെറുതെ കളയാതെ വീണ്ടും മരത്തടിയെടുത്ത് തോളിൽ വെച്ച് ഒരു അഭ്യാസിയെപ്പോലെ അടുത്ത ലക്ഷ്യമായ ഷാജി ഹോട്ടലിലേക്ക് നടക്കുമ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ തിരക്കുകൾക്കിടയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ദാഹനീരേകുന്ന അയാൾ തൻ്റെ പ്രവൃത്തി തുടർന്നു. നഗരത്തിലെത്തുന്ന ആർക്കും സുപരിചിതനായിരുന്നു അയാൾ. എല്ലാവരെയും കണ്ടാൽ ഒരു പുഞ്ചിരി മാത്രം. ആരോടും അനാവശ്യമായ ഒരു വർത്തമാനവും പറയാതെ തൻ്റെ ജോലി ഭംഗിയായി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ അന്ന് വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങി യാത്രയാകും. സന്ധ്യമയങ്ങാൻ തുടങ്ങിയതോടെ ബസ് സ്റ്റാൻഡിലെ തിരക്കുകൾക്ക് വേഗത കൂടി. അവസാന ബസ്സും പിടിച്ച് വീട്ടിലെത്താനുള്ള ആളുകളുടെ നെട്ടോട്ടത്തിനിടയിൽ അയാൾ തൻ്റെ തോളിലെ മരത്തടിയും കാല് ടിൻ പാത്രങ്ങളും കുമാരേട്ടൻ്റെ ജയ്ഹിന്ദ് ഹോട്ടലിൻ്റെ വശത്തായി ചാരിവെച്ചു. കയ്യിലെ ചുരുട്ടിയ തുണിസഞ്ചിയിൽ നിന്ന് ഓരോന്നായി പണം പുറത്തെടുത്തു. ഓരോ ഹോട്ടലുകളിലും എത്തിച്ച വെള്ളത്തിന് കിട്ടിയ വിയർപ്പ് തുള്ളികളുടെ വില, കൂലിയായി കിട്ടിയ നാണയവും നോട്ടും എണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ അയാളുടെ മുഖത്ത് ഒരു മന്ദഹാസം വിരിഞ്ഞു. ഇന്ന് എന്തായാലും മകളുടെ മരുന്നിനും കൊച്ചുമകന് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ മിഠായിക്കുമുള്ള പണമുണ്ട്. ബദരിയ സ്റ്റോറിൽ നിന്ന് അരിയും സാധനങ്ങളും വാങ്ങി സഞ്ചിയിലാക്കി അയാൾ നടന്നു. വഴിയരികിൽ കണ്ട അനാഥനായ ഒരു തെരുവ് നായ്ക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ബൺ കഷ്ണം അയാൾ നൽകാൻ മറന്നില്ല. ജാബു പൂത്ത ഇരുട്ടിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അയാളുടെ കാലുകൾക്ക് തളർച്ചയല്ല, മറിച്ച് തൻ്റെ കുടുംബത്തിന് ഒരു തണലാകാൻ ഇന്നും കഴിഞ്ഞല്ലോ എന്ന സംതൃപ്തിയായിരുന്നു ഉണ്ടായിരുന്നത്. ആരും കാണാതെ പ്രശസ്തി ആഗ്രഹിക്കാതെ നഗരത്തിൻ്റെ ദാഹം മാറ്റി സ്വന്തം കുടുംബത്തിൻ്റെ വിശപ്പടക്കുന്ന ആ മനുഷ്യൻ ആ ബസ് സ്റ്റാൻഡിന് എന്നും ഒരു നിശബ്ദതയുടെ ഒരുമയായിരുന്നു.
1: പ്രിയ ശ്രോതാക്കളെ, നന്ദാത്മജൻ കൊതേരി എഴുതി അവതരിപ്പിച്ച ഇങ്ങനെയും ഒരാൾ എന്ന കഥയാണ് ശ്രോതാക്കൾ സർഗജാലകത്തിലൂടെ ഇപ്പോൾ കേട്ടത്.

0: പങ്കജാക്ഷൻ നായർ എഴുതി, ശ്രീലതാ മധു പയ്യന്നൂർ ആലപിച്ച മഴയെത്തുമ്പോൾ എന്ന കവിതയാണ് ശ്രോതാക്കൾ സർഗജാലകത്തിലൂടെ ഇപ്പോൾ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സർഗജാലകം.
2: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
3: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
2: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
3: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
2: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
3: ഫോൺ 9961004648,
2: 9656948321.
4: എല്ലാ നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
5: ആഹാ, അങ്ങനെ പറഞ്ഞ
4: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
5: അതിപ്പൊ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
4: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
5: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
4: അതെന്താ?
5: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തുസൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10-ലധികം പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0492-471-400, 7229-000-18.
5: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
6: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോർസ് പോന്നിയാ.
7: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ.
5: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
7: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
5: അതെ, ബിജുട്ടൻ തിരിച്ചു വരുന്ന.
6: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
7: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോർസ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
5: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
7: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്ത പ്രശ്നമുണ്ടാ?
5: ഏയ്, എനിക്കെന്ത പ്രശ്നം?
7: ആ പിന്നെന്നാ?
3: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
2: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
8: ഇത് പരാതിയല്ല, പരിഭവമല്ല, കുറ്റപ്പെടുത്തലുമല്ല, എന്റെ കുറ്റസമ്മതമാണ്.

ഒരിക്കൽ നീ എന്നോട് പറഞ്ഞു, പ്രണയിക്കുന്നവർ ഘടികാരത്തിലെ സൂചിക്കാലുകളെ പോലെയാണെന്ന്. തമ്മിൽ അകന്നാലും അവർ പിന്നെയും ഒന്നു ചേരുമെന്ന്. എങ്കിലും വിരഹത്തിന്റെ കടലാസിൽ ഞാൻ ഇതുകൂടി കുറിക്കുന്നു.

0: എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ റേഡിയോ അറ്റ് സ്കൂളിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ 6-7 തീയതികളിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന മട്ടന്നൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ശബ്ദചിത്രം കഴിഞ്ഞ റേഡിയോ അറ്റ് സ്കൂളിലൂടെ കൂട്ടുകാർ കേട്ടുകാണുമല്ലോ. തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: മേളയുടെ ട്രോഫി കമ്മിറ്റി കൺവീനർ ലിഗിൽ മാഷ് ഉണ്ട്.
2: നമസ്കാരം. നമ്മൾ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന മട്ടന്നൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൻ്റെ ട്രോഫി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 3,800 കുട്ടികളാണ് വിവിധ ഇനങ്ങളിൽ വിവിധ വിഭാഗത്തിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. ഇതിൽ ട്രോഫി കമ്മിറ്റി ആലോചിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ എ ബി ഗ്രേഡ് കിട്ടുന്ന എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യണം എന്നാണ്. കൂടാതെ ഓരോ ഇനത്തിലും ഒന്നാമതെത്തുന്ന കുട്ടിക്ക് ഒരു മൊമെൻറ്റോ ഇൻഡിവിജ്വൽ മൊമെൻറ്റോ വിതരണം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നിലവിൽ നമ്മുടെ സബ് ജില്ലയിൽ ഓവറോൾ ചാമ്പ്യന്മാരാകുന്നവർക്കും മറ്റ് വിഭാഗത്തിൽ ചാമ്പ്യന്മാരാകുന്നവർക്കൊക്കെയുള്ള എവർ റോളിംഗ് ട്രോഫികളൊക്കെ റെഡിയായിട്ടുണ്ട്. അതൊക്കെ വിതരണം ചെയ്യുന്ന പ്രവർത്തനത്തിലാണ് ഞങ്ങൾ. എല്ലാ കാര്യങ്ങളും ഒരുങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ള രേഷ്മ ടീച്ചർ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കും.
1: ടീച്ചറെ, എങ്ങനെയാണ് ട്രോഫികൾ? ചില ട്രോഫികൾ നമ്മൾ മറ്റ് സ്കൂളുകളിൽ നിന്ന് വരാനുണ്ടാവും അല്ലേ? അങ്ങനത്തെ കാര്യങ്ങളല്ലോ അല്ലേ? അതിനെക്കുറിച്ച് അതെല്ലാം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
3: നമ്മൾ റോളിംഗ് ട്രോഫികളെല്ലാം നമ്മൾ ഓരോ സ്കൂളിൽ നിന്നും കളക്ട് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം മേള നടന്ന സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ സ്കൂളിലെത്തി അതിനൊന്ന് പോളിഷ് ചെയ്ത് അതിൻ്റെ ടാഗിലൊട്ടിച്ച് റെഡി ആയിട്ടുണ്ട്. അതിൽ ഇല്ലാത്ത ഒരു 2 ട്രോഫി ഉണ്ടായിരുന്നു. HSS വിഭാഗത്തിൻ്റെ റണ്ണറപ്പിൻ്റെ ട്രോഫി ഉണ്ടായിട്ടില്ല. അത് നമ്മൾ സ്കൂളിൽ നിന്ന് നമ്മൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. 2 ട്രോഫി നമ്മൾ പുതുതായി ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള കുട്ടികൾക്ക് കൊടുക്കാനുള്ള ആ ട്രോഫി, ഒന്നാം സ്ഥാനം കിട്ടുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന ട്രോഫികളും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് സ്പോൺസേഴ്സിനെ കിട്ടിയത് കൊണ്ട് നമുക്ക് അത് റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാം റെഡിയായിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വിതരണം ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ പ്രതീക്ഷ.
1: ഈ പറഞ്ഞല്ലോ പുതിയതായിട്ടുള്ള ട്രോഫികൾ നിങ്ങൾ കണ്ടെത്തിയത്, അപ്പോൾ അതിന് എന്തെങ്കിലും റിസ്ക് അതുപോലെ പെട്ടെന്ന് തന്നെ അതൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ?
3: ഇല്ല, അങ്ങനെ ഒരു നമ്മളെ വിചാരിച്ചാലും എളുപ്പത്തിൽ നമുക്കത് പറ്റിയിട്ടുണ്ട്. നമ്മൾ പഴയ ഇവിടുന്ന് റിട്ടയർ ചെയ്ത് പോയ ടീച്ചേഴ്സിനെ നമ്മൾ സമീപിച്ചിട്ടുണ്ട്. അവർ വളരെ സന്തോഷത്തോടെ നമുക്ക് അത് അതിൻ്റെ ഉള്ള എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ അടുത്തുള്ള ഇരിട്ടി APJ അബ്ദുൽ കലാം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ഒരു അവർ നമുക്ക് 1,000 രൂപ ട്രോഫിക്ക് വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അത്ര റിസ്ക് ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും സന്തോഷപൂർവ്വം തന്നെ നമുക്ക് സഹകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ തന്നെ ആകാൻ പറ്റി. നമ്മുടെ മുന്നേ ഇവിടെ നിന്ന് റിട്ടയർ ചെയ്ത് പോയ HM മാർ, നമ്മൾ സുധാമൻ ടീച്ചർ, അതുപോലെ ലീന ടീച്ചർ, ഷീല ടീച്ചർ, സ്വർണകുമാരി ടീച്ചർ, അതുപോലെ നമ്മളെ ഇവിടെയുള്ള നീത ടീച്ചറാണ് ഒരു ട്രോഫി സ്പോൺസർ ചെയ്തത്. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അവരെല്ലാം വളരെ സന്തോഷപൂർവ്വം തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളെ പ്രിൻസിപ്പാള് പ്രീതി ടീച്ചറും നമുക്ക് ഒരു കോൺട്രിബ്യൂഷൻ ട്രോഫിയിലേക്ക് തന്നിട്ടുണ്ട്.
2: മറ്റൊരു എവർ റോളിംഗ് ട്രോഫി നമുക്ക് സ്പോൺസർ ചെയ്തത് നമ്മുടെ കമ്മിറ്റിയിൽ തന്നെയുള്ള രേഷ്മ ടീച്ചറാണ്.
1: നമ്മുടെ ഈ ഒരു മേളയുടെ ഏതു മത്സരത്തിൻ്റെയും ഒരു സന്തോഷം എന്ന് പറയുന്നത് റിസൾട്ടാണ്. അപ്പോൾ ഈ റിസൾട്ട് നമ്മുടെ പബ്ലിക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോഗ്രാം ഓഫീസിൽ ഒരുപാട് പേര് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന രഞ്ജിത്ത് മാഷിനോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. പക്ഷേ ഒന്ന്, എന്താണ് ഇങ്ങനെ റിസൾട്ട് കാര്യങ്ങൾ, അതിൻ്റെ സ്പീഡ്, നിങ്ങൾ എത്ര മാത്രം അത് പെട്ടെന്ന് തന്നെ നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ എന്തൊക്കെയാണ് ശ്രമങ്ങൾ നടക്കുന്നത്?
4: നമസ്കാരം. നമ്മുടെ ശാസ്ത്രമേളയുടെ 1-ാം ദിവസത്തെ മുഴുവൻ റിസൾട്ടും നമ്മൾ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തു. അതിപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്നും ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. ഇപ്പോഴിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ സർട്ടിഫിക്കറ്റുകൾ പ്രിൻ്റ് ചെയ്യലാണ്. പ്രിൻ്റ് ചെയ്ത് നമ്മൾ ട്രോഫി ആൻഡ് സർട്ടിഫിക്കറ്റ് കമ്മിറ്റിക്ക് കൈമാറും. അവരത് സോർട്ട് ചെയ്ത് ഓരോ സ്കൂളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അതുപോലെ എല്ലാ ഇനങ്ങൾക്കും 1-ാം സ്ഥാനം കിട്ടിയ കുട്ടികൾക്കുള്ള ട്രോഫി കൂടി ആ സമയത്ത് നൽകും. അതിനുശേഷം ഇനി നമുക്ക് 2-ാമത്തെ ദിവസത്തെ മത്സരത്തിൻ്റെ റിസൾട്ട് എത്തും. ഉച്ചയാകുമ്പോഴേക്ക് ഇവിടെ എത്തും. അതും ഇതേപോലെ തന്നെ നമ്മൾ ഡീകോഡ് ചെയ്ത് വെരിഫൈ ചെയ്ത് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ആകും. വൈകുന്നേരം രാത്രിയോടുകൂടി മുഴുവൻ സർട്ടിഫിക്കറ്റുകളും പ്രിന്റ് ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്നത്. അത് കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു.
1: ടീം വർക്കാണ്
4: നമ്മുടെ സബ് ജില്ലാ ശാസ്ത്രമേള, കലോത്സവം, സ്പോർട്സ്, ഇങ്ങനെയൊക്കെ കുറച്ച് സബ് ജില്ലയിൽ എക്സ്പെർട്ടായ കുറേ ടീച്ചേഴ്സ് ഉണ്ട്. അവരുടെ നല്ല പരിശ്രമം ഇതിൻ്റെ പിന്നിൽ ഉണ്ട്.
1: താങ്ക് യു.
5: യാദവ് അല്ലേ?
6: ആ യാദവ്.
5: ഈ കഴിഞ്ഞ മട്ടന്നൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ ആനിമേഷനിൽ
6: ഏത്
5: സ്കൂള്?
6: മട്ടന്നൂർ സ്കൂൾ.
5: ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് കിട്ടിയിട്ടാകുമ്പം യാദവിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ? എന്ത് തോന്നുന്നു?
6: ഞാൻ ഇത് ഈ ഫോണിൽ എഡിറ്റ് ചെയ്യുന്ന ഇതല്ല, ടീച്ചർ പറഞ്ഞിട്ട് ചെയ്ത് നോക്കിയത് ആപ്പിൽ, രണ്ടു മൂന്ന് ദിവസം ചെയ്തിട്ടുണ്ട്. അത്ര ആ ഒരു രീതിയിൽ കിട്ടിയതാണ്.
5: മൂന്ന് ദിവസം മാത്രമേ ചെയ്തിട്ടുള്ളൂ?
6: ആ, ഒരു ദിവസം ഫുള്ളായിട്ട് ചെയ്തില്ല, ബാക്കി പിന്നെ ക്ലാസ് നടക്ക് ചെയ്തത്.
5: ഓക്കെ, ഇത്രയും മാത്രം പരിശീലനം കൊണ്ട് ഫസ്റ്റ് അടിച്ചു?
6: ആ, എങ്ങനെയാണ്
5: എങ്ങനെയാന്ന് എനിക്കും അറിയില്ല. ആ ഒരു ഇൻബോൺ ടാലന്റ് ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കില്ലേ ചിലപ്പോ. ഇഷ്ടപ്പെട്ട മേഖല ഏതാ?
6: വീഡിയോ എഡിറ്റിംഗ്.
5: വെറുതെ അല്ല. ഓക്കെ, പിന്നെ എന്തൊക്കെയായിരുന്നു, അതിനെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ?
6: വിഷയ അത് ഈ തൂഫാന്റെ ലഹരിന്റെ ഇപ്പോഴത്തെ അതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടേ. ഒരു കുട്ടി ഇങ്ങനെ നടന്നു പോകുമ്പോ കുറെ ആൾക്കാർ ഇങ്ങനെ സിഗരറ്റും അങ്ങനത്തെ ഇതെല്ലാം വലിച്ചു ഈ കുട്ടി ഓടിപ്പോയിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അപ്പോൾ ഒരു ബോൾ വരും, എന്നിട്ട് ആ കുട്ടി ബോൾ കൊണ്ട് കളിച്ചിട്ട് എല്ലാവരുമായിട്ട് സൗഹൃദമായി, അങ്ങനത്തെ ഇത് വിഷയം.
5: അങ്ങനെ ഒരു ടോപ്പിക് തരും?
6: ആ, അവർ അതിൽ തന്നെ പി ഡി എഫ് ഉണ്ടാവും. ആ, ഞാൻ അവർ ലാപ്പിൽ തരും ഇങ്ങനെ വിഷയം എന്ന് പറഞ്ഞിട്ട് തന്നിട്ട് അതുപോലെ ആക്കുക.
5: അത് ആനിമേറ്റഡ് രൂപത്തിലേക്ക് മാറ്റാം.
6: അതിൻ്റെ ഫോട്ടോ ഇതെല്ലാം കാര്യങ്ങൾ അവർ അതിൽ തരും, അത് വെച്ച് നമ്മൾ ചെയ്യും.
5: എല്ലാ മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യും?
6: ആ, അവർ തരും. പി ഡി എഫിൽ ഫയലുണ്ടാവും, അത് വെച്ച് നമ്മൾ ചെയ്യും.
5: എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്?
6: ആ, ഓപ്പൺ ടൂൾസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ വെച്ച് ചെയ്യും.
5: അതിൽ
6: ഓരോ ഫ്രെയിം വെച്ച് വെച്ച് ചെയ്തു
5: കറക്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ
6: കിട്ടും.
5: അപ്പൊ ഇത് മുന്നേ തന്നെ പഠിക്കണ്ടേ?
6: പഠിക്കണോ?
5: അതായത്
6: ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് കുറച്ച് ഇതാക്കി.
5: ഒരു കഥയോ കവിതയോ എഴുതുന്നതാണെങ്കിൽ നമ്മുടെ മനസ്സിന്ന് എഴുതാന്ന് വിചാരിക്കാം. പക്ഷെ ഇത് അവർ തരുന്ന ആ ഒരു പിക്ചറിനനുസരിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പൊതുവേ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് അത് അറിയുന്നവർക്ക് അറിയാം, ഒരു കോഡ് ഉണ്ടാവും. ഒരു സംഭവം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനൊരു ലാംഗ്വേജ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ പഠിക്കണ്ടേ?
6: ഇല്ല, കോഡൊന്നും ഇല്ല, ഇമേജ് ഇതും വെച്ച് ആ ആപ്പിൽ വെച്ച് ചെയ്യാം,
5: അത്രേ ഉള്ളൂ. ഇനി ജില്ലയിൽ പോകുമ്പോൾ നല്ല പ്രിപ്പറേഷൻ വേണ്ട.
6: അപ്പൊ
5: അതിന്റെ പ്രത്യേക പരിശീലനം എടുക്കുന്നുണ്ടോ?
6: ഇല്ല, വീട്ടിൽ നിന്ന് ടീച്ചറെ ലാപ്പ് വെച്ച് ചെയ്തു.
5: ഏത് ടീച്ചറാ കൂടുതൽ ഹെൽപ്പ് ചെയ്തത്?
6: നീത ടീച്ചർ, കമ്പ്യൂട്ടർ സയൻസ് നീത ടീച്ചർ.
5: നീത
6: ടീച്ചർ.
5: ടീച്ചറെ റിസൾട്ട് അറിഞ്ഞപ്പോ എന്താ പറഞ്ഞെ?
6: ഞാൻ ഫോണില്ല എന്റെ വീട്ടില്, പിന്നെ വയ്യ അറിഞ്ഞു, ലാസ്റ്റ് അറിഞ്ഞു,
5: എന്നിട്ട്
6: ടീച്ചറോട് പറഞ്ഞു ടീച്ചർ.
5: എല്ലാരും ഹാപ്പിയായി. ഭാവിയില് ഈ മേഖല തന്നെ തുടരണം എന്നാണ് ആഗ്രഹം.
6: ആ, ഈ ഫീൽഡ് തന്നെ നോക്കണം.
5: ഓക്കേ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.
6: ആ, താങ്ക് യു.
7: എൻ്റെ പേര് മനില. ഞാൻ വരുന്നത് വി എം എം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പാലോട്ടുപള്ളിയിൽ നിന്നാണ്. ഞങ്ങളിപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ ഭാഗമായിട്ട് വർക്ക് എക്സ്പീരിയൻസ് മാത്സ് സയൻസ് ഫെയറിൻ്റെ ഭാഗമായിട്ട് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മളെ കുട്ടികളെ പങ്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എല്ലാം കൊണ്ടും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ ഇവിടെ. എല്ലാ അറേഞ്ച്മെൻറ്റും നടന്നു ചെയ്തു തന്നിട്ടുണ്ട്. ഒരുവിധം എല്ലാ കാര്യവും നല്ല ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്.
8: എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനോദ് കുമാർ ഇ വി, മട്ടന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ പ്രസിഡൻ്റാണ്. മട്ടന്നൂർ സബ് ജില്ലാ ശാസ്ത്രമേളയാണ് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ നടക്കുന്നത്. അഭിമാനകരമായ ഒരു ഉത്സവം തന്നെയാണ് ഇത്. 85 സ്കൂളിൽ നിന്ന് ഏകദേശം 4000 വിദ്യാർത്ഥികളാണ് അവരെ കഴിവ് പ്രകടിപ്പിക്കുന്നത്. വളരെ ഗംഭീരമായ ഒരു ദിവസമായിരുന്നു ഇന്നലെ. ഇന്നും അതുമാതിരി തന്നെ നല്ല പാർട്ടിസിപ്പൻ്റാണ്. കുട്ടികളവരെ പല കഴിവുകളും നേരിട്ട് കണ്ട ഒരു വ്യക്തിത്വമാണ്. തീർച്ചയായും ഈ ഇന്നത്തെ ശാസ്ത്രമേളക്ക് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. താങ്ക് യു.
9: എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ സ്കൂളുകൾ, പല സ്കൂളുകൾ ഇത് ഏറ്റെടുക്കുമ്പോൾ അവരോട് എന്തെങ്കിലും ഉപദേശങ്ങളോ എന്തെങ്കിലും പറയാം?
8: അല്ല, ഇതെല്ലാം സ്കൂളിൽ വെച്ചാൽ കുട്ടികൾക്ക് കിട്ടുന്ന ഈ പഠനത്തിനുപരി കുട്ടികൾക്ക് കിട്ടുന്ന നല്ലൊരു അവസരമില്ല ഇത് അവരെ കഴിവ് പ്രകടിപ്പിക്കുക എന്നുള്ളത്. അതിന് മറ്റൊരു സ്കൂളിൽ ഈ ശാസ്ത്രമേള സംഘടിപ്പിച്ചത് വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. കുട്ടികൾക്ക് കിട്ടുന്ന ഒരു നല്ല അവസരമാണ്, അവരത് കൃത്യമായി വിനിയോഗിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.
9: മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ പ്രസിഡന്റ് വി എൻ മുഹമ്മദ് നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച്, നമ്മുടെ മേളയെക്കുറിച്ച് ഒരുക്കങ്ങൾ, അതുപോലെ ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം.
10: മട്ടന്നൂർ സബ് ജില്ലാ പ്രവൃത്തി ശാസ്ത്ര പരിചയമേള 2 ദിവസങ്ങളിലായി മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ കമ്മിറ്റിയും അതുപോലെ തന്നെ പി ടി എയും നഗരസഭയും ഇതൊരു ഉത്സവമായി ഏറ്റെടുത്തുകൊണ്ട് വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലകളിലുള്ളവരുടെയും സഹായ സഹകരണങ്ങളും പിന്തുണയും ഈ മേളയ്ക്ക് നല്ല നിലയിൽ നൽകിക്കൊണ്ട് വളരെ സുഖകരമായ രീതിയിൽ ഇവിടെ മത്സരത്തിന് വരുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും അധ്യാപകരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ഉത്സാഹത്തോടുകൂടി ഈ ശാസ്ത്രമേള നടക്കുന്നതിൽ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഉത്സവമായി ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്.
11: എൻ്റെ പേര് ശിവാഞ്ജലി, ഞാൻ എസ് പി സി സീനിയർ കേഡറ്റാണ്. മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. 6-7 എന്ന ശാസ്ത്രമേള, ഉപജില്ലാ ശാസ്ത്രമേള മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത്. സീനിയേഴ്സിനും ജൂനിയേഴ്സിനും ഓരോ സ്ഥലത്തും വേറെ വേറെ ആയിട്ട് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഓരോ ഭാഗമായിട്ട് തിരിഞ്ഞിട്ട് എല്ലാവരും അവരവരെ ഡ്യൂട്ടി 2 ദിവസമായിട്ട് നടത്തുന്നു. ഗേറ്റ് ഡ്യൂട്ടി, സ്റ്റോപ്പ് ഡ്യൂട്ടി, റിഫ്രഷ്മെൻറ്റ്, ഹെൽപ്പ് ഡെസ്ക്, സ്റ്റേഷൻ ഡ്യൂട്ടി, ബ്ലോക്ക് ഡ്യൂട്ടി ഉണ്ട്. പിന്നെ ഒരു സൈഡായിട്ട് ഒരു ഐസ്ക്രീം ഡ്യൂട്ടിയും ഉണ്ട്.
12: സ്റ്റാൾ ഇട്ടിട്ടുണ്ട് അല്ലേ? ഇതിൽ മുന്നേ പറഞ്ഞതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമോ, എന്തൊക്കെയാണത് എന്നുള്ളത്?
11: ഗേറ്റ് ഡ്യൂട്ടിയിൽ പുറത്ത് നിന്ന വാഹനം ഒരു വശത്തൂടെ മാത്രം കയറ്റിയിട്ട് അതേ വശത്തൂടെ തിരിച്ചുവിടാണ്ട് വേറെ വഴിയിലൂടെ തിരിച്ചുവിടുന്ന ഗേറ്റ് ഡ്യൂട്ടിയിൽ 4 ആൾക്കാർ വെച്ച് നിന്നിട്ട് ചെയ്യുന്നുണ്ട്.
12: അത് സക്സസ് ആയിട്ട് പോകുന്നുണ്ടോ?
11: ആ പിന്നെ ഹെൽപ്പ് ഡെസ്ക്, ഈ സ്കൂളിൻ്റെ ഫുള്ള് മാപ്പ് പോലെ ഇതാക്കിയിട്ട് കുറച്ച് പേപ്പർ ഇതാക്കി വെച്ചിട്ട് പുറത്തുനിന്ന് വരുന്നവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്
12: ഗൈഡ് ലൈൻ പോലെ
11: ഓരോ റൂമിലേക്കും അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. പിന്നെ ഓരോ ബ്ലോക്കിലും ഡിസിപ്ലിനായിട്ട് ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട്. റിഫ്രഷ്മെൻറ്റിന് ഫുഡ് സെർവ് ചെയ്യാനും കൊണ്ടു കൊടുക്കുക, ഡെലിവറി ഓരോ റൂമിലേക്ക് ജഡ്ജസിനെല്ലാം കൊണ്ടു കൊടുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഐസ്ക്രീം അത് വേറെ തന്നെയിൽ കളർ ഡ്രസ് ഇട്ടിട്ട്, എസ് പി സി യൂണിഫോം അല്ലാണ്ട് കളർ ഡ്രസ് ഇട്ടിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഗ്രൗണ്ടിൽ 2-3 ആൾക്കാർ ഇട്ടിട്ടുണ്ട്, അനാവശ്യമായ പിള്ളേർ അങ്ങോട്ടേക്ക് പോകാണ്ടിരിക്കാനും വണ്ടി അത് നോക്കാനും.
12: ഇതിലൊക്കെ എന്തെങ്കിലും ഫോൾട്ട് കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നെക്സ്റ്റ് സ്റ്റെപ്പ്
11: രജിസ്റ്ററിൽ എഴുതും, രതീഷ് മാഷിനെ റിപ്പോർട്ട് ചെയ്യും.
12: അതാണ്. രതീഷ് മാഷാണ് എസ് പി സിയുടെ
11: സി പി ഒ. നവി ടീച്ചർ രതീഷ് മാഷ്. എല്ലാവരുടെയും സഹകരണത്തോടെ എസ് പി സി നല്ല വൃത്തിക്ക് എല്ലാം ചെയ്യുന്നുണ്ട്. 2 ദിവസമായിട്ട് അത് നല്ല വൃത്തിക്ക് പോകുന്നുണ്ട്. ഭംഗിയായിട്ട് പോകുന്നു.
0: ഇതുവരെ കേട്ടത് ഈ കഴിഞ്ഞ 6-7 തീയതികളിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന മട്ടന്നൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ശബ്ദചിത്രം.
13: ഇനി കേൾക്കാം നാടോടി കഥകൾ.
14: കൗശലബുദ്ധിക്കാരനായ കള്ളന്മാരുടെ കഥകൾ എല്ലാ മുത്തശ്ശി കഥകളിലും ഉണ്ടാവും. ഈ കഥയിലുമുണ്ടൊരു കള്ളൻ, പഠിച്ച കള്ളൻ. ഓട്ടം, നെട്ടോട്ടം, നെടുനെട്ടോട്ടം, നാടായ നാട്ടിലൊക്കെ കട്ട് മോഷ്ടിച്ചും കഴുവേറുന്ന പഠിച്ച കള്ളനെ നാടുവാഴിയുടെ ഏമാന്മാരിലൊരാൾ കയ്യോടെ പിടികൂടി. എന്തുവന്നാലും ശരി, ആ കള്ളനെ കുറേ കാലത്തേക്ക് ഠാണാവിൽ അടയ്ക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. കള്ളൻ്റെ കുപ്പിക്കഴുത്തിൽ മുറുകെ പിടിച്ച് ഏമാൻ ആക്രോശിച്ചു. ഇനി നീ എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പോണില്ല, നിനക്ക് ഇനിയുള്ള കാലം ഠാണാവിലെ കൊതുകു കടി കൊണ്ട് തീർക്കാം. പഠിച്ച കള്ളൻ നിന്ന് കുഴങ്ങി. ഒരിക്കൽ ഠാണാവിലായാൽ പിന്നീട് ഒരു രക്ഷയുമില്ല, അതുകൊണ്ട് എന്തെങ്കിലും വിദ്യ പ്രയോഗിച്ച് അവിടുന്ന് സ്ഥലം വിടണം. കുറച്ച് ഒന്ന് ആലോചിച്ച ശേഷം അയാൾ തൊഴു കയ്യോട് പറഞ്ഞു, ഏമാനെ, അങ്ങ് കരുതും പോലെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ തെറ്റിദ്ധരിച്ച സ്ഥിതിക്ക് ഒരു എളിയ ആഗ്രഹം സാധിച്ചു തരണം. അതിനുശേഷം എന്നെ തടവറയിലേക്ക് അടക്കാവോ? ആഗ്രഹമോ? എന്താണ് ആഗ്രഹം? ഏമാൻ കണ്ണുരുട്ടി. ഇവിടെ നിനക്ക് നോക്കെത്താവുന്ന ദൂരം വരെ ഓട്ടം നടത്തണം, ഞൊടിയിടയ്ക്ക് തിരിച്ചെത്തുകയും ചെയ്യാം, പഠിച്ച കള്ളൻ പറഞ്ഞു. ഏമാൻ ആലോചിച്ചു നോക്കി. ഇതൊരു നിർദോഷമായ ആഗ്രഹം മാത്രമല്ലേ, ദീർഘകാലത്തെ ശിക്ഷ തുടങ്ങും മുൻപ് അത് സാധിച്ചു കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? ശരി, എൻ്റെ കണ്ണു വെട്ടത്തൊന്ന് ഓടിയിട്ട് വേഗം വാ. ഏമോൻ പിടിവിട്ടു. പഠിച്ച കള്ളൻ സർവശക്തിയും എടുത്തോടി വേഗം മടങ്ങിയെത്തി. നിന്റെ മോഹം നടന്നില്ലേ, ഇനി നമുക്ക് ഠാണാവിലേക്ക് അഥവാ തടവറയിലേക്ക് പോകാം. ഏമാൻ തിരക്ക് കൂട്ടി. പഠിച്ച കള്ളൻ വീണ്ടും കൈകൂപ്പി പറഞ്ഞു, ഏമാൻ്റെ നല്ല മനസ്സിന് നന്ദിയുണ്ട്. ഓട്ടം കഴിഞ്ഞ സ്ഥിതിക്ക് ഒന്ന് നെട്ടോട്ടമോടാനും എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനുവദിച്ചാൽ ഞാൻ ആ മോഹം തീർത്ത് മടങ്ങി വരാം. ഏമാൻ ആ ന്യായമായ ആഗ്രഹവും സാധിച്ചു കൊടുത്തു. അയാൾ ഒറ്റ ഓട്ടം. കുറച്ചു കഴിഞ്ഞിട്ടും പഠിച്ച കള്ളൻ തിരിച്ചെത്താത്തത് കണ്ട് ഏമാൻ നെറ്റിച്ചുളിഞ്ഞു. അയാൾ തന്നെ കബളിപ്പിച്ച് കാണുമോ എന്ന ആശങ്കയിൽ മുഴുകി നിൽക്കുമ്പോഴുണ്ട് പഠിച്ച കള്ളനതാ കിതച്ചു കൊണ്ടോടി വരുന്നു. കള്ളനാണെങ്കിലും അയാൾ പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കുന്നുണ്ടെന്ന് ഏമാനും മനസ്സിലായി. ആ സന്തോഷം മനസ്സിലടക്കി ഏമാൻ ചോദിച്ചു, നിന്റെ രണ്ടാമത്തെ ആഗ്രഹവും സാധിച്ചില്ലേ? ഇനി ഠാണാവിലേക്ക് പോവാൻ തടസ്സമില്ലല്ലോ. ഏമാനെ, അങ്ങയുടെ വലിയ മനസ്സുകൊണ്ട് എൻ്റെ രണ്ട് ആഗ്രഹങ്ങളും സാധിച്ചു. പക്ഷേ അവസാനമായി ഒരൊറ്റ ആഗ്രഹം കൂടിയുണ്ട്. അതുകൂടി സാധിച്ചു തന്നാൽ ഞാനൊരു മടിയും കൂടാതെ അങ്ങയോടൊപ്പം വരാം. പഠിച്ച കള്ളൻ പറഞ്ഞു, ഇനിയും ആഗ്രഹമോ? എന്താണെന്ന് വേഗം പറഞ്ഞു തുലയ്ക്ക്. ഏമാനെ ക്ഷമ കെട്ടു. എനിക്കൊന്ന് നെടുനെട്ടോട്ടമോടണം. അങ്ങ് ഇവിടെ നിന്നാൽ മതി, ഞാൻ വേഗം ഓടിയെത്താം. പഠിച്ച കള്ളൻ്റെ അവസാനത്തെ ആഗ്രഹവും സാധിച്ചു കൊടുക്കാൻ ഏമാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് അനുവാദം കിട്ടിയതും പഠിച്ച കള്ളൻ ഓടടാ ഓട്ടം. അയാൾ തൻ്റെ കണ്ണിൽ നിന്നും മറയും വരെ ഏമാനും അത് നോക്കി നിന്നു. അയാളുടെ വരവും കാത്ത് ഏമാൻ അവിടെ തന്നെ നിന്നു. പഠിച്ച കള്ളൻ അതിനകം നാടുവിട്ട് എങ്ങോട്ടോ പോയിരുന്നു. പാവം ഏമാൻ മണിക്കൂറുകളോളം നോക്കി നിന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണും കാലും കഴച്ചതു മിച്ചം. ഇത്രയും ബുദ്ധിമുട്ടി നെടുനെട്ടോട്ടമോടിയ കള്ളൻ്റെ സാമർത്ഥ്യത്തെ മനസ്സാ പുകഴ്ത്തി അദ്ദേഹം ആ നിൽപ്പ് തുടർന്നു.
0: ഇതോടുകൂടി ഇന്നത്തെ റേഡിയോ എറ്റു സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു.

0: റേഡിയോ അറ്റ് സ്കൂൾ.
1: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം. നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

0: അല്ലിവളെ, നമ്മളോടെല്ലാം ബേസ്റ്റ് പുറത്ത് കളയറെന്ന് പറഞ്ഞിട്ട് ഈ ലോറിയിൽ കയറ്റി കൊണ്ടുവന്ന ബേസ്റ്റ് ഏത് കുണ്ടിലാ കൊണ്ടിടുന്നത്?
1: കുണ്ടില ഈ കൊണ്ടുവന്ന ജൈവ വേസ്റ്റ് എല്ലാം ഇല്ലേ, മിൻറോ കമ്പോസ്റ്റിൽ കൊണ്ടിട്ടിട്ട് വളമാക്കി മാറ്റൂ. നല്ല അസല് ജൈവ വളം.
0: എടോ ഇതുണ്ടാ ഞാൻ അറിഞ്ഞിട്ട്, ഇപ്പങ്ങും പറഞ്ഞു നന്നായി.
2: ജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാനുള്ളതല്ല, ശാസ്ത്രീയമായി സംസ്കരിച്ച് വളമാക്കി ഉപയോഗിക്കാം.
3: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.0.

0: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭിനയാനുഭവം.
1: പ്രിയ ശ്രോതാക്കളെ, നാടകനേരത്തിലേക്ക് സ്വാഗതം. കുരങ്ങ് ദീനം രണ്ടാം ഭാഗം. നാടകരചന ഡോക്ടർ പി വി ജയരാജ് മട്ടന്നൂർ. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണിശ്ശേരി. ഈ നാടകത്തിൽ ശബ്ദം നൽകിയവരും കഥാപാത്രങ്ങളും ഡോക്ടർ പി വി ജയരാജ് മട്ടന്നൂർ, ചന്ദ്രൻ, അമൽമണി മട്ടന്നൂർ, രവി, ലീന ജയരാജ് മട്ടന്നൂർ, മേമ, ഷാജി മാലൂർ, വിഘ്നേഷ്, ബാബുരാജ് അയ്യല്ലൂർ, സുന്ദർ, കൃഷ്ണൻ കാഞ്ഞിലേരി, രാഘവൻ, ചന്ദ്രഭാനു തില്ലങ്കേരി, ഗോപി, വിനോദ് അയ്യല്ലൂർ, മാതൻ. കുരങ്ങ് ദീനം

0: ഇന്നലെ കഷ്ടിച്ചൊരു 4 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവും നമ്മള്.
1: സൂര്യൻ ഉദിച്ചപ്പോഴേക്കും പിന്നെ കിടത്തം കൊള്ളണ്ടേ?
2: കാര്യം എന്തായാലും അസല് ചായയും കടിയെല്ലാം തന്നില്ല അവര്.
3: മാത നമ്മളെയും കാത്തിട്ടിപ്പോ കാട്ടിൽ വേറൊരു വഴിയിലാണ് നിന്നിട്ടുണ്ടാവുക. ഇന്നത്തെ സ്ഥലം മാറ്റാ
0: രാഘവേട്ടാ. ഇന്ന് നാട്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പേ കാര്യമായിട്ട് എന്തിനെങ്കിലും ഷൂട്ട് ചെയ്യാണ്ട് ഞാൻ വരൂലേ. ഇന്നലെ മുതല് അത്രക്ക് മനസ്സിലുറച്ചു പോയതാ.
1: എനക്കും അതെ. ഈ തോക്കിലെ ഒരു

0: എങ്ങോട്ടാ മാതാ നമ്മൾ നടക്കുന്നത്?
1: ആ രാഘോട്ടാ, കുറച്ചങ്ങോട്ട് ഒരുപാട് പുല്ല് പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു പറമ്പുണ്ട്, അയില നടക്ക.
2: ഇവിടെ നല്ല പുല്ലുണ്ട്, നിറയെ തെങ്ങുണ്ടല്ലോ. ഈ കാട്ടിലാരോട് തെങ്ങുണ്ടാച്ചേ?
3: കൊറേ ആദിവാസികളുണ്ടല്ലോ, ഓലയും കൊള്ളിയെല്ലാം പെറുക്കുന്നു.
2: ഇതിലെ ഏത് മൃഗാരാവട്ടെ വരിക, ഒന്നിനെയും കണ്ടില്ല, ഇങ്ങളെ ഞാൻ പിടിവെക്കുവേ.
0: തെങ്ങുമ്പിലെല്ലാം നിറയെ തേങ്ങയുണ്ടല്ലോ.
1: അതാ അനക്കു വധിച്ചായത്, ഈടെയുള്ള കുരങ്ങന്മാർ തേങ്ങയൊന്നും ബാക്കി വെച്ചക്കൂല. വേണ്ട വേണ്ട, കുരങ്ങനെ കൊലറേ, കുരങ്ങനെ കൊലറ്.
2: വേഗം പറാടു, നമ്മൾ പിന്നെ എന്തിനാ ഇവിടെ വന്ന്? മെയ്യുന്ന പശുവിന്റെ ഫോട്ടോ എടുക്കാനാ?
3: അതെ, അത് തന്നെയാ ഞാനും പറയുന്നത്.
1: അത് പറ്റൂലേ കൊല്ലറ്.
4: ഇനി ഇതല്ല ഫോട്ടോ എടുക്കാന്ന് വെച്ചാല് നമ്മുടെ അടുത്ത് ക്യാമറയില്ല.
2: മിണ്ടാണ്ടിരിക്കും ചന്ദ്ര, എന്റെ ഒരു ഫോട്ടോ ഏത് തെങ്ങുമ്പിലുണ്ടെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും ഞാൻ കാച്ചു. ഇങ്ങോട്ട് ഇങ്ങോട്ട്.
0: സംഗതി സീരിയസ് ആയല്ലോ ചന്ദ്ര, അവർ രണ്ടാളും കുരങ്ങന്മാർ നോക്കിയിട്ട് പോക്കാണല്ലോ. അതിന് കോട മൂടിയിട്ട് മരങ്ങളെ മണ്ടയൊന്നും കാണുന്നുമില്ല. തെങ്ങുകളെ മേലെ നാൻ തോന്നുന്നു കുരങ്ങന്മാർ ഒച്ച കേൾക്കുന്നുണ്ട്. മാതിന്റെ കൂടെ തന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം പായുന്നുണ്ടല്ലോ. അവർക്ക് കുരങ്ങനെ കൊല്ലുന്നത് സഹിക്കൂലേ?
4: എനക്കും സഹിക്കൂല രാഘവേട്ടാ, ഇങ്ങനെ തോക്കും പിടിച്ച് നിൽക്കുന്ന അവരോട് ഞാനെന്താ പറയാ.
0: ചന്ദ്ര, ആ വലിയ തേക്ക് മരത്തിന്റെ മുകളിൽ ഒരു ഭയസം കുരങ്ങ് അള്ളി പിടിച്ച് നിൽക്കുന്നതാണ്ടാ. കോട മാറിയതുകൊണ്ടാ നമുക്ക് അവനെ കാണാൻ പറ്റിയത്. വിഘ്നേഷും സുന്ദരും തേക്കിന്റെ അടിയിൽ നിന്ന് അതാ തോക്കി കൊണ്ടുന്ന. അവരിപ്പോ അതിനെ കാച്ചുന്ന തോന്നുന്നു.

0: ദൈവേ, വിഘ്നേശ്വർ ഉന്നം തെറ്റിപ്പോട്ടേനു, ആ വയസ്സ ഓടിപ്പോയിക്കോട്ടേനു.
1: കൊരങ്ങന ആ തേക്കിന് പൊത്തി പിടിച്ചിട്ട് തന്നെ നിൽക്കുന്നുണ്ട്.
0: ഈശ്വര, താഴോട്ട് തൂങ്ങുന്ന അതിൻ്റെ വാലും വന്ന് ചോരയെ ഒലിച്ചു വരുന്നു. എത്രയാ ചോര, താഴത്തെ പുല്ല് മൊത്തം ചുവപ്പായി.
1: അയ്യോ, കണ്ണു മടച്ച് അതങ്ങനെ മരത്തിന് മുഖം അവർത്തി നിൽക്കുന്നു. ഇനി ശരീരം താഴോട്ട് വീഴും.
2: എന്താ സുന്ദര അതാ മരത്തിൽ തന്നെ നിൽക്കുന്നേ? മാതാ, മാതാ, മാതാ, ആ കൊരങ്ങനെ താഴെയിടാൻ ആരെയും ഒന്ന് കൂട്ടിട്ടു വാ, സമയം പോന്നേ ചെല്ല്.
0: അയ്യോ എന്റെ രാഘവട്ട, ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യനെ നോക്കി നിൽക്കുന്ന പോലെയുണ്ട് നമ്മളിപ്പോ.
1: ഇത്രയും ജനങ്ങൾ ഇവിടെ എതിർത്തിട്ടും അവരിങ്ങനെ ചെയ്ത് തെറ്റായിപ്പോയി. ചന്ദ്ര, ചോര തളപ്പിൽ എന്തെല്ലാം ഇവര് കാട്ടി കൂട്ടുന്നത്?
0: അവരിതിനെ എന്നാ ചെയ്യാൻ പോകുന്നത്? രസായനം ഉണ്ടാക്കാനാ? പേപ്പറിലെ പരസ്യം പോലെ? എനിക്കും അടുത്തു രാഘവട്ട, ഞാൻ അവരോട് പോയിട്ട് പറയട്ട്, ഞാൻ പോവാന്ന്.
1: നീ ഏതായാലും അവരെ പണക്കണ്ട, അല്ലെങ്കിൽ തന്നെ ചൂടായി നിൽക്കുന്ന.
0: വിഘ്നേഷ്,
2: നിനക്കെന്നാ പറ്റിയന്ത്ര, സുഖമില്ലേ? എന്നാ നീ ഗസ്റ്റ് ഹൗസ് പോയി റെസ്റ്റ് എടുക്ക്, നമ്മള് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. നീ ചെല്ലേ.

0: എനക്കറിയില്ലേനും കേട്ടാ, കാര്യം നടക്കാത്തതിന് നിങ്ങൾ എന്നെ കുറ്റം പറയണ്ടപ്പോ.
1: അല്ലെങ്കിലും എത്ര പൈസ വേണമെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞിട്ടും അവര് കത്തി തൊട്ടില്ലല്ലോ.
0: കൊന്നാ പാവം തിന്നാ തീരുന്നുള്ള വാചകടിയൊന്നും അവരെടുത്ത് നടക്കൂലേ. വേറെ ഏതിനെ കൊന്നു നിന്നാലും കൊരങ്ങനെ പറ്റൂല എന്നല്ലേ മാതം പറഞ്ഞിന്.
2: കുടുംബത്തിലെല്ലാവർക്കും അതിന്റെ ശാപം കിട്ടുമ്പോൾ ഓരോ അൺഎജ്യൂക്കേറ്റഡ് ഫൂൾസ്. അവരെ കയ്യിന്ന് പുല്ലരിന്ന് കത്തി പിടിച്ചേറ്റിട്ട് ശവം കീറാൻ പറ്റീനാ.
1: പിന്നെ ഇമ്മാതിരി ആൾക്കാരെ മുമ്പ് ഒരു കശാപ്പ് നടത്താൻ പറ്റില്ലപ്പാ. രാഘവേട്ടനാണെങ്കിൽ അന്നേരം നമ്മളെ സഹായിക്കേണ്ട മാറിന്ന് കളഞ്ഞില്ലേ. അത് വല്ലാത്ത ചതിയായിപ്പോയി രാഘവേട്ട.
0: പിന്നെ നിങ്ങള് കയ്യില് മൊത്തം ചോരയൊൽപ്പിച്ച് അസുരന്മാരെ പോലെ നിൽക്കുമ്പം ഞാനെന്ത് പറയാനാ. മാതനും ഓന്റെ ആൾക്കാരെല്ലാം എനക്ക് വേണ്ടപ്പെട്ടവരല്ലേ. ഏതായാലും അവരെല്ലാം കൂടി അതിനെ മാന്യമായിട്ട് കുഴിച്ചിട്ടല്ലോ.
1: ചെലവെല്ലാം ഞമ്മളെ വകയല്ലേനാ.
0: അവർക്ക് നിങ്ങൾ കുറച്ച് പൈസ എല്ലാം കൊടുത്തുകൊണ്ട് സന്തോഷമായി.
2: പക്ഷേ നമ്മളെ സന്തോഷമെല്ലാം പോയി അല്ലേ. എന്താ
0: ഇതെല്ലാം അറിയേണ്ടവർ അറിഞ്ഞാലുണ്ടല്ലോ, ജയിലിൽ കിടക്കേണ്ടി വരും. അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിട്ടാണ്.
2: നീ ഇനി ഉറക്കം ഞെട്ടിയില്ലേ? നീ ഇതെല്ലാം കേട്ട് ധരിച്ച് കിടക്കല. നാട്ടു പോണ്ടേ? എണീക്ക് എണീക്ക്. ഒരു കുളിയും പാസാക്കി ലഞ്ചും കഴിച്ച് നമുക്ക് സ്ഥലം വിടാം. എനക്ക് ഇരുട്ടിയിൽ നിന്ന് ഒരു കണ്ണൂർ ബസ് കിട്ടിയാൽ നേരെ പോയിക്കൊള്ളൂ. നിങ്ങളും അങ്ങ് തിരുമണലിലെത്തുമ്പോൾ

0: ചന്ദ്ര, ഇന്നലെ രാത്രി സുഖമായി ഉറങ്ങിയോ?
1: വിഘ്നേഷ്, നിന്റെ ഇന്നലത്തെ ദേഷ്യം മാറിയാ?
0: എന്ത് ദേഷ്യം
1: വിഘ്നേഷ്? പറ ഇന്നലെ ഒരു പാവം കൊരങ്ങനെ കൊല്ലാൻ എന്തായിരുന്നു എനിക്ക് ഇത്ര വാശി?
0: സോറി ചന്ദ്ര, അത്ര ക്രൂരാണെന്ന് വിചാരിച്ചതല്ല. ഒന്നിനെയും കിട്ടാത്ത വിഷമത്തില് ഞാനും സുന്ദരും എന്തൊക്കെയോ കാണിച്ചു പോയി. ആ ആദിവാസികളെ മുമ്പില് വെറുതെ നാണം കിട്ടും. കത്തിപ്രയോഗം എല്ലാം നടത്തിയിട്ട് വെറുതെ നാണം.
1: ഏതായാലും നീ അതിന്റെ ഇറച്ചി തിന്നാണ്ട് വേഗം കുഴിച്ചിടാൻ സഹായിച്ചത് നന്നായി.
0: എനക്ക് ആ കൊരങ്ങന്റെ അടുത്ത് നിന്ന് അത്ര വേഗം പോവാൻ തോന്നിയില്ല. ഞാൻ നിന്നോടൊരു സീക്രട്ട് പറയട്ടെ, ഞാനെന്താ ചെയ്തതെന്നറിയോ? അവനെ പുല്ലിൽ മലർത്തി കിടത്തിയപ്പോ ആ കൊരങ്ങന്റെ ചെറിയ കാലുകൾ കാണാൻ നല്ല രസം തോന്നി. സോ ഞാനതിന്റെ ഒരു പാദം ആരും കാണാതെ അറുത്തിങ് എടുത്തു, സുന്ദരവും ഒന്നെടുത്തു.
1: കള്ളാ, എന്നിട്ട് നീ ഇന്നലെ എനിക്ക് കാണിച്ചു തന്നിട്ടില്ലല്ലോ.
0: പക്ഷെ ഇന്നും ഞാനത് നിനക്ക് കാണിച്ചു തരില്ല.
1: എന്തുകൊണ്ട്?
0: ഇന്നിപ്പോ നീ വരുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ഞാനത് കുഴിച്ചിട്ടു.
1: പറയടാ, എവിടെയാ കുഴിച്ചിട്ട്?
0: വീട്ടു വരുമ്പോ തന്നെ. പക്ഷെ സോറി മോനെ, നീ എത്ര ചോദിച്ചാലും പറമ്പ് തേടിയാന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. സുന്ദരും കണ്ണൂരിലെത്തിയ ഉടനെ തന്നെ എവിടെയോ കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്.
1: എന്നെ ഇത്രക്ക് വിശ്വാസം ഇല്ലെങ്കിലും ഇനി നീ ആയിട്ട് കൂട്ടില്ല, ഞാൻ പോയെന്ന്.
0: ദേഷ്യപ്പെടലേ ചന്ദ്ര, പോവല്ലാന്ന്. ചന്ദ്ര നിക്കുന്നേ,
1: എന്നോടൊന്നും പറയണ്ട, ഞാൻ പോയെന്ന്.

0: അങ്ങനെ 5 കൊല്ലത്തിന് ശേഷം നമ്മൾ 3 പേര് വീണ്ടും ഒന്നിച്ചിരിക്കുന്നു.
1: തിരുവണലിലല്ല എന്ന് മാത്രം.
2: നീ പ്രതീക്ഷിച്ചതുപോലെ ബാങ്കിലും ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ പട്ടാളത്തിലും എത്തി.
1: ഞാൻ വെറും ഒരു ക്ലാർക്ക്, നിങ്ങളെപ്പോലെ മേജർ വിഘ്നേഷും ക്യാപ്റ്റൻ സുന്ദറും അല്ല.
0: അങ്ങനെ വിളിക്കാനായില്ല. ആഗ്രയിൽ നിന്ന് ഇനിയും പ്രൊമോഷൻ ട്രാൻസ്ഫറായി മാറാൻ 2 മാസം എടുക്കും. ഈ സുന്ദറും കുറച്ച് മാസങ്ങൾക്കുള്ളിൽ പ്രൊമോഷനായി ഡൽഹിയിൽ നിന്ന് മാറും. അതൊക്കെ ഒരു വഴിക്ക് നടക്കട്ടെ. സർവീസ് 5 കൊല്ലായില്ലേ. പിന്നെ ചന്ദ്ര, നിന്റെ അമ്മ മരിച്ച സമയത്തൊന്നും നമുക്ക് നാട്ടിൽ വരാൻ പറ്റിയില്ലടോ. അമ്മയില്ലാത്തതുകൊണ്ടാ നീ ട്രാൻസ്ഫർ വാങ്ങാതെ തിരുവനന്തപുരത്ത് തന്നെ കൂടുന്നതല്ലേ?
1: ഇത് തലസ്ഥാനമാണെങ്കിലും നല്ലൊരു ഗ്രാമമാ. ഇവിടെയാ സുഖം. പിന്നെ എൻ്റെ ഏട്ടനും നാട്ടിലില്ലാത്തതുകൊണ്ട് തറവാട് പൂട്ടിയിട്ടിട്ടാ ഇപ്പോൾ.
2: എന്നാൽ ഈ ഗ്രാമത്തിൽ കുറച്ച് ദിവസം നിന്റെ കൂടെ കറങ്ങിയിട്ടേ നമ്മൾ മടങ്ങുന്നുള്ളൂ.
0: അതിനിടയിൽ ഒരു കാര്യം പറയട്ടെ. ദാ ഇതൊന്നോക്ക്, ഇതൊന്നും നോക്ക്.
1: ഇതേതാ ഒരു സുന്ദരി പെണ്ണ്.
2: പേര് ഷീല. ആഗ്ര സ്റ്റേഷൻ കമാൻഡർ കേണൽ റോയ് ഡയസിന്റെ മകൾ. അവൾ അവിടെ ആർമി സ്കൂൾ ടീച്ചറാണ്.
0: നീ ഇങ്ങനെ വണ്ടടിക്കണ്ടേന്ത്ര, വീട്ടിൽ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഗ്രീൻ സിഗ്നൽ തരുമ്പോൾ നീ തന്നെ അവിടെ അറിയിച്ചോ. എന്താ പോരേ.

0: രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വാർത്ത കേട്ടത്. ആഗ്രയിൽ വെച്ച് വിഘ്നേഷ് മരണപ്പെട്ടു. ആട് തന്നെ സംസ്കാരവും നടത്തി. ഒരു ട്രങ്കോളിലൂടെയാണ് സുന്ദർ ഇക്കാര്യം എന്നോട് പറഞ്ഞത്. വിഘ്നേഷിൻ്റെ പ്രൊമോഷൻ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ഒരു പാർട്ടിക്കിടയിൽ അവൻ്റെ ത്രികോണ പ്രേമത്തിലെ വില്ലൻ ഒരു ക്യാപ്റ്റൻ ഗോൺസാൽവിസ് ബാർടെൻഡറെ സ്റ്റീൽ ട്രേ കൊണ്ട് അവനെ തലക്കടിച്ച് കൊന്നു. സംഭവത്തിന് സാക്ഷികളില്ലാതാക്കി. ആർക്കും കുറ്റമില്ലാത്ത രീതിയിൽ കേസ് ഒതുക്കി. വിഘ്നേഷിൻ്റെ കുടുംബത്തിന് ഒരു നഷ്ടപരിഹാരവും സാമ്പത്തിക സഹായവും ഒന്നും കിട്ടിയില്ല. പത്മനാഭൻ നായർ ശരിക്കും ഹൃദയം പൊട്ടി മരിച്ചു. സഹോദരങ്ങളെല്ലാം വേലയും കൂലിയും ഇല്ലാതെ നടന്നു നശിച്ചു. ആ ഗോപി മാത്രം ബാക്കിയായി അവിടെ കിടക്കുന്നു.
1: ഈ കുടുംബത്തിൻ്റെ ദുരിതകഥയൊക്കെ ഞാൻ പണ്ടേ കേട്ടതാ. പക്ഷേ മേജർ മരിക്കാനിടയായ സാഹചര്യം ഇപ്പോഴാണ് അറിയുന്നത്. അല്ല, മൂപ്പരുടെ ചങ്ങാതി സുന്ദറിന് എന്തു പറ്റി?
0: വിഘ്നേഷിൻ്റെ മരണം നടന്ന് രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ തൃശ്ശൂരിലൊരു പണച്ചാക്കിൻ്റെ മോളെ സുന്ദർ കല്യാണം കഴിച്ചു. അവൻ്റെ കല്യാണം കൂടാൻ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ഗുരുവായൂർക്ക് പോയിരുന്നു. അവിടെ വെച്ച് പോലും അവൻ ആ പഴയ കൊരങ്ങനെ ഓർമ്മിച്ച് ചിരിച്ചിരുന്നു. അന്നവൻ പറഞ്ഞു, ചന്ദ്ര നീ കണ്ടില്ലേ, ഞാൻ മേജറുമായി നല്ലൊരു പെണ്ണിനെയും കെട്ടി, കൊരങ്ങനെ എന്നെ ഒന്നും ചെയ്തില്ല. അവനങ്ങനെ ലാഘവബുദ്ധിയോടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിനെന്തോ വേട്ടയാടുന്നത് പോലെ തോന്നി.
1: അദ്ദേഹം ഇപ്പം എവിടെയുണ്ട്?
0: ഗുരുവായിരുന്നു നമ്മൾ പിരിഞ്ഞ് ഒരു വർഷം തികയും മുമ്പ് അവൻ്റെ അച്ഛനും അമ്മയും ഒരു റോഡ് അപകടത്തിൽ കൊല്ലപ്പെട്ടു. പിന്നെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും സുന്ദറിന് പക്ഷാഘാതം വന്ന് കിടപ്പിലായി. അവൻ്റെ ജോലി പോയി. 4 കൊല്ലത്തോളം എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നരകിച്ചു. ഞാൻ തൃശ്ശൂർ വഴി പോകുമ്പോഴെല്ലാം അവൻ്റെ വീട്ടിൽ ചെന്ന് കാണലുണ്ടായിരുന്നു. സുന്ദരനായ മേജർ സുന്ദർ മരിക്കാൻ കാലത്ത് അകാല ജരാനര ബാധിച്ച് ശരിക്കും പേടിപ്പെടുത്തുന്ന ഒരു രൂപമായി മാറി. ജീവനോടെ അവസാനമായി കണ്ട സമയത്ത് അവൻ ദയനീയ സ്വരത്തിൽ ചിറികോട്ടി മന്ത്രിച്ചു, ചന്ദ്ര എന്നെ കാണുമ്പോ ആ വയസ്സും കൊരങ്ങനെ പോലെ ഇല്ലേ എന്ന്. സുന്ദർ അനുഭവിച്ച ദുരിതത്തിന്റെ കണക്കിന് വിഘ്നേഷിന്റെ ദുരന്തം വളരെ നിസ്സാരം. അടുത്ത ബന്ധുക്കളൊന്നും കണ്ണൂരിലില്ലാത്തതുകൊണ്ട് സുന്ദറിനെ തൃശ്ശൂരിൽ തന്നെ സംസ്കരിച്ചു. 30 കൊല്ലം മുമ്പാണ് സുന്ദറിൻ്റെ ഭാര്യയും മോനെയും അവസാനമായി കണ്ടത്. അവരിപ്പോൾ എവിടെയുണ്ടെന്നറിയില്ല.
1: ഓ, എത്രയോ കഥകൾ ഇതിനു മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇളയച്ചന്റെ ഫ്രണ്ട്സിന് ഇങ്ങനെയൊരു ട്രാജഡി ഉണ്ടായ കഥകൾ ഇതുവരെ എന്താ എന്നോട് പറയാഞ്ഞത്?
0: ഇതൊന്നും ആരോടും വിശദമായി പറയണമെന്ന് ഇതുവരെ തോന്നിയില്ല. പിന്നെ ഉള്ളത് പറഞ്ഞാൽ ഇക്കാര്യങ്ങൾ വിസ്തരിച്ച് ചർച്ച ചെയ്താൽ എനിക്കും വല്ലതും പറ്റിപ്പോവെന്നൊരു പേടി.
1: എന്തൊരു അന്ധവിശ്വാസമാണപ്പ എൻ്റെ ഇളയച്ചൻ. പിന്നെ ഇപ്പോഴെന്താ പറയാൻ പേടിയില്ലാത്തേ?
0: എടുത്തുചാടി വടക്കേക്കരവാണെന്ന് പറഞ്ഞപ്പോ ഇതൊക്കെ നീ അറിഞ്ഞിരിക്കേണ്ടതാണെന്ന് തോന്നി. മാത്രല്ല, ഇത്രയും പ്രായമായ എനിക്കിനി എന്തെങ്കിലും സംഭവിക്കുന്നതിനെ പറ്റി വലിയ ബേജാറൊന്നും ഇല്ലതാനും.
1: ഇളയച്ചൻ ഇതെല്ലാം പറഞ്ഞിട്ടോ ആ വടക്കേക്കരന്റെ ആകർഷണം എനിക്ക് കുറയുന്നില്ല. ഇനി കുരങ്ങ് കഥേന്റെ പേരിൽ ഞാൻ പിന്മാറിയാലേ എന്റെ മക്കളടക്കം എന്നെ തമാശയാക്കും, അന്ധവിശ്വാസീ എന്ന് പറഞ്ഞ് കളിയാക്കും.
2: എല്ലാം നിങ്ങളെ കഥ കഴിഞ്ഞില്ലേ, ഭക്ഷണം വേണ്ടേ? നേരെ ഉച്ചയായി.
0: ഇനി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കാര്യം ആലോചിക്കാം.
2: വാ മോനെ, കൈ കഴുകുക.

0: എടുപിടിന്നായോണ്ട് നല്ല ടേസ്റ്റ് ഒന്നും ഉണ്ടാവൂലേ.
1: രവി, നീ എന്നാ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു? നിനക്ക് നിരാശയായി കൺഫ്യൂഷനായി എന്നെല്ലാം അറിയാ. അതുകൊണ്ട് നീ ഭക്ഷണം കഴിക്കാണ്ടിരിക്കണ്ട,
0: നീ എടുത്ത് കഴിക്ക് രവി.
2: ഓ മതി മതി മതി.
0: ആ നീ എടുക്ക്.
2: മേമേ, വിശപ്പില്ല, രാവിലെ മുതലേ ഒറ്റ ഇരിപ്പല്ലേ ഇവിടാ.
1: എന്നാ നീ ഇനി കുറച്ചുസമയം ആ മുറിയിൽ കടന്ന് റെസ്റ്റ് എടുക്ക്.
2: വേണ്ട വേണ്ട, ഞാൻ ഈ ചൂരക്കസേരയിൽ കുറച്ചു സമയം ഇരുന്നോളൂ.

0: രവി, 4 മണി കഴിഞ്ഞേ, എണീച്ച് ചായ കുടി.
1: ഓ, ഞാനിങ്ങനെ ഇരുന്നിട്ട് അങ്ങ് ഉറങ്ങിപ്പോയി മേമേ. അല്ല, എളേച്ചൻ എണീറ്റില്ലേ?
2: ആ രവി, ഞാനും വല്ലാണ്ടങ്ങ് ഉറങ്ങിപ്പോയി.
1: എന്റെ അമ്മയെ നീണ്ട കഥയല്ലേ രാവിലെ പറഞ്ഞത്? പറഞ്ഞയാൾക്കും കേട്ടയാൾക്കും ക്ഷീണുണ്ടാവില്ലേ?
2: എന്നിട്ടിപ്പോ എന്നാ എന്റെ തീരുമാനം?
1: എളേച്ച, രാവിലെ കേട്ട കഥയിൽ ആൾക്കാർക്ക് സംഭവിച്ചത് നാളെ ആർക്കാ സംഭവിച്ചുകൂടാത്തത്? ഒരു നായാട്ടിനും കുഴിച്ചിടലിനും ശേഷമോ ഇങ്ങനെയൊക്കെ കുറച്ച് മരണങ്ങളും അപകടങ്ങളും സംഭവിച്ചെന്ന് വെച്ചിട്ട് ഞാനേതായാലും സലക്കച്ചവടത്തുനിന്നൊന്നും പിന്മാറൂലേ.
2: ഇന്നാ ചായ ഗ്ലാസ് പിടിക്കടോ. നിനക്ക് അതിനോട് അത്രക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇപ്പൊ സമയം 4:30 ആയില്ലേ? ഗോപി അവൻ്റെ വൈകുന്നേരത്തെ സവാരിക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. വാ, വേഗം പോവാ. ഞാൻ ഒന്ന് ഷർട്ട് ഇട്ടേ.
0: രവി, ഇത്രയും ലേറ്റ് ആയില്ലേ? ഇന്ന് നീ എനിക്ക് കല്ലൂരേക്ക് പോണ്ട കേട്ടാ. നാളെ രാവിലെ പോയാ പോരെ. പിന്നെ നിന്റെ ഇഷ്ടപ്പെട്ട കപ്പ പുഴുക്ക് രാത്രിയിൽ വെക്കുന്നുണ്ട് ഞാൻ, അതും കഴിച്ചിട്ട് നാളെ പോവാടോ.
1: പോയി വന്നിട്ട് പറയാ മേമേ.
2: നിന്റെ കൂടെ നടന്നിട്ട് എത്തുന്നില്ലല്ലോ മോനെ എനക്ക്.
1: അല്ല, ഗോപിയോട്ട് സ്ഥലം വിട്ടിട്ടുണ്ടാവോ?
2: വാതിൽ തുറന്നിട്ടുണ്ടല്ലോ. ഭാഗ്യം, പറഞ്ഞൂടാ. ഓനാടെ ഇല്ലെങ്കിലും പൂട്ടലൊന്നുമില്ല. ആടുന്ന ആർക്ക് എന്താ എടുക്കാനുള്ളത്? നിറഞ്ഞത് ഒഴിഞ്ഞതായിട്ട് കൊറേ കുപ്പികളാ.
1: എല്ല, ഇതെന്നാളേച്ച സ്ഥിതി. ഈടൊരു ആക്രി കൂടാൻ പോലും ഉണ്ടല്ലോ. മുറ്റത്തും വരാന്തയിലും എല്ലാം പ്ലാസ്റ്റിക് വേസ്റ്റും കച്ചറിയും പൊടിയും.
2: വാതിലേതായാലും തുറന്നു കിടക്കുന്നുണ്ട്. ഗോപി, ഗോപി.
3: ഓ ചന്ദ്രേട്ടാ, എത്ര ദിവസമായി കണ്ടിട്ട്. ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കലിനും. ഇതാരേനും ചന്ദ്രേട്ടാ? ഓ, മനസ്സിലായി, രവിയല്ലേ. എത്ര കൊല്ലം മുമ്പേ കണ്ടതാ. നിനക്കിപ്പോൾ ഒരു 40 ആയിട്ടുണ്ടാവില്ലേ? പക്ഷെ എനിക്ക് നിന്നെ കാണുമ്പോൾ പുഴക്കരയിൽ മീൻ പിടിക്കാൻ വരുന്ന ആ 10 വയസ്സുള്ള ട്രൗസറിട്ട ചെക്കനെയാ ഓർമ്മ വരുന്നത്. ഇവിടെ എവിടെയെങ്കിലും ഇരിക്കപ്പാ. ആ, ഈ കസേരയിലേക്ക്. ഉറപ്പുണ്ട്, പൊട്ടൂല. ഇരുന്നോ, ഇരുന്നോ.
2: വേണ്ട ഗോപി, ഈ ഇരുത്തിയാ സുഖം.
3: ഇവിടെ ആകെ കച്ചറയായിട്ടാ ഉള്ളത്. കഞ്ഞി കുടിക്കാൻ തന്നെ ഒന്നും തകയുന്നില്ലപ്പാ. എങ്ങനെയല്ലോ ഒപ്പിച്ചു പോകുന്നു. കാര്യങ്ങളെല്ലാം ചന്ദ്രേട്ടൻ അറിയാലോ. ഇത് വിൽക്കാൻ വേണ്ടിയാ കുറെ കളിച്ചത്.
1: പറയട്ടെ ഗോപിയേട്ടാ, ഇത് നിങ്ങൾ എനിക്ക് തരുമോ? അല്ല, എത്ര നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്?
3: നിനക്ക് വേണേനു. എന്റെ മോനെ, ഛേ, എന്റെ ചന്ദ്രേട്ടാ, നിങ്ങൾക്ക് കുറച്ചു മുമ്പ് എന്നോട് പറഞ്ഞുവിടേനോ? നിങ്ങൾ ഇന്ന് രാവിലെ വന്നെങ്കിൽ ആ കച്ചവടം നടക്കൂലേനു.
2: ഏത് കച്ചവടം?
3: അതേപ്പാ, ഇന്ന് രാവിലെ 11 മണിക്ക് അവർ വന്നത്. ഞാൻ പറഞ്ഞ വയസ്സക്ക് അപ്പാടന്നെ അവർ സമ്മതിക്കുകയും ചെയ്തു. വില പേശൽ പോലും ഇല്ല, ഇൻസ്റ്റാൾമെന്റും ഇല്ല, റെഡി ക്യാഷ്. നല്ലൊരു അഡ്വാൻസും തന്നു. 2 ആഴ്ച കഴിഞ്ഞ് രജിസ്ട്രേഷൻ. അന്ന് ബാക്കി പൈസ ഫുള്ളും തരാന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത്.
1: അവരാരാ? എവിടുന്ന?
3: ചന്ദ്രേട്ടാ, നിങ്ങൾക്കറിയാപ്പാ അവരെ. നമ്മളെ വിഘ്നേഷേട്ടന്റെ ചങ്ങായില്ലേ, സുന്ദരേട്ടൻ.
2: മരിച്ചുപോയ സുന്ദര?
3: അതന്നെ, സുന്ദരേട്ടന്റെ മോനും ഒരു കസിനും. എന്നെ കാണാനായിട്ട് അവർ തൃശ്ശൂരിൽ നിന്ന് വന്നതാ. കണ്ണൂർ അവർക്ക് ഇപ്പം ആരും ഇല്ലല്ലോ. അതുകൊണ്ട് അവർക്ക് ഈ നാട്ടിൽ എവിടെയെങ്കിലും ഒരു ഭൂമി വേണമെന്ന് ഭയങ്കര ആഗ്രഹം. ഓൻ്റെ അച്ഛൻ ചവിട്ടി തന്ന മണ്ണല്ലേ ഇത്. അവർ രാവിലെ തന്ന അഡ്വാൻസ് ഉണ്ട്. എനിക്ക് തലശ്ശേരി ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്യാലോ. ചന്ദ്രേട്ടാ ഫോൺ അടിക്കുന്നുണ്ട്, നോക്കിയിട്ട് വരേ. ഇരിക്കു കേട്ടാ.
2: മോനെ രവി, നിന്റെ മുഖത്ത് ഇപ്പോൾ ഞാൻ നിരാശയെ കാണുന്നുള്ളൂ. പക്ഷെ എൻ്റെ മുഖത്ത് നീ പലതും കാണും. നിന്റെ നിരാശ കണ്ടിട്ടുള്ള സങ്കടം, എന്നാലും എൻ്റെ സുന്ദറിൻ്റെ മോനെ കാണാൻ പറ്റുന്നതിലുള്ള സന്തോഷം. പക്ഷേ ഈ വീടും പറമ്പും വാങ്ങുന്നവർക്ക് ഇനി എന്തെല്ലാം സംഭവിക്കുന്നു ഓർത്തിട്ടുള്ള പേടിയും.
1: എളേച്ച, ഇത് തുടക്കമാണോ അല്ല ഒടുക്കമാണോ?
3: ഹലോ, ഹലോ. അതെ, ഗോപിയാണ്. എന്ത്, മനസ്സിലായില്ല? അതെ, വന്നിരുന്നു ഇന്ന് രാവിലെ. എന്നിട്ട്? അതെയാ.
1: എന്താ?

0: എന്താ ഉണ്ടായി ഇവിടെ?
1: ആരാ വിളിച്ച്?
2: അത് രാവിലെ വന്ന ഞങ്ങയ്യ. എന്താ നിങ്ങള് മുഖത്തൊരു വല്ലാണ്ട് എന്തോ ഒരു പരിഭ്രമം പോലെ.
0: എന്നിട്ട് നിങ്ങളൊന്ന് തെളിച്ചു പറ എന്താ സംഭവം?
2: ഓ, നിങ്ങൾ വേണ്ടാത്ത എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടിയല്ലേ. അവർക്ക് നല്ലൊരു കോളത്തെ സന്തോഷത്തിലാ വിളിച്ചത്. നിങ്ങളെന്താ കരുതിയത്? അവർക്കൊന്നും പറ്റിനാ? ഇതിരുന്നല്ല കോള് അവർക്ക് എവിടുന്ന് കിട്ടാനാ? നമ്മൾ വിചാരിക്കും പോലും നല്ല കാര്യങ്ങൾ. ഇപ്പം മനസ്സിലായില്ലേ? അങ്ങനെയാണ് കാര്യങ്ങളുടെ കടപ്പ്.
3: കുരങ്ങ ദിനം നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ നാടകത്തിൽ ശബ്ദം നൽകിയവരും കഥാപാത്രങ്ങളും: ഡോക്ടർ പി വി ജയരാജ് മട്ടന്നൂർ, ചന്ദ്രൻ, അമൽമണി മട്ടന്നൂർ, രവി, ലീന ജയരാജ് മട്ടന്നൂർ, മേമ, ഷാജി മാലൂർ, വിഘ്നേഷ്, ബാബുരാജ് അയ്യല്ലൂർ, സുന്ദർ, കൃഷ്ണൻ കാഞ്ഞിലേരി, രാഘവൻ, ചന്ദ്രഭാനു തില്ലങ്കേരി, ഗോപി, വിനോദ് അയ്യല്ലൂർ, മാതൻ. നാടകരചന ഡോക്ടർ പി വി ജയരാജ് മട്ടന്നൂർ. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണിശ്ശേരി.
4: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭിനയാനുഭവം.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: മധുരഗീതങ്ങൾ മധുരഗീതങ്ങളിൽ ഇപ്പോൾ സിദ്ദിഖ്ലാൽ സിനിമകളിലെ ഗാനങ്ങൾ കേൾക്കാം. ചിത്രം റാംജിറാവ് സ്പീക്കിംഗ്. എം ജി ശ്രീകുമാർ, ഉണ്ണിമെനോൻ, സി ഒ ആൻറ്റോ, കെ എസ് ചിത്ര തുടങ്ങിയവർ പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾ, എസ് ബാലകൃഷ്ണൻ്റെ സംഗീതം.

ചിത്രം ഗോഡ് ഫാദർ. എസ് ബാലകൃഷ്ണന്റെ സംഗീതത്തിൽ ബിച്ചു തിരുമലയുടെ വരികൾ കെ ജി മാർക്കോസും ജോളി അബ്രഹാമും സംഘവും ആലപിക്കുന്നു. മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ.

ചിത്രം ഹിറ്റ്ലർ. എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, എസ് പി വെങ്കിടേഷിൻ്റെ സംഗീതം.

0: നിർത്ത് നിർത്ത് നിർത്ത്. ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാ.
1: അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ?
0: ആ ഇത് കൊള്ളാം.
2: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
0: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

ചിത്രം കാബൂളിവാല. എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾ, എസ് പി വെങ്കിടേഷിന്റെ സംഗീതം.

ചിത്രം ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ. ബിച്ചു തിരുമലയുടെ രചന, അലക്സ് പോളിന്റെ സംഗീതം. എം ജി ശ്രീകുമാർ, വിധു പ്രതാപ്, രമേശ് ബാബു, വിപിൻ സേവ്യർ എന്നിവർ പാടിയത്.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശ മാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയറാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത മോഹനും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയല്ലൂർ മട്ടന്നൂർ. ഇന്ന് കൊല്ലവർഷം 1202, കന്നി 26, ഹിജ്റ വർഷം 1448, റബീ ഉൽ ആഖിർ 30, ശകവർഷം 1948, ആശ്വിനം 20, 2026 ഒക്ടോബർ 12 തിങ്കളാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.